ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 26, കൊല്ലവർഷം 1201 കർക്കിടകം 1, 2026 ജൂലൈ 17 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 53 സെക്കൻഡും. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

പാവങ്ങൾക്ക് അറിവുറന്ന് ആസ്തിക്യം വിരിയുവാൻ, ആസ്തിക്യദളം ശുഭചിന്തയും വാക്കും പോക്കും ആസ്തിക്യ ധന്യന്മാരാണ് അന്തരാ സ്വതന്ത്രന്മാർ. കേരളീയൻ്റെ ജീവിതത്തിൽ ഒരു ഉജ്ജ്വല പ്രഭാതം വിരിയിച്ച ആചാര്യനാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. ആചാര്യനെക്കുറിച്ച് വൈലോപ്പിള്ളി സങ്കൽപ്പിക്കുന്നു, ദുരിതമനുഭവിക്കുന്ന പാവങ്ങൾക്ക് മോചനം കൊടുക്കുന്നതാവട്ടെ, ഹേ സഹജീവികളെ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും എന്നാണ് എഴുത്തച്ഛൻ വാണിയുടെ പൊരുൾ. പാവങ്ങളുടെ അറിവും തിരിച്ചറിവും ആകട്ടെ ആസ്തിക്യബോധത്തിൻ്റെ ലക്ഷ്യം. ഐശ്വര്യബോധം ഒരു മുവ്വിതൾ

0: പൂവാണ്. ആസ്തിക്യമാകുന്ന മുവ്വിതൾ പൂവിൻ്റെ ദളങ്ങളാണ് ശുഭകരമായ ചിന്തയും വാക്കും നടപടിയും. ആസ്തിക്യധന്യതയാണ് മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നത്. രാഷ്ട്രീയമായ അടിമത്തത്തിലും കേരളീയർ രാമായണം മുതലായ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും അന്തസ് ഉൾക്കൊണ്ടു എന്ന ചരിത്ര സത്യമാണ് വൈലോപ്പിള്ളി ഇവിടെ ധ്വനിപ്പിക്കുന്നത്. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് താഴോട്ട് താഴോട്ട് സ്വച്ഛമായും ഉദാരമായും പ്രവഹിക്കുന്ന സാരസ്വത മാധുരിയാകുന്നു. വേട്ടുവർ തൊട്ട് വേദിയർ വരെ എല്ലാവരും ആ മാധുരിയാണ് നുകർന്നത്. അങ്ങനെ ആചാര്യൻ്റെ, ആ നാട്ടെഴുത്തച്ഛൻ്റെ ശിഷ്യരായിത്തീർന്നു എല്ലാവരും. വാൽമീകിയുടെ കണ്ണീരും വ്യാസൻ്റെ ചിരികളും എല്ലാം ആ നാട്ടെഴുത്തച്ഛൻ്റെ മനോവിഭവങ്ങളുടെ പകർന്നാട്ടം ആകുന്നു. ആനയുടെ മദനീർമണക്കുന്ന മലയിടുക്കുകളിലൂടെ, കടൽച്ചാലുകളിലൂടെ വിദേശ കച്ചവടക്കാർ കടന്നു വന്ന കാലം, ഇല്ലങ്ങളും കൊട്ടാരങ്ങളും പുകൾപ്പെറ്റുനിന്ന കാലം, വേദസംസ്കാരത്താക്കോൽ പൂണൂലിൽ ഉടക്കി വാഴുന്ന ബ്രാഹ്മണർക്ക് താമ്പൂലം ഒരുക്കി നിന്ന കേവലന്മാരുടെ കാലം, ശൃംഗാരമണിപ്രവാളത്തിൻ്റെ കാലം. അതുമാത്രമായിരുന്നില്ല കേരള ജീവിതം. പടയാളികളും പാടങ്ങളിലെ പണിയാളുകളും അങ്ങനെ എത്രയോ അധകൃതരും കൂടിച്ചേർന്നതാണ് കേരള ജീവിതം. പാട്ടിനാൽ ക്ഷീണം തീർത്ത ആ ജനതയുടെ ശൈലിയിൽ നിന്നും പാണപ്പാട്ടുകളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട ഒരു കാവ്യ സരസ്വതി എഴുത്തച്ഛൻ രൂപപ്പെടുത്തി. അതാണ് രാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്. ആവർത്തിത പാരായണം വഴി ഏതൊരു വീട്ടിലും തുഞ്ചൻ പദ്ധതി എന്ന് വിളിക്കാവുന്ന ഒരു പഠന സമ്പ്രദായം പുലർന്നുപോന്നിരുന്നു. താഴെക്കിടയിലുള്ള ജീവിതങ്ങളിലേക്കാണ് ആ വെളിച്ചവും ഭക്തിസാന്ദ്രമായ നാദവും കടന്നുവന്നതും ഉണർത്തിയതും ചിന്തിപ്പിച്ചതും കർമ്മ പരിപാടികളിലേക്ക് നയിച്ചതും. പായട്ടേ താഴോട്ടുതാൻ നിങ്ങൾ തൻ വജോധാര, പാവങ്ങൾക്കറിവുറന്ന് ആസ്തിക്യം വിരിയുവാൻ. ആത്മീയ നവോത്ഥാനമാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി എന്നും, അതിന് ചിന്തയും വാക്കും ക്രിയയും പവിത്രമായിരിക്കണമെന്നും ഉത്ബോധിപ്പിക്കുക മാത്രമല്ല, കലാത്മകമായി അനുഭവപ്പെടുത്തി തരിക കൂടിയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. ആത്മീയ സൗന്ദര്യം ആവാഹിക്കുന്ന ഒരു ധ്യാന മനന സാധനയാണ് കേരളത്തിലെ കർക്കടകമാസത്തിലെ രാമായണം വായന. പഞ്ഞമാസത്തിലെ ദുരിതങ്ങളെ ശ്രീരാമ സീതായന ഗീതാലാപനത്തിലൂടെ മറികടക്കാമെന്ന വിശ്വാസം മാത്രമല്ല, തിരിച്ചറിവിൻ്റെ പ്രകാശം തീർച്ചയായും കരഗതമായേക്കാമെന്ന നിർണയം കൂടിയാകുന്നു രാമായണ വായനയിൽ ഉള്ളത്. ദുരിതമോചനത്തിനുള്ള വിദ്യയാകുന്നു അത്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപ്പത്തിനുമിടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 6 സ്റ്റേഷനുകൾ ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഈ വർഷം ഫാം ഡി കോഴ്സിന് 50% സീറ്റിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ

0: പ്രവേശനം നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിലെ T2-ൽ വിപുലീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടിയോളം വിസ്തൃതിയാണ് പുതിയ ഷോപ്പിനുള്ളത്. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ശബ്ദമലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങളും പരിസ്ഥിതി സംരക്ഷണ ചട്ടങ്ങളും കർശനമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് അധികൃതരുടെ നിയമപരമായ ബാധ്യതയാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ശബ്ദമലിനീകരണത്തിനെതിരായ പരാതിയിലാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിന്റെ ഉത്തരവ്. തദ്ദേശ സ്ഥാപന തലത്തിൽ സ്ഥിരം കൌൺസിലിംഗ് സംവിധാനം ഒരുക്കണമെന്നും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജാഗ്രതാ സമിതികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീ ദേവി. കോഴിക്കോട് നടന്ന വനിതാ കമ്മീഷൻ ജില്ലാതല സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയായിരുന്ന PSE ഇന്ന് അഴിമതിയുടെയും മൂടിവെക്കലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട PSE ചെയർമാനെയും അംഗങ്ങളെയും പിരിച്ചുവിട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാത ഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം, കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിൽ നിന്നൊരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ തിരുവനന്തപുരം റിലേ. 7:05 മഹിതം മലയാളം, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:35 FM ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം, രാഗലയം. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:00 കഴിഞ്ഞ് 4:50. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
4: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ VC പ്രമോദ്. Prime Minister Narendra Modi will visit Haryana, Chandigarh and Punjab today. During his visit to Haryana, the Prime Minister will flag off India's first hydrogen train between Jind and Sonipat at Jind railway station. He will also lay the foundation stone and dedicate to the nation various development projects worth around 14,700 crore rupees at the Eklavya Stadium in Jind and address the gathering on the occasion. Our correspondent reports that the launch of the first hydrogen-powered train marks an important step towards the adoption of clean and sustainable mobility in the railway sector.
5: India has set a new global benchmark with this project. While countries like Germany and China usually run 2 or 3 coach hydrogen trains, India has developed a 10 coach formation. It is designed to carry nearly 2,600 passengers, which is the highest capacity among compared hydrogen trains globally. This hydrogen train is powered by a 3,200 horsepower propulsion system, making it one of the most powerful hydrogen powered train sets in operation. The train is powered by hydrogen fuel cell technology, which converts hydrogen into electricity to propel the train. The process produces only water vapor as a byproduct, resulting in zero carbon emissions during operation. Anand Kumar, Akashwani News, Jind.
4: From Jind, the Prime Minister will travel to Chandigarh and then visit Jalandhar in Punjab to lay the foundation stone and inaugurate multiple development projects. Prime Minister Modi will inaugurate 6 redeveloped Amrit railway stations in Keralam through video conferencing today, along with 75 other Amrit stations across the country. The 6 stations in Keralam are expected to significantly enhance railway infrastructure and passenger

പാരായണ ഭാഗങ്ങൾ തിരഞ്ഞെടുത്തത് ശ്രീ എൻ എം സി വാര്യർ, ശ്രീ തങ്കൻ തിരുവട്ടാർ. നിർവഹണ സഹായം രാംകുമാർ വി എസ്. നിർവഹണം മല്ലിക കുറുപ്പ്. ശ്രീരാമാദികളുടെ ബാല്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന

ഭാഗം ബാലകാണ്ഡം. ഇഷ്ടദേവതാ വന്ദനം, ഉമാമഹേശ്വര സംവാദം, ശ്രീ ഹനുമാനുള്ള തത്വോപദേശം എന്നിവ ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ.

0: ഒന്നാം ദിവസത്തെ രാമായണ പാരായണം സമാപിക്കുന്നു. ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: ഇന്നത്തെ പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി യേശുദാസ് പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം ജയവിജയ.

പ്രഭാതഗീതം സമാപിച്ചു. ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 25 സെക്കൻഡും. കാർഷിക വാർത്തകൾ. നെയ്യാറ്റിങ്കര നഗരസഭയിലെ പെരുമ്പഴത്തൂർ കൃഷിഭവനിൽ അടുത്ത മാസം 17 കാർഷിക ദിന പരിപാടിയിൽ മികച്ച കർഷകരെ ആദരിക്കുന്നതിനായുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. മുതിർന്ന കർഷകൻ, ക്ഷീരകർഷകൻ, വിദ്യാർത്ഥി കർഷകൻ, SC/ST കർഷകൻ, കർഷക തൊഴിലാളി, യുവ കർഷകൻ, പുഷ്പകൃഷി, സമ്മിശ്ര കൃഷി, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, വാഴ കർഷകൻ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട കർഷകർക്ക് ഈ മാസം 18, അതായത് നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപായി പെരുമ്പഴത്തൂർ കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കാം. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, കേരള സ്റ്റേറ്റ് വെറ്ററിനറി കൌൺസിൽ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ വെച്ച് ഇന്ന് രാവിലെ 9 മണി മുതൽ തെരുവ് നായ നിയന്ത്രണവും പേവിഷബാധ പ്രതിരോധവും കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാനതല ശില്പശാലയും പേവിഷബാധ ഉയർത്തുന്ന മനുഷ്യാരോഗ്യ പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ, മൃഗക്ഷേമ നിയമങ്ങളും പൊതുജന സുരക്ഷിതത്വത്തിന്റെ നിയമപരമായ വശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ക്ലാസും ചർച്ചകളും ഉണ്ടായിരിക്കുന്നതാണ്. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിദ്യാലയങ്ങളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിനുമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ RKVY പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയിലൂടെ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 11 മണിക്ക് വയനാട്ടിലെ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് T. സിദ്ദിഖ് നിർവഹിക്കും. വരാനിരിക്കുന്ന ഓണാഘോഷത്തിന് മുന്നോടിയായി വീടുകളിൽ സമൃദ്ധമായ പച്ചക്കറിത്തോട്ടങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് പുതിയ പദ്ധതിയുമായി രംഗത്ത്. വിഷരഹിതവും ഗുണമേന്മയുള്ളതുമായ പച്ചക്കറികൾ സ്വന്തം വീട്ടുവിളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പൊതുജനങ്ങളെ പ്രാപ്തമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 93 83 43 77 03 70. നമ്പർ ആവർത്തിക്കാം, 93 83 43 70. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ https://pmfby.gov.in സന്ദർശിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ ഇനി പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം. നമ്പർ ഇതാണ്: 18 00 425 70 64. ടോൾ ഫ്രീ നമ്പർ ആവർത്തിക്കാം: 18 00 425 70 64. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. ഈ വർഷത്തെ ആദ്യ സീസണായ ഖാരിഫിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയം ഈ മാസം 31 വരെ നീട്ടി. വിള ഇൻഷുറൻസ് ഏജന്റുമാർ, CSC എന്നിവ വഴി കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. ബാങ്ക് വായ്പ എടുത്ത കർഷകർക്ക് ബാങ്ക് മുഖാന്തരം അടുത്ത മാസം 15 വരെ അപേക്ഷ സമർപ്പിക്കാം. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 23,000 രൂപ, കൊപ്ര 14,200 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,900 രൂപ, അൺഗാർബിൾഡ് 69,900 രൂപ, റബ്ബർ RSS 4 28,200 രൂപ,

0: RSS 5 27,800 രൂപ. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ 32 മിനിറ്റും 22 സെക്കൻഡും.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. ISROയിൽ കൂട്ടരാജി. ISROയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി 100-ൽ ശാസ്ത്രജ്ഞർ രാജിവെച്ചെന്ന റിപ്പോർട്ട്. CBSE പാഠ്യപദ്ധതിയുടെ ഭാഗമായി 9-ാം ക്ലാസിൽ ത്രിഭാഷാ നയം നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച സുപ്രീംകോടതി. കുട്ടികളിൽ സമ്മർദ്ദമുണ്ടാക്കിയേക്കുമെന്ന് നിരീക്ഷണം. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളിൽ ഇന്ത്യക്കാരായ നാവികരെ നിയോഗിക്കരുത് എന്ന് കേന്ദ്ര സർക്കാർ കപ്പൽ കമ്പനികളോട് നിർദ്ദേശിച്ചു. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. കേരളത്തിൽ B. നീരജ് 1. രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 നാളെ വിക്ഷേപിക്കും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ എഞ്ചിൻ തീവണ്ടി ഇന്ന് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. സാഹിത്യ സാംസ്കാരിക പ്രവർത്തകനും കേരളവർമ്മ വിവേകാനന്ദ കോളേജുകളുടെ മുൻ പ്രിൻസിപ്പളും ഗ്രന്ഥകാരനുമായ പ്രൊഫസർ ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ അന്തരിച്ചു. ഇനി കായികം. വീണ്ടും ക്ലച്ച് ഗോൾ ജയത്തോടെ അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാമത്തെ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി. ഇന്ത്യ ശ്രീലങ്ക U19 ചതുർദിന യൂത്ത് ക്രിക്കറ്റ് ടെസ്റ്റ് സമനിലയിൽ. മലയാളി താരം മാനവ് കൃഷ്ണയ്ക്ക് സെഞ്ചുറി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് സംഗീത വർമ്മ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗമാണ്. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ തിരുവനന്തപുരം റിലേ. 7:05 മഹിതം മലയാളം. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ. ദീപസ്തംഭം മഹാശ്ചര്യം. ഏഴ് 35 FM ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം, രാഗലയം. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. എന്താണ് ഹെപ്പറ്റൈറ്റിസ്? കൺസൾട്ടന്റ് ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ പി വിനോദുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യം, ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേർഡ്

7:35 എഫ് എം ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം, രാഗലയം, 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം എന്താകണം, 8:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി, 8:05 രാജഗിരി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ, എന്താണ് ഹെപ്പറ്റൈറ്റിസ്, കൺസൾട്ടന്റ് ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ പി വിനോദുമായി അഭിമുഖം, തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ ബി പി എസ് ലേക് ഷോർ, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 11:30 എൻ സി ഇ ആർ ടി സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, 2:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ ട്രെയിൻ യാത്രയെക്കുറിച്ചും ടിക്കറ്റ് റിസർവേഷനെക്കുറിച്ചും ടിക്കറ്റ് ക്യാൻസലേഷനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം ജംഗ്ഷൻ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ ഗണേഷ് വെങ്കിടാചലം മറുപടി നൽകുന്നു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6:00 കഴിഞ്ഞ് 43 മിനിറ്റും 56 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനും ഇടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റെയിൽവേ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് സുപ്രധാന ചുവടുവെപ്പാണ് മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ. ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫിന് ശേഷം ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ചടങ്ങിൽ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് ജിന്ദിൽ നിന്ന് പ്രധാനമന്ത്രി ചണ്ഡീഗഡിലേക്ക് പോകും. അവിടെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 4,700 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് മോദി തുടക്കമിടും. തുടർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ നവീകരിച്ച കേരളത്തിലെ 6 സ്റ്റേഷനുകൾ ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
1: കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 6 സ്റ്റേഷനുകളാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നത്. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ

0: സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്ത് 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ മുൻ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുമായി ഫോണിൽ സംസാരിച്ചു. പിതാവ് ഷൈഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ മുൻ അമീറിന്റെ പൈതൃകം തുടർന്നും വഴികാട്ടിയാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ഉത്തർപ്രദേശിൽ ഇന്ന് മൈ ഭാരത് ദേശീയ യുവജന വോളണ്ടിയേഴ്സ് കൺവെൻഷൻ സംഘടിപ്പിക്കും. കൺവെൻഷന് ശേഷം നാളെയും മറ്റന്നാളുമായി 2 ദിവസത്തെ ചിന്തൻ ശിബിരം നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ എന്നിവർ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 1500-ലധികം മൈ ഭാരത് വോളണ്ടിയർമാർ കൺവെൻഷനിൽ പങ്കെടുക്കും. വികസിത് ഭാരത് ലക്ഷ്യമിട്ട് ലഹരിമുക്ത യുവജന പ്രസ്ഥാനത്തിന്റെ അംബാസഡർമാരാകാൻ യുവാക്കൾ പ്രതിജ്ഞ എടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി തെരഞ്ഞെടുക്കാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ ഡെന്റൽ ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൌൺസിലിംഗും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDA സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ പ്രധാന ചർച്ചയാകും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിലെ T2-ൽ വിപുലീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 2x വിസ്തൃതിയാണ് പുതിയ ഷോപ്പിനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോരിയക്കോട്.
1: കൂടുതൽ വിപുലമായ ഉൽപ്പന്നശേഖരം, നൂതന ഡിജിറ്റൽ സൌകര്യങ്ങൾ, ആകർഷകമായ പ്രത്യേക ഓഫറുകൾ എന്നിവയിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് നവീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഉപഭോക്തൃ സേവന റോബോട്ടാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ പ്രധാന ആകർഷണം. ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, നിലവിലുള്ള ഓഫറുകൾ, ഷോപ്പിംഗിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ റോബോട്ട് യാത്രക്കാർക്ക് നൽകും. കേരളത്തിലെ ഡ്യൂട്ടി ഫ്രീ റീറ്റെയിൽ രംഗത്താദ്യമായി ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടുന്ന പ്രത്യേക സൂപ്പർമാർട്ട് വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഡിജിറ്റലായി ഒപ്പിട്ട ഇൻവോയ്സ് നൽകുന്ന കേരളത്തിലെ ആദ്യ ഡ്യൂട്ടി ഫ്രീ ഷോപ്പായും ഇത് മാറി.
0: പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇന്ന് മുതൽ രാമായണ പാരായണം തുടങ്ങും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പാരായണങ്ങളും ഭക്തി നിർഭരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ശാന്തിഗിരി ആയുർവേദ ആന്റ് സിദ്ധ ആശുപത്രിയുമായി ചേർന്ന് നടപ്പാക്കുന്ന കർക്കിടക മാസ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. വെങ്ങേരി നേതാജി സേവാ മന്ദിരത്തിൽ മേയർ O. സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഈ വർഷം ഫാം ഡി കോഴ്സിന് 50% സീറ്റിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. മുൻ വർഷത്തെപ്പോലെ മുഴുവൻ സീറ്റിലും പ്രവേശനം നടത്താൻ മാനേജ്മെന്റുകൾക്ക് അധികാരം നൽകണമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രോസ്പെക്ടസ് പ്രകാരം മാത്രമേ പ്രവേശനം നടത്താനാവൂമെന്ന് മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. ലോകം സാങ്കേതികവിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തെ ഒരു പ്രധാന സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റുന്നത് സംബന്ധിച്ച സുപ്രധാന ചർച്ചകളാണ് നടന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. കാർഡിഫിൽ 4 വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ പരമ്പര 1-1 എന്ന സമനിലയിലാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ ഡൽഹിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില ഗുരുതരമായിരിക്കുന്നു എന്ന വാർത്ത ആശങ്കാജനകമാണെന്ന്

0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയായിരുന്ന PSC അഴിമതിയുടെയും മൂടിവെക്കലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. PSC ചെയർമാനെയും അംഗങ്ങളെയും അടിയന്തരമായി പിരിച്ചുവിടണമെന്നും കഴിഞ്ഞ 10 വർഷത്തെ പരീക്ഷകൾ, മൂല്യനിർണയം, നിയമനങ്ങൾ എന്നിവയെല്ലാം സംബന്ധിച്ച് സമഗ്രവും സുതാര്യവുമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് ലോക്സഭയിൽ അവതരിപ്പിച്ച വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലിലെ അധികാര കേന്ദ്രീകരണ വ്യവസ്ഥകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേരളത്തിലെ MPമാർക്ക് മന്ത്രി റോജി എം ജോൺ കത്തയച്ചു. ബില്ലിലെ വ്യവസ്ഥകൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും സർവകലാശാലകളുടെ സ്വയംഭരണത്തെയും ദുർബലപ്പെടുത്തുന്നു എന്ന് മന്ത്രി കത്തിൽ പറയുന്നു. 1st ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സാമൂഹ്യ അസമത്വങ്ങളെയും മനുഷ്യന്റെ വേദനകളെയും തൊട്ടറിഞ്ഞ് കവിതകളിലേക്ക് പകർത്തിയ കവിയായിരുന്നു വൈലോപ്പള്ളി ശ്രീധരമേനോനെന്ന് മന്ത്രി PC വിശ്വനാഥ് പറഞ്ഞു. വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്ഥാപിച്ച വൈലോപ്പള്ളിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ ഫറോക്ക് പുതിയ പാലം മുതൽ ചെറുവണ്ണൂർ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് UG പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55 മിനിറ്റും 7 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം ഇന്നത്തെ FM ഡയറിയിലേക്ക്. അറിവും ആനന്ദവും പകരുന്ന വിവിധ പരിപാടികളുമായി ഇന്നത്തെ FM ഡയറി ഇതാ ഇവിടെ ആരംഭിക്കുന്നു. ചിന്താശകലം. ഒരു കാര്യം തുടങ്ങാനുള്ള മാർഗം സംസാരിക്കുന്നത് നിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങുക എന്നതാണ്. വാൾട്ട് ഡിസ്നി. ഒരു കാര്യം തുടങ്ങാനുള്ള മാർഗം സംസാരിക്കുന്നത് നിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങുക എന്നതാണ് വാൾട്ട് ഡിസ്നിയുടെ ഈ വാക്കുകളിലെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഏവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. മൈ ജേർണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻ ടു ആക്ഷൻസ് എന്ന പുസ്തകം ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? മൈ ജേർണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻ ടു ആക്ഷൻസ് എന്ന പുസ്തകം ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്?

നാട്ടുവിശേഷം. രാമായണ മാസാചരണം ഇനി പറയുന്ന ക്ഷേത്രങ്ങളിൽ: തെക്കൻ പറവൂർ യോഗേശ്വര മഹാദേവ ക്ഷേത്രം, വൈക്കം കുലശേഖരമംഗലം ശ്രീരാമ ആഞ്ജനേയ ക്ഷേത്രം, ആര്യക്കാട് ശ്രീരാമ ക്ഷേത്രം, ഇടപ്പള്ളി ചെറുപുരം ഭദ്രകാളി ക്ഷേത്രം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് തിരാ സോൾ ഓഫ് മ്യൂസിക് അവതരിപ്പിക്കുന്ന ഗാനമേള. കലൂർ കണ്ണനായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഭാവദ്രുമം. കഥകളി എങ്ങനെ ആസ്വദിക്കാം? സുപ്രസിദ്ധ കഥകളി നടൻ പിശപ്പള്ളി രാജീവൻ നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. വടക്കൻ പറവൂർ കെടാമംഗലം വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ ദേവീ ഭാഗവത നവാഹയജ്ഞം ഇന്നു മുതൽ ഈ മാസം 26 വരെ. ചവറ കൾച്ചറൽ സെന്ററിൽ രാമായണ മാസാചരണവും മതസൌഹാർദ്ദ സമ്മേളനവും ഇന്ന് വൈകിട്ട് 6 മണിക്ക്. കണയന്നൂർ പുനച്ചാലിൽ NSS കരയോഗത്തിൽ രാമായണ മാസാചരണം. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

102.3 കൊച്ചി FM-ലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 59:33. ഇനി 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ തിരുവനന്തപുരം റിലേ.

എന്ന് സനാതനധർമ്മം ഉപദേശിക്കുന്നു. നാമങ്ങളിൽ തന്നെ ഉത്കൃഷ്ടമാണ് രാമനാമം. രാമനാമം തെറ്റായി ഉച്ചരിച്ചാൽ പോലും മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. രാമായണത്തിലെ അയോധ്യാകാണ്ഡത്തിൽ വാൽമീകി തന്നെ രാമനാമ മാഹാത്മ്യം വർണ്ണിക്കുന്നുണ്ട്. രാമലക്ഷ്മണന്മാരും സീതയും അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട് ചിത്രകൂടത്തിന് സമീപം എത്തുന്നു. തങ്ങൾക്കുള്ള ഉചിതമായ വാസസ്ഥലം നിർദ്ദേശിക്കുന്നതിന് അവർ വാൽമീകിയോട് അഭ്യർത്ഥിക്കുന്നു. വാൽമീകി ആദ്യം രാമനെ സ്തുതിക്കുകയാണ്. തുടർന്ന് രാമനാമ മാഹാത്മ്യം വെളിപ്പെടുത്തുന്നതിനായി സ്വന്തം കഥ പറഞ്ഞു. ഞാൻ ആദ്യം കിരാതന്മാരോടൊപ്പം താമസിക്കുകയും ശൂദ്രന്മാരുടെ പ്രവൃത്തിയിൽ മുഴുകുകയും ചെയ്യാറുണ്ടായിരുന്നതുകൊണ്ട് എന്റെ ബ്രാഹ്മണത്വം ജന്മമാത്രമായിരുന്നു. ശൂദ്രസ്ത്രീയിൽ എനിക്ക് പുത്രന്മാരും ഉണ്ടായി. കള്ളന്മാരുടെ കൂട്ടുകെട്ടുകൊണ്ട് ഞാനും കള്ളനായി തീരുകയും എല്ലായ്പ്പോഴും അമ്പും വില്ലും ധരിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ഏഴ് മുനി

0: ഇമാർ വരുന്നത് കണ്ട് അവരെ തടഞ്ഞു നിർത്തി അവരുടെ പക്കലുള്ളതെല്ലാം അപഹരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ മുനിമാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ നിന്റെ കുടുംബത്തിനു വേണ്ടിയാണ് ഈ മഹാപാപം ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഫലം അനുഭവിക്കാൻ അവർ തയ്യാറാണോ എന്ന് ചോദിച്ചു വരൂ, ഞങ്ങൾ ഇവിടെ നിൽക്കാം. ഉടൻ തന്നെ ഞാൻ വീട്ടിലേക്ക് ഓടി ഭാര്യയോട് വിവരം തിരക്കി. അവർ പറഞ്ഞത്, പാപം നിങ്ങൾക്ക് മാത്രമാണ്, ഞങ്ങൾ ധനം മാത്രം അനുഭവിക്കാനുള്ളവരാണ് എന്നത്രേ. ഇത് കേട്ട് വിഷണ്ണനായി മുനിമാരുടെ സമീപമെത്തി കാര്യം ബോധിപ്പിച്ചു. അല്ലയോ രാമ, മുനിമാർ എന്നെ സമാധാനിപ്പിച്ചിട്ട് അങ്ങയുടെ നാമം നിരന്തരം ഉച്ചരിച്ചുകൊണ്ട് അതിൽ തന്നെ ശ്രദ്ധയുള്ളവനായി ഒരിടത്ത് ഏകനായിരിക്കാൻ മുനിമാർ എന്നെ ഉപദേശിച്ചിട്ട് പോയി. ഞാൻ ആ ഉപദേശം അക്ഷരം പ്രതി അനുസരിച്ചു. എന്നാൽ രാമശബ്ദം ഞാൻ ഉച്ചരിച്ചത് മരാ മരാ എന്നായിരുന്നു. എന്നാൽ അത് ആവർത്തിച്ച് ഉച്ചരിച്ചപ്പോൾ രാമ എന്നായി. അങ്ങനെ നിശ്ചലനായിരുന്ന എനിക്ക് ചുറ്റും ചിതൽപുറ്റു വളർന്നു. ആയിരം യുഗം കഴിഞ്ഞപ്പോഴാണ് ആ മുനിമാർ അവിടെ തിരിച്ച് എത്തിയത്. അവർ ചിതൽപുറ്റിൽ കഴിഞ്ഞിരുന്ന എന്നെ വിളിച്ചു. അല്ലയോ മുനിശ്രേഷ്ഠ, നിങ്ങൾ വാൽമീകിയാണ്. ഇപ്പോൾ നിങ്ങൾ വൽമീകത്തിൽ നിന്ന് പുറത്തു വരിക. രാമനാമ ജപം കൊണ്ട് നിങ്ങൾക്ക് ശ്രേഷ്ഠമായ രണ്ടാം ജന്മം ഉണ്ടായിരിക്കുന്നു. ഞാൻ പുറത്തു വന്നു. എന്റെ രൂപവും ഭാവവും എല്ലാം മാറിയിരിക്കുന്നു. ഞാൻ വാൽമീകി മഹർഷിയായിരിക്കുന്നു. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:05:20. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടരുന്നു. ഇനി
5: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി.
6: പുരുഷൻ കരയരുത് എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. സ്ത്രീ അബലയായതുകൊണ്ട് അവൾ മാത്രമേ കരയുകയുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ. കണ്ണുനീർ മനോദൈർബല്യത്തിന്റെ അടയാളമാണ്. പക്ഷേ അതിൻ്റെ മാത്രം ചിഹ്നമല്ലത്. ജീവിതമെന്ന കടുത്ത പരീക്ഷണത്തിൻ്റെ മുന്നിൽ സ്ത്രീ മാത്രമല്ല, പുരുഷനും ചിലപ്പോൾ ദുർബലനായി പോവുകയും ചെയ്യും. കണ്ണുനീർ ചിലപ്പോൾ സ്നേഹത്തിൻ്റെ അടയാളമാണ്. സന്തോഷം കൊണ്ട് മനസ്സ് നിറയുമ്പോൾ തുളുമ്പിപ്പോകുന്ന കണ്ണുനീരുമുണ്ട്. താൻ ചെയ്ത തെറ്റിനെക്കുറിച്ചോർത്ത് പശ്ചാത്തപിക്കുമ്പോൾ അത് കണ്ണീരാകും. ഈ ഭാവങ്ങളൊക്കെ മനുഷ്യൻ എന്ന നിലയ്ക്ക് സ്ത്രീയെപ്പോലെ പുരുഷനും അനുഭവിക്കാറുള്ളതിനാൽ സ്ത്രീയെപ്പോലെ പുരുഷനും കരയാറുണ്ട്. അത്തരത്തിൽ പുരുഷൻ കരയുന്ന സന്ദർഭങ്ങൾ മലയാള സാഹിത്യത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ചിലതിത്. എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിലെ ഒരു സന്ദർഭം, രാവണൻ സീതയെ വിമാനത്തിൽ അപഹരിച്ചു കൊണ്ടുപോയ സന്ദർഭത്തിൽ സീത തൻ്റെ ആഭരണങ്ങൾ കിഴികെട്ടി താഴേക്കിട്ടു. അത് കണ്ടെത്തുമ്പോൾ തൻ്റെ അപഹരണത്തെക്കുറിച്ച് ശ്രീരാമന് സൂചന കിട്ടിക്കോട്ടെ എന്നായിരുന്നു സീത വിചാരിച്ചത്. ആ ആഭരണപ്പൊതി കയ്യിൽ കിട്ടിയ സുഗ്രീവൻ അത് ശ്രീരാമനെ കാണിച്ചപ്പോൾ കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞത്. ഇവിടെ സീതയെ പിരിഞ്ഞതിലുള്ള ശ്രീരാമ ദുഃഖം സീതയുടെ പ്രതീക

0: പ്രത്യേകമായ ആഭരണങ്ങളോട് കുശലം ചോദിക്കുന്നത് വളരെ ഹൃദയസ്പർശിയായിരിക്കുന്നു. രാമപുരത്ത് വാര്യർ കുചേലവൃത്തത്തിൽ ശ്രീകൃഷ്ണൻ കണ്ണുനീരണിയുന്ന ഒരു രംഗം വർണ്ണിക്കുന്നതിങ്ങനെ: ഏഴാം മാളിക മുകളിലിരുന്ന് കൃഷ്ണൻ താഴെ വീഥിയിലൂടെ മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചു വരുന്ന കുചേലനെ ദൂരത്ത് കണ്ടപ്പോൾ എത്രയോ നാൾക്ക് ശേഷം സുഹൃത്തിനെ കണ്ട സന്തോഷം, ഒപ്പം സുഹൃത്തിൻ്റെ ദയനീയാവസ്ഥ കണ്ട സന്താപം, അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഇവിടെ സന്തോഷവും സന്താപവും കൃഷ്ണന്റെ മനസ്സിലെ ഉദാത്ത സൗഹൃദ ഭാവത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ചിന്താവിഷ്ടയായ സീതയിൽ സീത ലക്ഷ്മണനെ ഓർക്കുന്നതിങ്ങനെയാണ്: പുരികം പുഴുപോൽ പിടഞ്ഞകം നിരിയും തൻ തല താങ്ങി കൈകളാൽ പിരിയാൻ അരുതാഞ്ഞു കണ്ണുനീർ ചുരിയും ലക്ഷ്മണനെ സ്മരിപ്പു ഞാൻ. ശ്രീരാമന്റെ ആജ്ഞ അനുസരിച്ചാണെങ്കിലും സീതയെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയോർത്തുള്ള പശ്ചാത്താപം, സീതയുടെ ഇനിയുള്ള ദിനങ്ങളോർത്തുള്ള ഉത്കണ്ഠ, എങ്ങനെ സീതയെ ഏകാഗിനിയായി കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകും എന്ന കടുത്ത വേദന, ഇതിൻ്റെയൊക്കെ അനുഭാവമാണ് ഇവിടുത്തെ കണ്ണുനീർ. പുരുഷന്റെ കണ്ണീരിൻ്റെ പിന്നിലെ പലതരം ഭാവങ്ങളെ മലയാള കവിതയിൽ ആവിഷ്കരിച്ചിട്ടുള്ളവയിൽ ചുരുക്കം ചില സന്ദർഭങ്ങൾ മാത്രമാണിവ.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8:50.

0: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
1: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
0: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: എഫ്എം ഡയറിയിൽ ഇനി കേൾക്കാം.
4: ഗ്രീൻ മൗൺ സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
5: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
5: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ഡെന്നിസ് ജോസഫ് കഥാതിരകഥാ സംവിധാനം നിർവഹിച്ച് 1995 പുറത്തിറങ്ങിയ ചിത്രമാണ് അഗ്രജൻ. മനോജ് കെ ജയൻ, ഗണേഷ് കുമാർ, കസ്തൂരി തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ജി ദേവരാജൻ സംഗീതം നൽകിയ ഈ ഗാനം ആലപിച്ചത് യേശുദാസും സംഘവും.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡെ സർപ്രൈസ് സെയിൽ.
4: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
6: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.

0: തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110887.
2: ബോൺമാരോ എന്നാൽ എല്ലിൻ്റെ മജ. നമ്മുടെ ശരീരത്തിലെ രക്തകോശങ്ങൾ, ഈ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്, ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ബോൺമാരോയിലാണ്. ഒരു തരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ രക്തമുണ്ടാക്കുന്ന ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് എന്ന ചികിത്സാരീതി ബ്ലഡ് സംബന്ധിതമായ പല രോഗങ്ങളിലും നമുക്ക് ഉപയോഗപ്പെടാറുണ്ട്. രക്താർബുദം, മൈലോമ, ലിംഫോമ, ലുക്കീമിയ എന്നീ രോഗങ്ങളിലും, ക്യാൻസർ അല്ലാതെ രക്തം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ രക്തം ഉണ്ടാവുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്ന അസുഖങ്ങൾ, താലസീമിയ, എപ്ലാസ്റ്റിക് അനീമിയ, സിക്കിൾ സെൽ അനീമിയ, ഇങ്ങനെ പല രോഗങ്ങളിലും നമുക്ക് ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യം വരാറുണ്ട്. ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് രണ്ട് തരത്തിലാണുള്ളത്. ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ്, പേഷ്യൻറ്റിൻ്റെ തന്നെ സ്റ്റെം സെൽ കോശങ്ങൾ കളക്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അത് പേഷ്യന് തിരിച്ചു കൊടുക്കുന്ന പ്രക്രിയ. ആൻഡ് അലോജനിക് ട്രാൻസ്പ്ലാന്റ്, അല്ലെങ്കിൽ മാച്ച്ഡ് ആയിട്ടുള്ള ഡോണറിൽ നിന്ന് കിട്ടുന്ന സ്റ്റെം സെൽ നമ്മൾ പേഷ്യന് കൊടുക്കുന്ന, ഇങ്ങനെ രണ്ട് തരം ട്രാൻസ്പ്ലാന്റ്സ് ആണ് ഉള്ളത്. ഇതിൽ മൈലോമ ലിംഫോമ പോലെയുള്ള അസുഖങ്ങളിൽ ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലുക്കീമിയ അല്ലെങ്കിൽ രക്താർബുദം, കോമൺ ആയിട്ട് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ, ആൻഡ് താലസീമിയ, എപ്ലാസ്റ്റിക് അനീമിയ ഇങ്ങനത്തെ അസുഖങ്ങളിൽ നമ്മൾ അലോജനിക് ട്രാൻസ്പ്ലാന്റ് ആണ് ഉപയോഗിക്കാറുള്ളത്.
0: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഹെമറ്റോളജിസ്റ്റ് ആൻഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ഡോക്ടർ നിഖിൽ എം കുമാർ.
3: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
1: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ഫോൺ 8129110887.
0: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: സേവന വാർത്ത. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിൽ നടത്തുന്ന എം ടെക് ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് ലേസർ ടെക്നോളജി പ്രോഗ്രാമിൽ ജനറൽ, ഇ ടി ബി, എം എസ് എം, എൽ സി സി, ഒ ബി എച്ച്, കെ എസ് സി, ഇ ഡബ്ല്യു എസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ സീറ്റ് ഒഴിവുണ്ട്. ക്യാറ്റ് 2026 വഴി അപേക്ഷിച്ചിട്ടില്ലാത്തവർക്കും പങ്കെടുക്കാം. ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ഫോട്ടോണിക്സ് എന്നിവയിൽ 50% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദമോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എന്നിവയിൽ 50%-ൽ അധികമോ മാർക്കുള്ള ബി ടെക് ബിരുദമോ ആണ് യോഗ്യത. ഗേറ്റ് അല്ലെങ്കിൽ ഡാറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ഒബിസി വിഭാഗക്കാർക്ക് 5% മാർക്ക് ഇളവുണ്ട്. പട്ടികജാതി വിഭാഗക്കാർക്ക് പാസ് മാർക്ക് മതി. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും നിശ്ചിത ഫീസുമായി ഇന്ന് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ രാവിലെ 10 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് ഹാജരായി രജിസ്റ്റർ ചെയ്യണം. ഇന്ന് തന്നെ 11 മണി മുതൽ അഡ്മിഷൻ ആരംഭിക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് www.photonics.qsat.ac.in സന്ദർശിക്കുക. www.photonics.qsat.ac.in.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: ഇതെന്നതാ വാർക്കിച്ചായ ഓടി വരുന്നത്?
2: വ്യായാമം നാളെ ഒരു ആവശ്യമുണ്ട്.
1: കരാട്ടെയോ?
2: അതും നാളെ ആവശ്യം വരും.
1: ഞാനൊരു സംഭവം റെഡിയാക്കി വെച്ചിരിക്കുവായിരുന്നു വർഗീസായന് തരാൻ.
2: ഒക്കെ തന്നോളൂ, അതിനൊന്നും ഒരു കുറവും വരുന്നുണ്ട.
1: കണ്ടോ?
3: ഹായ് ചാമ്പയ്ക്ക.
1: എനിക്ക് നമ്മുടെ സ്കൂൾ ജീവിതം അങ്ങ് ഓർമ്മ വന്നു വർക്കിച്ചായ.
2: അയ്യോ, വായില് വെള്ളം വരുന്നു. ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്തൊരു പിടുത്തമുണ്ട്.
1: പക്ഷേ ഈ സാധനം നമ്മുടെ സ്വന്തം അല്ല.
2: പിന്നെ ഏത് രാജ്യക്കാരുടെ?
1: മലായ് ദ്വീപ്. അവിടെ നിന്നാ ഇവൻ വന്നേ. പിന്നെ ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ് അങ്ങോട്ടൊക്കെ പോയി.
2: അപ്പൊ വെരുത്തനാണല്ലേ?
1: ആണ്. പിന്നെ ഒരുപാട് പോഷക മൂല്യമുണ്ട്. അതുപോലെ ജലാംശവും.
2: തിന്നാ തിന്നുകൊണ്ടേയിരിക്കും.
1: ചില രാജ്യങ്ങളിലേ ഇതിന്റെ ഇലയും മരത്തൊലിയും ഒക്കെ ഔഷധ കൂട്ടിനായി ഉപയോഗിക്കും അത്രേ.
2: അതെ, ഈ തുണിയിലൊന്ന് പിടിച്ചേ.
1: എന്നാത്തിനാ?
2: ഞാൻ പറയുമ്പോ വലിക്കണം, എന്നിട്ട് ആർക്കാ കിട്ടുന്നതെന്ന് നോക്കാലോ.
1: അതെന്നാത്തിനാ? നാളെ വടം വലി

0: അവസരമുണ്ടോ? തുണി കൊണ്ട് വടം വലി.
1: അതൊന്നുമല്ല, തങ്കമ്മ ദൂരെ നിന്ന് ഈ തുണിയൊന്ന് എറിഞ്ഞു തരാവോ?
0: എന്നിട്ട്
1: ഞാനത് പിടിക്കാം. എറിയുമ്പോൾ ഒരിക്കലും കിട്ടാത്ത സ്ഥലത്തേക്ക് എറിയണം, ഞാൻ ഡൈവ് ചെയ്ത് പിടിച്ചോളാം.
0: മർക്കിച്ചായ തെളിച്ചു പറ. ഓട്ടം, കരാട്ടെ, തുണി കൊണ്ട് വടം വലി, എറിഞ്ഞു പിടിക്കല്, എന്നതാ സംഭവം?
1: ടൗണിലെ തുണിക്കടയിലെ കിഴിവ്, അതും വമ്പൻ കിഴിവ്.
0: അപ്പോ
1: ഇടിക്കണം, തൊഴിക്കണം, വലിക്കണം, പിടിക്കണം, എന്നാലേ തുണി കിട്ടൂ.
0: എന്റെ ചിറ്റൂർക്കാവിലമ്മേ, ഇത്രയും തുണിയില്ലാത്ത ദാരിദ്ര്യാവസ്ഥയിലായിരുന്നോ നിങ്ങള്?
1: അതിന് പണ്ഡിതൻ പാമരൻ എന്നൊന്നുമില്ല, നമ്മൾ കെഞ്ചണം. 3000 രൂപയുടെ പട്ടുസാരി 300 രൂപയ്ക്ക് തരുമോ? താ താ താ
0: ശോ ശോകം.
1: നാളെ ഒരു കോഴ്സ് തന്നെ തുടങ്ങിയെന്ന് വരും.
0: ഏത് കോഴ്സ്?
1: കിഴിവ് സമയത്തെ കഴിവ്.
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: MSC ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, MFSC സീ ഫുഡ് സേഫ്റ്റി ആൻഡ് ട്രേഡ് പ്രോഗ്രാമുകളിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ ഇന്ന് രാവിലെ 10 മണിക്ക് ക്യുസാറ്റ് ലേക്ക് സൈഡ് ക്യാമ്പസിലെ സ്കൂൾ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിഷറീസിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് admissions.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. admissions.qsat.ac.in. ഇപ്പോൾ സമയം 7:24:42. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. പ്രിയ ശ്രോതാക്കളെ, കൊച്ചി FM 102.3 തിരികെ എത്താം 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗവുമായി.
8: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2 ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡീഗഡിൽ എത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ വൈകുന്നേരം 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ജനങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് രാജ്യത്തെ യുവശക്തിയിൽ ഈ പദ്ധതികൾ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ അറിയിച്ചു. കേരളമുൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. പുതുക്കിയ 75 റെയിൽവേ സ്റ്റേഷനുകളിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
9: തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള ചാലക്കുടി, അങ്കമാലി, പാലക്കാട് ഡിവിഷന് കീഴിലുള്ള തിരൂർ, തലശ്ശേരി.

0: ശരി, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നിവയാണ് പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ അമൃത് റെയിൽവേ സ്റ്റേഷനുകൾ. പുതുക്കിയ പ്ലാറ്റ്ഫോമുകൾ, ആധുനിക വെയിറ്റിംഗ് ഹാളുകൾ, വിവിധ സേവനങ്ങൾ തുടങ്ങിയവ അമൃത് സ്റ്റേഷനുകളിൽ ലഭ്യമാക്കും. തലശ്ശേരിയിലും അങ്കമാലിയിലും എയർ കണ്ടീഷൻ വെയിറ്റിംഗ് ഹാളുകൾ ലഭ്യമാകും. സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന രീതിയിലാണ് അമൃത് സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.
1: മലപ്പുറം ജില്ലയിലെ അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നവീകരണത്തെക്കുറിച്ച് ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
2: തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി 26.55 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 3 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും ടിക്കറ്റ് കൌണ്ടറിൽ 2 ഓട്ടോമാറ്റിക് വൈൻഡിംഗ് മെഷീനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പഴയ മ്യൂറൽ ചിത്രങ്ങൾ മാറ്റി പുതിയവ വരയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 16.44 കോടി രൂപ നവീകരണത്തിന് ചെലവായി. 2 പ്രവേശന കവാടം, ആധുനിക ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം, മേൽക്കൂര, പുതിയ സിഗ്നൽ സംവിധാനം എന്നിവ സജ്ജമാക്കി കഴിഞ്ഞു. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപ ചെലവഴിച്ചാണ് വികസനം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രവേശന കവാടം മനോഹരമാക്കിയതിനോടൊപ്പം വിശാലമായ പാർക്കിംഗ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
1: ദാമനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള ആദ്യത്തെ വാണിജ്യ വിമാന സർവീസിന് തുടക്കമായി. ദാമനിലെ നമോ വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കിഞ്ചരപ്പു രാംമോഹൻ നായിഡുവും ദാമൻ ദിയു അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും സംയുക്തമായി വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ടൂറിസം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകൾക്ക് ഈ സർവീസ് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. ഇന്ത്യയോടും ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തോടും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി കാണിച്ച സ്നേഹത്തിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഇന്ത്യ ഖത്തർ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം നൽകിയ സംഭാവനകളും സമൂഹമാധ്യമത്തിൽ അനുസ്മരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് പശ്ചിമബംഗാളിലെത്തും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവയിൽ ഊന്നിയുള്ള വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ സിലിഗുരിയിലെ ജുമാഗഞ്ച് ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന ശ്രീ അമിത്ഷാ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന 5 പേരെ അറസ്റ്റ് ചെയ്തു. ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നും പിടികൂടിയ ഇവരിൽ നിന്നും ബോംബ് നിർമ്മാണ വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ഫലം ലഭ്യമാണ്. മൈ ഭാരത് ദേശീയ യുവ വോളണ്ടിയർമാരുടെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. നാളെയും മറ്റന്നാളുമായി ചിന്തൻ ശിബിരവും ഉത്തർപ്രദേശിൽ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ 2 പരിപാടികളിലും പങ്കെടുക്കും. രാജ്യമെമ്പാടുമുള്ള 15,000-ലേറെ യുവജനങ്ങൾ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി NDA മന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സമ്മേളന കാലയളവിൽ NDA സ്വീകരിക്കേണ്ട നിലപാടുകൾക്ക് അന്തിമരൂപം നൽകും. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടുത്ത മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. ഇന്ത്യ ഫിൻലൻഡ് ഉഭയകക്ഷി ബന്ധം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ഫിൻലൻഡ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഡിജിറ്റലൈസേഷൻ, സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. 2015 19% പേർക്കാണ് പദ്ധതികളുടെ ഗുണം ലഭിച്ചിരുന്നതെങ്കിൽ 2026 ഇത് 68.4% വർദ്ധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: 100 കോടിയിലധികം പൌരന്മാർ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പരിധിയിൽ വന്നതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. നരേന്ദ്രമോദി സർക്കാരിന്റെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ നേട്ടത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത, ആരോഗ്യ പരിരക്ഷ, ഭക്ഷ്യസഹായം എന്നിവ ഉറപ്പാക്കാൻ ഈ പദ്ധതികൾക്ക് സാധിച്ചതായി കേന്ദ്ര

0: കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും സാധാരണക്കാരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിലും പദ്ധതികൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങളിൽ നിറഞ്ഞ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിലും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ നൽകുന്ന മാസം കൂടിയാണ്. വറുതിയുടെ കർക്കിടകം, പഞ്ഞകർക്കിടകം, കള്ളക്കർക്കിടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഒഡീഷയിലെ പുരിയിൽ ലോക പ്രശസ്തമായ രഥപ്രയാണം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ദേവപ്രതിഷ്ഠകൾ രാത്രി മുഴുവൻ അതത് രഥങ്ങളിൽ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംഗമങ്ങളിലൊന്നായ രഥയാത്രയ്ക്കായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ ഇന്നലെയുണ്ടായ തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഒഡീഷ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്ത്യക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. ഇംഗ്ലണ്ടിലെ കാർഡിഫ് സോഫിയ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ 44 ഓവറിൽ 233 റൺസിന് ഇന്ത്യയുടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 45ാം ഓവറിൽ 4 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം നേടി. ഈ വിജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പര 1-1 സമനിലയിലായി. 3-ാമത്തെ നിർണായക മത്സരം മറ്റന്നാൾ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നേരിൽ കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തും. ഞായറാഴ്ച രാത്രി ന്യൂയോർക്കിലാണ് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ നടക്കുക. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. പ്രിയ ശ്രോതാക്കളെ സ്വാഗതം FM ഡയറിയുടെ രണ്ടാം ഭാഗത്തിലേക്ക്. FM ഡയറിയിൽ ഇനി കേൾക്കാം

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 31. ആ മറക്കാനാവാത്ത ആഴ്ച 1, തുടർച്ച. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഉമ്മർ സുബാനിയും അനസൂയ ബഹനും അവിടെ വന്ന് ഉടൻ പൈഥൂനിലേക്ക് കാറിൽ ചെല്ലണമെന്ന് പറഞ്ഞു. ആളുകൾ അക്ഷമരും ക്ഷുഭിതരുമായിരിക്കുന്നു. ഞങ്ങൾക്കവരെ സമാധാനിപ്പിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടേ അത് സാധിക്കൂ, അവർ അഭിപ്രായപ്പെട്ടു. ഞാൻ കാറിൽ കയറി. പൈഥൂനിക്കടുത്ത് വളരെ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നെ കണ്ടതോടെ ആളുകൾ സന്തോഷം കൊണ്ട് ഉന്മത്തരായി. ഉടനെ ഒരു ഘോഷയാത്ര രൂപം കൊള്ളുകയും വന്ദേമാതരം, അള്ളാഹു അക്ബർ വിളികളാൽ ആകാശം മുഖരിതമാവുകയും ചെയ്തു. പൈഥൂനിയിൽ ഞങ്ങൾ ഒരു സംഘം അശ്വാരൂഢരായ പോലീസുകാരെ കണ്ടു. മുകളിൽ നിന്ന് ശക്തിയായ കല്ലേറ് അനുഭവപ്പെട്ടു. ആൾക്കൂട്ടത്തോട് സമാധാനം പാലിക്കാൻ ഞാൻ അപേക്ഷിച്ചു. എന്നാൽ കല്ലേറുകൊള്ളാതെ രക്ഷപ്പെടാൻ ഞങ്ങൾക്കാവില്ലെന്ന് തോന്നി. ഘോഷയാത്ര അബ്ദുറഹിമാൻ സ്ട്രീറ്റിൽ നിന്ന് തിരിഞ്ഞ് ക്രോഫോർഡ് മാർക്കറ്റ് ഭാഗത്തേക്ക് നീങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് ഒരു സംഘം കുതിരപ്പോലീസുകാർ അതിനെ അഭിമുഖീകരിച്ചു. കോട്ടഭാഗം

ലക്ഷ്യമാക്കി ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുന്നത് തടയാൻ വേണ്ടി എത്തിയതായിരുന്നു അവർ. ആൾക്കൂട്ടം തിങ്ങി നിറഞ്ഞിരുന്നു. പോലീസ് നിരോധന വ്യൂഹത്തെ അത് ഏറെക്കുറെ തകർത്തിരുന്നു. ആ വലിയ ജനത്തിരക്കിൽ എന്റെ ശബ്ദം കേൾക്കാനിടയാകുക വളരെ പ്രയാസമായിരുന്നു. ആ സമയത്ത് തന്നെ പോലീസ് സംഘത്തലവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ആജ്ഞാപിക്കുകയും ഉടൻ തന്നെ കുതിര പോലീസ് സംഘം അതിനായി അവരുടെ കുന്തം ചുഴിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് കടന്നു കയറുകയും ചെയ്തു. എനിക്ക് അപകടമുണ്ടാകുമെന്ന് ഒരു നിമിഷം തോന്നി. എന്നാൽ ആ ഭയം അടിസ്ഥാനരഹിതമായിരുന്നു. പോലീസുകാർ തിടുക്കത്തിൽ നീങ്ങിയപ്പോൾ കുന്തങ്ങൾ കാറിൽ ഉരസിക്കൊണ്ട് കടന്നുപോയതേയുള്ളൂ. ആളുകളുടെ അണികൾ ഉടൻ തകർക്കപ്പെടുകയും ആകെ കോലാഹലമാകുകയും അവർ പരക്കം പായാൻ തുടങ്ങുകയും ചെയ്തു. ചിലർ ചവിട്ടിമെതിക്കപ്പെടുകയും മറ്റുള്ളവർക്ക് മുറിവും ചതവും ഏൽക്കുകയും ചെയ്തു. ആ പ്രക്ഷുബ്ധമായ ജനക്കൂട്ടത്തിൽ കുതിരകൾക്ക് കടന്നുപോകാൻ സ്ഥലമോ വഴിയോ ഇല്ലായിരുന്നു. അതിനാൽ കുന്തമേന്തിയ പോലീസുകാർ കണ്ണുമടച്ച് ജനക്കൂട്ടത്തെ മുറിച്ച് കടന്നുപോയി. അവർ ചെയ്യുന്നതെന്തെന്ന് സ്വയം മനസ്സിലാക്കിയിരുന്നതായി എനിക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നില്ല. അതെല്ലാം കൂടി അത്യന്തം ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു. കുതിരക്കാരും ആളുകളും ഭ്രാന്തമായ രീതിയിൽ കെട്ടിമറിഞ്ഞു. അങ്ങനെ ജനക്കൂട്ടത്തെ പിരിച്ചയക്കുകയും അവരുടെ മുന്നോട്ടുള്ള ഗതി തടയപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ കാറ് മുന്നോട്ട് പോകാൻ അനുവാദം കിട്ടി. കമ്മീഷണറുടെ ഓഫീസിനു മുന്നിൽ അത് നിർത്തിച്ചിട്ട് പോലീസിന്റെ മോശമായ പെരുമാറ്റത്തെപ്പറ്റി അദ്ദേഹത്തോട് പരാതിപ്പെടാൻ ഞാൻ താഴെയിറങ്ങി.

0: 1977 ഇറങ്ങിയ ഗുരുവായൂർ കേശവൻ എന്നുള്ള ഫിലിമിലെ ഒരു ഗാനമാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. പി ഭാസ്കറിന്റെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകി യേശുദാസാണ് പ്രസ്തുത ഗാനം ആലപിച്ചിരിക്കുന്നത്. 29-ാം മേളകർത്ത രാഗമായ ധീരശങ്കരാഭരണത്തിൽ ജന്യമായ ആരഭി എന്ന രാഗത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രസ്തുത ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രാഗത്തിന്റെ ആരോഹണ അവരോഹണങ്ങളെ പരിചയപ്പെടുമ്പോൾ ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, ശുദ്ധ മധ്യമം, പഞ്ചമം, ചതുർശ്രുതി ദൈവതം എന്നിവ ആരോഹണത്തിലും കാക്കളി നിഷാദവും അന്തരഗാന്ധാരവും അടക്കം പൂർണ്ണതയോടു കൂടിയുള്ള അവരോഹണമാണ് ഈ രാഗത്തിന്. രാഗത്തിന്റെ ആരോഹണ അവരോഹണങ്ങളെ നമുക്കൊന്ന് പാടി നോക്കാം. സരിമ പദ സനിതാപമഗരീ സ, പല്ലവിയിലെ സ്വരങ്ങളൊന്നും നമുക്കൊന്ന് പാടി നോക്കാം.
1: ദസദാപമഗരീ മമ പ,
0: അടുത്ത വരിയും അതേ സ്വരങ്ങൾ തന്നെ ആവർത്തിക്കുന്നു. മ

രാഗലയം അവതരിപ്പിച്ചത് രാജീവ് സബര്യ. രാഗലയം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത്. രാഗലയം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേരാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
1: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റും 23 സെക്കൻഡും. FM ഡയറിയിൽ ഇനി കേൾക്കാം. തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
4: പാക്കനാർപുരം വരെ നിരത്തിന്റെ ഇരുഭാഗത്തും ഈന്തപ്പനയും കുരുത്തോലയും കൊണ്ട് അലങ്കരിക്കണമെന്നാണ് രാമർ തീരുമാനിച്ചത്. പോക്കർ ഹാജിക്കും അത് സമ്മതമായിരുന്നു. ഈന്തപ്പന വെട്ടാനും കുരുത്തോല മുറിക്കുവാനും ആളുകളെ വെക്കണം. തക്ഷൻകുന്നിൽ ധാരാളം ഈന്തുകൾ ഉള്ളതുകൊണ്ട് അതിന്റെ ഓല കിട്ടാൻ വിഷമമുണ്ടായിരുന്നില്ല. അത് വെട്ടാൻ തയ്യത്തറിന്റെ മകൻ വേരനെയാണ് ചുമതലപ്പെടുത്തിയത്. കുരുത്തോല മുറിക്കുവാൻ മൈനർ ബാലനെയും. അയാൾ കണ്ണച്ചന്റെയും പോക്കർ ഹാജിയുടെയും പറമ്പുകളിലെ ഇളം തെങ്ങിൽ കയറി നല്ല കുരുത്തോലകൾ വെട്ടിക്കൊണ്ടുവന്നു. അത് മുറിച്ച് അലങ്കരിക്കുവാനുള്ള എല്ലാ ജോലികളും ചെയ്തത് കണ്ണച്ചന്റെ പണിക്കാരാണ്. ഒരു ദിവസം ഇതിനുവേണ്ടി മെനക്കെടാൻ അദ്ദേഹം അവർക്ക് അനുവാദം കൊടുക്കുകയായിരുന്നു. കുരുത്തോലകൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുണുക്കിടാൻ പലതരം പക്ഷികളുടെ രൂപങ്ങൾ ഉണ്ടാക്കണമെന്ന് രാമറിന് തോന്നിയത്. അതനുസരിച്ച് അയാൾ തന്നെ കുരുത്തോല പക്ഷികളെ ഉണ്ടാക്കി. അത് കണ്ടപ്പോൾ പോക്കർ ഹാജി പറഞ്ഞു, എന്നാൽ ഞാൻ വേറെ ചില സൂത്രങ്ങൾ ഉണ്ടാക്കാം. ഹാജിയാര് കുരുത്തോല കൊണ്ട് ചില കളിപ്പാട്ടങ്ങളാണ് ഉണ്ടാക്കിയത്. അത് ഈർക്കലികളുടെ തുമ്പത്ത് ഞാത്തിയിട്ടു. അപ്പോൾ തോരണങ്ങൾ കുറെ കൂടി ആകർഷകമായി. പിന്നീടാണ് പോക്കർ ഹാജിക്ക് മറ്റൊരാശയം തോന്നിയത്. ഗാന്ധിജി കീഴൂരിലേക്ക് കടക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കണ്ടേ? അങ്ങനെ എവിടെയോ എഴുതി വെച്ചതായി താൻ കണ്ടിട്ടുണ്ടെന്നും ഹാജിയാർ പറഞ്ഞു. എന്നാൽ അതെന്താണെന്ന് മാത്രം അറിയില്ല. ഒടുവിൽ ശ്രീധരൻ ഡോക്ടറാണ് സംശയം തീർത്തുകൊടുത്തത്. അത് സ്വാഗതം ആശംസിച്ചുകൊണ്ടുള്ള എഴുത്താണ്. മഹാത്മാഗാന്ധിക്ക് സ്വാഗതം എന്ന് ഇംഗ്ലീഷിൽ അക്ഷരങ്ങൾ അവർക്ക് കുറിച്ചു കൊടുക്കുകയും ചെയ്തു. വെള്ള ഖാദി തുണിയിൽ കോൺഗ്രസ് പതാകയുടെ നിറത്തിൽ വെൽക്കം ടു മഹാത്മാഗാന്ധി എന്നെഴുതിയത് ചമ്പാട്ടിൽ നാരായണൻ മാസ്റ്ററായിരുന്നു. പ്രധാന കവാടത്തിൽ അത് കെട്ടിയതിനു ശേഷം രാമറും പോക്കർ ഹാജിയും അടുത്തുനിന്നും ദൂരെ നിന്നും മാറി മാറി നോക്കി. എന്നിട്ട് അഭിപ്രായപ്പെട്ടു, നന്നായിട്ടുണ്ട്. കാര്യങ്ങൾ മൊത്തത്തിൽ എന്തായി എന്നറിയാൻ പാക്കനാർപുരം വരെ ഒന്ന് നടന്നുവരാമെന്ന് വിചാരിച്ചപ്പോഴാണ് ശ്രീധരൻ ഡോക്ടറും ദാമോദരൻ കമ്പൗണ്ടറും അതുവഴി വന്നത്. കമ്പൗണ്ടറെ കണ്ടപ്പോഴേ രാമറിന് ഈർഷ്യ തോന്നിയിരുന്നു. ആകപ്പാടെ ഒന്ന് കണ്ണോടിച്ച ശേഷം ശ്രീധരൻ ഡോക്ടർ പറഞ്ഞു, നന്നായിട്ടുണ്ടല്ലോ ഹാജിയാരെ. ഹാജിയാർ വിനീതനായി, എന്റേതല്ലോളി ഇതൊന്നും, ഇതൊക്കെ രാമറിന്റേതാണ്. ഞാൻ രണ്ടാളോടും കൂടിയാണ് പറഞ്ഞത്. അന്നേരം ദാമോദരൻ കമ്പൗണ്ടർ തമാശ രൂപത്തിൽ ചോദിച്ചു, രാമർക്ക് ഇമ്മാതിരി പണിയൊക്കെ വശമുണ്ടോ?

0: നമ്മൾ ഓരോ പണിയും പഠിക്കല്ലേ, പണിയും പഠിച്ചുകൊണ്ട് ആരെങ്കിലും പെറ്റു വീഴാറുണ്ടോ? രാമർ തിരിച്ചു ചോദിച്ചു. അത് കേട്ട് കമ്പൗണ്ടർ ഒഴികെ എല്ലാവരും ചിരിച്ചു. നമുക്കൊന്ന് നോക്കി വരാമെന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് എല്ലാവരും അദ്ദേഹത്തിന്റെ പിറകെ കിഴക്കോട്ട് നടന്നു. പകൽ 10 മണിയോടടുത്താണ് ഗാന്ധിജി വന്നത്. അന്നത്തെ പകലിന് പലതരം പ്രത്യേകതകളുണ്ടെന്ന് എല്ലാവർക്കും തോന്നി. തെളിഞ്ഞ പകലായിട്ട് പോലും ചൂട് കൂടുതലുണ്ടായിരുന്നില്ല. കാറ്റടിക്കേണ്ട സമയമല്ലാതിരുന്നിട്ടും ഇടയ്ക്കിടെ നേരിയ കാറ്റടിച്ചുകൊണ്ടിരുന്നു. കാലത്ത് മുതൽ നിരത്തിനിരുവശത്തും നാട്ടുകാർ ആകാംക്ഷയോടെ കാത്തുനിൽക്കാൻ തുടങ്ങിയിരുന്നു. പണിക്ക് പോകേണ്ടവർ അതൊക്കെ മാറ്റിവെച്ച് കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ചാണ് അവിടെ എത്തിയിട്ടുള്ളത്. പലർക്കും പറയത്തക്ക വസ്ത്രങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ള വസ്ത്രം ശുചിയാക്കി ഉടുത്താണ് വന്നിരുന്നത്. ഗാന്ധിജി പോകുന്നതുവരെ അതുവഴി വാഹനങ്ങൾ ഓടരുതെന്ന് സംഘാടകർ വിലക്കിയിരുന്നു. അതുകാരണം കുതിരവണ്ടികളൊന്നും അന്ന് നിരത്തിൽ ഇറക്കിയില്ല. മോട്ടോർ വണ്ടി ഓടാത്തത് അവിടെ നിൽക്കുന്നവർക്ക് ആശ്വാസവുമായി. വാഹനങ്ങൾ പോകുമ്പോൾ ചെമ്മണ്ണ നിറത്തിലുള്ള പൊടി പാറും. ഉടുപ്പുകളിലേക്ക് അത് പറ്റിപ്പിടിച്ച് കിടക്കും. കേളപ്പനുമൊത്ത് ജീപ്പിലായിരിക്കും ഗാന്ധിജി വരിക എന്ന് ശ്രീധരൻ ഡോക്ടർ പറഞ്ഞിരുന്നു. അവരെല്ലാവരും ആകാംക്ഷയോടെ ഗാന്ധിജിയുടെ വരവും കാത്തു നിൽക്കുകയാണ്. പെട്ടെന്നാണ് നിരത്തിന്റെ പടിഞ്ഞാറേ തലക്കിൽ ഒരു വാഹനത്തിന്റെ ശബ്ദം. എല്ലാവരും ജാഗരൂകരായി. ഗാന്ധിജിയെയും വഹിച്ചുകൊണ്ടുള്ള ജീപ്പാണെന്ന് കരുതി മഹാത്മാഗാന്ധി കി ജയ് എന്ന് ആർത്തു വിളിക്കുവാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. എന്നാൽ അരുതെന്ന് ശ്രീധരൻ ഡോക്ടർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഏതാനും കോൺഗ്രസ് നേതാക്കളെ കയറ്റി വന്ന ജീപ്പായിരുന്നു അത്. അവർ ഗാന്ധിജിയുടെ വാഹനത്തിന് മുമ്പേ പോവുകയാണ്. അവർ പറഞ്ഞു, ഗാന്ധിജി ഉടനെത്തും, ശക്തി മന്ദിരം കഴിഞ്ഞു. നേതാക്കൾ വന്ന വാഹനം പതുക്കെ അവിടെ നിരന്നു നിൽക്കുന്നവരുടെ ഇടയിലൂടെ മുന്നോട്ടു പോയി. അത് ദൂരത്തെത്തിയ ഉടനെ മറ്റൊരു വാഹനം റോഡിന്റെ പടിഞ്ഞാറേ തലക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഗാന്ധിജി തന്നെ. ആളുകൾ ഒന്നിച്ച് ആർത്തു വിളിച്ചു, മഹാത്മാഗാന്ധി കി ജയ്, ഭാരത് മാതാ കി ജയ്. ജീപ്പിന്റെ മുൻസീറ്റിൽ ഗാന്ധിജി ഇരിപ്പുണ്ടായിരുന്നു. തൊട്ടടുത്ത കേളപ്പൻ. ഗാന്ധിജി എല്ലാവർക്കും നേരെയും ചിരിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ടിരുന്നു. രാമർ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. അന്നേരം രാമർക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അയാൾക്ക് കരച്ചിലാണ് വന്നത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന് എത്ര ഉറക്കെ പറയുവാൻ ശ്രമിച്ചിട്ടും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. തൊണ്ടയിലെവിടെയോ അത് കുരുങ്ങിക്കിടക്കുന്നു. രാമറിന്റെ നിസ്സഹായത മനസ്സിലാക്കിയിട്ടാകാം പോക്കർ ഹാജി പുറത്ത് പതുക്കെ തലോടിക്കൊണ്ടിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: സേവന വാർത്തകൾ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ PG, PG ഡിപ്ലോമ പ്രോഗ്രാമുകളിലെ SC/ST കാറ്റഗറിയിൽ ഉൾപ്പെടെയുള്ള ഒഴിവുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് പ്രവേശനം നടത്തുക. ഇന്ന് രാവിലെ 10 മണിക്ക് അതത് പഠന വകുപ്പുകളിൽ അല്ലെങ്കിൽ പ്രാദേശിക ക്യാമ്പസുകളിൽ പ്രവേശന പരീക്ഷ നടക്കും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് പ്രാദേശിക കേന്ദ്ര മേധാവി അല്ലെങ്കിൽ പഠന വകുപ്പ് മേധാവി മുമ്പാകെ ഹാജരാകണം. ഒഴിവ് സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ssus.ac.in.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
0: ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ എഞ്ചിനീയറുടെ താൽക്കാലിക തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ബിടെക്, എംസിഎ, എംഎസ്സി കമ്പ്യൂട്ടർ സയൻസ്, എംഎസ്സി ഐടി യോഗ്യത ഉള്ളവരായിരിക്കണം. താൽപര്യമുള്ളവർ ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോമുകൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നിന്നും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്നും ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 22 മാസം.

0: ഹലോ,
1: ഞാൻ മമ്മൂട്ടിയിൽ നിന്ന് അന്നബിന്റെയാണ് വിളിക്കുന്നത്. ഞാൻ 8th class പഠിക്കുന്നത്. എനിക്ക് +1 +2 ഞാൻ എന്തിനു എങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്?
0: +1 +2
1: ഞങ്ങളുടെ സ്കൂളിൽ +1 +2 ഇല്ല.
0: +1 +2 കമ്പ്യൂട്ടർ മാത്സ് എടുക്കുക. +1 +2 കമ്പ്യൂട്ടർ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി പറഞ്ഞ സ്ട്രീം എടുക്കുക. ടെക്നിക്കൽ സ്കൂൾ പഠിക്കേണ്ടവർ ടെക്നിക്കൽ കോഴ്സിലോട്ടാണ് പോകേണ്ടത്. മോൾക്ക് മെഡിസിൻ വേണ്ടി നിർബന്ധം അല്ലെങ്കിൽ ഈ 4 കോമ്പിനേഷൻ എടുക്കുക. മാത്സ് പഠിക്കുക, കമ്പ്യൂട്ടർ പഠിക്കുക, ഫിസിക്സ് പഠിക്കുക, കെമിസ്ട്രി പഠിക്കുക, ഒരു ലാംഗ്വേജ് പഠിക്കുക. ഇപ്പൊ തന്നെ 8th class 9th class തന്നെ ജിമെയിൻസ് പറഞ്ഞ പരീക്ഷ ഉണ്ട്, JEE Mains. ആ ജിമെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറാകുക. ആ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ്ങിന് പോവുക. 4 കൊല്ലം ജിമെയിൻസ് കോച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ മോള് +1 +2 ഞാൻ പറഞ്ഞ സബ്ജക്ട് പഠിക്കുന്നതോടുകൂടി ജിമെയിൻസിന്റെ ഒക്കെ ഗൂഗിളിൽ പോയി നോക്കുക. റിസൾട്ട് വന്നാൽ മോൾക്ക് ടോപ്പ് കോളേജിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടും. നല്ലൊരു എഞ്ചിനീയർ ആയിട്ട് വന്നാൽ മോൾക്കും നല്ലത്, നല്ല ശമ്പളം കിട്ടും, നല്ല ജോലി കിട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചണ്ഡീഗഡിൽ 4,700 കോടി രൂപയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ വീണ്ടും ഇറാനെതിരെ US വ്യോമാക്രമണം. തുടർച്ചയായ 6-ാം ദിവസമാണ് ഇറാനിലെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തുന്നത്. വന്യജീവി ആക്രമണം തടയാൻ ശാസ്ത്രീയ പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സുവർണ ജൂബിലി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ T2-ൽ വിപുലീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടിയോളം വിസ്തൃതിയാണ് പുതിയ ഷോപ്പിനുള്ളത്. കർക്കിടക മാസാചരണം തുടങ്ങിയതോടെ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. ഇതര സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരാണ് കൂടുതലായും എത്തുന്നത്. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നടയടയ്ക്കും. തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് ഇന്ന് രാവിലെ 9-ഓടെ ആരംഭിക്കുന്ന ചടങ്ങിൽ 50-ലധികം ആനകൾ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫൈനൽ മത്സരം കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുമെന്ന് വൈറ്റ് ഹൌസ്. ഞായറാഴ്ച രാത്രി ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കൂട്ടുകാർ പാവക്കൂത്ത് കണ്ടിട്ടുണ്ടോ? അത് പാവകളി എന്നും അറിയപ്പെടുന്നു. പലതരം പാവകളുടെ ശരീരഭാഗങ്ങളിൽ ചരടുകൾ കെട്ടിയിട്ടുണ്ടാകും. ആ ചരടുകൾ വലിച്ചും അയച്ചും പാവകളെ സംസാരിപ്പിക്കുകയും ചലിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്നതാണ് പാവക്കൂത്ത്. ഇതുപോലെ തോൽ പാവക്കൂത്ത് എന്നൊരു കലാരൂപമുണ്ട്. ഇതിൽ ഒരു തിരശ്ശീലിക്ക് പിന്നിലെ പലതരം പാവകളെ അനക്കി ഓരോ കഥ നിഴൽ രൂപത്തിലൂടെ അവതരിപ്പിക്കുന്നു. ഈ പാവകളെയെല്ലാം ചലിപ്പിക്കുന്നത് മനുഷ്യനാണ്. എന്നാൽ അതിനു പകരം പാവകൾ സ്വയം ചലിച്ചാലോ? സിനിമയിൽ അങ്ങനെയൊരു സൂത്രം പ്രയോഗിക്കാറുണ്ട്. അതിൻ്റെ പേരാണ് അനിമട്രോണിക്സ്. അനിമട്രോണിക്സ് എന്ന വാക്കിൽ തന്നെയുണ്ട് അതിന് പിന്നിലെ കഥ. അനിമേഷൻ, ഇലക്ട്രോണിക്സ് എന്നീ വാക്കുകൾ ചേർന്നാണ് അനിമട്രോണിക്സ് എന്ന വാക്ക് രൂപപ്പെട്ടത്. ലാറ്റിൻ വാക്കായ അനിമേർ നിന്ന് അനിമേഷൻ എന്ന വാക്കുണ്ടായി. ലാറ്റിനിൽ അതിനർത്ഥം ജീവൻ നൽകുക, ശ്വാസം നൽകുക എന്നെല്ലാമാണ്. അനിമേഷൻ ചെയ്യുന്നതും

0: അതുതന്നെയാണല്ലോ നിശ്ചല ചിത്രങ്ങൾക്ക് രൂപങ്ങൾക്കും അത് ജീവൻ നൽകും, അഥവാ ചലിപ്പിക്കും. ഈ ചലനം സാധ്യമാകുന്നത് ഇലക്ട്രോണിക്സിലൂടെയാണ്. പലതരം സർക്യൂട്ടുകളും മോട്ടറുകളുമൊക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഇലക്ട്രോണിക്സിൻ്റെ സഹായത്തോടെ ജീവനില്ലാത്ത രൂപങ്ങളെ ചലിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് അനിമട്രോണിക്സ്. ഓഡിയോ അനിമട്രോണിക്സിൻ്റെ പിതാവായി അറിയപ്പെടുന്നതും ആ സാങ്കേതിക വിദ്യയ്ക്ക് പേരിട്ടതും വാൾട്ട് ഡിസ്നിയാണ്. ഡിസ്നിയും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളായ വാതൽ റോജേഴ്സ്, റോജൽ ബോഗ്രി എന്നിവരും ചേർന്നാണ് ആ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. അനിമട്രോണിക്സിൽ മൊത്തം യന്ത്രങ്ങളാണെങ്കിലും മനുഷ്യരാണ് ശരിക്കും ഇതിൻ്റെ മസ്തിഷ്കമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയാണ് ലോകത്ത് ഇന്നേവരെ കാണാത്ത വിചിത്ര രൂപങ്ങൾ പിറവിയെടുത്തിരിക്കുന്നത്. ഇവയെ ചലിപ്പിക്കുവാനുള്ള സൂത്രങ്ങൾ പ്രത്യേകമായി വികസിപ്പിച്ചെടുക്കാനും മനുഷ്യ ബുദ്ധി തന്നെ വേണം. കാരണം ഒരു പക്ഷിയെ പറപ്പിക്കുവാനുള്ള സാങ്കേതിക വിദ്യ പോരല്ലോ ഒരു കൂറ്റൻ ദിനോസറിനെ ചലിപ്പിക്കാൻ. ഓരോ സിനിമയ്ക്കും വേണ്ട അനിമട്രോണിക്സിന് വേണ്ടി പ്രത്യേക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടി വന്നു. അതിനു പിന്നിൽ ഒരാളായിരുന്നില്ല, ഒരു ടീമായിരുന്നു. അനിമട്രോണിക്സിന്റെ സാധ്യത നേരത്തെ മനസ്സിലാക്കിയ വാൾട്ട് ഡിസ്നി അതിനുവേണ്ടി കാലിഫോർണിയയിലെ ഗ്ലെൻ ഡെയിൽ ആസ്ഥാനമാക്കി വാൾട്ട് ഡിസ്നി എഞ്ചിനീയറിംഗ് എന്ന പേരിൽ ഒരു ഡിവിഷൻ തന്നെ രൂപപ്പെടുത്തി. ഇമാജിനേഷൻ, എഞ്ചിനീയറിംഗ് എന്നീ വാക്കുകൾ ചേർന്നാണ് ഡിവിഷന് പേരിട്ടത്. അതീവ രഹസ്യമായിട്ടായിരുന്നു ഇതിന്റെ പ്രവർത്തനം. ചിത്രകാരന്മാരും ശില്പികളും എഞ്ചിനീയർമാരും ശാസ്ത്ര വിദഗ്ധരുമെല്ലാം ഇതിന്റെ കീഴിൽ ഒന്നായി. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞതൊക്കെ അനിമട്രോണിക്സിലൂടെ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ഇവരുടെ ദൗത്യം. അതിനാൽ തന്നെ ഈ കേന്ദ്രത്തെ ഡ്രീം ഫാക്ടറി എന്നാണ് പലരും വിളിച്ചിരുന്നത്. എനിക്ക് ആനക്കൊണ്ടയേക്കാൾ വലിപ്പമുള്ളൊരു പാമ്പിന് വേണം, അതിൻ്റെ തലയിൽ രണ്ട് കൊമ്പ് വേണം എന്നൊക്കെ പറഞ്ഞൊരു സംവിധായകൻ വന്നാൽ ആദ്യം പണി തുടങ്ങുക ഈ ഡ്രീം ഫാക്ടറിയിലാണ്. ശരിക്കും ഡിസ്നിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലാബായിരുന്നു അത്. ആ ഡിവിഷനിൽ പ്രവർത്തിച്ചിരുന്ന വിവിധ വിഭാഗങ്ങളാണ് ഇന്നും അനിമട്രോണിക്സിന് അടിത്തറയായ അണിയറക്ക. ഡിസ്നി ആയിരുന്നു പിൽക്കാലത്തെ കമ്പനികളുടെ എല്ലാം മാതൃക.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-5111.
1: ഈ പരിപാടിയുടെ പ്രായോജകർ രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-51-11. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 290-51-11.
2: ഇന്ന് ഈ പരിപാടിയിൽ എന്താണ് ഹെപ്പറ്റൈറ്റിസ്? ഈ വിഷയത്തെക്കുറിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ പി വിനോദുമായി അഭിമുഖം.
3: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മഞ്ഞനോവ്, മഞ്ഞപ്പിത്തം, ജോണ്ടിസ് എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് അങ്ങനെ ഒരു വിശദീകരണം, ഹെപ്പറ്റൈറ്റിസ് എന്താണ് എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് തോന്നുന്നു. എന്താണ് ശരിക്കും ഹെപ്പറ്റൈറ്റിസ്?
4: ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനുണ്ടാവുന്ന വീക്കത്തിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും വൈറസിന്റെ ഇൻഫെക്ഷൻ കാരണമോ, അല്ലെങ്കിൽ മദ്യം അമിതമായി കഴിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഒരു ഫാറ്റി ലിവർ കാരണമോ ഈ പറഞ്ഞ പോലെ തന്നെ ലിവറിന്റെ കോശങ്ങൾക്ക് വീക്കം ഉണ്ടാവാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. വീക്കം എന്നാണ് ഇതിന്റെ അർത്ഥം. അതിന്റെ കാരണങ്ങൾ പലതായിരിക്കാം. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസുകളും വരാറുണ്ട്. പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസിന്റെ കാരണമായിട്ട് കാണുന്നത് വൈറസുകളാണ്.
3: ഈ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമാണല്ലോ ജൂലൈ 28. ശരിക്കും ഹെപ്പറ്റൈറ്റിസ് കാരണം ഓരോ വർഷവും 13.4 ലക്ഷം പേർക്ക് ലോകത്ത് ജീവൻ നഷ്ടമാവുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും ഈ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രാധാന്യം എന്താണ്?
4: ജൂലൈ 28 നമ്മൾ ലോക ഹെപ്പറ്റൈറ്റിസ് ദിവസമായിട്ട് ആചരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന, ഈ ഒരു ദിവസം തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ബരൂക്ക് ബ്ലൂംബെർഗ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ്, അദ്ദേഹമാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കണ്ടുപിടിക്കാൻ സഹായിച്ചത്. ആ ഒരു കണ്ടുപിടുത്തത്തിലൂടെയാണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്റെ ഡയഗ്നോസിസ്, അല്ലെങ്കിൽ അതിനെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ഉണ്ടായതും, ഇതിന് പ്രതിരോധ കുത്തിവെപ്പായിട്ടുള്ള വാക്സിൻസ് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞതും ആ ഒരു കണ്ടുപിടുത്തോടുകൂടിയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തെയാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിവസമായിട്ട് ആചരിക്കുന്നത്. ഈ കൊല്ലം 2026 ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ തീമായിട്ട് എടുത്തേക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ, തടസ്സങ്ങൾ നമ്മൾക്ക് തകർക്കാം. ഈ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ട് പേഷ്യൻസ്, അല്ലെങ്കിൽ അതില്ലാത്ത ആളുകളിലും രോഗം

0: നിർണയിക്കാൻ ഉള്ള ആ ഒരു ടെസ്റ്റുകൾ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ആ രോഗത്തിനെതിരായുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിലോ ഉള്ള തടസ്സങ്ങൾ, മിഥ്യകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം തകർത്തെറിയാം എന്നുള്ള ആ ഒരു തീമാണ് ഇത്തവണത്തെ 2026 ലോക ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ തീം.
1: ഈ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ കണ്ടുപിടിച്ച ഇദ്ദേഹമാണെന്ന് പറഞ്ഞു ഡോക്ടർ ബറൂക്ക് ബ്ലൂംബർഗ്. ശരിക്കും ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി തന്നെയാണോ? ഹെപ്പറ്റൈറ്റിസ് ഏതെല്ലാം തരത്തിലുണ്ട്? ശരിക്കും
0: പറഞ്ഞാൽ 5 തരത്തിലുള്ള വൈറസുകളാണുള്ളത്, A, B, C, D, E. ഇതിൽ രണ്ട് ഗ്രൂപ്പായി ഇവയെ തരംതിരിക്കാം നമുക്ക്. എയും ഇയും ഇവ എൻട്രൽ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഫുഡ് വഴി, മോശം ഫുഡ് വഴി അല്ലെങ്കിൽ മലിനമായ ജലം വഴി പകരുന്ന ഹെപ്പറ്റൈറ്റിസുകളാണ്. അതേസമയം ബിയും സിയും ഡിയും പാരന്റൽ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ അഥവാ ബ്ലഡ് വഴിയോ അല്ലെങ്കിൽ ബോഡിയിലെ ബാക്കി ഫ്ലൂയിഡ്സ് വഴിയോ സ്പ്രെഡ് ആവുന്ന അണുക്കളാണ്. ഇതിൽ എയും ഇയും ഒരു 99% ആളുകളിലും വന്ന് മാറിപ്പോകുന്ന അസുഖമാണ്. ബിയും സി എന്ന ആ ഒരു വൈറസുകളുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ അവ ശരീരത്തിൽ ലിവറിന്റെ അകത്ത് കുറെ കാലം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി, ഇതുപോലെ തന്നെ വീക്കം ഉണ്ടാക്കി മരണം വരെ പേഷ്യന്റിനെ സംഭവിക്കാവുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന വൈറസുകളാണ് ബിയും
1: സിയും. നമുക്ക് ഇത് ലക്ഷണങ്ങളിൽ നിന്ന് മാത്രം ബിയും സിയും ആണ് അങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ? കാരണം ഇത് കൂടുതൽ മാരകമാണ് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്.
0: അതെ അതെ, ഹെപ്പറ്റൈറ്റിസ് ബിയെയും സിയെയും സൈലന്റ് കില്ലർ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇത് വന്ന ഭൂരിഭാഗം പേഷ്യൻസിനും പ്രത്യേകിച്ച് ഒരു രോഗലക്ഷണം പുറത്ത് കാണിക്കില്ല. ഒരു 10-20 ഈ വൈറസ് ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറി ലിവറിനെ പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചായി ഡാമേജ് ചെയ്ത് ലിവറിൽ ഫൈബ്രോസിസ് വന്ന് സിറോസിസ് സ്റ്റേജിലേക്ക് പോയി അതിന്റെ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് പേഷ്യൻസിന് യൂഷ്വലി സിംറ്റംസ് വരാറ്. സിംറ്റംസ് ആയിട്ടുള്ള മഞ്ഞപ്പിത്തം, വയറിൽ നീർക്കെട്ട് വരിക, ബോധം കെടുക, ചോര ഛർദ്ദിക്കുക, ഇതുപോലത്തെ ആ ഒരു ലക്ഷണങ്ങൾ വരാൻ കുറെ സമയമെടുക്കും. പക്ഷെ ലക്ഷണങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഇത് കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഈ രോഗത്തിന് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും.
1: ഒരു വ്യക്തി ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആൾറെഡി ഇൻഫെക്റ്റഡ് ആണോ, അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ എന്താണ് മാർഗം?
0: ടെസ്റ്റുകളല്ലാതെ നമുക്ക് വേറൊരു ഇതില്ല. ഇതില് ബിയും സിയിനും വേണ്ടിയിട്ട് ഇതിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻസ് ഉണ്ടെങ്കിൽ അവരുടെ സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റുകൾ ചെയ്ത് ഇപ്പൊ നമ്മുടെ അടുത്തായാലും ഏതെങ്കിലും ഒരു പേഷ്യന്റ് ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പുറത്തുനിന്ന് ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ചെറിയ ഡിറേഞ്ച്മെന്റ് ആയിട്ട് വരും. മിക്ക സമയങ്ങളും അവർ തന്നെ പറയുന്നത് മിക്കവാറും ഫാറ്റി ലിവർ ആയിരിക്കും, ചെറിയ എന്തെങ്കിലും ഫാറ്റി ലിവർ കൊണ്ട് കൂടിയതായിരിക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ അതിനെ തള്ളിക്കളയാറില്ല. ചെറിയൊരു എലവേഷൻ ആണെങ്കിൽ പോലും തന്നെ ഇതുപോലത്തെ പേഷ്യൻസിൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ചെക്ക് ഒന്ന് ചെയ്ത് നോക്കാറുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു സിംറ്റം ഈ പറയുന്ന വൈറസുകൾക്ക് ഉണ്ടാവാറില്ല.
1: പ്രധാന ലക്ഷണങ്ങളായിട്ട് ഡോക്ടർ പറഞ്ഞ ഏറ്റവും അവസാനമാണ് വരാറുള്ളത്. എങ്ങനെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കും വരുന്നത്?
0: രണ്ട് രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട്. ഒരു അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്, അതായത് വൈറസ് ശരീരത്തിൽ ആദ്യമായിട്ട് കയറുന്ന ആ ഒരു സമയത്ത് ശരീരത്തിൽ ഉണ്ടാവുന്ന കുറച്ച് ചേഞ്ചുകൾ, അതിനെ നമ്മൾ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. കുറെ കാലം ശരീരത്തിൽ ഈ വൈറസ് ഒളിച്ചിരുന്ന ചെറുതായി ചെറുതായി ശരീരത്തിലെ ലിവറിന്റെ സെല്ലുകളെ ഡാമേജ് ചെയ്ത് ലിവറിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണമുള്ള സിംറ്റംസ്, അതിന് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. ഈ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജിൽ ചില പേഷ്യൻസിന് രോഗികൾക്ക് ഒരു ഛർദി പോലെ, ഓക്കാനം, കണ്ണിൽ ചെറിയൊരു മഞ്ഞപ്പ്, ഇത് ആ ഒരു അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജിൽ. നിർബന്ധമില്ല എല്ലാവർക്കും ഈ ഒരു സിംറ്റംസ് വരണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. പക്ഷെ ചില ആൾക്കാർക്ക് വരാറുണ്ട്. ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജിലേക്ക് യൂഷ്വലി ഒരു 10-20 ഈ വൈറസ് ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷമാണ് പോവാറ്. ആ ഒരു സമയത്ത് ലിവറിന്റെ സെല്ലുകൾ ഡാമേജ് ആയി അവിടെ ഒരു കല പോലെ, തഴമ്പ് പോലെ ഡെവലപ്പ് ചെയ്യും, ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ഈ ഫൈബ്രോസിസ് കൂടിക്കൂടിയാണ് ലിവറിന്റെ അസുഖത്തിന്റെ അവസാന സ്റ്റേജ് ആയിട്ടുള്ള സിറോസിസിലേക്ക് പേഷ്യൻസ് പോവുക. അപ്പോൾ ഒരു സിറോസിസ് സ്റ്റേജിലേക്ക് പേഷ്യന്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലിവർ ചെയ്യേണ്ട ജോലികൾ ലിവറിന് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ലിവർ ശരീരത്തിൽ എത്രയോ ആയിരക്കണക്കിന് ജോലികൾ ചെയ്യുന്ന ഒരു പ്രധാന അവയവമാണ് ലിവർ. ഒരു പരിധിവരെ ശരീരത്തിൽ നടക്കുന്ന അല്ലെ ആ ലിവറിന് എഗെയിൻസ്റ്റ് നടക്കുന്ന കുറേ പ്രശ്നങ്ങളെ ലിവർ പൊറുക്കുകയും മാപ്പാക്കുകയും ഒക്കെ ചെയ്യും. ലിവർ ഈസ് എ വെരി ഫോർഗീവിങ് ആൻഡ് ഫോർഗെറ്റിംഗ് ഓർഗൺ എന്നാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലിവറിൽ വരുന്ന ഡാമേജ് ലിവറിന് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. ലിവറിന്റെ പ്രഷർ കൂടിയിട്ട് ഇന്റേണൽ ബ്ലീഡിങ് വരും, പേഷ്യന്റ് ചോര ഛർദ്ദിക്കുക, അല്ലെങ്കിൽ മലം കറുത്തു പോവുക, അല്ലെങ്കിൽ വയറിന്റെ അകത്ത് നീർക്കെട്ട് വരിക, ബോധക്കേട് വരിക, ശരീരത്തിൽ അമോണിയ പോലത്തെ ടോക്സിക് സബ്സ്റ്റൻസുകൾ കൂടി പേഷ്യന്റിന് ബോധക്കേട് പോലെ വരിക, ഇതൊക്കെ വരാം. ഇതൊക്കെ അങ്ങ് അറ്റത്തെ സ്റ്റേജിലാണ് കാണാറ്.
1: അതോടൊപ്പം ലിവറിന്റെ വലിപ്പം കൂടുമെന്നും കേട്ടിട്ടുണ്ട്. ശരിക്കും വലിപ്പം കൂടുകയാണോ അത്? ശരിക്കും
0: ഹെപ്പറ്റൈറ്റിസ് വരുന്ന സമയത്ത് ഈ കലകൾ കാരണം കൊണ്ട് ലിവറിന്റെ അങ്ങ് അറ്റത്തെ സ്റ്റേജ് എത്തുമ്പോൾ ലിവറിന്റെ സൈസ് കുറയുകയാണ് ചെയ്യുക. ഈ വലിപ്പം കൂടുന്നത് ഏർലി സ്റ്റേജുകളിൽ, ആ ലിവറിൽ വീക്കം വന്ന് വെള്ളം നിറഞ്ഞ് വീക്കം വരുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജുകളിൽ ലിവറിന് ചെറുതായിട്ട് വലിപ്പം കൂടാറുണ്ട്. പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ ലിവറിന്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞ് സിറോസിസിലേക്കൊക്കെ പോകുമ്പോൾ ലിവർ ചെറുതായി പോവാറുണ്ട്.
1: അതോടൊപ്പം തന്നെ പലപ്പോഴും ഈ സിറോട്ടിക് ലിവർ എന്ന് പറയുന്നത് ക്യാൻസറിലേക്ക് മാറാറുണ്ടെന്ന് പറയാറുണ്ട്. അതിന്റെ സാധ്യത എങ്ങനെയാണ്?
0: ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഡാറ്റ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിലും ഒരു ലിവർ ക്യാൻസർ ഉള്ള പേഷ്യന്റിനെ എടുക്കുകയാണെങ്കിൽ അതിൽ കാൽ ഭാഗം രോഗികൾക്കും ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ കാരണമുള്ള ലിവർ ക്യാൻസർ ആയിരിക്കും. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കേസിൽ സ്പെസിഫിക് ആയിട്ട് ആ ഒരു രോഗം

0: ലിവറിന്റെ ഒരു പ്രത്യേകതയാണ്, ഈ പറഞ്ഞ വൈറസിന് സിറോസിസ് സ്റ്റേജിലേക്ക് പോകാതെ തന്നെ ലിവറിന്റെ അകത്ത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. ഓങ്കോജനിക് വൈറസ് എന്ന് പറയും, നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ബി സിറോസിസ് സ്റ്റേജ് കടക്കാതെ തന്നെ ലിവറിന്റെ അകത്ത് ക്യാൻസർ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി. അത്രയും മാരകമായിട്ടുള്ള ഒരു അസുഖമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി.
1: ശരിക്കും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ എടുക്കുന്നതാണ് പുതിയ കുട്ടികൾക്ക് നല്ലതല്ലേ? മുമ്പ് വളരെ റിസ്ക് ഉള്ള വ്യക്തികൾ മാത്രം എടുത്താൽ മതി എന്ന് പറയാറുണ്ട്, പ്രത്യേകിച്ച് ഈ ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടേഴ്സ് ഇവരെല്ലാം എടുത്താൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല.
0: ഇപ്പം നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി എല്ലാ കുട്ടികൾക്കും ടി ബിയുടെ വാക്സിൻ എടുക്കണതിന്റെ കൂടെ തന്നെ ഒരു ഡോസ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും കൊടുക്കാറുണ്ട്.
1: സാധാരണ ഈ കരളിന്റെ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് മദ്യപാനവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഒരുപാട് മദ്യം ഉപയോഗിച്ചുകൊണ്ടാണ് കരൾ അസുഖം വന്നതെന്ന് പറയാറുണ്ട്. ശരിക്കും ഈ ഹെപ്പറ്റൈറ്റിസും ഈ മദ്യപാനവും തമ്മിൽ എന്തെങ്കിലും ബന്ധം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ?
0: ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു മദ്യം കഴിച്ചിട്ട് ലിവർ കേടാവുന്ന അതൊരു പ്രത്യേക കാറ്റഗറി തന്നെയുണ്ട്, ആൽക്കോൾ അസോസിയേറ്റഡ് ലിവർ ഡിസീസ്, മദ്യപാനം കൊണ്ടുള്ള ലിവർ അസുഖങ്ങൾ. അതിൽ ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസിന്റെ ഒരു കാരണമായിട്ട് കാണാറുണ്ട് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. പക്ഷെ അത് ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ മാത്രം, കുറേ കാലമായിട്ട് വളരെ അധികം എമൗണ്ടിൽ മദ്യം കഴിക്കുന്ന പുരുഷന്മാരിലാണ് ഈ പറഞ്ഞ ആൽക്കോളിക് ഹെപ്പറ്റൈറ്റിസ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്ത്രീകൾ അത്രയും എമൗണ്ടിൽ മദ്യം കഴിക്കുന്നത് കണ്ടിട്ടില്ല. നമ്മുടെ അടുത്ത് വളരെയധികം പേഷ്യൻസ്, ഫീമെയിൽ പേഷ്യൻസ് ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തവർ വരാറുണ്ട്, മദ്യം കഴിക്കാത്ത പുരുഷന്മാർ വരാറുണ്ട് ലിവറിന്റെ അസുഖമായിട്ട്. അപ്പൊ അതിന്റെ പ്രധാന കാരണങ്ങളായിട്ട് ഈ ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതൊരു ഡിസീസാണ്. കൂടാതെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നീ രോഗങ്ങളും ലിവറിനെ കേടാക്കാറുണ്ട്. റയർ ആയിട്ട് കുറച്ച് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട് ലിവറിനെ കേടാക്കുന്ന, കോപ്പർ ഡെപ്പോസിഷൻ ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ കാരണം കൊണ്ട് ലിവർ കേടാവാറുണ്ട്. ലിവർ അസുഖത്തിന്റെ ആൽക്കോഹോൾ മാത്രം ഒരു കാരണമായിട്ട് ഭവിക്കാറില്ല.
1: വിൽസൺ ഡിസീസ് അതാണ്
0: കോപ്പർ ഡെപ്പോസിഷൻ ഡിസീസ്.
1: അത് പക്ഷേ നമുക്ക് അതിനൊരു ചികിത്സ അങ്ങനെ പറയാൻ കഴിയും?
0: ചികിത്സയുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാം. ശരീരത്തിൽ അവിടെ ഇവിടെയുമായിട്ട് കിടക്കുന്ന അക്യുമുലേറ്റ് ചെയ്ത കോപ്പറിനെ നമുക്ക് മൂത്രം വഴി പുറത്തേക്ക് കളയാനുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. പക്ഷെ അവിടെ ആയാലും അസുഖം ആദ്യത്തെ ലെവലിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത ആളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. വളരെ അങ്ങേ അറ്റത്തെ സ്റ്റേജിൽ പോയി ലിവർ മൊത്തമായിട്ട് കേടായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അത് ലിവറിന്റെ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ അസുഖത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവർ ഈസ് എ വെരി ഫോർഗീവിംഗ് ആൻഡ് ഫോർഗെറ്റിംഗ് ഓർഗൺ. പക്ഷേ ആ ഒരു തുടക്കത്തിലെ സ്റ്റേജിൽ മാത്രം, ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ലിവർ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് കുറവ്. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് അല്ലാതെ വേറൊരു ഓപ്ഷൻ വരില്ല.
1: ലിവർ റീജനറേറ്റ് ചെയ്യുമെന്ന് പറയാറുണ്ടല്ലോ.
0: അതെ അതെ,
1: അതാണ് ഡോക്ടർ ഇപ്പോൾ ഫോർഗെറ്റിംഗ് ആൻഡ് ഫോർഗീവിംഗ് എന്ന് ഉദ്ദേശിച്ചത്. ഇതുപോലെ തന്നെ ഇരുമ്പിന്റെ, അയണിന്റെ അബ്സോർപ്ഷൻ കൂടുമ്പോഴും ലിവറിനെ അത് ബാധിക്കുമെന്ന്
0: പറയുന്നുണ്ട്. ആ ഡിസീസിനെ ഹീമോക്രോമാറ്റോസിസ് എന്ന് പറയും. ഇന്ത്യയിൽ വളരെ റയർ ആയിട്ട് അത് കാണാറുള്ളൂ. ഞാൻ എന്റെ പ്രാക്ടീസിന്റെ ഇടയിൽ രണ്ടോ മൂന്നോ കേസ് അതുപോലത്തെ കണ്ടിട്ടുള്ളൂ. എന്തോ കാരണം കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ അത് വളരെ കുറവാണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ലിവർ അസുഖമാണ് ഹീമോക്രോമാറ്റോസിസ്.
1: അതുപോലെ നമ്മുടെ ഈ പ്രതിരോധ ശേഷി തന്നെ ലിവറിനെ ആക്രമിക്കുന്ന തരത്തിലും അതേക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ?
0: യെസ്, ഈ അസുഖത്തെ നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കും. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് ഏതൊരു രോഗാണു അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്തൊരു വസ്തു നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് കയറുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. ചില സമയത്ത് ഈ ഇമ്മ്യൂണിറ്റി ഈ പറഞ്ഞ ബാക്ടീരിയ വൈറസിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം, അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ തന്നെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഈ ഒരു സെറ്റ് ഓഫ് അസുഖങ്ങളെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ലിവറിലെ കോശങ്ങളെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. പുരുഷന്മാരിൽ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് അത്ര കോമൺ ആയിട്ട് കാണാറില്ല. സ്ത്രീകളിലും കുട്ടികളിലും ലിവർ കേടാവുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്.
1: ഇതോടൊപ്പം തന്നെ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു, അതും കരളിനെ ബാധിക്കുന്ന ഒരു അസുഖമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, എങ്ങനെയാണ് അത്?
0: പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കരളിലേക്കുള്ള രക്ത സർക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു ഇത്തിരി വ്യത്യാസമുള്ളതാണ്. വയറിന്റെ അകത്തുള്ള ബാക്കി അവയവങ്ങളിൽ നിന്നുള്ള രക്തം ആദ്യം ലിവറിലേക്ക് പോയി അവിടെ നിന്നാണ് പിന്നീട് ബാക്കിയുള്ള ശരീരത്തിലേക്ക് അത് തിരിച്ചു കയറാറുള്ളത്. വയറിൽ നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡിന്റെ അകത്ത് എന്തെങ്കിലും ടോക്സിൻസ് എല്ലാം ഉണ്ടെങ്കിൽ അത് നേരിട്ട് ശരീരത്തിലെ ബാക്കി ഓർഗൻസിൽ പോകുന്നതിന് പകരം ലിവർ വഴി ഫിൽട്ടർ ചെയ്തിട്ടാണ് അത് ബാക്കി ശരീരത്തിലേക്ക് പോവുക. എന്തെങ്കിലും കാരണം കൊണ്ട് ലിവറിന്റെ കട്ടി കൂടുകയാണ്, ലിവറിന്റെ അകത്തുള്ള പ്രഷർ കൂടുകയാണെങ്കിൽ ഈ പറഞ്ഞ പോർട്ടൽ സർക്കുലേഷൻ, ബ്ലഡ് കൊണ്ടുപോകുന്ന ആ സിസ്റ്റത്തിലെ പ്രഷർ കൂടും. ഈ പ്രഷർ കൂടുമ്പോഴാണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള വയറിൽ വെള്ളം കെട്ടുക, അല്ലെങ്കിൽ ചോര ഛർദ്ദിക്കുക, ഇന്റേണൽ ബ്ലീഡിംഗ് വഴി, ഇതൊക്കെ ആ പ്രഷർ കൂടുന്നതിന്റെ ഭാഗമായി വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ്.
1: അപ്പോൾ നമുക്ക് ഈ രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാം? ഇതിന്റെ വാക്സിനേഷൻ എത്രത്തോളം പ്രാധാന്യമുണ്ട്? അത് എത്രമാത്രം എഫക്റ്റീവ് ആണ്?
0: ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എഫക്റ്റീവ്നെസ് കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് ഈ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഇത് ചെറുപ്പത്തിൽ കിട്ടാത്ത വ്യക്തികൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, എസ്പെഷ്യലി അവരൊരു ഹൈ റിസ്ക് പോപ്പുലേഷൻ ഗ്രൂപ്പാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ വ്യക്തികൾക്ക് ഇത് എന്തായാലും എടുത്തേ

0: പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ആ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 3 ഡോസാണ് നമ്മൾ സാധാരണ സജസ്റ്റ് ചെയ്യാറ്. ആദ്യത്തെ ഡോസ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ 2-ാമത്തെ ഡോസും 6 മാസം കഴിഞ്ഞ 3-ാമത്തെ ഡോസുമാണ്. ഒറ്റ ഡോസ് മാത്രമാണ് എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 80% പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ് പറയാറ്. 2-ാം ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 90% വ്യക്തികളും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. 3 ഡോസ് എടുത്തു കഴിഞ്ഞാൽ 95 to 99% പ്രൊട്ടക്ഷൻ കിട്ടും. ഒരിക്കലും 100% പ്രൊട്ടക്ഷൻ ഒരു മരുന്നിന് നമുക്ക് പറയാൻ കഴിയില്ല, ഒരു വാക്സിന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എന്നാലും നിയർ 100% ഒരു എഫിക്കസി ഉള്ള ഒരു വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ.
1: നമ്മുടെ കരളിന്റെ ആരോഗ്യത്തെ കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അതിനൊരു സാധ്യത നൽകുന്നുണ്ടോ? മറ്റേതെല്ലാം പരിശോധനകൾ നടത്തി നമുക്ക് കരളിന് എന്തുമാത്രം ആരോഗ്യമുണ്ട്, എത്രമാത്രം പ്രവർത്തനക്ഷമമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും?
0: ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ലിവറിന്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് ഒരു ഐഡിയ കിട്ടും. ലിവറിന്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീക്കം ഉണ്ടാവുമ്പോൾ ലിവറിന്റെ ഈ ഫംഗ്ഷൻ ടെസ്റ്റിൽ ചെറിയ വ്യതിയാനങ്ങൾ കാണിക്കാറുണ്ട്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ബിലിറൂബിൻ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തത്തിന്റെ അളവ്. ലിവറിലെ വീക്കം കാരണം ലിവറിന്റെ അകത്തുള്ള എൻസൈം ബ്ലഡിലേക്ക് കയറുന്നുണ്ടോ രക്തത്തിലേക്ക് കയറുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ AST എന്ന ടെസ്റ്റും ALT എന്ന് പറഞ്ഞ ടെസ്റ്റും ചെയ്തു നോക്കാറുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് ബി വരുമ്പോഴോ അല്ലെങ്കിൽ അമിതമായിട്ട് മദ്യപിക്കുമ്പോഴോ ഒക്കെ ഈ പറഞ്ഞ AST ALTയുടെ ലെവലുകൾ കൂടാറുണ്ട്. ഒരു പുരുഷനിൽ 40 താഴെയോ സ്ത്രീകളിൽ 35 താഴെയോ ഒക്കെയാണ് ഈ പറഞ്ഞ AST ALT എൻസൈമുകളുടെ ലെവൽ കാണിക്കാറ്. പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു വീക്കം വന്നാൽ, ഒരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് എൻസൈംസ് കൂടിയതായിട്ട് കാണാറുണ്ട്.
1: ഇതാണ് SGPT SGOT.
0: അതായത് ഈ SGOT SGPT യുടെ വേറെ പേരുകളാണ് AST ALT എന്ന് പറയുന്നത്. അത് കൂടാതെ നമുക്ക് അൾട്രാസൗണ്ട് അബ്ഡോമൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിവറിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടോ എന്ന് അറിയാൻ കഴിയും. ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. ഫാറ്റി ലിവറിന്റെ കാരണങ്ങൾ 5 പ്രധാന കാരണങ്ങളാണ്. ഒരാളുടെ ലിവറിന്റെ അകത്ത് ഫാറ്റ് വരാനുള്ള 5 പ്രധാന കാരണങ്ങൾ: അമിതമായിട്ടുള്ള മദ്യപാനം, അമിത വണ്ണം, BP അസുഖം, കൊളസ്ട്രോളിന്റെ അസുഖം അല്ലെങ്കിൽ ഷുഗറിന്റെ അസുഖം. അപ്പൊ ഈ 5 കാരണങ്ങൾ ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ എന്തുകൊണ്ട് ഫാറ്റി ലിവർ വന്നു എന്നുള്ളതിന്റെ വേറെ ടെസ്റ്റുകളും നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഫാറ്റി ലിവർ ഉള്ള വ്യക്തികൾക്ക് ഈ പറഞ്ഞ ഫാറ്റി ലിവർ കാരണം ലിവറിൽ എത്രമാത്രം ഡാമേജ് ഓൾറെഡി വന്നോ, അതിലെന്തെങ്കിലും കല ഓൾറെഡി ഡെവലപ്പ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും സ്കാർ ഡെവലപ്പ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈബ്രോസ്കാൻ അല്ലെങ്കിൽ ഇലാസ്റ്റോഗ്രഫി എന്നുള്ള പേരിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കാവുന്നതാണ്. അതൊക്കെ ഒരു സെക്കൻഡ് ലെവൽ ഓഫ് ടെസ്റ്റുകളാണ്. പ്രധാനമായിട്ടും ഒരു വ്യക്തിയുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ഒരു അൾട്രാസൗണ്ട് അബ്ഡോമനും നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് അസുഖത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ലിവർ അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളതിന്റെ ചെറിയൊരു ഐഡിയ കിട്ടും.
1: ഈ ലിവറിന്റെ ബയോപ്സി വേണ്ട ആവശ്യം എപ്പോഴാണ് വരുന്നത്? അപ്പോൾ
0: പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ലിവറിന്റെ എന്ത് അസുഖം വന്നാലും ആ അസുഖം എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ബയോപ്സി വേണ്ടി വന്നിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ബയോപ്സിയിൽ നിന്ന് നമ്മൾ പരമാവധി ഒഴിവാക്കാനാണ് നോക്കുന്നത്. നമുക്കൊരു സെറ്റ് ഓഫ് നോൺ ഇൻവേസീവ് ടെസ്റ്റുകളുണ്ട്. അതായത് പേഷ്യന്റ് ആ ഒരു രോഗിക്ക് വേദനയൊന്നും കൂടാതെ തന്നെ നമുക്ക് ഡയഗ്നോസിസ് കിട്ടുന്ന കുറേ ടെസ്റ്റുകൾ. നമ്മുടെ ആ ഒരു ടെസ്റ്റുകളുടെ എഫിക്കസി ഇംപ്രൂവ് ആയതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ അധികം ടെസ്റ്റുകൾ ഇപ്പം ഉണ്ട് ബയോപ്സി ഇല്ലാതെ തന്നെ ഡയഗ്നോസിസ് കിട്ടാൻ വേണ്ടി. പക്ഷെ ചില പ്രത്യേക കേസുകളായ നമ്മൾ നേരത്തെ സംസാരിച്ച ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, ആ ഒരു കേസിൽ നമ്മൾ ബയോപ്സി എടുത്തിട്ട് ലിവറിന്റെ അകത്ത് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ലിവറിനെ ഡാമേജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടേ നമുക്ക് അതിന്റെ ഡയഗ്നോസിസ് ക്ലിയർ ആക്കാൻ കഴിയുള്ളൂ. അല്ലാതെ വളരെ റയർ ആയിട്ട് ഇപ്പൊ ബയോപ്സീസ് നമ്മൾ എടുക്കാറുള്ളൂ.
1: ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നമുക്കൊരു രക്തപരിശോധനയാണെന്ന് അറിയാം. മറ്റു പരിശോധനകളെല്ലാം ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ ലഭ്യമാണോ സാധാരണക്കാർക്ക്?
0: ഒരു വിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഏതൊരു ചെറിയ ലാബിലായാലും ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അൾട്രാസൗണ്ട് അബ്ഡോമൻ ആയാലും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഈ നേരത്തെ പറഞ്ഞ ഫൈബ്രോസ്കാൻ അല്ലെങ്കിൽ ഇലാസ്റ്റോഗ്രഫി പോലത്തെ ടെസ്റ്റുകൾ അത് ഇത്തിരി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആശുപത്രികളിൽ കാണാൻ കഴിയും.
1: ഈ ലിവർ ട്രാൻസ്പ്ലാന്റിന്റെ സൗകര്യം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്?
0: അപ്പോൾ നമ്മുടെ അങ്ങേ അറ്റത്ത് സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവറിന്റെ ഫെയിലിയറിന്റെ എല്ലാ ഫീച്ചേഴ്സും വന്നു, പേഷ്യന്റിന്റെ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മോശമായി തുടങ്ങിയ അദ്ദേഹത്തിന്റെ അസുഖം കാരണം കൊണ്ട് ഒരു പരിധിവരെ ലിവർ താങ്ങി നിർത്താറുണ്ട്. പക്ഷെ ഒരു സിറോസിന്റെ അങ്ങേ അറ്റത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വയറിൽ വെള്ളം കെട്ടാൻ തുടങ്ങി, ചോര ഛർദ്ദിക്കാൻ തുടങ്ങി, ലിവറിൽ ക്യാൻസർ വന്നു, ആ ഒരു സെറ്റ് ഓഫ് പേഷ്യൻസിന് എപ്പോഴും ട്രാൻസ്പ്ലാന്റ് സജസ്റ്റ് ചെയ്യാറുണ്ട്. ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുമ്പോൾ കറന്റ്ലി വലിയ വലിയ ആശുപത്രികളിലെല്ലാം ഈ പറഞ്ഞ ലിവർ ട്രാൻസ്പ്ലാന്റിന്റെ ഫെസിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു പേഷ്യന്റിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരുടെ ലിവർ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ലിവറിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നമ്മളൊരു പകുതി ലിവർ എടുക്കുകയാണെങ്കിൽ ആ ഒരു പകുതി കിട്ടിയ ആൾക്കും ഫുള്ള് ലിവറായി മാറും കുറച്ച് ദിവസം കഴിയുമ്പോൾ. അതേസമയം ഓപ്പറേഷൻ കഴിഞ്ഞ ആ ഒരു വ്യക്തി ആ ബാക്കിയുള്ള പകുതിയിൽ നിന്ന് ഒരു പുതിയ ലിവർ ഡെവലപ്പായി വരികയും ചെയ്യും. പല്ലിയുടെ വാല് പോലെ തന്നെയാണ് ലിവറിന്റെ ആ ഒരു ഇത്. റീജനറേറ്റിംഗ് കപ്പാസിറ്റി അത്രയും നല്ലപോലെ ഉള്ള ഒരു അവയവമാണ് ലിവർ. ഇത് കൂടാതെ തന്നെ കെഡാവറിക് ലിവർ ട്രാൻസ്പ്ലാന്റ് എണ്ണത്തിൽ കുറവാണെങ്കിൽ കൂടി തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ട്. മസ്തിഷ്ക മരണം നടന്ന വ്യക്തികളിൽ ലിവറിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ഓക്കെയാണ്, അവരുടെ വീട്ടുകാർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ലിവർ വേറൊരു വ്യക്തിക്ക് ആവശ്യമുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്.

0: ലിവിങ് ലിവർ ഡോണർ എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ കരള് നമ്മൾ പകുതി പകുത്തു കൊടുക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി പിന്നെ ഈ കരള് പൂർണ്ണമായി വളർച്ച എത്തുന്നവരെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ജീവിക്കേണ്ടി വരുമോ?
1: സ്ട്രെനസ് ആയിട്ടുള്ള എക്സസൈസ് അതുപോലത്തെ കാര്യങ്ങളിൽ നിന്നൊന്ന് അവോയ്ഡ് ചെയ്താൽ മതിയായിരിക്കും. ഒരു 2-3 മാസത്തിന്റെ ഉള്ളിൽ തന്നെ വ്യക്തി ഒരു നോർമൽ
0: മാസം കൊണ്ട്
1: ലിവർ ഫുള്ളായി അത് വളർന്നു വരാൻ വേണ്ടിയിട്ട് അതിലും കൂടുതൽ സമയം എടുക്കുമെങ്കിലും ആ ഒരു സർജറിയുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഫക്റ്റിൽ നിന്നും ഒന്ന് ആൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് 1 മാസത്തിൽ താഴെ മതി. 2-3 മാസത്തിനുള്ളിൽ തന്റെ നോർമൽ ലൈഫിലേക്ക് പോകുന്നതിൽ ഒരു കുഴപ്പമില്ല.
0: അപ്പോൾ ഈ ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണം കരളാരോഗ്യത്തെ കുറിച്ചും കരളിന്റെ അസുഖങ്ങളെ കുറിച്ചുമുള്ള ഒരു അവബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും പ്രാധാന്യമുള്ള ഒരു ജോലിയാണ് നമ്മുടെ ശരീരത്തിൽ ഈ അവയവം നിർവഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കൂടി ഈ ദിനാചരണം പ്രയോജനപ്പെടുമെന്ന് നമുക്ക് ആശിക്കാം അല്ലേ?
1: അതെ അതെ, ജൂലൈ 28 വരുന്ന ലോക ഹെപ്പറ്റൈറ്റിസ് ഡേയിൽ പറ്റുമെങ്കിൽ എല്ലാവരും സ്വന്തം ലിവറിന്റെ ഒരു വർക്കപ്പ് പോലെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ LFT ഒരു അൾട്രാസൗണ്ടും ഒക്കെ എടുത്ത് ഒന്ന് നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനോ ഹെപ്പറ്റോളജിസ്റ്റിനോ സർവീസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വെച്ചിരിക്കാതെ നോക്കുക, അങ്ങേ അറ്റത്തെ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ട്രീറ്റ്മെന്റ് നമുക്ക് ഓഫർ ചെയ്യാനുള്ളൂ ഇത്തരം പേഷ്യൻസിൽ.
0: FML ലൈനിൽ വന്ന് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചും കരളിന്റെ ആരോഗ്യത്തെ കുറിച്ചും ഇത്രയും വിശദമാക്കിയാണ് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
2: എന്താണ് ഹെപ്പറ്റൈറ്റിസ്? ഈ വിഷയത്തെ കുറിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ പി വിനോദുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: രാജഗിരി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-5111.
1: ഈ പരിപാടിയുടെ പ്രായോജകർ രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-51-11. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 290-51-11. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലീഗ് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 11:30 എൻ സി ഇ ആർ ടി സ്പോൺസേർഡ് പരിപാടി ഉമംഗ്, 12 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ, ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, 2 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ ട്രെയിൻ യാത്രയെക്കുറിച്ചും ടിക്കറ്റ് റിസർവേഷനെക്കുറിച്ചും ടിക്കറ്റ് ക്യാൻസലേഷനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം ജംഗ്ഷൻ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ ഗണേഷ് വെങ്കിടാചലം മറുപടി നൽകുന്നു. 4 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 5 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, വൈകിട്ട് 6:50 കാർഷിക ജീവനം, പ്രകൃതിയോടൊപ്പം കർക്കിടകം ചിത്രീകരണം, രാത്രി 7:35 എഫ് എം ഈവനിംഗ് ഇതിൽ നിലവറ, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം, 8 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി, 8:05 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ, അലർജിക്ക് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ അമ്പിളി ജോസുമായി അഭിമുഖം, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരന്റെ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, രാത്രി 9:30 സാഹിത്യ സുരഭി, ജമാൽ റാഷി അവതരിപ്പിക്കുന്ന കഥ അവസ്ഥാന്തരം, ഓമന എൻ സി കാർത്തിക അവതരിപ്പിക്കുന്ന കവിതകൾ, ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനൈന്റെ സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം, രാത്രി 10 ഹിന്ദുസ്ഥാനി സംഗീതം, വി ജി ജോഗിന്റെ വയലിൻ, 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, മൈ ജേണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻ ടു ആക്ഷൻ എന്ന പുസ്തകം ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? ഉത്തരം, മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം.

2013 പ്രസിദ്ധീകരിച്ച ഈ ആത്മകഥാപരമായ പുസ്തകം രാമേശ്വരത്തെ അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതം, വളർന്നുവന്ന സാഹചര്യം, ഇന്ത്യയുടെ ബഹിരാകാശ പ്രതിരോധ പരിപാടികളിലെ അദ്ദേഹത്തിന്റെ സുപ്രധാന പങ്ക് എന്നിവ പരിശോധിക്കുന്നു. മലയാളത്തിൽ എന്റെ ജീവിതയാത്ര സ്വപ്നങ്ങളെ യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റുന്നു എന്ന പേരിൽ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മൈ ജേണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻ ടു ആക്ഷൻസ് എന്ന പുസ്തകം ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് എന്നതായിരുന്നു ഇന്ന് FM ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം. ഉത്തരം മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇനി ചിന്താശകലം. ഒരു കാര്യം തുടങ്ങാനുള്ള മാർഗം സംസാരിക്കുന്നത് നിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങുക എന്നതാണ്. ഒരു കാര്യം തുടങ്ങാനുള്ള മാർഗം സംസാരിക്കുന്നത് നിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങുക എന്നതാണ്. വാൾട്ട് ഡിസ്നി. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. അറിവും ആനന്ദവും പകരുന്ന വിവിധ പരിപാടികളുമായി FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. ഏവർക്കും ശുഭദിനം നേരുന്നു.

0: ഹലോ, VPS ലേക്ക് ഷോർ. കാലം ഇങ്ങനെ നീങ്ങുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലെത്തുക വലിയ പുസ്തകമാണ്. മഞ്ചാടി മുത്തുപോലെ കൊണ്ടു നടക്കുന്ന ഓർമ്മകളുടെ മണികൾ നിറച്ച പുസ്തകം. തിളങ്ങും ചില ഓർമ്മകൾ, ചിലത് നോവിക്കും, ചിലത് നൊമ്പരപ്പെടുത്തും. അകത്തളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഹൃദയത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഓർമ്മകളും ഉണ്ടാകാം. പളുങ്ക് മണി പോലെയുള്ള ഓർമ്മയെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. എന്നും സൂക്ഷിക്കാൻ പറ്റിയ, വിലമതിക്കാനാവാത്ത ഒരു സമ്മാനം. സുഗന്ധമിറ്റുന്ന ഒരോർമ്മയായി മാറുന്നു. കണ്ണുകൾ അടയുമ്പോഴും അത് മുന്നിൽ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ഉറക്കത്തിന്റെ മൂർധന്യതയിലും പിന്നെ സ്ഥലകാല ഭ്രംശം സംഭവിച്ചു പോകുന്ന നിശൂന്യതയിലും പളുങ്ക് മുത്തുകൾ പോലുള്ള ഓർമ്മകൾ തിളങ്ങിക്കൊണ്ടിരിക്കും. കണ്ണിലും മനസ്സിലും ബുദ്ധിയുടെ ആവാസ കേന്ദ്രങ്ങളിലുമെല്ലാം തിളങ്ങുന്ന ഓർമ്മകൾക്ക് പിന്നിലെ പായുന്ന മനസ്സുകൾക്ക് സുവർണ നിമിഷത്തിന്റെ ലഹരി വേണം. എങ്കിലാ ലഹരിയുടെ നിശ്വാസവും കൊണ്ടിതാ ഇന്നും എത്തിയിരിക്കുന്നു നിങ്ങളുടെ പ്രോഗ്രാം ഹലോ VPS ലേക് ഷോർ, സ്പോൺസർഡ് ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ, പ്രോഗ്രാം പ്രസന്റേഴ്സ് ബാലകൃഷ്ണൻ പെരിയ, ഡാനി ജെയിംസ് ആൻഡ് ആശാലത. പ്രിയരെ നമസ്കാരം, ഏവർക്കും സ്വാഗതം. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഹലോ, ഷിനിയാണോ? ഷിനി, ഇത് ഹലോ VPS ലേക്ഷറിൽ നിന്ന് മാശലതയാണ്. ദീപയാണ് പറഞ്ഞത് ഷിനിയെ വിളിക്കണം. ആരാണ് ദീപ?
2: ഒന്നിച്ച് വർക്ക് ചെയ്യണം.
0: ഷിനി ഏത് ഓഫീസിലാണ്?
2: ഞാൻ

0: ഇടുക്കി കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസിലാണ്.
1: അപ്പൊ എന്തൊക്കെയാണ് വില്ലേജ് ഓഫീസറെ വിശേഷങ്ങള്?
0: ഒന്നുമില്ല, സുഖമായിട്ട് പോകുന്നു.
1: എവിടെയാ വീട്?
0: എന്റെ വീട് തൊടുപുഴ.
1: ബർത്ത്ഡേ ആയിരുന്നല്ലോ June 10 അല്ലേ?
0: അതെ.
1: അപ്പൊ വൈകിയാണെങ്കിലും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഹലോ VPS ലെക്ചർ ടീം.
0: ഓക്കേ, താങ്ക് യു.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട്ടിലെ ഹസ്ബൻഡ്, രണ്ട് മക്കള്.
1: രണ്ട് മക്കൾ എന്താ ചെയ്യുന്നത്?
0: മുത്തയാണ് 3 പഠിക്കുന്നു, ഇളയാണ് 1.
1: നിങ്ങൾ എല്ലാരും താമസം തൊടുപുഴയിൽ തന്നെ?
0: തൊടുപുഴയില.
1: മൂപ്പരെന്താ ചെയ്യുന്നേ, എന്തിലാ വർക്ക് ചെയ്യുന്നേ?
0: ആരാ?
1: ഹസ്ബൻഡ്?
0: ഹസ്ബൻഡ് സ്കൂളിൽ പഠിപ്പിക്കാം.
1: ഓ, ടീച്ചറാണ്.
0: ടീച്ചറാണ്.
1: വേറെ എന്തൊക്കെയാ വിശേഷം പറ? ഒരു വിശേഷം പറയുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ചു എന്നോട് കുറേ പറയാനുണ്ടാകുന്നു.
0: ഒന്നുമില്ല വിശേഷം. ലീവ് സാറി പ്രോഗ്രാമിന്റെ കാര്യമായിട്ട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ലിങ്ക് ഒക്കെ തരാറുണ്ട്, ഞങ്ങൾ കേൾക്കാറുണ്ട്. നല്ല പ്രോഗ്രാമാണ്. നിങ്ങളുടെ അവതരണം ഒക്കെ നല്ല ഇഷ്ടമാണ്.
1: താങ്ക് യു സോ മച്ച്. എവിടുത്തെ കാര്യമാണ്? ശരിക്കും തൊടുപുഴ കാര്യമാണോ?
0: ഇടുക്കി തന്നെയാണ്, ഇടുക്കി കട്ടപ്പനയാണ് എന്റെ സ്വന്തം സ്ഥലം. എത്തിച്ചിരിക്കുന്നതാണ് തൊടുപുഴ.
1: അപ്പൊ ഹസ്ബൻഡിന്റെ വീടിന്റെ അടുത്താണോ അല്ല വീട്ടിൽ തന്നെയാണോ താമസം?
0: വീട്ടിലല്ല, ഹസ്ബൻഡ് ഹൈറേഞ്ചാണ്. വേറെ നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് തൊടുപുഴയാണ്.
1: മക്കളുടെ പേരെന്താ?
0: മൂത്തയാണ് ഏദൻ, രണ്ടാമത്തെയാണ് ആദം.
1: ആദമും ഏദനും, എന്റെ ദൈവമേ, രക്ഷയില്ലാത്ത പേരുകളൊക്കെയാണല്ലോ. അമ്മയാണോ പേരൊക്കെ കണ്ടുപിടിച്ചാണ്?
0: അല്ല, അപ്പയാണ്.
1: അപ്പയാണോ? വില്ലേജ് ഓഫീസിൽ എങ്ങനെ എല്ലാരും? നല്ല ഹാപ്പിയാണോ?
0: പിന്നെ ഭയങ്കര സൂപ്പറാണ്, നല്ല എല്ലാരും ഭയങ്കര രസാണ്.
1: നിങ്ങള് ഒരുപാട് ദിവസം ആൾക്കാരെ നടത്തിപ്പിക്കോ പല കാര്യത്തിനും വേണ്ടിട്ട്?
0: ഇല്ല, മാക്സിമം അന്ന് ചെയ്യാൻ പറ്റുന്നൊക്കെ അന്ന് തന്നെ ചെയ്യും. പിന്നെ എന്തെങ്കിലും താമസമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണെങ്കിൽ മാത്രമേ താമസിപ്പിക്കാറുള്ളൂ.
1: ഞാൻ ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ചാല്, ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയിലൊക്കെ ഇപ്പൊ ഈ ഡിജിറ്റൽ സർവേ ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് ഇവര് ചെന്ന് അന്വേഷിക്കുമ്പം ഇത് ഇവിടെ ആരുമില്ല എന്നൊക്കെ പറയുമ്പോ പുറമ്പോക്ക് എന്ന് പറഞ്ഞ് കുറേ സ്ഥലങ്ങളൊക്കെ അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ പുറകെ നടന്നിട്ട് ഒരുപാട് പേര് വലയുന്നുണ്ട് നമ്മുടെ നാട്ടില്. തൊടുപുഴ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്?
0: നമുക്കിപ്പോ ഡിജിറ്റൽ സർവേ ആയിട്ടില്ല. ഓൾറെഡി ഒരു റീസർവേ കഴിഞ്ഞത് മാത്രമേ ഉള്ളൂ, അത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേയാണ്. ആ റീസർവേ വെച്ചിട്ടാണ് ഇപ്പോഴും പോകുന്നത്. ഡിജിറ്റൽ സർവേ ആയി വരുന്നതേ ഉള്ളൂ.
1: അപ്പൊ ഇപ്പൊ ഏത് പാട്ടാ ഞാൻ വെച്ച് തരണ്ട പറയൂ?
0: പാട്ട് ഏത് പാട്ടായാലും കുഴപ്പമില്ല. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പാട്ട് മഴാമുള്ള സിനിമയിലെ വാർമുകിലെ എന്നുള്ള പാട്ട്.
1: വാർമുകിലെ അടിപൊളി പാട്ടാണല്ലോ. ശരി, അപ്പൊ പാട്ട് വെച്ച് തരാം. ബൈ ബൈ.
0: ഓക്കെ ഓക്കെ, ബൈ ബൈ.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം. ഗുഡ് മോർണിംഗ് ആശച്ചി.
2: ഗുഡ് മോർണിംഗ് ബാലേട്ട.
0: ഹലോ VPS ലേക്ഷ്യൂർ.
2: എന്താട്ടാ,
0: ആരാ സംസാരിക്കുന്നത്?
2: അശലത.
0: യെസ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ കറണ്ടും വയറിങ്ങും ഒക്കെ വന്നു തുടങ്ങിയ ആ ഒരു പഴയ കാലത്താണ് എന്റെ കല്യാണം നടക്കുന്നത്.
2: ഓക്കേ.
0: നാട്ടിലെ അത്യാവശ്യം സൗകര്യങ്ങളുള്ള വലിയ വീട് ഞങ്ങളുടേതായിരുന്നു. കല്യാണം അടുത്തപ്പോഴാണ് വീട്ടിൽ കറണ്ട് കണക്ഷൻ കിട്ടിയത്. വീടിന്റെ മൊത്തം മെയിൻ സ്വിച്ചും ഫ്യൂസും ബോക്സും ഒക്കെ സ്ഥാപിച്ചിരുന്നത് എന്റെ കിടപ്പുമുറിയിലായിരുന്നു. മാത്രമല്ല, നല്ല അടച്ചുറപ്പുള്ള ഒരേ ഒരു മുറി എന്റേതായതുകൊണ്ട് കല്യാണത്തിന് കിട്ടിയ പണവും സ്വർണ്ണ പണ്ടങ്ങളും ഒക്കെ സൂക്ഷിച്ചിരുന്നതും എന്റെ മുറിയിലെ ആ വലിയ ഇരുമ്പലമാരയിലായിരുന്നു. കല്യാണം പ്രമാണിച്ചാണ് എന്റെ മുറിക്ക് വാതിൽ പിടിപ്പിച്ചത്. കല്യാണമൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി മുല്ലപ്പൂവൊക്കെ ചൂടി നവവധു വരുന്നതും കാത്ത് പുതിയ കട്ടിലിരുന്ന് ഞാൻ അന്നത്തെ കല്യാണ ചെലവുകളുടെ കണക്കുകൾ ഒരു ഡയറിയിൽ കൂട്ടുകയായിരുന്നു. ജനലിലൂടെ തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്, മനസ്സിൽ കുറച്ച് റൊമാൻസും ആകാംക്ഷയൊക്കെയുണ്ട്. അപ്പോഴാണ് മുറിയുടെ വാതിൽ വളരെ പതുക്കെ തുറക്കുന്ന ഒരു ശബ്ദം കേട്ടത്. എന്റെ നെഞ്ചിടിപ്പ് കൂടി. വന്നത് എന്റെ നായിക സുമി ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. ആ സമയത്ത് അവളല്ലാതെ വേറെ ആര് കടന്നുവരാൻ? ഡയറിയിൽ നിന്നും തലയുയർത്താതെ സിനിമയിലെ നായകനെ പോലെ കാതര ശബ്ദത്തിൽ ഞാൻ പറഞ്ഞു, ആ വാതിൽ അങ്ങോട്ട് ചാരി കുറ്റിയിട്ടേ. എന്തിനാടാ കുറ്റിയിടുന്നത്? ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കേട്ടത് എന്റെ സ്വന്തം പെങ്ങളുടെ ശബ്ദമായിരുന്നു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ അവളതാ അലമാര തുറന്ന് എന്തോ എടുക്കുന്നു. എന്റെ മുഖം ഒരൊറ്റ നിമിഷം കൊണ്ട് ചമ്മി ഇല്ലാതായി. അവൾ എന്നെ നോക്കി ഒരു പ്രത്യേക ഇളിച്ച ചിരി ചിരിച്ച് അലമാരയിൽ നിന്നെടുത്ത കവറുമായി പുറത്തേക്ക് പോയി. പെങ്ങൾ പോയി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് എന്റെ നവവധു സുമി മുറിയിലേക്ക് വന്നത്. നാണം കൊണ്ട് അവൾ തറയിലേക്ക് നോക്കി നിൽക്കുകയാണ്. എസ്
2: വരയ്ക്കുകയാണ്.
0: ഞാൻ പതുക്കെ അവളുടെ അരികിലേക്ക് ചെന്ന് കയ്യിൽ പിടിച്ച് കട്ടിലേക്ക് ഇരുത്തി. സിനിമയിലൊക്കെ പോലെ വളരെ റൊമാന്റിക് ആയി സംസാരിക്കാൻ തുടങ്ങിയതേയുള്ളൂ. ടക് ടക് ടക് വാതിലൊരറ്റ മുട്ടു. ഞാൻ ദേഷ്യത്തോടെ ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ പുറത്തതാ സാക്ഷാൽ എന്റെ അച്ഛൻ നിൽക്കുന്നു. അച്ഛൻ വളരെ നിസ്സാര ഭാവത്ത് പറഞ്ഞിടാ, മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്, ഹാളിലൊരു ഫാൻ ഫിറ്റ് ചെയ്യണം. ഞാൻ പല്ലുകടിച്ച് ദേഷ്യം ഉള്ളിൽ ഒതുക്കി ആ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അച്ഛന്റെ കൂടെ ഹാളിലേക്ക് ചെന്ന് ഫാൻ പിടിപ്പിക്കാൻ കൂടി. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് സുമിയുടെ അടുത്ത് ഇരുന്നതേയുള്ളൂ. ദാ വീണ്ടും വരുന്നു മുട്ട്. ഇത്തവണ വാതിൽ തുറന്നപ്പോൾ അമ്മയാണ് പുറത്ത്. ഡാ, അമ്മായിക്ക് നാളെ രാവിലെ കൊടുക്കാൻ വെച്ചിരുന്ന സാരി നിന്റെ അലമാരയിലായിരിക്കുന്നത്. അതിങ്ങനെക്ക് അലമാര തുറന്ന് സാരി എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോ ആദ്യമായി എനിക്ക് കിട്ടിയ എന്റെ ആദ്യ രാത്രിയാണെന്ന വകതിരിവ് പോലും ഈ വീട്ടിൽ ആർക്കും ഇല്ലല്ലോ ദൈവമേ എന്ന് ഞാൻ മനസ്സിലോർത്തു.
2: ഒരു അനൗൺസ്മെന്റ്.

0: അവിടെ സെൻട്രൽ റൂമിൽ നടത്തിയാൽ മതി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ ആ റൂമിൽ നിന്ന് എടുക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്ത് സ്ഥലം കാലിയാക്കണം.
1: അവസാനം എല്ലാവരും കിടന്ന ശേഷം ഇനി വാതിലിൽ ആരും മുട്ടില്ല എന്ന് ഉറപ്പുവരുത്തി ഞാൻ മുറിയുടെ വാതിൽ ഒന്നിന് പകരം 3 കുറ്റിയിട്ടു. ആ സമയത്താണ് കൃത്യമായി കറന്റ് അപ്പാടെ പോയത്. ഞാനൊരു മെഴുകുതിരി കത്തിച്ച് മേശയിൽ വെച്ചു. ഞാൻ പതുക്കെ സുമിയുടെ അരികിലേക്ക് വന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി പ്രണയത്തോടെ ഞാൻ അവളുടെ കൈകളിൽ പിടിച്ചു. ഹൃദയമിടിപ്പ് കൂടുന്ന ആ നിമിഷത്തിൽ ഞാൻ എന്തോ സംസാരിക്കാൻ തുടങ്ങിയതും പെട്ടെന്നാണ് കട്ടിലിനടിയിൽ നിന്നൊരു ശബ്ദം കേട്ടത്. ഓ, എന്തൊരു ചൂട്! ഈ കറന്റ് എപ്പോഴാ വരുന്നത്? അതുവരെ ഉണ്ടായിരുന്ന എല്ലാ റൊമാൻസും ഒരൊറ്റ നിമിഷം കൊണ്ട് പറന്നുപോയി. ഞാൻ പേടിച്ചു വിറച്ച് കയ്യിലെ മെഴുകുതിരിയും കൊണ്ട് കട്ടിലിനടിയിലേക്ക് നോക്കി. അവിടെ ഇതാ എന്റെ 10 വയസ്സുകാരൻ കുഞ്ഞനിയൻ മിഥുൻ തറയിൽ സുഖമായി കിടക്കുന്നു. ചെറുപ്പം മുതൽ എന്നും എന്റെ കൂടെ മാത്രം കിടന്നുറങ്ങുന്ന ശീലമുള്ളത് കൊണ്ട് അവൻ രാത്രി ആരും കാണാതെ വന്ന് കട്ടിലിനടിയിൽ കയറി ഒളിച്ചു കിടന്നതാണ്. നീ എന്താടാ ഈ സമയത്ത് കട്ടിലിനടിയിൽ? ഞാൻ ദേഷ്യവും ചമ്മലും കൊണ്ട് വിറച്ചുകൊണ്ട് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ കട്ടിലിനടിയിൽ

0: അവളുടെ മുഖത്തേക്ക് നോക്കി. പ്രണയത്തോടെ ഞാൻ അവളുടെ കൈകളിൽ പിടിച്ചു. ഹൃദയമിടിപ്പ് കൂടുന്ന ആ നിമിഷത്തിൽ ഞാൻ എന്തോ സംസാരിക്കാൻ തുടങ്ങിയതും പെട്ടെന്നാണ് കട്ടിലിനടിയിൽ നിന്നൊരു ശബ്ദം കേട്ടത്. ഓ, എന്തൊരു ചൂട്! ഈ കറന്റ് എപ്പോഴാ വരുന്നത്? അതുവരെ ഉണ്ടായിരുന്ന എല്ലാ റൊമാൻസും ഒരൊറ്റ നിമിഷം കൊണ്ട് പറന്നുപോയി. ഞാൻ പേടിച്ചു വിറച്ച് കയ്യിലെ മെഴുകുതിരിയും കൊണ്ട് കട്ടിലിനടിയിലേക്ക് നോക്കി. അവിടെ ഇതാ എന്റെ 10 വയസ്സുകാരൻ കുഞ്ഞനിയൻ മിഥുൻ തറയിൽ സുഖമായി കിടക്കുന്നു. ചെറുപ്പം മുതൽ എന്നും എന്റെ കൂടെ മാത്രം കിടന്നുറങ്ങുന്ന ശീലമുള്ളത് കൊണ്ട് അവൻ രാത്രി ആരും കാണാതെ വന്ന് കട്ടിലിനടിയിൽ കയറി ഒളിച്ചു കിടന്നതാണ്. നീ എന്താടാ ഈ സമയത്ത് കട്ടിലിനടിയിൽ? ഞാൻ ദേഷ്യവും ചമ്മലും കൊണ്ട് വിറച്ചുകൊണ്ട് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ കട്ടിലിനടിയിൽ നിന്നും എഴുന്നേറ്റ് വന്നിട്ട് വളരെ നിഷ്കളങ്കമായി പറയുകയാണ്, നിങ്ങൾ രണ്ടാള് എപ്പോ സംസാരിച്ചു തീരുമെന്ന് നോക്കി കിടക്കുകയായിരുന്നു ഞാൻ. എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഞാൻ നടുക്ക് കിടന്നോളാം, നിങ്ങൾ രണ്ടാള് സൈഡിൽ കിടന്നോ. അവൻ പറഞ്ഞത് കേട്ടതും പുതുപ്പെണ്ണ് സുമി നാണമൊക്കെ മറന്ന് ചിരിയടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് കട്ടിലിൽ തലയടിച്ച് മരിക്കാൻ തോന്നിപ്പോയി. പുറത്താക്കാൻ നോക്കിയപ്പോൾ അവൻ കരയാൻ തുടങ്ങി. അവൻ കരഞ്ഞാൽ പുറത്ത് കിടക്കുന്ന അച്ഛനമ്മയും വീണ്ടും വാതിൽ മുട്ടും. അതുകൊണ്ട് അവനെ കൂടെ കിടത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചു. വളരെ ചെറുപ്പം മുതൽ എന്റെ കൂടെ കിടന്നുറങ്ങുന്നവനാണ്. പെട്ടെന്ന് മാറിക്കിടത്തിയാൽ അവൻ സമ്മതിക്കുമോ? അതും കല്യാണം എന്താ, ആദ്യ രാത്രി എന്താ എന്ന് മനസ്സിലാക്കാനുള്ള പ്രായമില്ലാത്ത കുട്ടിയല്ലേ. ഒടുവിൽ എന്റെ ആദ്യ രാത്രിയിൽ കറണ്ടില്ലാത്ത ചൂടിൽ എന്റെ 10 വയസ്സുകാരൻ അനിയനെ കട്ടിലിന്റെ നടുക്ക് കിടത്തി അവന് പേപ്പറും കൊണ്ട് വീശിക്കൊടുത്ത ആ രാത്രി ഇന്നും ഓർക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് വരും. കാത്തുകാത്തിരുന്ന ആദ്യ രാത്രിയല്ലേ കുളമാക്കിയത്. സ്നേഹത്തോടെ സന്തു എന്ന സന്തോഷ്.
1: സന്തോഷേ, നമുക്ക് കേട്ടപ്പോ വലിയ സന്തോഷമായി കേട്ടോ. ഇത് കേട്ടപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാന് കണ്ട ഒരു സിനിമയിലെ സീൻ ഇങ്ങനെ എനിക്ക് ഓർമ്മ വന്നത്. അതായത് നമ്മുടെ സത്യരാജും ഉർവശിയും കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ഇവർക്ക് രണ്ടുപേർക്കും അത്യാവശ്യം നല്ല പ്രായമായിട്ടുണ്ട്. മൂത്ത മോന് 10-30 വയസ്സായിട്ടുണ്ട്. അവനൊരു അനിയനുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും വലിയ കുട്ടികളായതിനു ശേഷമാണ് ഇവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ഇവർക്ക് തന്നെ നാണക്കേട് മക്കളോട് പറയാനായിട്ട്. അവസാനം മക്കൾ അറിഞ്ഞു. ഇതിവരോട് അവതരിപ്പിക്കാനുള്ള ഒരുപാട് രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അറിഞ്ഞതിനു ശേഷം മൂത്തോ വന്നിട്ട് ഇളയനോട് പറയാം, അവന്റെ ഒരു നൃത്തം കണ്ടില്ലേ, ഒറ്റയ്ക്ക് കിടക്കണം, ഒറ്റയ്ക്ക് കിടക്കണം. ഇപ്പൊ എന്തായി ഒറ്റയ്ക്ക് കിടന്നിട്ട് നിനക്ക് ഈ അച്ഛൻ അമ്മേന്റെ നടുവിൽ കിടന്നാ പോരായിരുന്നോ? അപ്പൊ മറ്റോൻ അങ്ങനെ ഇഷ്ടാന്നുണ്ടെങ്കിൽ നീ പോയി കിടക്ക്, എനിക്കൊന്നും പറ്റൂല അവരുടെ കിടക്കാൻ. അപ്പൊ ഈ ഒരു സീന് കണ്ട് കണ്ട് കണ്ട് കണ്ട് ചിരിച്ച് ഞാൻ മടുത്തിരിക്കുന്നത്. അപ്പൊ ഈ നടുവിൽ കിടക്കുന്ന പരിപാടി ഒരുപാട് സ്ഥലത്തുണ്ട്.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: പ്രിയപ്പെട്ട ശശി ബാലേട്ട, നന്ദി എന്ന വാക്കിന് ഇന്നത്തെ കാലത്ത് മനുഷ്യർക്കിടയിൽ എത്രത്തോളം വിലയുണ്ടെന്ന് എനിക്കറിയില്ല. സ്വാർത്ഥതയുടെയും ചതിയുടെയും വാർത്തകൾ മാത്രം രാവിലെ പത്രങ്ങളിൽ വായിച്ചു മടുത്ത എനിക്ക് ഒരു രാത്രിയിൽ ജീവൻ തിരിച്ചു തന്നത് ഒരു തെരുവുനായയുടെ നിശബ്ദമായ സ്നേഹമായിരുന്നു. പാലട്ട കഴിഞ്ഞ രാത്രി വന്ന സമയത്ത് കുറെ പട്ടികൾ ചുറ്റിനുണ്ടായപ്പോ ഇവരൊക്കെ ആക്രമിക്കുന്നു വന്നപ്പോ പാലട്ടൻ അതിലൊരു കറുത്ത നായനോട് ബാമോനെ വാ കൂടവാ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. എട്ട് എന്തായിരുന്നു സംഭവം?
2: അല്ല, എന്നിട്ട് അത് എന്റെ കൂടെ വന്നു. എന്നെ ആക്രമിക്കാനുള്ള ഒരു ടെൻഡൻസി, കാരണം പാതിരാത്രിയാണ്, എറണാകുളം നോർത്തിൽ വണ്ടി ഇറങ്ങേണ്ടതിന് പകരം ഞാൻ പിറവത്താണ് പോയി ഇറങ്ങിയത്. അപ്പൊ പിറവത്ത് ഈ രാത്രി 2 മണിക്കൊക്കെ ആളേ ഇല്ല. അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോ ഒരു കൂട്ടം പട്ടികൾ ഇങ്ങനെ എന്നെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. അപ്പൊ അതിലെ ഒരു കറുത്ത പട്ടിയോട് ഞാൻ ഒരു പ്രത്യേക സ്നേഹത്തിൽ ഇങ്ങനെ വിളിച്ചു, കാരണം എന്റെ ഒരു വല്ലാത്ത അവസ്ഥയാണല്ലോ, ഇതെല്ലാം കൂടി കടിച്ച് ചോദിക്കാനും പറയാൻ ആളില്ലാത്ത സമയമാണ്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവൻ ഞാൻ വിളിച്ചപ്പോ എന്റെ അടുത്ത് വന്നു. പിന്നെ ബാക്കി പട്ടികളൊക്കെ തിരിച്ചുപോയി, പക്ഷെ ഇവൻ എന്റെ കൂടെ കുറേ ദൂരം നടന്നു.
0: എന്തായാലും ഒരു രാത്രിയിൽ ജീവൻ തിരിച്ചു തന്നത് ഒരു തെരുവുനായയുടെ നിശബ്ദമായ സ്നേഹമായിരുന്നു. കാവൽക്കാരന്റെ വേഷമില്ലാതെ, ശമ്പളത്തിന്റെ ആഗ്രഹമില്ലാതെ, വെറും ഒരു 2 ബിസ്ക്കറ്റിന്റെ വിലക്ക് സ്വന്തം ജീവൻ പണയം വെക്കാൻ മടിക്കാത്ത ഒരു തെരുവ് ജീവി. ആ കഥ തുടങ്ങുന്നത് ഒരു രാത്രിയിലാണ്. അന്ന് പതിവിലും വിപരീതമായി ഓഫീസ് ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ രാത്രി 11 മണി കഴിഞ്ഞിരുന്നു. കൊച്ചിയിലെ റോഡിലെ വെളിച്ചമെല്ലാം അണഞ്ഞു തുടങ്ങിയിരുന്നു. പോരാത്തതിന് ചാറ്റൽ മഴയും. കുട നിവർത്തി ഞാൻ കലൂർ സബ്വേക്കടുത്തുള്ള വിജനമായ വഴിയിലൂടെ നടക്കുകയായിരുന്നു. ആ സമയത്താണ് വഴിയരികിലെ ഒരു കടത്തിണ്ണയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു കറുത്ത തെരുവുനായയെ ഞാൻ ശ്രദ്ധിക്കുന്നത്. അതും കറുത്തത് കേട്ടാ. അവന്റെ ഒരു പിൻകാലിൽ വലിയൊരു മുറിവുണ്ടായിരുന്നു. അതിൽ നിന്നും ചോരൊലിക്കുന്നുണ്ടായിരുന്നു. മഴ നനഞ്ഞ് വിറച്ച് വേദന കൊണ്ട് പതുക്കി മൂളുന്ന ആ ജീവനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഞാൻ പതുക്കെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ എന്നെ നോക്കി പതുക്കെ മുരുണ്ടു. ഞാൻ പേടിയോടെ കുറച്ച് പുറകോട്ട് മാറി. അവൻ വീണ്ടും മുറിവിൽ നക്കി തുടച്ചും എന്നെ നോക്കിയും കിടക്കുകയാണ്. ഞാൻ എന്റെ ബാഗിൽ തിരഞ്ഞു. ഭാഗ്യത്തിന് വൈകുന്നേരം ചായ കുടിച്ചപ്പോൾ ബാക്കി വന്ന ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അതിലുണ്ടായിരുന്നു. ഞാൻ ആ ബിസ്ക്കറ്റുകൾ ഓരോന്നായി അവന് നേരെ എറിഞ്ഞു കൊടുത്തു. ആദ്യമൊന്നും അടിച്ചെങ്കിലും വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാവാം അവൻ അത് വേഗത്തിൽ കഴിച്ചു തീർത്തു. ബിസ്ക്കറ്റ് തീർന്നപ്പോൾ അവൻ പതുക്കെ എന്റെ അടുത്തേക്ക് വന്ന് വാലാട്ടി. അവന്റെ കണ്ണുകളിൽ നന്ദിയുടെ ഒരു തിളക്കമുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ആ വഴി വന്നപ്പോൾ അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്നും ഞാൻ അവന് ബിസ്ക്കറ്റ് നൽകി. കറുപ്പൻ എന്ന് ഞാൻ അവന് മനസ്സിൽ പേരുമിട്ടു. പിന്നീട് അങ്ങോട്ട് ഓഫീസ് പ്രോജക്ടുകളുടെ തിരക്കുകളും രാപ്പകലില്ലാത്ത ജോലിയും പുതിയ മാറ്റങ്ങളും കാരണം കറുപ്പനെ കുറിച്ച് ഞാൻ പാടെ മറന്നു. ബിസ്ക്കറ്റ് കൊടുക്കുന്ന പതിവും നിന്നു. വൈകുമ്പോൾ നടക്കാനുള്ള മടി നിമിത്തം ഓട്ടോ വിളിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ തുടങ്ങി. അതോടെ കറുപ്പനെ കാണുന്നതും തുടങ്ങി. അങ്ങനെയിരിക്കും ഒരു ദിവസം, ഒരു ശനിയാഴ്ച രാത്രി, ഓഫീസ് മീറ്റിംഗുകൾ നീണ്ടുപോയത് കൊണ്ട് രാത്രി 12:30 കഴിഞ്ഞാണ് ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയത്. ഓട്ടോ ഒന്നും കിട്ടിയതുമില്ല. ഞാൻ നടക്കാൻ തീരുമാനിച്ചു. വഴിയിൽ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും കത്താതിരുന്നതിനാൽ വഴി പൂർണ്ണമായും ഇരുട്ടിലായിരുന്നു. ബാഗും തോളിലിട്ട് ഞാൻ നടന്നു. പെട്ടെന്ന് രണ്ടുപേർ എനിക്കൊപ്പം വരുന്നത് പോലെ തോന്നി. നോക്കിയപ്പോൾ 2 ചെറുപ്പക്കാരാണ്. അവരുടെ മട്ടും ഭാവവും കണ്ടപ്പോൾ പന്തിയായി തോന്നിയില്ല. മദ്യമോ മയക്കുമരുന്നോ എന്തോ അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അവരെ ശ്രദ്ധിക്കാതെ വേഗം നടന്നു. അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് എന്റെ ഒപ്പം എത്തി. അവരെന്നെ ഉപദ്രവിക്കുമെന്നും ബാഗ് തട്ടിപ്പറിക്കുമെന്നും എനിക്ക് തോന്നി. അവിടെ ആരും രക്ഷിക്കാൻ വരില്ല. ഒരു ട്രാഫിക് പോലീസ് പോലും ഈ പരിസരത്തില്ല. എന്ത് ചെയ്യുമെന്ന് ആദ്യ പൂണ്ട ആ സമയത്തായിരുന്നു ഇരുട്ടിൽ നിന്നും ഒരു കറുത്ത രൂപം അങ്ങോട്ട് പാഞ്ഞു വന്നത്. അത് മറ്റാരുമായിരുന്നില്ല, കറുപ്പനായിരുന്നു. അവൻ ആ അപരിചിതർക്ക് നേരെ കുറച്ചുകൊണ്ട് ചാടി. പ്രതീക്ഷിക്കാത്ത ആക്രമണത്തിൽ ആ രണ്ടുപേരും പൂർണ്ണമായും ഭയന്നു പോയി. അവരിരുവരും ഇരുട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അവർ പോയതിനു ശേഷവും കറുപ്പൻ കുറച്ചു ദൂരം കൂടി അവരെ ഓടിച്ചു വിട്ടു. എല്ലാം കഴിഞ്ഞ് അവൻ എന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്റെ കാലിൽ തൊട്ടുരുമി എന്റെ ഒപ്പം ബസ് സ്റ്റോപ്പ് വരെ നടന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ എന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നി കണ്ണു നിറഞ്ഞുപോയി. മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നൽകിയ വെറും 2 പാക്കറ്റ് ബിസ്ക്കറ്റിന്റെ

0: വ്യക്തിയായി അവൻ ഇന്ന് എനിക്ക് തിരികെ തന്നത് എന്റെ സ്വന്തം ജീവനായിരുന്നു. അവൻ എങ്ങനെ മനസ്സിലാക്കി ആ അപരിചിതർ എന്നെ ഉപദ്രവിക്കുമെന്ന്? ഒരു പക്ഷേ ആ ചെറുപ്പക്കാരുടെ രാത്രിയിലെ ചെയ്തികൾക്ക് നിശബ്ദ സാക്ഷിയായിരിക്കാം എന്റെ കറുപ്പൻ. അതാവാം തക്ക സമയത്ത് അവൻ പ്രതികരിച്ചത്. മനുഷ്യർ പലപ്പോഴും ഉപകാരങ്ങൾ വേഗത്തിൽ മറക്കാറുണ്ട്. എന്നാൽ ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയാത്ത ഒരു തെരുവു ജീവി കാണിച്ച ആ നിശബ്ദമായ സ്നേഹത്തിനും നന്ദിക്കും മുന്നിൽ ഞാൻ തലകുനിച്ചു. അന്ന് രാത്രി ഞാൻ കറുപ്പനെ തെരുവിൽ ഉപേക്ഷിച്ചു പോന്നില്ല. ബസ്സിൽ എന്റെ ഒപ്പം അവൻ എന്റെ വീട്ടിലേക്ക് വന്നു. ഇന്ന് അവൻ വെറുമൊരു തെരുവ് നായയല്ല, എന്റെ വീടിന്റെ ഉമ്മറത്ത് അഭിമാനത്തോടെ കിടക്കുന്ന എന്റെ കുടുംബത്തിലെ ഒരംഗമാണ്. സ്നേഹം എന്നത് വാക്കുകളിൽ പ്രകടിപ്പിക്കേണ്ട ഒന്നല്ലെന്ന് അവൻ എന്നെ പഠിപ്പിച്ചു. ജോർജ് കുട്ടിയാണ് കത്തയച്ചിരിക്കുന്നത്.
1: ജോർജ് കുട്ടി വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു കത്താണ്. കാരണം നമുക്കറിയാം ഒരുപാട് ഇത്തരം എന്താണ് ജീവികൾ മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹത്തെ കുറിച്ചൊക്കെ എത്രയോ ആളുകൾ വാചാലമായി സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും നന്ദിയുള്ള ജീവിയാണ് പട്ടി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഒരാളുടെ ദേഷ്യം വന്നാൽ വിളിക്കുന്നതും അത് തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രമുഖനായിട്ടുള്ള വ്യവസായി രത്തൻ ടാറ്റ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ വളർത്ത നായ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആ പട്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതിന് മുൻപ് അത് വെച്ച സ്ഥലത്തൊക്കെ അത് വന്ന് ഒരു മനുഷ്യനെ പോലെ തന്നെ അന്ത്യോപചാരങ്ങൾ അർപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും സ്നേഹമുള്ള ഒരു ജീവി എന്നുള്ള രീതിയിൽ ഈ കത്തും വളരെ മനോഹരമായിരുന്നു.

0: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ഇങ്ങനെയുള്ള കത്തുകളൊക്കെ വായിക്കുമ്പോ നമുക്ക് പറയാൻ തോന്നുകയാണ്, പ്രിയപ്പെട്ട മനുഷ്യന്മാരെ, നിങ്ങൾ പല നല്ല കാര്യങ്ങളും മൃഗങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം. നമ്മള് വിചാരിക്കുന്നത് അവരെക്കാട്ടൊക്കെ ഒരുപാട് ബുദ്ധിയും ബോധവും വിവരമുള്ളവരാണ് നമ്മൾ എന്നാണ്. പക്ഷെ കാണിക്കുന്ന ചെയ്തികൾ എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രകടനങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം കഥകൾ കേട്ടെങ്കിലും നന്മയുള്ള നന്ദിയുള്ള മനുഷ്യരാവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോട് ഇവിടെ പറയുകയാണ്. ഹലോ VPS ലേക്ക് ഷോറും ആശ്ചേച്ചിയും ബാലേട്ടനും.
0: അപ്പൊ അടിപൊളി വീക്കെൻഡിന് ശേഷം വീണ്ടും തിങ്കളാഴ്ച എത്തിച്ചേരാം. നന്ദി,
1: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: സമയം 9:03 മിനിറ്റ്.

പ്രിയ ശ്രോതാക്കളെ സ്വാഗതം ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ആദ്യകാല മലയാള ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ജെ ശശികുമാറിന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. നമ്പ്യാത്തുശ്ശേരിയിൽ വർക്കി ജോൺ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. എങ്കിലും മലയാള സിനിമാ ലോകം ജെ ശശികുമാർ എന്ന പേരിലായിരുന്നു അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത്. ഒരു തമിഴ് ചിത്രമുൾപ്പെടെ 141 ചിത്രങ്ങൾ സംവിധാനം ചെയ്ത അദ്ദേഹം ഹിറ്റ് മേക്കർ ശശികുമാർ എന്ന പേരിലും മലയാള സിനിമാ ലോകത്ത് അറിയപ്പെട്ടിരുന്നു. 1977 ഒരു വർഷം ഏറ്റവുമധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത, അതായത് 15 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു എന്ന ഒരു ലോക റെക്കോർഡ് കൂടി ഇദ്ദേഹത്തിനുണ്ട്. 2013 മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് കേരള സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ജെ സി ഡാനിയൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 1986 ജെ ശശികുമാർ സംവിധാനം ചെയ്ത കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇന്നാദ്യം. ഗായകൻ യേശുദാസ്, രചന കെ ജയകുമാർ, സംഗീതം എ ജെ ജോസഫ്.

ഹിറ്റ് മേക്കർ ശശികുമാർ സംവിധാനം ചെയ്ത നാഗപടത്ത് തമ്പുരാട്ടി എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഇനി പി ജയചന്ദ്രൻ പാടിയ ഈ ഗാനത്തിന്റെ വരികൾ ദേവദാസ്, സംഗീതം എം കെ അർജുനൻ.

പി ജയചന്ദ്രൻ, വാണി ജയറാം എന്നിവർ പാടിയ ഗാനം. ഇനി പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഈണം പകർന്നത് ജോൺസൺ. ചിത്രം ബന്ധമെവിടെ സ്വന്തമെവിടെ.

0: ആദ്യകാല മലയാള ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ജെ ശശികുമാർ സംവിധാനം ചെയ്ത ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ചിത്രം നാരായം. ചിത്രപാടിയ ഈ ഗാനത്തിന്റെ രചന പി കെ ഗോപി, സംഗീതം ജോൺസൺ.

ശ്രീരാമരാജ്യം. ഈ ചിത്രത്തിൽ മധുബാലകൃഷ്ണൻ, പ്രീത എന്നിവർ നയിച്ച ഗാനം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം ഇളയരാജ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ? കൊള്ളാലോ?
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: യൂസഫ് അലി കേച്ചേരി, രവി ബോംബെ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം, പാടിയത് ചിത്ര. ചിത്രം പരിണയം.

0: ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇനി മഴ എന്ന ചിത്രത്തിലെ ഗാനമാണ്. യേശുദാസ്, ചിത്ര, അരുന്ധതി എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: അല്ല കുഞ്ഞെന്താ ഒന്നും മിണ്ടാത്ത? അതിന് എനിക്കൊരു വിടവ് തരണ്ടേ? അയാൾ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു.
0: അവസ്ഥാന്തരം, ജമാൽ റാഷിയുടെ കഥ.
2: പുതുക്കം മങ്ങിയ താളിയോലകളിൽ നിന്നും മഷിത്തുള്ളിയായി ഞാൻ നിന്റെ വിരൽത്തുമ്പിലേക്ക് ഉരുണ്ടു വീഴുന്നു.
0: ഓമന എൻ സി കാർത്തിക എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
3: മൗലികതയുടെ കാര്യത്തിൽ ഏറ്റവും ഉദാത്തമായ രചനയാണെങ്കിലും സമതലങ്ങൾ ഒരു തികഞ്ഞ നർമ്മബോധത്തിനുള്ളിൽ വികസിതമാകുന്ന ഒന്നാണ്.
0: ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയിനിന്റെ സമതലങ്ങൾ എന്ന നോവലിനെ കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

സമയം 9 മണി കഴിഞ്ഞ് 43:36. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചനയും സംഗീതവും നിർവഹിച്ച് ശ്രീജ പാടിയ ഗാനം ഇനി. ചിത്രം കളിയാട്ടം.

0: ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ഒ എൻ വി കുറുപ്പ്, എസ് പി വെങ്കടേഷ് കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം. ഇനി ഗായിക ചിത്ര. ചിത്രം മാസ്മരം.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരും 10 മണിക്കുള്ള റേഡിയോ ഹെൽത്തിന് ശേഷം. ഒരറിയിപ്പ്. ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് വൈകിട്ട് 3-5 ട്രെയിൻ യാത്രയെക്കുറിച്ചും ടിക്കറ്റ് റിസർവേഷനെക്കുറിച്ചും ടിക്കറ്റ് ക്യാൻസലേഷനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം ജംഗ്ഷൻ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ ഗണേഷ് വെങ്കിടാചലം മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ ഇന്ന് വൈകിട്ട് 3, 5, 4 ഇടയ്ക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88. മറ്റൊരു നമ്പർ 04 842 42 63 97 അല്ലെങ്കിൽ 04 842 42 63 87. ഓർക്കുക, ഇന്ന് വൈകിട്ട് 3-5 ഹലോ കൊച്ചി എഫ് എമ്മിൽ ട്രെയിൻ യാത്ര, ടിക്കറ്റ് റിസർവേഷൻ, ടിക്കറ്റ് ക്യാൻസലേഷൻ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 94 46 45 58 88 അല്ലെങ്കിൽ 04 842 42 63 97 അല്ലെങ്കിൽ 04 842 42 63 87. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട സമയം ഇന്ന് വൈകിട്ട് 3, 5 4 ഇടയ്ക്ക്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി FM വാർത്തകൾ.
1: അമൃത് ഭാരത് പദ്ധതി പ്രകാരം രാജ്യത്തെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനുകളും ഇതിലുൾപ്പെടും. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ പശ്ചിമബംഗാൾ സന്ദർശനം ഇന്നാരംഭിക്കും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്തമാസം 13 വരെയാണ് സമ്മേളനം. 1st ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ ആനയൂട്ട് ആരംഭിച്ചു. 50-ലധികം ആനകൾ ഇത്തവണ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. യുനെസ്കോ സാഹിത്യനഗരത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ നടത്തുന്ന സലീംകുമാർ അനുസ്മരണം ഇന്ന് കോഴിക്കോട്. ആനക്കുളം സാംസ്കാരിക കേന്ദ്രത്തിലെ ചടങ്ങിൽ ആദാമിന്റെ മകൻ അബു എന്ന സിനിമ പ്രദർശിപ്പിക്കും. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട 5 പേർ അറസ്റ്റിൽ. ഖാദിയൽ ഗ്രാമത്തിൽ നിന്നാണ് ഭീകരവിരുദ്ധ സേന ബോംബ് നിർമ്മാണ സാമഗ്രികളുമായി ഇവരെ പിടികൂടിയത്. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UKയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ കശ്മീരി പ്രവാസികളുടെ പ്രതിഷേധം. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമായിരുന്നു പ്രതിഷേധം.
0: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 40 സെക്കൻഡും. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടക മാസം ആരംഭിക്കുകയാണല്ലോ. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. എന്തുകൊണ്ടാണ് ആയുർവേദത്തിൽ കർക്കിടക മാസത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ സമയത്ത് നൽകുന്ന ചികിത്സയുടെ പ്രത്യേകത എന്താണ്?
2: ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ തീർച്ചയായും രണ്ടു തരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും കർക്കിടകം എന്ന് പറയുന്നത് ആയുർവേദത്തിന്റെ മാത്രം പ്രാധാന്യമുള്ള മാസമല്ല. നമ്മുടെ മലയാള മാസങ്ങളിൽ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണ്ട സമയമാണ് കർക്കിടകം. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ മൺസൂൺ മാസം വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങുന്ന ഒരു മാസമാണ്. പിന്നെ കർക്കിടകം എന്ന് പറയുമ്പോൾ പൊതുവേ തന്നെ മലയാളികൾ ഒരു പഞ്ഞമാസമായിട്ടാണ് വെച്ചിട്ടുള്ളത്. പഞ്ഞം എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല ആരോഗ്യകരമായിട്ടും ഒരു താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് വ്യക്തികളുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നൊരു സമയമാണ്, രോഗസാധ്യത കൂടുതലുള്ള സമയമാണ്. ഇപ്പൊ നമ്മൾ ആധുനിക രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മഴക്കാലമാകുമ്പോഴത്തേനും രോഗാണു സംക്രമണത്തിന് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിസര ശുചിത്വത്തെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുപോലെ ആഹാര കാര്യങ്ങളിലൊക്കെ കുറച്ചധികം ശ്രദ്ധ വേണ്ട സമയവുമാണ്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ കൂടുന്നൊരു സമയമാണ്. അതുകൊണ്ടാണ്, അതായത് കർക്കിടകം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ ഞണ്ടുപോലെ പിടിക്കുന്നു എന്നാണ്. അതെല്ലാ കാര്യത്തിലും, ഇപ്പൊ നമ്മുടെ ഒരു കാർഷിക സംസ്കാരം ഉണ്ടായിരുന്ന നാടാണ് കർക്കിടകം. മഴക്കാലമായതുകൊണ്ട് ആൾക്കാർ കൃഷിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ആ സമയം ഒരു കഷ്ടത അനുഭവിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന വർഷത്തിലേക്ക് വേണ്ടിയിട്ട് ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി കുറച്ച് ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് കർക്കിടക മാസത്തിന്റെ ഒരു പ്രാധാന്യം. അപ്പൊ അത് ആയുർവേദത്തിന് മാത്രമല്ല, എല്ലാ രീതിയിലും ഒരു മാസത്തിൽ നമുക്ക് കുറച്ച് ശ്രദ്ധ വേണ്ടതാണ്. പിന്നെ കർക്കിടക ചികിത്സ. കർക്കിടക ചികിത്സ ശരിക്കും പറയുകയാണെങ്കിൽ വളരെയധികം ഒരു അശാസ്ത്രീയമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കർക്കിടകത്തിൽ മാത്രം തീർച്ചയായും ഈ ഒരു ചോദ്യം, അതായത് നമ്മുടെ ഒപിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പേഷ്യന്റ് പറയുകയാണ് ഈ മാസം നമുക്ക് മരുന്ന് കഴിച്ചാൽ കൂടുതൽ ഏക്കുമല്ലോ, അതുകൊണ്ടാണ് ഒപിയിൽ വന്നതെന്ന്. പക്ഷെ അങ്ങനെ ഒരു രീതി എവിടെയും ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടില്ല. രോഗം വരുമ്പോൾ ചികിത്സിക്കുക. കർക്കിടക മാസത്തിൽ രോഗസാധ്യത, ഈ മൺസൂൺ സമയത്ത് രോഗസാധ്യത കൂടുതലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക. ആയുർവേദത്തിൽ രണ്ട് തരത്തിലാണ് രോഗങ്ങൾ വരുന്നത്. നമ്മുടെ ഇന്റേണൽ ഹ്യൂമേഴ്സ്, അതായത് ശരീരത്തിനകത്തുള്ള കാരണങ്ങൾ കൊണ്ട് രോഗം വരാം, പുറമെയുള്ള കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ ഈ ഒരു സമയം മൺസൂൺ എന്ന് പറയുമ്പോഴത്തേനും കർക്കിടകം, മിഥുനം കർക്കിടക മാസം സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും, ചയാപചയ നിരക്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിക് ഫാക്ടേഴ്സ് എല്ലാം കുറച്ച് ആരോഗ്യകരമായിരിക്കില്ല. അപ്പൊ അതിന് കുറച്ച് ശ്രദ്ധ വേണം. പിന്നെ ആയുർവേദം രണ്ട് തരത്തിലാണ്, സ്വാസ്ഥ്യ സംരക്ഷണവും ആതുര സംരക്ഷണവും. അതായത് ഒരു വ്യക്തി പ്രിവെൻഷൻ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അപ്പൊ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മുൻകരുതലുകൾ നമ്മൾ ആ സമയത്ത് എടുക്കണം. വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, ഈ പറഞ്ഞ പോലെ പകർച്ചവ്യാധികളായാലും അതുപോലെ നമ്മുടെ ഇന്റേണൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ഡാമേജ് വേണ്ട, മെറ്റബോളിക് പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്ന രോഗങ്ങൾക്കൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചികിത്സ നൽകേണ്ട സമയമാണ്. പിന്നീട് ഈ മാസം മലയാള മാസത്തിൽ കർക്കിടക മാസം കൃഷിയിൽ നിന്നൊക്കെ ആൾക്കാർ വിട്ടുനിന്നിരുന്നു. അടുത്ത മാസം മുതൽ പുതുവർഷം തുടങ്ങുകയാണ്. അപ്പൊ അതിനു മുന്നേ ശരീരത്തിന് ഒരു കുറച്ച് ശ്രദ്ധ നൽകി അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ചെയ്തിരുന്നൊരു സമയമായിരുന്നു. അതാണ് ഈ മാസത്തിന്റെ ഒരു പ്രസക്തി. അല്ലാതെ കർക്കിടകത്തിൽ മാത്രമല്ല ചികിത്സിക്കേണ്ടത്, കർക്കിടകത്തിൽ ചികിത്സിച്ചാൽ മാത്രമേ ആയുർവേദത്തിന് എഫക്ട് ഉള്ളൂ എന്നല്ല അതിന്റെ ഒരു അർത്ഥം.
1: മാഡം, അതുപോലെ തന്നെ ഈ കർക്കിടക ചികിത്സ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും ഒരു ധാരണ ഇതൊരു സുഖ ചികിത്സ എന്നതാണ്. ശരിക്കും എന്താണ് ഈ ചികിത്സയുടെ ശാസ്ത്രീയ വശങ്ങൾ?
2: അതെ, അത് വളരെയധികം ചർച്ച

0: ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് സുഖചികിത്സ അസുഖചികിത്സ എന്നൊക്കെ പറയുന്നത്. അതായത് ചികിത്സ അസുഖത്തിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരം സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരു നല്ലൊരു പ്രാധാന്യം ആയുർവേദം നൽകുന്നുണ്ട്. അതായത് പ്രിവെന്റീവ് മെഡിസിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. സ്വാസ്ഥ്യത്തിന് വേണ്ടി ചെയ്യുന്ന ചികിത്സാക്രമങ്ങൾ ആയതുകൊണ്ടായിരിക്കാം ഇതിന് സുഖചികിത്സ എന്ന് പറയുന്നത്. ചികിത്സയെല്ലാം സുഖത്തിന് വേണ്ടിയിട്ടാണ്. രോഗം വന്നാൽ രോഗത്തിനനുസരിച്ച് ചികിത്സിക്കണം. മാത്രമല്ല വരാൻ സാധ്യതയുള്ള ഇപ്പോൾ അതായത് ഈ ഒരു മാസത്തിൽ തണുപ്പ് കൂടുതലായിരിക്കും, അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായിരിക്കും, അതുകൊണ്ടൊക്കെ രോഗസാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇനി വരുന്ന വർഷങ്ങളിൽ ആരോഗ്യകരമായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തിനെയും മനസ്സിനെയും പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ചികിത്സയായതുകൊണ്ടായിരിക്കാം സുഖചികിത്സ എന്ന് പറയുന്നത്. സുഖത്തിന് അതായത് രോഗം ഉള്ള ആൾക്കും രോഗമില്ലാത്ത ആൾക്കും, രോഗമില്ലാത്ത ആളാണെങ്കിൽ രോഗം വരാതിരിക്കാനുള്ളൊരു പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്ന രീതിയിൽ ചികിത്സ ചെയ്യാം. രോഗമുണ്ട് എങ്കിൽ ഏത് രോഗമാണ് അതിനനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെടുത്തി ട്രീറ്റ്മെന്റ് നൽകണം. പൊതുവെ അതായത് മഴക്കാല പൂർവ്വമായിട്ട് പ്രധാനമായിട്ടും നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ ശോധന ചികിത്സ എന്ന് പറയും. അതായത് ഡീടോക്സിഫിക്കേഷൻ, നമ്മൾ ശീലിച്ചു വരുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ദഹന സംവിധാനത്തിലൊക്കെ ഉണ്ടായി വന്നിരുന്ന വ്യത്യാസം, അതുപോലെ തന്നെ നമ്മുടെ ദോഷങ്ങൾക്ക് വന്ന വ്യതിയാനമൊക്കെ കറക്റ്റ് ചെയ്യുന്നതിന്, ബാലൻസ്ഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശോധന ചികിത്സ ചെയ്യും. അതാണ് നമ്മൾ മഴക്കാലപൂർവ്വ ഒരു വിരേചനം എന്ന് പറയും. ആ അതായത് ശുദ്ധീകരണമാണ്. ഒരു മൈൽഡ് ആയിട്ടുള്ള ലാക്സേറ്റീവ് ഉപയോഗിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഗട്ടിന്റെ ആരോഗ്യം കൃത്യമാകുന്നു, നമ്മുടെ മെറ്റബോളിസവും കൃത്യമാകുന്നു, അതുകൊണ്ട് തന്നെ രോഗസാധ്യതയും കുറയുന്നു. അപ്പൊ അതാണ് ഈ ഒരു സുഖചികിത്സ. സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ആയതുകൊണ്ടായിരിക്കാം സുഖചികിത്സ എന്നൊരു ഹെഡിംഗിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്.
1: മാഡം, യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്തൊരു വ്യക്തിക്ക് കർക്കിടക ചികിത്സ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
0: അതെന്താണ് കർക്കിടക ചികിത്സ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ ഒരു മാസത്തിന്റെ പ്രാധാന്യം കൊണ്ട് ആയുർവേദത്തിൽ ഋതുചര്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഓരോ മാസത്തിനനുസരിച്ച് നമ്മുടെ ചര്യകൾക്ക് വ്യതിയാനം വരുത്തണം. ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. വളരെ മുന്നേ തന്നെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും അതിനനുസരിച്ചുള്ള ചര്യകൾ, ശീലങ്ങൾ ആചരിച്ചു വരികയും ചെയ്താൽ നമുക്ക് രോഗമുക്തി നേടാൻ സാധിക്കും. അപ്പോൾ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു രോഗവും ഇല്ലാത്ത ആൾക്ക് സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് വെൽനെസ്സിന് വേണ്ടിയിട്ട് ചികിത്സ എടുക്കാം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ശോധന ചികിത്സ ചെയ്യുക. പലരും തെറ്റിദ്ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞാൽ പിഴിച്ചിൽ ഒഴിച്ചിൽ ഇതൊക്കെ എന്നാണ്. സത്യം പറഞ്ഞാൽ അതൊന്നും അല്ല ചികിത്സ എന്ന് പറയുന്നത്. പ്രൈം ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ശോധന കർമ്മങ്ങൾ, പഞ്ചകർമ്മങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനു മുന്നേ ശരീരത്തിന് പ്രിപ്പയർ ചെയ്യുന്ന പൂർവ്വകർമ്മങ്ങളാണ് ഈ പിഴിച്ചിൽ ഒഴിച്ചിൽ എന്നൊക്കെ പറയുന്നത്. അതാണ് കർക്കിടക ചികിത്സ. വർഷം തോറും കർക്കിടകമാകുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ മാത്രം, അതായത് പിഴിച്ചിലും കിഴിയൊക്കെ ചെയ്തിട്ട് ശരിയായ ഒരു ശോധന ചികിത്സ ചെയ്തില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ചികിത്സയൊക്കെ ഫലവത്താകുന്നില്ല എന്നുള്ളതാണ്. അപ്പോ കർക്കിടകത്തിൽ ഒരു രോഗവും ഇല്ലാത്ത ആളാണെങ്കിൽ സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ ആ വ്യക്തിയുടെ ശരീരത്തിനെ എങ്ങനെ ബാധിച്ചു എന്നതനുസരിച്ച് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം വേണ്ട ചികിത്സകൾ ചെയ്യാവുന്നതാണ്.
1: അതുപോലെ തന്നെ ഈ കർക്കിടക കഞ്ഞിയുടെ പ്രാധാന്യം എന്താണ്? ഇത് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുമോ?
0: അതായത് കർക്കിടക ചികിത്സയും കർക്കിടക കഞ്ഞിയൊക്കെ വളരെയധികം വാണിജ്യവൽക്കരിക്കപ്പെട്ടു പോയി എന്ന് വേണം പറയാനായിട്ടുള്ളത്. അതായത് കഞ്ഞി എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ഒരു ആഹാരമാണ്. ഈ സമയത്ത് നമ്മുടെ ദഹന സംവിധാനം, നമ്മുടെ മെറ്റബോളിസം കുറച്ച് വിശപ്പ് കൂടുന്ന സമയമായിരിക്കും. പക്ഷെ നമ്മുടെ മെറ്റബോളിക് ഫാക്ടേഴ്സ് എല്ലാം കുറച്ച് അത്രത്തോളം ആക്റ്റീവും ആയിരിക്കില്ല. അപ്പം അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം കഴിക്കുക എന്നുള്ളത് കൊണ്ടാണ് കർക്കിടക കഞ്ഞി പ്രചാരത്തിൽ വന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ഞമാസമായിരുന്നു കേരളീയരുടെ ഇടയിൽ. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ലഭ്യമായ, നമ്മൾ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് അധികം മറ്റ് ചെലവുകളൊന്നുമില്ല ാതെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന കഞ്ഞി പോലുള്ള ഒരു ആഹാര രീതി ദിവസത്തിന്റെ ഒരു നേരത്തെ ആഹാരമായി നിശ്ചയിച്ചിരുന്നു. അപ്പം അതെന്ന് പറയുന്നത് പോഷക സമൃദ്ധമായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ തൊടിയിലൊക്കെ ലഭ്യമായ സാധനങ്ങൾ കൊണ്ടിട്ട് വേണം ആ കഞ്ഞി ഉണ്ടാക്കാനും, അതുപോലെ തന്നെ കഞ്ഞിക്ക് വേണ്ട കറികൾ തയ്യാറാക്കാനും. അങ്ങനെയാണ് കർക്കിടക കഞ്ഞി ആ കർക്കിടക മാസത്തിൽ, മൺസൂൺ മാസത്തിൽ കഞ്ഞി ഒരു ശീലമായത്. കഞ്ഞി പൊതുവെ മലയാളികളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരമാണ്, പോഷക സമൃദ്ധമാണ്. പ്രധാനമായും നമ്മൾ ഞവരേരിയാണ് കഞ്ഞി വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇല്ല എങ്കിൽ എന്താണ് അരിയാറും ചേർന്ന കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് മലബാർ ഏരിയയിൽ പ്രചാരത്തിലുണ്ട്. വിഴാല കലരി, കാർഗോ കലരി, ധാന്യങ്ങളൊക്കെ, അതായത് പ്രോട്ടീൻ റിച്ച് ആയിരിക്കും, ആവശ്യത്തിന്

0: കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ ഉണ്ടായിരിക്കും. അത് ഒരു നേരത്തെ ആഹാരം, ഇപ്പൊ കർക്കിടക കഞ്ഞി ഈ വാണിജ്യവത്കരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ 3 നേരവും വയറു നിറച്ച് ആഹാരം കഴിക്കുകയും അതിന്റെ കൂട്ടത്തിൽ ഞാൻ കർക്കിടക കഞ്ഞി കഴിച്ചു എന്ന് വരുത്താൻ, കർക്കിടകത്തിൽ കഞ്ഞി കഴിക്കുന്നത് കൊണ്ട് എന്തോ കൂടുതൽ ഗുണം ഉണ്ടാകും എന്ന് വിചാരിച്ച് കുടിക്കുന്ന ശീലവുമുണ്ട്. അത് നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒരു നേരത്തെ ആഹാരം, നമ്മൾ 3 നേരത്തെ ആഹാരവും കഴിച്ച് അതിന്റെ കൂടെ കഴിക്കാനുള്ളതല്ല, ഒരു നേരത്തെ രാവിലെയോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമോ, ഒരു എല്ലാവരും മിക്കവാറും വൈകുന്നേരമോ രാവിലെയോ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് പലർക്കും ചൂടോടെ കഞ്ഞി കുടിക്കാൻ സാധിക്കില്ല. ഒരു നേരത്തെ ആഹാരമാക്കുക, അതിന് ദശപുഷ്പങ്ങളൊക്കെ ചേർത്ത്, അതൊക്കെ നമ്മുടെ ഒരു രീതിയായിരുന്നു. നമ്മുടെ തൊടിയിലൊക്കെ കിട്ടിയിരുന്ന സാധനങ്ങളായിരുന്നു, മുക്കുറ്റി, തിരുതാളി, ചെറുള ഒക്കെ തുടങ്ങിയ ദശപുഷ്പങ്ങൾ ചേർത്ത് അരച്ച് ചേർത്ത് കഞ്ഞിയെ സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമാക്കാവുന്നതാണ്. പ്രായം പറയുമ്പോൾ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. പക്ഷേ പലരുടെയും ഒരു സംശയമാണ് കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന്. കഞ്ഞി കുട്ടികൾക്കും കൊടുക്കാം, പക്ഷെ അവരുടെ രുചിക്ക് അനുസൃതമായിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് നെയ്യോ വേണമെങ്കിൽ ശർക്കരയോ ഒക്കെ ചേർത്തിട്ട് കൊടുക്കാം. കർക്കിടകത്തിൽ കഞ്ഞി കുടിച്ചേ തീരൂ എന്ന് ഒരു ശാഠ്യം ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഒരു നേരത്തെ ആഹാരം അതിന്റെ പ്രധാന, അതിന്റെ സയന്റിഫിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു നേരത്തെ ഫുഡ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ എന്താ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഈ മാസത്തിൽ ഒരു ആഹാര രീതിയായി മാറിയതാണ് കർക്കിടക കഞ്ഞി.
1: മാഡം, അതുപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് കർക്കിടക ചികിത്സ ചെയ്യാമോ?
0: കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ ആഹാര കാര്യങ്ങളിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ ചികിത്സയും രണ്ടു തരത്തിലുണ്ട്. തീർച്ചയായും ഈ ഒരു സമയത്ത് മൺസൂൺ സമയത്ത് നമ്മൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരാണ് ജീവിതശൈലി രോഗങ്ങളുള്ളവർ, മറ്റ് രോഗ ചികിത്സ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ തീർച്ചയായും ഈ സമയത്ത് ആഹാര രീതിയിലൊന്ന് വ്യത്യാസം വരുത്തണം. അതായത് ദഹന വ്യവസ്ഥ കൃത്യമായി സൂക്ഷിക്കുന്ന രീതിയിലുള്ള ആഹാരമായിരിക്കണം. കഞ്ഞിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കഞ്ഞി കൂടുതൽ സ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് അത് പാടുണ്ടോ എന്നൊരു സംശയമുണ്ടാവാം. അത്തരം ആൾക്കാർക്ക് നമുക്ക് അരിക്ക് പകരം ഉലുവയോ പയറോ ഒക്കെ വേവിച്ചിട്ട് ഒരു നേരത്തെ ആഹാരമായി സമയത്ത് ഉപയോഗിക്കാം. അതായത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും വരാൻ പാടില്ല, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണവും വേണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, പലരും ഈ കർക്കിടക സമയത്ത് നമ്മൾ ആയുർവേദത്തിലേക്ക് മാറാം എന്ന് വെച്ചിട്ട് അവർ അലോപ്പതിയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റമാണ് ജീവിതശൈലിക്ക് മരുന്ന് കഴിക്കുന്നതെങ്കിൽ അതൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരും. തിരിഞ്ഞുപോയി നോക്കുമ്പോഴത്തേനും നമ്മുടെ പാരാമീറ്റേഴ്സ് ഒക്കെ കൂടിയും ഇരിക്കും. അതൊരു തെറ്റായ രീതിയാണ്. ഏത് സിസ്റ്റം മെഡിസിൻ ആണോ നമ്മൾ കഴിക്കുന്നത് അത് ആ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ അതിന് വ്യത്യാസം വരുത്താറുള്ളൂ, വരുത്താൻ പാടുള്ളൂ. ആദ്യം ഇത്തരം ജീവിതശൈലി രോഗമുള്ളവർ ജീവിതശൈലിയിൽ വ്യതിയാനം വരുത്തണം. കാരണം പകർച്ചവ്യാധികളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനം കൃത്യമാക്കുന്ന രീതിയിലുള്ള ആഹാര രീതിയായിരിക്കണം. അവരുടെ ഉറക്കം കൃത്യമാക്കണം, അതുപോലെ പറ്റുന്ന തരത്തിലുള്ള വ്യായാമം. പിന്നെ ഈ പറയുന്ന കർക്കിടക ചികിത്സ, അതായത് ഉഴിച്ചിൽ വിഴിച്ചിലൊക്കെ ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, അതായത് പ്രമേഹ രോഗികളാണെങ്കിലും അവർക്ക് പെരിഫറൽ ന്യൂറൈറ്റിസ് അതുപോലെ തന്നെ സന്ധിവേദന, പേശിവേദനയൊക്കെ ഈ സമയത്ത് കൂടും. അത് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അവർക്ക് ആ ചികിത്സ ആ സമയത്ത് വേണമെങ്കിൽ, അത് കർക്കിടകത്തിൽ മാത്രം എന്നല്ല എപ്പോഴൊക്കെയാണ് ഇതിന് ആവശ്യമുള്ളത്, പക്ഷെ കർക്കിടക മാസം ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത കൊണ്ട് ഇത്തരം വേദനകളൊക്കെ കൂടുതലായിരിക്കും. അപ്പം കൃത്യമായ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ചികിത്സാ രീതികളും ചെയ്യാവുന്നതാണ് പ്രമേഹ രോഗികൾ. അതുപോലെ അവരുടെ ആഹാര രീതിയിലും അതുപോലെ തന്നെ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതോട് ഒരിക്കലും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നിർത്താൻ പാടില്ല. ചികിത്സ വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഈ പറഞ്ഞ പോലെ പിഴിച്ചില്, ധാര പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും ഈ രോഗിയുടെ ബി പി ഒക്കെ എത്രയുണ്ട് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവരിത്തരം ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ ഡോക്ടറെടുത്ത് ഞാൻ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മെഡിസിൻ എടുക്കുന്നുണ്ട് എന്ന് തീർച്ചയായും അറിയിച്ചിരിക്കുകയും വേണം.
1: മാഡം, ഈ അവസരത്തിൽ ശ്രോതാക്കളോട് എന്ത് സന്ദേശമാണ് മാഡത്തിന് നൽകാനുള്ളത്?
0: ചികിത്സയ്ക്കനുസരിച്ചും ഔഷധത്തിനനുസരിച്ചും രോഗത്തിനനുസരിച്ചുമാണ് ആയുർവേദത്തിൽ അങ്ങനെ വെജിറ്റേറിയനിസം വേണോ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കാമോ എന്നൊക്കെ ഉള്ളത്. ഈ ഒരു സമയത്ത് മാത്രം നമ്മുടെ ചര്യകളും രീതികളും, സേ ഫോർ എക്സാമ്പിൾ മദ്യപാനം, പുകവലിയൊക്കെ ഉള്ളവർ ഈ ഒരു സമയം ഞാൻ ചികിത്സ ചെയ്യുകയല്ലേ, കഞ്ഞി കുടിക്കുകയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇതൊക്കെ വിട്ടു നിന്നിട്ട് വെരി നെക്സ്റ്റ് മന്ത് മുതൽ അവരുടെ സ്ഥിരം ശീലങ്ങളിലേക്ക് പോകും. അതല്ല രീതി. നമ്മൾ ഈ ഒരു മാസം എന്ന് പറയുന്നത്, അതായത് മൺസൂൺ കർക്കിടക മാസമാകുമ്പോഴത്തേനും നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുകയും നമ്മളെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുകയും കുറച്ച് കൂടുതൽ ആരോഗ്യ കാര്യങ്ങളിലും ശുചിത്വ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുക, അതെന്ന് പറയുന്നതിന് വരാൻ പോകുന്ന വർഷത്തിനൊരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ മാസത്തിൽ വരുത്തുന്ന വ്യതിയാനങ്ങൾ, ആരോഗ്യ കാര്യങ്ങൾക്ക് വരുത്തുന്ന വ്യതിയാനങ്ങൾ എല്ലാവർക്കും ഇനി വരുന്ന വർഷത്തിൽ ആരോഗ്യവാനായിരിക്കാൻ തുടരണം എന്നുള്ളതാണ് പറയാനുള്ള സന്ദേശം. അങ്ങനെ നമുക്ക് പൊതുവെ, അതായത് ഇപ്പോൾ ശുചിത്വ ശീലങ്ങളായാലും പരിസര ശുചിത്വത്തിലായാലും വ്യക്തി ശുചിത്വ ശീലങ്ങളിലായാലും ആരോഗ്യ സംരക്ഷണത്തിലായാലും ജീവിതചര്യ വ്യതിയാനങ്ങളും ഒക്കെ എന്തായാലും നമ്മൾ ഈ ഒരു രണ്ടൊരു മാസം ഇതിനും

0: കർക്കിടക മാസങ്ങളിൽ വ്യത്യാസം വരുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊരു തുടർ രീതിയായി തുടങ്ങിയാൽ തീർച്ചയായും നമുക്ക് നമുക്കിപ്പം നമ്മുടെ വളരെയധികം ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അതുപോലെ പകർച്ചവ്യാധികളിൽ നിന്നുമൊക്കെ നമുക്ക് തീർച്ചയായും മുക്തി നേടാൻ സാധിക്കും. അങ്ങനെ ആവട്ടെ എന്ന് എല്ലാവരോടും ആശംസിക്കുന്നു.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മാൻ ഓഫ് ദ മാച്ച് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. MG ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ. ഈണം പകരുന്നത് ഇളയരാജ.

ദേവദൂതൻ എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാർ, സുജാത മോഹൻ എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം വിദ്യാസാഗർ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ പൂർത്തിയാവുന്നു. കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള ഗാനോത്സവത്തിൽ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. പ്രിൻസിപ്പൽ കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് പ്രതിരോധ പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും പെൻഷൻ സംബന്ധമായ പരാതികൾ പരിഹരിക്കുന്നതിനായി രക്ഷാ പെൻഷൻ സമാധാന ആയോജൻ ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ഈ പരിപാടി ഇന്ന് നേവി ഏരിയ അക്കൌണ്ട്സ് ഓഫീസ്, ഡിഫൻസ് അക്കൌണ്ട്സ് ലെയ്ൻ, പെരുമാനൂർ, കൊച്ചി എന്ന വിലാസത്തിലുള്ള ഓഫീസിൽ വെച്ച് നടക്കും. വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പരാതികൾ അവതരിപ്പിക്കുന്നതിന് എത്തിച്ചേരാവുന്നതാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്പർശ് സംബന്ധമായ രേഖകളും PPO പകർപ്പ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് കൂടാതെ സ്പർശ് PPOയുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമായും കൊണ്ടുവരണം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മറൈൻ ജിയോളജി ആൻഡ് ജിയോഫിസിക്സ് വകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് Grade 3 തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മറൈൻ ജിയോളജിയിൽ ബിരുദാനന്തര ബിരുദവും 2 വർഷ ലബോറട്ടറി എക്സ്പീരിയൻസുമാണ് യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളേക്ക് മുൻപായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയുടെ സ്വയം സാക്ഷ്യം വഹിച്ച കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ ഈ മാസം 25 മുൻപായി ലഭിക്കത്തക്ക വിധം അയയ്ക്കണം. അപേക്ഷയ്ക്കും മറ്റ് വിശദവിവരങ്ങൾക്കും recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി recruit.qsat.ac.in.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
4: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: September 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
7: August 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
6: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
7: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
6: സന്ദർശിക്കൂ www.irctctourism.com.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
9: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
10: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൂർ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: കോട്ടയം ജില്ലയിൽ എക്സൈസ് ആൻഡ് പ്രോഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ, ഡ്രൈവർ തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി കഴിഞ്ഞ മാസം 3 പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള ശാരീരിക അളവെടുപ്പും പ്രായോഗിക പരീക്ഷയും ഈ മാസം 21, 22, 23 തീയതികളിൽ രാവിലെ 5 മണി മുതൽ തൃക്കോതമംഗലം ഗവൺമെന്റ് VHSS ഗ്രൌണ്ടിൽ വെച്ച് നടക്കും. ഉദ്യോഗാർത്ഥികൾ

0: കേരള PSC.gov.in ലോഗിൻ ചെയ്ത് തങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ഫിസിക്കൽ മെഷർമെൻറ്റ് ആൻഡ് പ്രാക്ടിക്കൽ ടെസ്റ്റിനായുള്ള അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രമാണങ്ങൾ സഹിതം ഹാജരാകണം. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സീഡിറ്റ് ഇലക്ട്രീഷ്യന്മാർക്കും ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന്മാർക്കുമായി അടുത്ത മാസം 6-7 തീയതികളിൽ CCTV സർവൈലൻസ് ടെക്നീഷ്യൻ പരിശീലനം സംഘടിപ്പിക്കും. IP അനലോഗ് ക്യാമറകൾ, NVR DVR ഇൻസ്റ്റലേഷൻ, ട്രബിൾ ഷൂട്ടിംഗ് എന്നിവയിലാണ് പരിശീലനം നൽകുന്നത്. വിശദവിവരത്തിന് 89 21 35 49 05 എന്ന നമ്പറിൽ വിളിക്കാം. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 15 സെക്കൻഡും.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 13,065 രൂപ നിരക്കിലും പവന് 104,520 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 10 മണി കഴിഞ്ഞ് 51 മിനിറ്റും 50 സെക്കൻഡും. പ്രിയരെ, കേൾക്കാം ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ഗാനങ്ങൾ. ആദ്യഗാനം ഉദിത് നാരായൺ പാടിയത്, രചന നുസ്രത് ബദർ, സംഗീതം ഇസ്മായിൽ ദർബാർ. ചിത്രം ദേവദാസ്.

ഇനിയൊരു തമിഴ് ഗാനം, പൊന്നിയൻ സെൽവൻ 2. ഈ ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവൻ, ചിത്ര എന്നിവർ ആലപിച്ചത്. സംഗീതം AR റഹ്മാൻ.

ഉദിത് നാരായൺ, അൽക്കാ യാഗ്നിക് എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. സംഗീതം നദീം ശ്രാവൺ. ചിത്രം ആ അബ് ലോട്ട് ചലേ. അടുത്ത ഗാനം വീണ്ടും ഒരു തമിഴ് ഗാനം, പിതാമകൻ എന്ന ചിത്രത്തിൽ നിന്നും. പളനിഭാരതിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, ശബ്ദം ശ്രീറാം പാർത്ഥസാരഥി, ശ്രേയ ഘോഷാൽ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് തിര സോൾ ഓഫ് മ്യൂസിക് അവതരിപ്പിക്കുന്ന ഗാനമേള. കലൂർ കണ്ണൻനായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഭാവദ്രുമം, കഥകളി എങ്ങനെ ആസ്വദിക്കാം. സുപ്രസിദ്ധ കഥകളി നടൻ പീശപ്പള്ളി രാജീവൻ നടത്തുന്ന സോദാഹരണ പ്രഭാഷണം.
1: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ചവറ കൾച്ചറൽ സെന്ററിൽ രാമായണ മാസാചരണവും മതസൗഹൃദ സമ്മേളനവും ഇന്ന് വൈകിട്ട് 6 മണിക്ക്. കണയനൂർ പുന്നച്ചാലിൽ NSS കരയോഗം, രാമായണ മാസാചരണം. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
4: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
4: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: സേവന വാർത്തകൾ. SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ട്രെയിനേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. 6 മാസമാണ് കാലാവധി. യോഗ്യത 12-ാം ക്ലാസ്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8848026035. 8848026035. പാലക്കാട് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. PGDCA, DCA, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിപ്ലോമ, ടാലി GST, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ, C++, ഡാറ്റ എൻട്രി എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും OEC വിഭാഗത്തിൽപ്പെട്ടവർക്കും അർഹമായ ഫീസ് ആനുകൂല്യം ലഭിക്കും. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വിശദവിവരങ്ങൾ ലഭ്യമാണ്. വിളിക്കേണ്ട നമ്പർ 0491-2-52-74-25. 0491-2-52-74-25.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
6: അല്ല, കുഞ്ഞെന്താ ഒന്നും മിണ്ടാത്തെ? അതിന് എനിക്കൊരു വിടവ് തരണ്ടേ? അയാൾ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു.
1: അവസ്ഥാന്തരം, ജമാൽ റാഷിയുടെ കഥ.
7: പുതുക്കം മങ്ങിയ താളിയോലകളിൽ നിന്നും മഷിത്തുള്ളിയായി ഞാൻ നിന്റെ വിരൽത്തുമ്പിലേക്ക് ഉരുണ്ടു വീഴുന്നു.
1: ഓമന NC കാർത്തിക എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
8: മൗലികതയുടെ കാര്യത്തിൽ ഏറ്റവും ഉദാത്തമായ രചനയാണെങ്കിലും സമതലങ്ങൾ ഒരു തികഞ്ഞ നർമ്മബോധത്തിനുള്ളിൽ വികസിതമാകുന്ന ഒന്നാണ്.
1: ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയിനിന്റെ സമതലങ്ങൾ എന്ന നോവലിനെ കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
3: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മറൈൻ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സ് വകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മറൈൻ ജിയോളജിയിൽ ബിരുദാനന്തര ബിരുദവും 2 വർഷ ലബോറട്ടറി എക്സ്പീരിയൻസുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളേക്ക് മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ സ്വയം സാക്ഷ്യം വഹിച്ച കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയും

0: രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിൽ ഈ മാസം 25 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. മറ്റു വിശദവിവരങ്ങൾക്ക് recruit.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 കഴിഞ്ഞ് 9 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിൽ യാഥാർത്ഥ്യമാകുന്നതോടെ നൂതനാശയങ്ങൾ, പരിസ്ഥിതി സൌഹൃദ ഗതാഗതം തുടങ്ങിയവയോട് ഇന്ത്യയുടെ അഗാധമായ പ്രതിബദ്ധത വെളിവാക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജോലിയുടെ വലിപ്പ ചെറുപ്പത്തിനപ്പുറം ആത്മാർപ്പണമാണ് ലക്ഷ്യം, സാധൂകരിക്കാൻ സഹായിക്കുന്നതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കൊല്ലം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പാണ് ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്തെ ലഹരി വിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ ട്രെയിൻ സ്കൂൾ ബസിലിടിച്ച് 3 വിദ്യാർത്ഥികളടക്കം 4 പേർ മരിച്ചു. സ്കൂൾ ബസ് ആളില്ല ലെവൽ ക്രോസ് കടക്കവെയായിരുന്നു അപകടം. അമേരിക്കയിൽ നിയമവിരുദ്ധമായി കുടിയേറി ജോലി ചെയ്യുന്ന ട്രക്ക് ഡ്രൈവർമാരുടെ എണ്ണം നിയന്ത്രിക്കാൻ പുതിയ നിയമം കൊണ്ടുവരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രക്ക് ഡ്രൈവർമാരുടെ ഒഴിവുകളിലേക്ക് പകരം വിമുക്ത ഭടന്മാരെ നിയമിക്കുമെന്നും ട്രംപ് അറിയിച്ചു. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം മലപ്പുറം പാണക്കാട്ട് ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സ്വാദിഖലി ഷിഹാബ് തങ്ങളാണ് അടിയന്തര യോഗം വിളിച്ചത്. പൂഴി വിൽപ്പന അനുമതിക്കായി 15,000 രൂപ കൈക്കൂലി വാങ്ങിയ മിനറൽ റവന്യൂ ഇൻസ്പെക്ടർ വിജിലൻസ് പിടിയിലായി. കണ്ണൂർ ജില്ലാ മൈനിംഗ് ആന്റ് ജിയോളജി ഓഫീസിലെ ഇൻസ്പെക്ടർ പി.പി. ശ്രീധരനാണ് പിടിയിലായത്. വടകര പുതിയ സ്റ്റാൻഡിന് സമീപം മൊബൈൽ ഷോപ്പിൽ തീപിടുത്തം. പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ കട കത്തിനശിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 കഴിഞ്ഞ് 2:25. ചിത്രമഞ്ജരി തുടർന്ന് കേൾക്കാം. നിലവേവ എന്ന ചിത്രത്തിനുവേണ്ടി ഹരിഹരനും ചിത്രയും പാടിയത്. ഗാനശില്പികൾ വൈരമുത്തു, വിദ്യാസാഗർ.

ഇനി ഒരു ഹിന്ദി ഗാനം കുമാർ സാനുവിന്റെ ശബ്ദത്തിൽ. ചിത്രം കഹോന പ്യാർ ഹേ, വരികൾ സാവൻകുമാർ, ഈണം രാജേഷ് റോഷൻ.

ശങ്കർ രാജ ചിട്ടപ്പെടുത്തി പാടിയ ഗാനം.

കെ എസ് ചിത്ര പാടിയ ഒരു ഹിന്ദി ഗാനം. ചിത്രം മേ പ്രേം കി ദീവാനി. സംഗീതം അനു മാലിക്.

വീണ്ടും ഒരു തമിഴ് ഗാനം, കാതൽ കവിത എന്ന ചിത്രത്തിന് വേണ്ടി. ഇളയരാജയും ഒപ്പം സുജാതയും പാടിയത്. ഗാനശില്പികൾ അഗത്യൻ, ഇളയരാജ.

0: ഈ ഗാനത്തോടെ ചിത്രമഞ്ജരി ഇവിടെ പൂർണ്ണമാകുന്നു. ഒരറിയിപ്പ്. ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് വൈകുന്നേരം 3-5 ട്രെയിൻ യാത്രയെക്കുറിച്ചും ടിക്കറ്റ് റിസർവേഷനെക്കുറിച്ചും ടിക്കറ്റ് ക്യാൻസലേഷനെക്കുറിച്ചുമെല്ലാമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം ജംഗ്ഷൻ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ ഗണേഷ് വെങ്കടാചലം മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ ഇന്ന് വൈകുന്നേരം 3, 5, 4 വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9444545588 0484 2496 397 0484 2496 387 നമ്പർ ആവർത്തിക്കാം. 9444545588 0484 2496 397 0484 2496 387 ഇന്ന് വൈകുന്നേരം 3-5 ഹലോ കൊച്ചി എഫ് എമ്മിൽ ട്രെയിൻ യാത്ര ടിക്കറ്റ് റിസർവേഷൻ ടിക്കറ്റ് ക്യാൻസലേഷൻ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അറിയിപ്പ് കഴിഞ്ഞു.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാസാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 കഴിഞ്ഞ് 30 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 കഴിഞ്ഞ് 2 സെക്കൻഡ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് ഉദ്ഘാടനം നാളെ.

0: 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പാണ് ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത്. വഖഫ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ലോക്സഭയിൽ വഖഫ് ബില്ലിനെതിരെ കോൺഗ്രസ് എടുത്ത നിലപാടിന് വിരുദ്ധമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നയമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അധികൃതർ. അഗത്തി, കൽപ്പേനി, കടമത്ത്, കിൽത്താൻ എന്നീ ദ്വീപുകളിലാണ് പ്രാഥമിക ഘട്ടത്തിൽ സർവീസ്. ഉപനേതൃപദവിയുമായി ബന്ധപ്പെട്ട് സിപിഐക്ക് യാതൊരു തർക്കവുമില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നേതൃപദവിക്കായി സിപിഐക്ക് വാശിയില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചത്. കണ്ണൂർ സിറ്റി പോലീസ് തൂഫാൻ ബോധവൽക്കരണ പരിപാടി പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ മന്ത്രി രമേശ് ചെന്നിത്തല നാളെ ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠാപുരത്ത് ലഹരിവിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് ആരംഭിച്ചു. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. 50-ലധികം ആനകൾ ഇത്തവണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റും 48 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. കർക്കിടകത്തിലെ ആരോഗ്യ പരിരക്ഷ ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ട്രെയിൻ യാത്രയെക്കുറിച്ചും ടിക്കറ്റ് റിസർവേഷനെക്കുറിച്ചും ടിക്കറ്റ് ക്യാൻസലേഷനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം ജംഗ്ഷൻ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ ഗണേഷ് വെങ്കടാചലം മറുപടി പറയുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. 6:20 മധുരം ഗീതം ലളിതഗാനം. സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. പ്രകൃതിയോടൊപ്പം കർക്കടകം ചിത്രീകരണം. 7:20 വിപണി. 7:25 വാർത്തകൾ. 7:35 FM ഈവനിംഗിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയപ്പെട്ട പന്തിരുകുലം.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. അലർജിക്ക് ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ അമ്പിളി ജോസുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരന്റെ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഗാനങ്ങൾ. ഇന്നത്തെ ചോദ്യമുത്തരം നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ

0: 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭി ജമാൽ റാഷി അവതരിപ്പിക്കുന്ന കഥ അവസ്ഥാന്തരം, ഓമന എൻ സി കാർത്തിക് അവതരിപ്പിക്കുന്ന കവിതകൾ, ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനേനിന്റെ സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം, 10:00 ഹിന്ദുസ്ഥാനി സംഗീതം, വി ജി ജോഗിന്റെ വയലിൻ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ:
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
5: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
5: പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഒരറിയിപ്പ്: ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് വൈകുന്നേരം 3:05 ട്രെയിൻ യാത്രയെക്കുറിച്ചും ടിക്കറ്റ് റിസർവേഷനെക്കുറിച്ചും ടിക്കറ്റ് ക്യാൻസലേഷനെക്കുറിച്ചുമെല്ലാമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം ജംഗ്ഷൻ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ ഗണേഷ് വെങ്കടാചലം മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ ഇന്ന് വൈകുന്നേരം 3:05 and 4 ഇടയ്ക്ക് വിളിക്കുക. നമ്പറുകൾ 94 46 45 58 88, 04 84 24 26 397, 04 84 24 26 387. നമ്പർ ആവർത്തിക്കാം: 94 46 45 58 88, 04 84 24 26 397, 04 84 24 26 387. ഇന്ന് വൈകുന്നേരം 3:05 ഹലോ കൊച്ചി FM ട്രെയിൻ യാത്ര, ടിക്കറ്റ് റിസർവേഷൻ, ടിക്കറ്റ് ക്യാൻസലേഷൻ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അറിയിപ്പ് കഴിഞ്ഞു.
0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
7: അല്ല കുഞ്ഞെന്താ ഒന്നും മിണ്ടാത്തെ? അതിന് എനിക്കൊരു വിടവ് തരണ്ടേ? അയാൾ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു.
0: അവസ്ഥാന്തരം, ജമാൽ റാഷിയുടെ കഥ.
8: പുതുക്കം മങ്ങിയ താളിയോലകളിൽ നിന്നും മഷിത്തുള്ളിയായി ഞാൻ നിന്റെ വിരൽത്തുമ്പിലേക്ക് ഉരുണ്ടു വീഴുന്നു.
0: ഓമന എൻ സി കാർത്തിക എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
9: മൗലികതയുടെ കാര്യത്തിൽ ഏറ്റവും ഉദാത്തമായ രചനയാണെങ്കിലും സമതലങ്ങൾ ഒരു തികഞ്ഞ നർമ്മബോധത്തിനുള്ളിൽ വികസിതമാകുന്ന ഒന്നാണ്.
0: ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയിനിന്റെ സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
2: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കമുകറ പുരുഷോത്തമൻ പാടിയത്, പി ഭാസ്കരന്റെ വരികൾ കെ രാഘവന്റെ സംഗീതം.

0: ലളിതഗാനം ഇനി കേൾക്കാം. 6:20 മധുരം ഗീതത്തിൽ.
1: അച്ചിക്ക് വേദനയുണ്ട്,
2: കണ്ടോ? അയ്യോ അയ്യോ, ഒരുത്തൻ ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ അല്ലൊരു പൊളിച്ച തമാശ.
3: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
4: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
3: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 കഴിഞ്ഞ് 25:20. ഇപ്പോൾ സേവന വാർത്തകൾ. കോട്ടയം ചങ്ങനാശ്ശേരി താലൂക്കിൽ മുൻഗണന PHH വിഭാഗത്തിലുള്ള റേഷൻ കാർഡിനുള്ള അപേക്ഷ ഇന്ന് വൈകിട്ട് വരെ ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ

0: അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ വഴിയോ നൽകാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0481-242-1660. പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കി വരുന്ന ഇ ഗ്രാൻസ് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതി നടത്തിപ്പിനായി കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയറെ നിയമിക്കുന്നു. ഒരു വർഷത്തേക്കാണ് നിയമനം. വിദ്യാഭ്യാസ യോഗ്യത ബിടെക്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐടി, എംസിഎ, എംഎസ്സി, ഐടി, എംഎസ്സി കമ്പ്യൂട്ടർ സയൻസ്. പ്രായപരിധി 35 വയസ്സ്. താൽപര്യമുള്ളവർ നാളെ വൈകിട്ട് 5 മണിക്കകം കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. വിളിക്കേണ്ട നമ്പർ 0481-256-2503.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
4: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
5: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, ആശ്വാസമേകാൻ ഹോമിയോപ്പതി.
4: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ, 9447-007-786.
0: ആലപ്പുഴ ജില്ലയിലെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒഴിവിലേക്ക് യോഗ്യരായ അഡ്വക്കേറ്റുമാരുടെ പാനൽ തയ്യാറാക്കുന്നതിന് 7 വർഷത്തിൽ കുറയാത്ത പ്രാവീണ്യമുള്ള അഭിഭാഷകരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. ഫോട്ടോ പതിച്ച ബയോഡാറ്റ, എൻറോൾമെന്റ് സാക്ഷ്യപത്രം, മേൽവിലാസം, ജനനതീയതി, ജാതി, മതം, വിദ്യാഭ്യാസ യോഗ്യതകൾ, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതമുള്ള അപേക്ഷകൾ നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മുഖേനയോ കളക്ട്രേറ്റിൽ ലഭ്യമാക്കണം. വിളിക്കേണ്ട നമ്പർ 0477-25-16-76, 0477-25-16-76. ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം. അഭിമുഖം നാളെ ശനിയാഴ്ച രാവിലെ 9:30 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കും. SSLC, +2 ഡിഗ്രി, ഡിപ്ലോമ, എക്സ് സർവീസ്, ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുള്ളവർക്ക് പങ്കെടുക്കാം. എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്തവർക്കും അല്ലാത്തവരുമായ 21-40 പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 83-04-05-77-35. 83-04-05-77-35.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 12 മണി കഴിഞ്ഞ് 59:52. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് പ്രകാശധാര, തിരുവനന്തപുരം റിലേ.
8: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ

0: സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്ലസ് വൺ പരീക്ഷാ ഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്, രാമായണ മാസാചരണത്തിന് തുടക്കം. ലോക സമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്രയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിൻ ജീന്ദ് സോനിപത് പാതയിലാണ് സർവീസ് നടത്തുക. ഹൈഡ്രജൻ ഇന്ധനത്തിൽ നിന്ന് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ കാർബൺ ബഹിർഗമനം ഉണ്ടാകില്ല എന്നതാണ് പ്രത്യേകത. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. ഇതിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ചാലക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. കോട്ടയം കടുത്തുരുത്തി നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. ഇതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന്. റിസൾട്ട്സ് .hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വൈകിട്ട് 3:30 ഫലം ലഭ്യമാകും. 400,000 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ വർഷം 62.28 ആയിരുന്നു വിജയശതമാനം. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11,00,000 വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ ഫലം ലഭ്യമാണ്. കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കിൽത്താൽ എന്നീ ദ്വീപുകളിലായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
1: ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് യുടി അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമാവുക. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറുക. ഏകദേശം 12,000 രൂപ നിരക്കിലായിരിക്കും സേവനങ്ങൾ ആരംഭിക്കുക. 18 മുതൽ 20 വരെ യാത്രികരെ വഹിക്കാൻ ശേഷിയുള്ള ഡേ ഹാവിലാൻഡ് നിർമ്മിത സീപ്ലെയിൻ ആണ് ഉപയോഗിക്കുക.
0: വഖഫ് വിഷയത്തിൽ ഹർജിക്കാർക്കൊപ്പം സംസ്ഥാന സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അല്ലാത്തവരെ ബോർഡിൽ ഉൾപ്പെടുത്തിയ മറ്റ് സംസ്ഥാനങ്ങളുടെ അതേ വഴിയിലാണ് കേരളവും നീങ്ങുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് മതനിരപേക്ഷതയ്ക്ക് എതിരാണെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്ത് നടക്കുന്ന ലഹരി വിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: നഗരം ചുറ്റിയുള്ള വോക്കത്തോൺ, ഓപ്പറേഷൻ തൂഫാൻ, സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ, ലഹരി വിരുദ്ധ റാലി തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വോക്കത്തോൺ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്യും. കാൽടെക്സ് ഗാന്ധി സർക്കിൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വഴി ജവഹർ സ്റ്റേഡിയത്തിലാണ് വോക്കത്തോൺ അവസാനിക്കുക. ചടങ്ങിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുകയും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. തിരുവനന്തപുരം വിദുര ഐസറിലെ 14-ാമത് ബിരുദദാന ചടങ്ങ് മറ്റന്നാൾ രാവിലെ 10:30 നടക്കും. നിതി ആയോഗ് അംഗവും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരിന്തികർ മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധനയുണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകമൊന്ന്. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിനും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. വറുതിയുടെ കർക്കടകം, പഞ്ഞക്കർക്കടകം, കള്ളക്കർക്കടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ധാരാളമായി ദർശനത്തിനെത്തുന്നുണ്ട്. കർക്കടകമാസ പൂജകളുടെ ഭാഗമായി ഇന്ന് പുലർച്ചെ മഹാഗണപതി ഹോമവും നെയ്യഭിഷേകവും നടന്നു. ചൊവ്വാഴ്ച രാത്രി 10 നടയടയ്ക്കും. മലയാളികൾക്ക് ചിങ്ങപ്പുലരിയിലേക്കുള്ള യാത്രയുടെ ആഹ്ലാദം കൂടിയാണ് കർക്കടക രാവുകൾ. കർക്കടകത്തെ ആയുർവേദ ചികിത്സയുടെ കാലമായി കാണുന്നവരും ഭക്തിയുടെ കാലമായി കാണുന്നവരുമുണ്ട്. തൃശൂർ ജില്ലയിൽ നാലമ്പല ദർശനവും ഗുരുവായൂരിൽ രാമായണ പാരായണത്തിനും ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാലമ്പല ക്ഷേത്രങ്ങളിൽ ഇന്നു മുതൽ ദർശനപുണ്യം തേടി തീർത്ഥാടകരെത്തും. തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം മൂഴിക്കുളം ലക്ഷ്മണപെരുമാൾ ക്ഷേത്രം പായമൽ ശത്രുഘ്ന ക്ഷേത്രം വഴി തൃപ്രയാറിൽ തന്നെ തിരിച്ചെത്തി അവസാനിക്കുന്നതാണ് നാലമ്പല ദർശനം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതാണ് നാലമ്പല ദർശനമെന്ന് പറയുന്നത്. കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കർക്കിടകമാസം രാമായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി രാമായണ പാരായണം, അഷ്ടത്രിവ്യ മഹാഗണപതി ഹോമം എന്നിവ പ്രധാന ചടങ്ങുകളായി നടക്കുന്നു.
0: കർക്കടകമാസത്തിൽ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിൽ ആനയൊട്ട് നടന്നു. 50-ലധികം ആനകളാണ് ഇത്തവണ ചടങ്ങിൽ പങ്കെടുത്തത്. നാളികേരം, അവൽ, ശർക്കര, മലർ, എള്ള്, തേൻ, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ഉപയോഗിച്ചത്. 500 കിലോ അരിയുടെ ചോറും പ്രത്യേക ഔഷധക്കൂട്ടുകളുമടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുന്നത്. ആരോഗ്യ പരിചരണത്തിനുള്ള മാസം കൂടിയാണ് കർക്കടകം. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുകയും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയുമാണ് കർക്കടക ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. ഔഷധക്കഞ്ഞി കുടിച്ച് ആരോഗ്യ സംരക്ഷണം നടത്തുന്നതും കർക്കടക മാസത്തിലെ പ്രത്യേകതയാണ്. ഞവര അരിയോടൊപ്പം കുറുന്തോട്ടിവേര്, തഴുതാമ, ദശപുഷ്പങ്ങൾ, ഉലുവ, ജീരകം എന്നിവ ചേർത്ത് തേങ്ങാപ്പാലിലാണ് ഇത് സാധാരണയായി തയ്യാറാക്കുന്നത്. മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിസ്സഹായരായി പോകുന്നവർക്ക് അന്ത്യയാത്രയിൽ മാനവികതയുടെ തണലൊരുക്കുകയാണ് ഇടുക്കി ചെറുതോണിയിലെ ഒരു കൂട്ടം മനുഷ്യർ. ജാതിമത വ്യത്യാസമില്ലാതെ സൌജന്യമായി അന്ത്യവിശ്രമമൊരുക്കുന്ന തിലകാശി പീഠം പൊതുശ്മശാനത്തെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: വിളി കേൾക്കാത്തവരുടെ ലോകമാണെങ്കിലും ഇടുക്കി ചെറുതോണിയിലെ ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള തിലകാശി പീഠം എന്ന ശ്മശാനത്തിൽ കാതോർത്താൽ പല സങ്കടങ്ങൾ കേൾക്കാം. ശരീരം മറവ് ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്തവർ, അനാഥർ, ഊരും പേരുമില്ലാതെ മോർച്ചറികളിൽ ഒടുങ്ങിയവർ, അങ്ങനെ മരണത്തിന് മുന്നിൽ നിസ്സഹായരായ അനേകം മനുഷ്യർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരു ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിലും ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഒരുപോലെ സ്വന്തം ആചാരപ്രകാരം സംസ്കാര സൌകര്യം ഒരുക്കുന്ന അപൂർവം ശ്മശാനങ്ങളിൽ ഒന്നാണിത്.
0: ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതിയെ പിന്തുണയ്ക്കുന്നവരെ ഒന്നിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച റോം ചട്ടം 1998 അംഗീകരിച്ചതിന്റെ വാർഷികമായാണ് ദിനാചരണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 77,977-ലും നിഫ്റ്റി 202 പോയിന്റ് നേട്ടത്തിൽ 24,275-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 1,04,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. +1 പരീക്ഷാ ഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കം. ലോകസമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.
4: കർക്കടകത്തിലെ ആരോഗ്യ പരിരക്ഷ ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഗണേശ് നാരായണൻ സംസാരിക്കുന്നു.
5: ആരോഗ്യ സംരക്ഷണത്തിന്

ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നൊരു ചികിത്സാശാസ്ത്രമാണ് ആയുർവേദം. സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം, ആതുരസ്യ വികാര പ്രശമനം എന്നാണ് ചരകാചാര്യൻ ആയുർവേദത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത്, ആരോഗ്യമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണവും രോഗികളുടെ രോഗശമനവുമാണ് ആയുർവേദത്തിന്റെ സമഗ്രമായ ലക്ഷ്യം. ഇതിനായി ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മാർഗങ്ങളിലൊന്നാണ് ഋതുചര്യ. ഋതു എന്നാൽ കാലാവസ്ഥയും ചര്യ എന്നാൽ ജീവിതശൈലിയുമാണ്. അതിനാൽ ഓരോ കാലാവസ്ഥയുടെ സ്വഭാവത്തിനനുസരിച്ച് ആഹാരത്തിലും ദൈനംദിന ചര്യകളിലും വരുത്തുന്ന ക്രമീകരണത്തെയാണ് ഋതുചര്യ എന്ന് പറയുന്നത്. ആയുർവേദം ഒരു വർഷത്തെ 6 ഋതുക്കളായി വിഭജിച്ചിരിക്കുന്നു: ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. ഇവയിൽ ഇന്ന് നാം വിശദമായി പരിചയപ്പെടാൻ പോകുന്നത് വർഷ ഋതുചര്യയെക്കുറിച്ചാണ്. കാരണം സാധാരണയായി മലയാള മാസങ്ങളായ കർക്കിടകവും ചിങ്ങവും ഉൾപ്പെടുന്ന മഴക്കാലമാണ് വർഷ ഋതു. വർഷ ഋതുചര്യയിൽ പറയുന്ന ക്രമീകരണങ്ങളാണ് കർക്കിടക ചികിത്സയായി ചെയ്തുവരുന്നത്. കേരളത്തിൽ കർക്കിടകമാസം എന്നത് മഴയുടെ കാഠിന്യം ഏറ്റവും കൂടുതലുള്ള കാലഘട്ടമാണ്. ഈ സമയത്ത് പ്രകൃതിയിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിലും പല മാറ്റങ്ങളും സൃഷ്ടിക്കുന്നു. ശരീരത്തിന്റെ ദഹനശക്തി കുറയുകയും രോഗപ്രതിരോധ ശേഷി ദുർബലമാവുകയും പല പഴയ രോഗങ്ങളും വീണ്ടും പ്രത്യക്ഷപ്പെടുവാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദ ആചാര്യന്മാർ കർക്കിടകമാസം രോഗങ്ങളെ പ്രതിരോധിക്കാനും ശരീരത്തെ ബലപ്പെടുത്തുവാനുമുള്ള ഏറ്റവും അനുയോജ്യമായ സമയമായി കണക്കാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും രോഗിയുടെ രോഗം ശമിപ്പിക്കുകയും ചെയ്യുക എന്ന രണ്ട് ലക്ഷ്യങ്ങളും കർക്കിടക ചികിത്സയിലൂടെ സാധ്യമാകുന്നു. മഴക്കാലത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുന്നതിനാൽ ശരീരത്തിലെ വാതദോഷം പ്രബലമാവുകയും അഗ്നി, അതായത് ദഹനശക്തി, ക്ഷയിക്കുകയും ചെയ്യുന്നു. അതിനാൽ ശരീരത്തിൽ ദഹിക്കാതെ കിടക്കുന്ന വിഷാംശങ്ങൾ അഥവാ ആമം വർദ്ധിക്കുകയും പലവിധ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ക്ഷീണം, ശരീരവേദന, സന്ധിവേദന, വിശപ്പില്ലായ്മ, ദഹനക്കുറവ്, ചർമ്മരോഗങ്ങൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് കർക്കിടക ചികിത്സയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നത്. കർക്കിടക ചികിത്സ എന്നത് വെറും ഒരു മരുന്നു കഴിക്കുന്ന പരിപാടി മാത്രമല്ല, അത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ പരിപാലിക്കുന്ന സമഗ്രമായ ആരോഗ്യ പരിപാലന രീതി കൂടിയാണ്. ഇതിൽ ആഹാരക്രമം, ഔഷധസേവ, പഞ്ചകർമ്മ ചികിത്സകൾ, ജീവിതശൈലി ക്രമീകരണം, മാനസികാരോഗ്യം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. കർക്കിടക ചികിത്സ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് കർക്കിടക കഞ്ഞിയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ അത്രമേൽ പ്രചാരമുള്ള ഒരു കാര്യമാണ് കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞി സേവ. ഔഷധ സസ്യങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി ദഹനശക്തി മെച്ചപ്പെടുത്തുവാനും ശരീരത്തിന് ആവശ്യമായ പോഷണം നൽകുവാനും സഹായിക്കുന്നു. പോഷക സമൃദ്ധമായ അരി, ഔഷധ ഗുണങ്ങളുള്ള വിവിധ ഇലകൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, തേങ്ങാപ്പാൽ എന്നിവ ചേർത്താണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത്. ഓരോ പ്രദേശത്തിനനുസരിച്ച് ഇതിന്റെ ചേരുവകളിൽ വ്യത്യാസമുണ്ടാകാം. ചിലർ ജീരകം, കുരുമുളക്, ചുക്ക്, ഉലുവ, വെളുത്തുള്ളി തുടങ്ങിയ ചേരുവകൾ ചേർത്ത് തയ്യാറാക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, കർക്കിടക കഞ്ഞിയെ സർവ്വരോഗ സംഹാരിയായി കണക്കാക്കേണ്ടതില്ല. ഇതൊരു പാരമ്പര്യ ഭക്ഷണരീതിയുടെ ഭാഗമാണ്. ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളെയും ചേരുവകളെയും ആശ്രയിച്ചിരിക്കും ഔഷധക്കഞ്ഞിയുടെ ഗുണങ്ങളും. പ്രമേഹം, വൃക്കരോഗം, പ്രത്യേക ഭക്ഷണ നിയന്ത്രണമുള്ള രോഗികൾ തീർച്ചയായും വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഔഷധക്കഞ്ഞി സേവിക്കുക. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ പലരും അഭ്യംഗം, അതായത് ഔഷധ തൈലങ്ങൾ ഉപയോഗിച്ചുള്ള മസാജ് ചെയ്യാറുണ്ട്. ഇത് ശരീരത്തിലെ വാതദോഷം കുറയ്ക്കുവാനും പേശികൾക്കും സന്ധികൾക്കും ബലം നൽകുവാനും ശരീരത്തിന്റെ ക്ഷീണം അകറ്റുവാനും സഹായിക്കുന്നു. മൃദുവായ മസാജാണ് അഭ്യംഗത്തിൽ ചെയ്യുവാനായി വിധിച്ചിരിക്കുന്നത്. ശക്തിയായോ അമൃത്തിയോ ഉള്ള മസാജിംഗ് പലപ്പോഴും ശരീരത്തിൽ കൂടുതൽ ദോഷമുണ്ടാക്കുന്നു. ധന്വന്തരം തൈലം, ബലാതൈലം, പഞ്ചസ്നേഹം, മഹാമാഷാദി തൈലം തുടങ്ങിയവ അഭ്യംഗത്തിന് ഉപയോഗിക്കാം. കർക്കിടക മാസത്തിൽ ബലവർദ്ധനത്തിനായി ഔഷധ സേവയും

പറയുന്നുണ്ട്. ദഹനക്കുറവ്, ക്ഷീണം, ശരീരവേദനകൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകളിൽ രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് വൈദ്യനിർദ്ദേശപ്രകാരം ഔഷധങ്ങൾ കഴിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ രോഗികളിൽ പഞ്ചകർമ്മ ചികിത്സയും കർക്കിടക മാസത്തിൽ ചെയ്യാം. സ്നേഹപാനം, സ്വേദനം, വമനം, വിരേചനം, വസ്തി എന്നീ പഞ്ചകർമ്മ ചികിത്സകൾ രോഗാവസ്ഥയും ശരീരപ്രകൃതിയും കണക്കിലെടുത്ത് വൈദ്യനിർദ്ദേശപ്രകാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ സമയത്ത് രോഗപ്രതിരോധമാണ് ലക്ഷ്യമെങ്കിൽ മൃദുവായ പഞ്ചകർമ്മ ചികിത്സ വീട്ടിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ കർക്കടക ചികിത്സ എന്ന പേരിൽ പലവിധ പാക്കേജുകളും പരസ്യങ്ങളും കാണാറുണ്ട്. എന്നാൽ ശാസ്ത്രീയമായ ആയുർവേദ ചികിത്സ ഒരേ മാതൃകയിൽ എല്ലാവർക്കും നൽകുന്നതല്ല. ഓരോ രോഗിയുടെയും ശരീരപ്രകൃതി, രോഗാവസ്ഥ, പ്രായം, തൊഴിൽ, ഭക്ഷണരീതി എന്നിവ വിശദമായി വിലയിരുത്തിയ ശേഷമാണ് ചികിത്സ നിർദ്ദേശിക്കേണ്ടത്.

0: ശരീരപ്രകൃതിയും കണക്കിലെടുത്ത് വൈദ്യനിർദ്ദേശപ്രകാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ സമയത്ത് രോഗപ്രതിരോധമാണ് ലക്ഷ്യമെങ്കിൽ മൃദുവായ പഞ്ചകർമ്മ ചികിത്സ വീട്ടിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ കർക്കടക ചികിത്സ എന്ന പേരിൽ പലവിധ പാക്കേജുകളും പരസ്യങ്ങളും കാണാറുണ്ട്. എന്നാൽ ശാസ്ത്രീയമായ ആയുർവേദ ചികിത്സ ഒരേ മാതൃകയിൽ എല്ലാവർക്കും നൽകുന്നതല്ല. ഓരോ രോഗിയുടെയും ശരീരപ്രകൃതി, രോഗാവസ്ഥ, പ്രായം, തൊഴിൽ, ഭക്ഷണരീതി എന്നിവ വിശദമായി വിലയിരുത്തിയ ശേഷമാണ് ചികിത്സ നിർദ്ദേശിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ നടത്തുന്നതിനേക്കാൾ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം കർക്കിടക ചികിത്സ ചെയ്യുന്നതാണ് ഏറ്റവും സുരക്ഷിതം. കർക്കിടക ചികിത്സയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ശരിയായ ആഹാരക്രമം. മഴക്കാലത്ത് നമ്മുടെ ദഹനശക്തി കുറഞ്ഞിരിക്കുന്നുവെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ള ആഹാര പദാർത്ഥങ്ങൾ ഈ സമയം ശീലിക്കുക. അമിതമായ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ആവിയിൽ പുഴുങ്ങിയ ആഹാര പദാർത്ഥങ്ങൾക്ക് മുൻഗണന നൽകുക. പഴകിയതും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ദിവസവും തിളപ്പിച്ചാറിയ വെള്ളം 15 ഗ്ലാസെങ്കിലും ഈ സമയത്ത് കുടിക്കുവാനായി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും സ്ത്രീകളിലും കുട്ടികളിലും വെള്ളം ആവശ്യത്തിന് കുടിക്കാതിരിക്കുന്നത് മൂത്രാശയ അണുബാധയ്ക്ക് കാരണമാകുന്നു. മഴക്കാലത്ത് ജലജന്യ രോഗങ്ങൾ പടരുവാൻ സാധ്യത ഉള്ളതിനാൽ കുടിവെള്ളത്തിന്റെ ശുദ്ധി കൂടി ഉറപ്പാക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. ഭക്ഷണത്തിനോടൊപ്പം മതിയായ വിശ്രമത്തിനും ഉറക്കത്തിനും കർക്കിടക മാസത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. പകലുറക്കം മഴക്കാലത്ത് വർജിക്കണമെന്ന് വർഷ ഋതുചര്യയിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അമിതമായ കായികാധ്വാനം ഈ സമയത്ത് ഒഴിവാക്കി ശരീരത്തിന് വിശ്രമം നൽകുന്നത് രോഗപ്രതിരോധ ശേഷി നിലനിർത്തുവാൻ സഹായിക്കുന്നു. മൃദു വ്യായാമ മുറകൾ ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. ദിവസവും 20 മിനിറ്റെങ്കിലും നിരപ്പുള്ള പാതയിലൂടെ നടക്കുക. ഇന്ന് നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി മാനസികാരോഗ്യമാണ്. അതിനാൽ കർക്കിടക മാസം മാനസിക സമ്മർദ്ദത്തെ അകറ്റി നിർത്തുവാനുള്ള ഒരു തുടക്കമായി കരുതാം. ദിവസവും രാവിലെ എണീറ്റതിനു ശേഷം ഒരു 15 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ശീലിക്കുക. കാഠിന്യം കുറഞ്ഞ യോഗമുറകളും പ്രാണായാമവും ഈ സമയത്ത് ചെയ്യുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകിയാണ് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രവും മുന്നേറുന്നത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ ശ്രദ്ധിക്കുന്നത് വഴി ആന്റിബയോട്ടിക് പോലുള്ള മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുവാനും ഇപ്പോൾ നമ്മൾ നേരിടുന്ന ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന വെല്ലുവിളി ഒരു പരിധിവരെ ഒഴിവാക്കുവാനും സഹായിക്കുന്നു. ഈ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ കർക്കിടക ചികിത്സയുടെ അടിസ്ഥാന ആശയങ്ങൾ ഇന്നും പ്രസക്തമാണ്. അതിനാൽ ഈ കർക്കിടക മാസത്തിൽ നമുക്കെല്ലാവർക്കും ആരോഗ്യകരമായ ആഹാര രീതി പിന്തുടരാം. ആവശ്യമായ വിശ്രമം ഉറപ്പാക്കാം. ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് അനുയോജ്യമായ ആയുർവേദ പരിചരണം സ്വീകരിക്കാം. ആരോഗ്യം എന്നത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആശയമല്ല. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നത് മനുഷ്യരാശിയുടെ തന്നെ ഉന്നമനത്തിന് കാരണമാകുന്നു.
1: കർക്കടകത്തിലെ ആരോഗ്യ പരിരക്ഷ ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഗണേശ് നാരായണൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഇനി മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ

0: കൂട്ടായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം, ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഭിമാനകരമായ നേട്ടമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: ഇതിഹാസ് കെ പന്നോ മേ ദർജ് ഹോ ഗയാ ഹൈ ആജ് യഹാ സേ ദേശ് കോ പെഹ്ലി ഹൈഡ്രോജൻ ട്രെയിൻ മിലി ഹൈ ഭവിഷ്യ മേ ജബ് ഭി ഹൈഡ്രോജൻ ട്രെയിൻ കാ ജിക്ര ആയേഗാ തോ ജിന്ദ് കാ സോനിപത് കാ ഹരിയാണ കാ നാം ഭി ആയേഗാ ഹീ ആയേഗാ.
0: ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയാക്കി പരിവർത്തനം ചെയ്യുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൌഹൃദ രീതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുക. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഹരിയാനയിലെ 14,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഉച്ചകഴിഞ്ഞ് തുടക്കം കുറിക്കും. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാലക്കുടി സ്റ്റേഷൻ നവീകരണം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 10 കോടി രൂപ ചിലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുക. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ബോർഡുകൾ, ATM, വിപുലമായ പാർക്കിംഗ് സൌകര്യം എന്നിവയുൾപ്പെടെ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് സൌകര്യം എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 191 ട്രെയിൻ സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ചാലക്കുടി സ്റ്റേഷനിൽ ശരാശരി 4,879 യാത്രക്കാരാണ് എത്തിച്ചേരാറുള്ളത്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ബെന്നി ബഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ പങ്കെടുക്കും.
0: തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ചെന്നൈ പാർക്ക്, ചിന്നസേലം, കുന്നൂർ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹോർമുസ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നാവികരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയുയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അടിയന്തര സഹായങ്ങൾക്ക് ഡിജി കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ഇന്ത്യൻ നാവികസേനയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററുമായോ ബന്ധപ്പെടണമെന്ന് DGMA നിർദ്ദേശിച്ചു. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതി ഉറപ്പാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ചട്ടങ്ങൾ 1998 അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. അന്താരാഷ്ട്ര നീതിന്യായ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്തമാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഉറപ്പാക്കാനാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാസിനോകളിലെ ഗെയിമിംഗ് ഏരിയയിൽ 21 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം വിലക്കിക്കൊണ്ട് ഗോവ സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കി. യുവജനങ്ങൾ കാസിനോകളിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന ദീർഘകാല ആവശ്യങ്ങൾക്കിടയിലാണ് നടപടി. കാസിനോ പ്രവേശനത്തിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഗെയിമിംഗ് ഏരിയയിൽ നിയന്ത്രണം കർശനമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇറാനെതിരെ തുടർച്ചയായ 6-ാം ദിനത്തിലും ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഇന്നലെ രാത്രിയും രൂക്ഷമായ ആക്രമണമാണ് നടന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് യുഎസ് നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎസ് സഖ്യകക്ഷികൾക്ക് നേരെ ഇറാനും വ്യോമാക്രമണം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. AFC under-17 വനിതാ ഏഷ്യൻ കപ്പ് ചൈന 2027 ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളിൽ ഇടം പിടിച്ച് ഇന്ത്യ. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവയാണ് ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവാനിയ പ്രതിരോധ ഉച്ചകോടിക്കിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. രേഖകളില്ലാത്ത ഡ്രൈവർമാർ വാണിജ്യ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ലെന്നും ഇതിനായി സൈന്യത്തിൽ ഭാരവാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ യുകെയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് കശ്മീരി പ്രവാസികൾ. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്രാഡ്ഫോർഡിലെ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനോത്സവത്തിൽ ആദ്യ ഗാനം ചിത്രപാടിയത് തുടക്കം എന്ന ചിത്രത്തിനു വേണ്ടി ജോ പോൾ എഴുതി ജേക്സ് ബിജോയ് ഈണമിട്ടത്.

അടുത്ത ഗാനം കപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി. മനു മഞ്ജിത്ത് എഴുതി, ഷാൻ റഹ്മാൻ ഈണമിട്ടത്, മിഥുൻ ജയരാജ്, നിത്യ മാമൻ എന്നിവരുടെ ശബ്ദത്തിൽ.

കപ്പ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്ത ഗാനം അതിരടി എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസ്, വിഷ്ണു വിജയ് എന്നിവർ പാടിയത്. ഗാനശില്പികൾ സുഹേൽ കോയ, വിഷ്ണു വിജയ്.

ഗാനോത്സവത്തിലെടുത്ത ഗാനം സർവമായ എന്ന ചിത്രത്തിനു വേണ്ടി മനു മഞ്ജിത്ത് എഴുതി, ജസ്റ്റിൻ പ്രഭാകരൻ ഈണമിട്ട്, സൂരജ് സന്തോഷ് പാടിയത്.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനോത്സവം. അടുത്ത ഗാനം ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് ഹനാൻ ഷാ റയാൻ. ഗാനശില്പികൾ സുഹേൽ കോയ, ജേക്സ് ബിജോയ്.
2: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം സുന്ദരിയാണ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഗാനോത്സവത്തിൽ അടുത്ത ഗാനം പാടിയത് വൈക്കം വിജയലക്ഷ്മി. ചിത്രം ഭരതനാട്യം. ഗാനരചന മനോമഞ്ജിത്. സംഗീതം സാമുവൽ എബി.

അടുത്ത ഗാനം തുടരും എന്ന ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ എഴുതി, ജേക്സ് ബിജോയ് ഈണമിട്ട്, ഗോകുൽ ഗോപകുമാർ പാടിയത്.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത ഗാനം ഹൃദയപൂർവം എന്ന ചിത്രത്തിനു വേണ്ടി മനു മഞ്ജിത്ത് എഴുതി, ജസ്റ്റിൻ പ്രഭാകർ ഈണമിട്ട്, എസ് പി ചരൺ പാടിയത്.

ഇനിയൊരു ഗാനം വിനായക് ശശികുമാർ എഴുതി, വിഷ്ണു വിജയ് ഈണമിട്ടത്. ഗായകർ അപർണ ഹരികുമാർ, പത്മജ ശ്രീനിവാസൻ. ചിത്രം പ്രാവിൻകൂട് ഷാപ്പ്.

അടുത്ത ഗാനം. ചാവേർ എന്ന ചിത്രത്തിനു വേണ്ടി ഹരീഷ് മോഹനൻ എഴുതി, ജസ്റ്റിൻ വർഗീസ് ഈണമിട്ടത്.

ഇനി ഒരു ഗാനം മധു ബാലകൃഷ്ണൻ പാടിയത്. മനു മഞ്ജിത്തിന്റെ വരികൾ, അങ്കിത് മേനോന്റെ സംഗീതം. ചിത്രം വ്യസനസമേതം, ബന്ധുമിത്രാദികൾ.

ഗാനോത്സവത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വർഷങ്ങൾക്കു ശേഷം എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ എഴുതി, അമൃത് രാംനാഥ് ഈണമിട്ടത്. പാടിയത് വിനീത് ശ്രീനിവാസൻ, ദേവ്ഖാൻ മംഗനിയാർ.

0: സേവന വാർത്തകൾ. ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നാളെ സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. യോഗ്യത പ്ലസ് ടു ബിരുദം. ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി രാവിലെ 10:30 എത്തണം. സ്പോട്ട് രജിസ്ട്രേഷൻ സൌകര്യം ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 94 95 97 21.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി

0: പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
5: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
7: ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം. അഭിമുഖം നാളെ ശനിയാഴ്ച രാവിലെ 9:30 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കും. SSLC, +2 ഡിഗ്രി, ഡിപ്ലോമ, എക്സ് സർവീസ്, ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുള്ളവർക്ക് പങ്കെടുക്കാം. എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്തവർക്കും അല്ലാത്തവരുമായ 21 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 83 04 05 7 75.
8: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
9: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
10: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
11: September 30 വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
7: കേരള വാട്ടർ അതോറിറ്റിയുടെ ആലപ്പുഴ കിഫ്ബി പ്രോജക്ട് ഡിവിഷനു കീഴിൽ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് JJM പ്രോജക്ട് വോളണ്ടിയർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. 89 ദിവസത്തെ കാലാവധിയിലേക്കുള്ള ഈ തസ്തികയിലേക്ക് ബിടെക്, ഡിപ്ലോമ, ITI യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. നാളെ ആലിശ്ശേരിയിലുള്ള കിഫ്ബി പ്രോജക്ട് ഡിവിഷൻ കാര്യാലയത്തിൽ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് അഭിമുഖം. ആലപ്പുഴ, കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര എന്നീ പ്രദേശങ്ങളിലുള്ളവർക്കും ജലവിതരണ രംഗത്ത് മുൻ പരിചയമുള്ളവർക്കും മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04772968955. 04772968955. പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 3 പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള ടീച്ചർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, അക്കാദമിക് കൌൺസിലർ, മെക്കാനിക്കൽ ഫാക്കൽറ്റി, അക്കൌണ്ടിംഗ് ഫാക്കൽറ്റി, സിവിൽ ഫാക്കൽറ്റി, ഫിനാൻഷ്യൽ മെക്കാനിക്കൽ കൺസൾട്ടന്റ്, മാനേജർമാർ, പാർട്ട് ടൈം എംപ്ലോയീസ് എന്നീ ഒഴിവുകൾ നികത്തുന്നതിനായി നാളെ രാവിലെ 10 ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അഭിമുഖം സംഘടിപ്പിക്കുന്നു. SSLC, +2, MEBE, BCOM, MCOM, BTEC, MTEC, ഡിപ്ലോമ ഇൻ സിവിൽ, MSc മാത്സ് ഡിഗ്രി യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് മേളയിൽ പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04912505435. 04912505435. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി കഴിഞ്ഞ് 16 സെക്കൻഡ്.
12: ആകാശവാണി FM വാർത്തകൾ.
7: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ അധിഷ്ഠിത ട്രെയിനിന്റെ വരവിനെ സ്വാഗതം ചെയ്ത് UNEP മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും നോർവേയിലെ പരിസ്ഥിതി മന്ത്രിയുമായ എറിക് സോൾഹെയിം നേട്ടത്തെ ഇന്ത്യയുടെ സുപ്രധാന നാഴികക്കല്ലായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ വിശേഷിപ്പിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിച്ചതായും ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. മലബാറിലെ ആദ്യത്തെ വനിതാ കോളേജായ പ്രൊവിഡൻസ് വിമൻസ് കോളേജിന് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പ്ലാറ്റിനം ജൂബിലിയും ബിരുദദാന ചടങ്ങും മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിനാവശ്യമായ വൈദ്യുതി വാങ്ങുന്നതിൽ കെടുകാര്യസ്ഥത ഉണ്ടായെന്ന് പ്രതിപക്ഷ

0: നേതാവ് പിണറായി വിജയൻ. തയ്യാറെടുപ്പുകൾ ഇല്ലാത്തത് കൊണ്ടാണ് പ്രതിസന്ധിയെയും പ്രതിസന്ധിയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന്. റിസൾട്ട്സ് ഡോട്ട് എച്ച് എസ് ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ വൈകിട്ട് 3:30 ഫലം ലഭ്യമാകും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. അതോറിറ്റിക്ക് വീഴ്ച പറ്റിയെന്നും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 1,04,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണിവരെ ഈ തത്സമയ ഇഷ്ടഗാന പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വെളിത്തിരയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 9446455888. ഇനി ഇന്ന് വെളിത്തിരയിൽ പങ്കെടുക്കാൻ പോകുന്നത് ആരെന്ന് നോക്കാം. ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, വെളിത്തിരയാണ്, കേൾക്കാമോ? ആരാ സംസാരിക്കുന്നത്? എവിടെ നിന്ന്? നടുവണ്ണൂർ.
2: ഹലോ.
1: ആ പറയൂ, നെടുമ്പാശ്ശേരി അടുത്ത് എവിടെ നിന്നാണ്? നടുവണ്ണൂർ അല്ലേ. പേര് പറയൂ താങ്കളുടെ. പേര് റസിയ. ഓക്കെ, കൊച്ചി എഫ് എമ്മിന്റെ പരിപാടിയൊക്കെ കേൾക്കുന്ന ആളാണോ? കേൾക്കാറുണ്ട് അല്ലേ. ഏത് പരിപാടിയാ കൂടുതൽ ഇഷ്ടം? അങ്ങനെ വല്ലതും ഉണ്ടോ? പാട്ടൊക്കെ ഇഷ്ടമാണല്ലേ. അപ്പൊ നമുക്ക് ഇഷ്ടഗാനത്തിലേക്ക് പോകാം. ഏത് പാട്ടാണ് വേണ്ടത്?
2: ഹലോ
1: ഹലോ, ഇന്നത്തെ എന്റെ പാട്ട് ഏതാണ്?
2: പാട്ട് പെട്ടെന്ന് കിട്ടിയപ്പോ നല്ലൊരു
1: നല്ല ഏതെങ്കിലും ഒരു പാട്ട് വെക്കാം അല്ലേ. എന്റെ പേര് എം വി ശശികുമാർ. ഓക്കെ ശരി.
2: ഓക്കെ.

0: ഹലോ ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ, വെള്ളിത്തിരയാണ്, കേൾക്കാമോ? എനിക്ക് ആ കോൾ കണക്റ്റ് ആവുന്നില്ലെന്ന് തോന്നുന്നു. ഹലോ ഹലോ, കേൾക്കാമോ? നമുക്ക് അടുത്ത കോളിലേക്ക് പോയി നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: നമസ്കാരം.
1: ഞാൻ ഇവിടെ ഇടുക്കിയിലെ ഉപ്പേറെന്നാണ് വിളിക്കുന്നത്.
0: ഇടുക്കിയിൽ നിന്ന് ആരാണ് വിളിക്കുന്നത്?
1: ഉപ്പേറെയാണ്.
0: ഉപ്പുപാറയിൽ നിന്ന്. പേര് പറയൂ താങ്കളുടെ.
1: ചാക്കോച്ചൻ. പറയും ചാക്കോച്ചൻ എന്നാണ് വീട് വരെ.
0: ചാക്കോച്ചൻ. ആ
1: അതെ.
0: ആ, ഇന്ന് വേണ്ട പാട്ട് ആദ്യം പറയൂ. നമ്മൾ ഇന്ന് പാട്ട് ചോദിച്ചില്ലല്ലോ ആദ്യം.
1: പാട്ട് മന്ത്രമോ എന്നുള്ള പാട്ട്. മന്ത്രമോ ധീരം മായമോ.
0: പൊന്നാവരം കോട്ട എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടാണത്.
1: അതെ, ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നതാണ്. രണ്ടു വർഷം കൂടി വിളിക്കുന്നത് വിളിച്ചിട്ട് പത്താമത്തെ റേഡിയോ കേൾക്കുന്നതാണ്. എഫ്എം സ്ഥിരം
0: എഫ്എം ഒക്കെ കേൾക്കുന്നുണ്ട് അല്ലേ?
1: എല്ലാം നല്ല.
0: ശരി. പൊന്നാവരം കോട്ട എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടാണ് താങ്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ പറയൂ.
1: വീട്ടിൽ ഞാനും ഭാര്യയും ഒരു മകനും ഉണ്ട്. മകൻ ദുബായിലാണ്.
0: ശരി.
1: സ്റ്റുഡിയോ ഇല്ല, ക്യാമറ ഇല്ല.
0: അവിടെ ജോലിയാണോ?
1: ക്യാമറ സ്റ്റുഡിയോ ഇല്ല.
0: അത് ശരി.
1: ഒരു മകനേ ഉള്ളൂ.
0: ആ, അവിടെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ ഇന്ന്?
1: ഷോപ്പാണ്, കടയാണേ.
0: ഏ,
1: കടയാ. ഞാനിവിടെ ചെറിയൊരു കടയുണ്ട്.
0: അത് ശരി.
1: വീട്ടിലാ കട. ഈ വീടിന്റെ റോഡിന്റെ സൈഡിൽ തന്നെ വീട്ടിലേ.
0: ആ, കടയാണോ നടത്തുന്നത് അല്ലേ?
1: ആ, പലചരക്ക് കടയാ.
0: സ്റ്റേഷനറി കടയാണോ?
1: പലചരക്ക് കടയാ. വീടുകളാ. 15 വീട്ടുകാരെ കത്തേ ഉള്ളൂ ഇവിടുത്തെ.
0: പാട്ട് മായമോതിരം മന്ത്രമോതിരം, ആ പാട്ടല്ലേ ചോദിച്ചിരിക്കുന്നത്?
1: എല്ലാ പാട്ടും നല്ല പാട്ടാ. എല്ലാം സൂപ്പർ പാട്ടാട്ടോ. എല്ലാം നല്ല.
0: അതെ, പൊന്നാരും പട്ടേലെ എല്ലാ പാട്ടും നല്ല പാട്ടാണ്.
1: റോക്കോഡ് ചോദിക്കാൻ എല്ലാം നല്ല പാട്ട്. റോക്കോഡ് ഞാൻ
0: വിളിച്ചിട്ടുണ്ട്.
1: ചോദിക്കാൻ വേദന കേട്ട്.
0: നമുക്ക് പൊന്നാവരം കോട്ടയിലെ ആ പാട്ട് ഇപ്പൊ പെട്ടെന്ന് നോക്കിയപ്പോ കാണുന്നില്ല. നമുക്ക് മറ്റൊരു പാട്ടിലേക്ക് പോയാൽ ആ ചിത്രത്തിൽ,
1: നല്ല പാട്ട് വെച്ചാൽ മതി.
0: ആ ചിത്രത്തിൽ തന്നെ ഒരു പാട്ടിലേക്ക് പോകാം. ഓക്കെ ഓക്കെ, നമുക്ക് ആദിപരാശക്തി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് കേൾപ്പിക്കാം. ഓക്കെ. ബാലരാമവർമ്മയുടെയാണ് രചന, ദേവരാജൻ്റെയാണ് സംഗീതം. ആ ഓക്കെ, വളരെ സന്തോഷം പരിപാടികളെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക്. ഓക്കെ എന്നാൽ ശരി, ഇഷ്ടാനം കേട്ടോളൂ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
4: ഞാൻ മനോജ സാറേ, അഗ്രി സാറല്ലേ?
3: അല്ല, ഞാൻ ശശികുമാറാണ്.
4: ശശി സാറ്,
3: മനോജ് എവിടെ നിന്നാണ്?
4: നമസ്കാരം.
3: നമസ്കാരം മനോജ്.
4: എന്റെ പേര് മനോജ് എന്ന് പറയും. മനോജ് കോട്ടയം ജില്ല.
3: കോട്ടയം. കോട്ടയത്ത് എവിടെയാണ്?
4: കോട്ടയത്ത് പൂഞ്ഞാറ്.
3: പൂഞ്ഞാറാണല്ലേ. പൂഞ്ഞാറിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിരുന്നു. കൊച്ചി എഫ് എം നന്നായി കേൾക്കാൻ കഴിയുന്നുണ്ട് അവിടെയൊക്കെ അല്ലെ?
4: ഇവിടെ നല്ലോണം കേക്കാം. ഇവിടെ നല്ലോണം കേക്കാം, കുഴപ്പമില്ല.
3: ഇന്ന് ഏത് പാട്ടാ മനോജിന് വേണ്ടത്?
4: എനിക്ക് വേണ്ടി ശശികുമാർ സാറ് കീർത്തിചക്ര എന്ന് പറഞ്ഞ പടത്തിനകത്തെ കൈനിറിയ പെണ്ണതര.
3: അത് കീർത്തിചക്രയിലല്ലോ, ആ പാട്ട് കീർത്തിചക്രയിലല്ല, ബാബാ കല്യാണി എന്ന് പറഞ്ഞ ചിത്രത്തിലാണ്.
4: ഏതാ?
3: ബാബാ കല്യാണി എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടാണ് താങ്കൾ ആവശ്യപ്പെട്ടത്. കൈനിറിയ പെണ്ണതര, കവിളിലൊരു ഉമ്മ തരാം, ആ പാട്ടല്ലേ? അതെ, ജി വേണുഗോപാൽ പാടിയിട്ടുള്ള പാട്ട്. അത് കീർത്തി ചക്രയിലല്ല, അത് ബാബാ കല്യാണി. മോഹൻലാലിന്റെ സിനിമ തന്നെയാണ്, അങ്ങോട്ട് അതുകൊണ്ട് ചിലപ്പോ മാറി മനസ്സിൽ വന്നതായിരിക്കും. ബാബാ കല്യാണി ഷാജി കൈലാസിന്റെ ചിത്രമായിരുന്നു. പറയും.
4: ഹലോ.
3: പറയും, കേൾക്കുന്നുണ്ട്. ആ, ആർക്കെല്ലാം വേണ്ടിയാണ് താങ്കൾ ഈ പാട്ട് ആവശ്യപ്പെടുന്നത്? പറഞ്ഞോളൂ. അനന്തുവിന് വേണ്ടി അല്ലേ?
4: അനന്തു മണ്ണാമറ്റത്തില്, വിജയ വിജയം മണ്ണാമറ്റത്തില്, സച്ചു മണ്ണാമറ്റത്തില്, ജലിയണ്ണൻ.

0: സ്റ്റേറ്റ് വിട്ടാണ് നടക്കല്.
1: ഓക്കെ, ഇവരെല്ലാം സുഹൃത്തുക്കളാണോ അതോ ബന്ധുക്കളാണോ?
0: ആ അത് അതൊരു ശ്രോതാക്കളാ.
1: ആ ശരി, ഓ ശരി, അങ്ങനെയുള്ള സൗഹൃദമാണ് അല്ലേ, റേഡിയോ കൂട്ടായ്മയാണ്. അപ്പം നമുക്ക് എന്തായാലും അവർക്കെല്ലാം വേണ്ടിയിട്ട് ഈ പാട്ടിലേക്ക് പോകാം.
0: ആ ഓക്കെ പോകാം.
1: ആ ജി വേണുഗോപാലാണ് പാടിയിട്ടുള്ളത്, കേട്ടോളൂ.
0: എന്നാൽ ശരി.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സർ.
0: നമസ്കാരം, ആരാണാവോ?
1: ഞാൻ സന്തോഷാണ്, ആലങ്ങാടുന്ന്
0: സന്തോഷ്
1: ഞാൻ
0: ആലങ്ങാട്
1: കോളേജ്.
0: അല്ലേ? പറയൂ, ഇതിന് മുമ്പേ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ?
1: പങ്കെടുത്തിട്ടുണ്ട് ഒരു 5-6 മാസം മുമ്പ്.
0: മുമ്പായിരുന്നു അല്ലേ? നമ്മുടെ കൊച്ചി എഫ്എമ്മിൻ്റെ പരിപാടികളെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്?
1: നല്ല നല്ല അഭിപ്രായമാണ്,
0: ആണോ?
1: എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്.
0: എല്ലാ പരിപാടികളെ കുറിച്ച് നല്ല അഭിപ്രായമാണോ?
1: നല്ല അഭിപ്രായമാണ്.
0: ഏതാ താങ്കളുടെ ഇഷ്ട പരിപാടി, അങ്ങനെ ഉണ്ടോ?
1: കൂടുതലും പാട്ടുകളാണ് എനിക്കിഷ്ടം.
0: പാട്ട് പാടുന്ന വ്യക്തിയാണോ?
1: എന്താ
0: പാട്ട് പാടുന്ന വ്യക്തിയാണോ?
1: ഇല്ല,
0: നാലും മൂളും അല്ലേ?
1: കേൾക്കാനൊക്കെ ഇഷ്ടമാണ്.
0: ഓ, കേൾക്കാനാണ് കൂടുതലിഷ്ടം. പാട്ട് പാടാത്തവർ ആരുമില്ല എന്നൊക്കെ പറയും, അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് പാടുന്ന വ്യക്തിയാണോ. ഏത് പാട്ടായിരുന്നു വേണ്ട? അത് പറഞ്ഞില്ലല്ലോ.
1: എനിക്ക് വേണ്ടത് താമസി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകൾ,
0: ഗാനലോക വീഥികളിൽ വേണുബോധം ആട്ടിടാൻ അല്ലേ? ഏതാ ചിത്രം? ഓർമ്മയില്ല.
1: ഓർമ്മയില്ല.
0: ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ ചിത്രമാണ്.
1: വളരെ
0: കണ്ടിട്ടുണ്ടോ ഈ പാട്ടുള്ള ചിത്രം? പ്രേം നസീറൊക്കെയാണ് അഭിനയിച്ചിരുന്നത്. പ്രേം നസീറൊക്കെ അഭിനയിച്ച ചിത്രമാണ്. ഇതിൽ ഈ പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് പരീക്ഷയാണ്, IAS പരീക്ഷയാണോ അതോ അതിലും വലിയ പരീക്ഷയാണോ എന്നൊക്കെ വിചാരിക്കും. ഞാൻ ക്ലൂ ആയിട്ട് പറയാണ്, ഏത് പരീക്ഷയായിരിക്കുന്ന താങ്കൾക്ക് തോന്നുന്നത്? ഒരു പരീക്ഷയാണ് അതിൻ്റെ കഥാപ്രമേയം. പരീക്ഷയും അതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്. മാർക്ക് നോക്കലും പരീക്ഷ പേപ്പർ വാല്യൂ ചെയ്യുന്നൊക്കെയാണ് വിഷയം. പക്ഷേ ഈ പരീക്ഷ എന്ന് പറയുന്നത് 10-ാം ക്ലാസ് പരീക്ഷയാണ് കേട്ടോ. സിനിമയിൽ അന്ന് അത്ര വലിയ പ്രാധാന്യമായിരുന്നു SSLC എന്ന് പറയുമ്പോൾ, 10-ാം ക്ലാസ് എന്ന് പറയുമ്പോൾ. നിറയെ നല്ല പാട്ടുകളുള്ള ചിത്രമായിരുന്നു. എസ് ജാനിയുടെയൊക്കെ നല്ല പാട്ടുണ്ടായിരുന്നു. അവിടുന്ന് എൻ ഗാനം കേൾക്കാൻ, അതുപോലെ എൻ പ്രാണനായകനെ ഞാൻ എന്ത് വിളിക്കും, അതുപോലെ അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, ആ പാട്ടൊക്കെ ഇതിലാണ്. പി ഭാസ്കരൻ, MS ബാബുരാജ് ടീമിൻ്റെയാണ്. നമുക്ക് പാട്ടിലേക്ക് പോകാം. ഈ ചിത്രത്തിൻ്റെ സംവിധായകനും പി ഭാസ്കരനായിരുന്നു. എന്താ പറഞ്ഞ ഡെഡിക്കേഷൻ? എല്ലാ സുഹൃത്തുക്കൾക്കും അല്ലേ? മറ്റൊരു പ്രത്യേകത, ഈ ചിത്രത്തിൻ്റെ പ്രമേയം TN ഗോപിനാഥൻ നായരുടെ ആയിരുന്നു. അദ്ദേഹം ഒരു ആകാശവാണി പ്രൊഡ്യൂസറായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു TN ഗോപിനാഥൻ നായർ. നമ്മുടെ ഒരുപാട് നാടകങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് നേരെ പാട്ടിലേക്ക് പോയല്ലോ. ഓക്കെ, സംസാരിച്ചതിൽ സന്തോഷം. ഇഷ്ടഗാനം കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ, ജാനകി തോപ്പുംപടിന്ന്.
0: ഹലോ, ആരാണ്?
1: ജാനകി
0: ജാനകി, എവിടെ നിന്നാണ്?
1: തോപ്പുംപടിന്ന്, തോപ്പുംപടി.
0: തോപ്പുംപടി, എറണാകുളം തന്നെയാണ് അല്ലേ? ഇതിനു മുമ്പ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടോ? നമ്മുടെ വെള്ളിത്തിരയിൽ, വെള്ളിത്തിരയിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? ഓക്കെ.
1: ഭാരതത്തിലെ രഘുവംശം പറഞ്ഞ പാട്ടില്ലേ,
0: രഘുവംശപദ അല്ലേ?
1: ഭാരതാ
0: മനസ്സിലായി, യേശുദാസ് പാടിയ പാട്ട് അല്ലേ? ചിത്രം കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഈ പാട്ട് ആവശ്യപ്പെടുന്നത്? അതോ ഇന്ന്
1: രണ്ടു പ്രാവശ്യം കണ്ടു ഞാൻ.
0: ആഹാ, രാമായണ മാസാരംഭം ആയതുകൊണ്ടാണോ ഇങ്ങനെ ഒരു പാട്ട് ചോദിച്ചത്? കർക്കിടകം ഒന്നല്ലേ ഇന്ന്, അതുകൊണ്ടാണോ?
1: നല്ല സിനിമയല്ലേ അത്?
0: നല്ല സിനിമയായിരുന്നു. രാമകഥ ഗാനലയം എന്ന് പറഞ്ഞ് മറ്റൊരു പാട്ട് കൂടിയുണ്ട് അതുപോലെ.
1: ശരിയാ.
0: പിന്നെ വേറെ പാട്ടുകളുണ്ട് കേട്ടോ, ഗോപാങ്കനെ എന്നൊക്കെ പറഞ്ഞൊരു ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട്, ഒരു ഭഗവാനുണ്ട്, നല്ല സിനിമയായിരുന്നു. എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആ ചിത്രത്തെക്കുറിച്ച്? നല്ല ഓർമ്മകൾ വല്ലതും പങ്കുവെക്കാനുണ്ടോ? അപ്പോൾ നമുക്ക് നേരെ പാട്ടിലേക്ക് പോകാം. ഓക്കെ,
1: ശരി,
0: വിളിച്ചൊരു സന്തോഷം.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ
0: നമസ്കാരം.
1: ശശികുമാർ സാറേ,
0: നമസ്കാരം, പറയൂ.
1: എൻ്റെ മോനും മരുമോൾക്കും വേണ്ടി അവരുടെ വെഡിങ് ഡേയാണെന്ന്. അപ്പൊ അതിന് വെള്ളി ഞാൻ പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുത്തുമണി

0: മുത്തുപോൽ തരാം അല്ലേ?
1: തരാം.
0: ആ മുത്തുപണിത്ത പോലെ തരാം.
1: ആ ഞാൻ ചെട്ടിക്കാട്ടിൽ നിന്നാണ് വിളിക്കണത്. ചെട്ടിക്കാട് കേട്ടിട്ടുണ്ടോ? അന്തോണി സുണിയാളന്റെ സ്ഥലം
0: കേട്ടിട്ടുണ്ടോ?
1: താങ്കളുടെ
0: പേര് പറഞ്ഞില്ലല്ലോ.
1: എന്റെ പേര് ഷീല.
0: ഷീല,
1: ഷീല ചെട്ടിക്കാട്.
0: ഓക്കെ.
1: വടക്കൻ പറവൂർ മാലിയങ്കര.
0: ഇന്ന് പാട്ട് വേണ്ടത് കൗരവർ എന്ന് പറഞ്ഞ സിനിമയിലാണ്.
1: ആ കൗരവർ എന്നുള്ള സിനിമയെല്ലാം മുത്തുമണിത്തൂവൻ. അത് അപ്പൊ അത് എന്റെ മക്കളുടെ വെഡിങ്ങിന്റെ ആയിട്ട് എനിക്ക്.
0: എന്തായാലും അവർക്ക് രണ്ടുപേർക്കും വിവാഹ വാർഷിക ദിനാശംസകൾ. ഓക്കെ. അപ്പൊ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ പാട്ട് അല്ലേ?
1: ആ എല്ലാവരും അവർ കേൾക്കുന്നു. ഇവിടെ ദിവസവും വെക്കും. വേറെ ഇവിടെ എന്റെ ഭർത്താവിനി അത് കേട്ടുകൊണ്ട് തന്നെ കിടക്കണം. 3 മണിക്കാ നിർത്തുള്ളൂ. 12 മണിക്ക് വെക്കും. വെളുപ്പിന് 5 എന്തെങ്കിലും വെക്കും. ഉള്ളി

0: കൗരവറും മാലിയങ്കര.
1: ഇന്ന് പാട്ട് വേണ്ടത് കൗരവർ എന്ന് പറഞ്ഞ സിനിമയിലാണ്.
0: ആ കൗരവർ എന്നുള്ള സിനിമയല്ല, മുത്തുമണി തൂവൻ. അത് അപ്പൊ അത് എന്റെ മക്കളുടെ വെഡിങ്ങിന്റെ ആയിട്ട് എനിക്ക്.
1: എന്തായാലും അവർക്ക് രണ്ടുപേർക്കും വിവാഹ വാർഷിക ദിനാശംസകൾ. ഓക്കെ, അപ്പൊ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ പാട്ട് അല്ലെ?
0: ആ എല്ലാവരും അവര് കേൾക്കുന്നു. ഇവിടെ ദിവസവും വെക്കും, വേറെ ഇവിടെ എന്റെ ഭർത്താവിനി അത് കേട്ടുകൊണ്ട് തന്നെ കെടുക്കണം. 3 മണിക്കാണ് നിർത്തുള്ളൂ. 12 മണിക്ക് വെക്കും, വെളുപ്പിനി 5:50 വെക്കും. പുള്ളിക്ക് അത് കേട്ട് കിടന്നിട്ട് 3 മണിക്കാണ് പുള്ളി പിന്നെ എഴുന്നേക്കണത്. അത് ആ വാർത്ത കേട്ടിട്ടേ പിന്നെ എനിക്കുള്ളു. അപ്പൊ അത്രക്കും വലിയ റേഡിയോ ശ്രോതാക്കളാണ് ഞങ്ങള്. പുള്ളിക്കാരനി ഭയങ്കര ഇങ്ങനെ തമാശ പാട്ടുകളും പണ്ടത്തെ പാട്ടുകളും ഓണപ്പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള
1: ആളാണ്. പഴയ പാട്ട് ആദ്യം ചോദിക്കുന്നത് കേട്ട്, പഴയൊരു പാട്ടാണ് ആദ്യം ആവശ്യപ്പെട്ടത് അല്ലേ?
0: അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി, അവരുടെ ആയുസിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ച് കൊച്ചുമക്കൾക്കും
1: എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ,
0: ശ്രോതാക്കൾക്കും
1: വിളിച്ചാൽ വളരെ സന്തോഷം. ഇഷ്ടഗാനം.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ്?
1: ലക്ഷ്മി വൈക്കത്ത് ആണേ.
0: ലക്ഷ്മി.
1: ലക്ഷ്മി ലക്ഷ്മി
0: രശ്മി രശ്മി വൈക്കത്ത് നിന്ന് അല്ലേ? ആ, പറയും.
1: ഒത്തിരി വർഷമായി സാർ ഞാൻ ട്രൈ ചെയ്യുന്നത്, കിട്ടാറില്ല. ഇന്ന് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടിയത്, അതിന്റെ സന്തോഷം എനിക്ക്.
0: വളരെ സന്തോഷം. ഇന്ന് നല്ല ദിവസമല്ലേ? കർക്കിടകം ഒന്നാണ്.
1: ഒന്നാണ്.
0: അപ്പൊ ഈ മാസം ഐശ്വര്യപൂർണ്ണം ആവട്ടെ. എന്തായാലും
1: എന്താണ്,
0: എന്താ പറഞ്ഞ, ഈ മാസം ഐശ്വര്യപൂർണം ആവട്ടെ. ഇപ്പൊ നല്ലൊരു തുടക്കം കിട്ടിയിരിക്കുകയല്ലേ.
1: താങ്ക് യു സോ മച്ച് സാർ. സാറിന്റെ പേരെന്താ?
0: എന്റെ പേര് MV ശശികുമാർ.
1: ഓക്കെ സാറേ, ഇതില്ലേ, ഞാനൊരു 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ടായിരുന്നേ. പക്ഷെ പിന്നെ ആളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, വർഷങ്ങളായിപ്പോ. ഈ പറഞ്ഞ അദ്ദേഹത്തിന് വേണ്ടിയാ വെക്കുന്നത്. പേര് ഉണ്ണികൃഷ്ണൻ എന്നാ പേര്.
0: പ്രശ്നാവോ?
1: പക്ഷെ ഒത്തിരി വർഷം ഞങ്ങളെ കണ്ടിട്ട്, ഞാനൊരു 9ലോട്ട് ചേച്ചപ്പോ ജസ്റ്റ് ഒന്ന് കണ്ടതാ, പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ല.
0: ഇപ്പൊ എന്താ ചെയ്യുന്ന രശ്മി?
1: ഞാൻ ഹൗസ് വൈഫ്, വീട്ടമ്മയാണ്.
0: സാറേ,
1: എനിക്കൊരു മോളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്.
0: അവരെല്ലാം റേഡിയോ കേൾക്കുന്ന വ്യക്തികളാണോ?
1: ഇല്ല, മോളെല്ലാം മൊഹീറ്റി കൊച്ചിയില്ല, അപ്പൊ അവിടെ പോയേക്കുവാണ് ചേട്ടനുമായിട്ട്. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലാ ഇപ്പൊ.
0: അപ്പോഴാണ് ഇങ്ങനെ ഒരു വിളി വിളിക്കുന്നത് അല്ലേ? ഓക്കെ, നന്നായി. അപ്പൊ ഇന്ന് ഏതാ പാട്ട് വേണ്ട പറയൂ.
1: സൗഭാഗ്യം സിനിമയിലില്ലേ, ചിത്ര ചേച്ചി പാടുന്നൊരു പാട്ടില്ലേ, ഒന്നുരിയാടാൻ കൊതിയായി.
0: കാണാൻ കൊതിയായി. ഓക്കെ, ആ പാട്ടാണ് വേണ്ട അല്ലേ?
1: ഉണ്ണികൃഷ്ണന് വേണ്ടി.
0: ഉണ്ണികൃഷ്ണന് വേണ്ടിട്ട് അല്ലേ? ഓക്കെ. കൈതപ്രത്തിന്റെ രചനയാണ്, SP വെങ്കടേഷിന്റെ സംഗീതം. നമുക്കപ്പോ പാട്ടിലേക്ക് പോയല്ലോ, കാരണം അധികം സമയമല്ലേ, അല്ലെങ്കിൽ പാട്ട് മുഴുവൻ കേൾക്കാൻ പറ്റില്ല.
1: ഓക്കെ സാറേ.
0: ഓക്കെ, വളരെ സന്തോഷം. ഇഷ്ടം കേട്ടോളൂ.
1: ഓക്കെ.

ഇന്നത്തെ വെള്ളിത്തിരയുടെ സമയമോടെ പൂർണ്ണമാകുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞാൻ എം വി ശശികുമാർ. ഇന്ന് നിങ്ങൾക്കായി പാട്ടുകൾ തെരഞ്ഞെടുത്തത് ദൃശ്യ. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചത് രത്നബായി രാധാകൃഷ്ണപിള്ള.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിക്ക് അനുയോജ്യവുമായ ഗതാഗത സംവിധാനത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണിതെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിച്ചതായും മന്ത്രി. വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിക്കസ് ക്യൂറി. സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റം നടക്കുന്ന ഈ കാലത്ത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗവും മാറ്റങ്ങളെ ഉൾക്കൊള്ളണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം അല്പസമയത്തിനകം പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി.

0: 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം പി വി സിന്ധു ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാരയെയാണ് സിന്ധു പരാജയപ്പെടുത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹലോ കൊച്ചി എഫമിലേക്ക് സ്വാഗതം. ഇന്ന് ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കാം. സുരക്ഷിതവും സുഖകരവുമായ ട്രെയിൻ യാത്രയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട ഫോൺ നമ്പറുകൾ ഏതൊക്കെ, എന്തൊക്കെ സേവനങ്ങളാണ് റെയിൽവേ നമുക്ക് നൽകുന്നത്, നാം ട്രെയിൻ യാത്രയ്ക്ക് മുൻപ് എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെ, ഇതൊക്കെ അറിയാൻ, ഈ വക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സ്റ്റുഡിയോയിൽ ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് എറണാകുളം ജംഗ്ഷൻ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ ശ്രീ ഗണേഷ് വെങ്കിടാചലം. ട്രെയിൻ യാത്രയെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 9446455888 0484243 97 7 0484243 7 4 മണി വരെയാണ് ഈ പരിപാടിയുടെ സമയം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ആദ്യത്തെ കോൾ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ട്രെയിൻ യാത്ര സംബന്ധിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാം. സാർ, പരിപാടിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം, ട്രെയിൻ യാത്ര എങ്ങനെ സുരക്ഷിതവും ആസ്വാദ്യവുമാക്കാം, അല്ലേ? എല്ലാ യാത്രയും നമ്മൾ സത്യത്തിൽ ആസ്വദിക്കേണ്ടതാണ്. ചില ട്രെയിൻ യാത്രകളൊക്കെ ചില ദുരന്തങ്ങളായി മാറാറുണ്ട് ചിലപ്പോൾ, പക്ഷേ ചില യാത്രകളൊക്കെ നമ്മൾ നന്നായി ആസ്വദിക്കാറുണ്ട്. ഒരു ട്രെയിൻ യാത്രികൻ അല്ലെങ്കിൽ ഒരു യാത്രിക യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പാലിക്കേണ്ട ചില മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ചില നമുക്ക് പിന്നെ തിരിച്ചറിയൽ കാർഡുകൾ നമ്മൾ കയ്യിലെടുക്കണം, നമ്മുടെ ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: യാത്ര എല്ലാവർക്കും ആശംസ നേർന്നുകൊള്ളുന്നു. ട്രെയിൻ യാത്ര ഒരു അനുഭവമാണ്. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, യാത്രയ്ക്ക് വേണ്ട രേഖകൾ, ടിക്കറ്റ്, ഐ ഡി കാർഡായിട്ട് നമ്മളൊരു 10 ID കാർഡ് പറഞ്ഞിട്ടുണ്ട്. ഈ ID കാർഡുകൾ നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ്. അതുകൂടാതെ മാക്സിമം ലഗേജ് കുറയ്ക്കാൻ നോക്കുക. അത് ലഗേജ് കുറയുന്നതോറും നമുക്ക് യാത്ര സുഖകരമാവും. അല്ലെങ്കിൽ ട്രെയിനിനകത്തുള്ള സ്ഥലം പരിമിതമാണ്, നമുക്കതനുസരിച്ച് മാത്രമേ യാത്ര പോകുള്ളൂ. പിന്നെ യാത്ര പുറപ്പെടുന്ന സ്റ്റേഷൻ്റെ ലൊക്കേഷൻ, സ്റ്റേഷൻ സമയം, ട്രെയിനിൻ്റെ സമയം, ഇതെല്ലാം നോക്കി വെക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് നേരിട്ട് അതിൻ്റെ ഒരു ട്രെയിൻ പുറപ്പെടുന്നതിന് വളരെ കുറച്ച് നേരത്തെ സമയം മുമ്പ് തന്നെ നിങ്ങൾ സ്റ്റേഷനിൽ എത്തേണ്ടതാണ്. ലാസ്റ്റ് മിനിറ്റിലുള്ള ട്രാഫിക് ബ്ലോക്ക് മൂലം വണ്ടി കിട്ടാതാവുക എന്നുള്ളതൊക്കെ ഒഴിവാക്കാനായിട്ട്, അതെ, മൂവ് ചെയ്ത് മുൻപ് ഓടിച്ചെന്ന് കയറുക, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം നോക്കാതെ അങ്ങ് ചാടിപ്പറിഞ്ഞ് പോകുക, ഇതൊക്കെ എല്ലാം ഒഴിവാക്കാനായിട്ട് കൃത്യസമയത്ത് തന്നെ സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ടതാണ്. അത് നമ്മൾ അവിടെ എല്ലാവിധ ഇൻഫർമേഷനും കൊടുക്കുന്നുണ്ട്. ഓരോ സ്റ്റേഷനിലും

0: അനൗൺസ്മെൻ്റ് ഉണ്ട്, ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്, നമ്മളുടെ ട്രെയിനിൻ്റെ നമ്പറുകൾ നമ്മൾ മനസ്സിലാക്കുക, എവിടെയാണ് വരിക നോക്കുക, കോച്ച് എവിടെ വരും നോക്കുക, ആ സ്ഥലത്ത് പോയി നിൽക്കുക, തിരക്ക് കൂട്ടാതെ ആൾക്കാർ ഇറങ്ങിയ ശേഷം മാത്രം കയറുക, ഇങ്ങനെയുള്ള രീതിയിലായിട്ട് തന്നെ വളരെ സുഖകരമായിട്ട് തന്നെ നിങ്ങൾക്ക് ട്രെയിനിനകത്ത് കയറി പറ്റാൻ പറ്റും.
1: ഈ ടിക്കറ്റ് റിസർവേഷനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങളുണ്ട്, പക്ഷെ അതിനു മുമ്പ് ഒരു കോൾ ഉണ്ട്, നമുക്ക് അതൊന്ന് അറ്റൻഡ് ചെയ്യാം.
2: ഹലോ
1: ഹലോ, ആ എവിടുന്നാ വിളിക്കുന്നത്, ആരാണ്?
2: ഞാൻ പിറവത്തനത്തുനിന്നാ വിളിക്കുന്നത്.
1: ആ പേര് പറയൂ.
2: പേര് റോസ്ലി എന്നാണ്.
1: ആ അപ്പോ ഗണേഷ് വെങ്കടാചലൻ സാർ,
0: പറഞ്ഞോളൂ മാഡം, എന്താണ്?
1: സാറിനോട് ചോദിച്ചോളൂ.
2: നമസ്കാരം സാർ, എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മള് ടിക്കറ്റ് റിസർവ് ചെയ്തു,
0: ഓക്കെ,
2: ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബെർത്ത് കിട്ടുന്നില്ല.
0: ബെർത്ത് കിട്ടുന്നില്ല,
2: ബെർത്ത് വെയിറ്റിംഗ് ആണെന്ന് പറയുന്നു.
0: ആ ഏത് സമയത്താണത്?
2: അന്ന് വരേക്കും നമുക്ക് ആ സമയം വരേക്കും ബെർത്ത് കിട്ടുന്നില്ല. പക്ഷെ ബെർത്ത് നമ്മള് നമുക്ക് തന്നേക്കുന്ന
0: അങ്ങനെ വരാൻ. എങ്ങനെയാണ് ചെയ്യുന്നത്? ഓൺലൈൻ വഴിയാണോ കൗണ്ടറിൽ പോയിട്ടാണോ ചെയ്യുന്നത്?
2: റെയിൽവേ സ്റ്റേഷനിൽ പോയാണ് ഞാനെല്ലാം ബുക്ക് ചെയ്യാറുള്ളത്.
0: ഓക്കെ,
2: അങ്ങനെ ഒഴിവുണ്ടായിട്ട് നമ്മൾ അതിന്റെ ആ ബർത്തിൽ കയറി കിടക്കേ ഇരിക്കേ ചെയ്യുമ്പോഴത്തേക്കും ടിക്കറ്റിന്റെ നോക്കണ സാർ വന്നിട്ട് നമ്മൾ മാറ്റും.
0: നിങ്ങൾ റിസർവ് ചെയ്ത ടിക്കറ്റ് ബർത്തിൽ നിന്ന് നിങ്ങളെ മാറ്റുമോ? അല്ല, നിങ്ങൾ റിസർവ് ചെയ്ത സീറ്റിൽ നിന്ന് നിങ്ങളെ മാറ്റിയ സംഭവം ഉണ്ടായിട്ടുണ്ടോ?
2: റിസർവ് ചെയ്ത സീറ്റ് അല്ല, സീറ്റിൽ നിന്ന് മാറ്റിയില്ല, നമുക്ക് ബെർത്ത് കിട്ടിയില്ലായിരുന്നു.
0: ബെർത്ത്? അപ്പൊ നിങ്ങൾ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റും കൊണ്ടാണ് കയറുന്നത് അല്ലേ?
2: അതെ അതെ.
0: ആ അപ്പൊ ആ സമയത്ത് ബെർത്ത് ഒഴിവുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് നിങ്ങളുടെ പരാതി.
2: അതെ,
0: അതായത് നിങ്ങൾ കാണുന്ന ബെർത്തുകൾ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് റെയിൽവേ സ്റ്റേഷൻ പല സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. അപ്പം നിങ്ങൾ കാണുന്ന, നിങ്ങളുടെ സ്റ്റേഷനിൽ കാണുന്ന ഒഴിവ് ചിലപ്പോൾ അടുത്ത സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ കയറാനുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ദൂരം പോകേണ്ട ആളാണ്. അപ്പോൾ അതിന് വരെ കൊടുക്കാനുള്ള ബെർത്ത് ചിലപ്പോൾ ട്രെയിനിൽ അന്ന് ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർത്തിച്ച് അയാൾ ടി ടി എന്തായാലും അത് അലോട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ തൃശ്ശൂർ നിന്ന്, ഇപ്പോൾ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കയറിയാൽ ചിലപ്പോൾ തൃശ്ശൂരോ പാലക്കാടു നിന്നോ കയറുന്ന ബെർത്തുകളായിരിക്കും നിങ്ങൾ ഒഴിഞ്ഞായിട്ട് കാണുന്നത്. അത് നിങ്ങൾക്ക് അലോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവർ വരുന്ന രാത്രി കയറുമ്പോൾ അല്ലെ ആ സമയത്ത് കയറുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ബർത്തുകളാണ്. അപ്പം നമ്മൾ കാണുന്ന ബർത്ത് ഒഴിവൊന്നും ഒഴിഞ്ഞ ബർത്തുകളല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ചാർട്ടടിക്കുമ്പോൾ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ബർത്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും.
2: പക്ഷേ ഞങ്ങൾ അവിടം വരെ, ഞങ്ങൾ യാത്ര ഇറങ്ങണ അവിടം വരേക്കും അതിൽ ഉണ്ടായില്ല.
0: അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല മാഡം.
2: അയാൾ ഇടക്ക് ഇറങ്ങിപ്പോവും.
0: അതായത് ഇപ്പോൾ ഒരു നിങ്ങൾ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് കയറി നിങ്ങൾ മദ്രാസിൽ ഇറങ്ങുന്നു, പക്ഷെ ആ മറ്റേ ബർത്തിൽ കയറുന്ന ആൾ തൃശ്ശൂരിൽ നിന്ന് കയറി കോയമ്പത്തൂർ ഇറങ്ങുന്നു, വേറൊരാൾ കോയമ്പത്തൂർ നിന്ന് കാട്ടുപാടി ഇറങ്ങിയാലും ആ ബർത്ത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അത് അങ്ങനെ ബുക്കിംഗ് പോയി ഒരു ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ലിങ്ക്ഡ് ബർത്തുകളാണത്, ലിങ്ക് ചെയ്തെന്ന് പറയും. അതായത് നമ്മൾ തൃശ്ശൂർ കോയമ്പത്തൂർ ഒരാൾ, കോയമ്പത്തൂർ കാട്ടുപാടി ഒരാൾ, അങ്ങനെയുള്ള ബർത്തുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ കയറുന്ന സ്ഥലത്തും ഇറങ്ങുന്ന സ്ഥലത്തും ആ ബർത്ത് ചിലപ്പോൾ കാലിയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ബർത്ത് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. അത് ആൾറെഡി വേറൊരാൾ റിസർവ് ചെയ്തിരിക്കുകയാണ്. അല്ല, എം ടി ആയിട്ട് നിങ്ങൾക്ക് എന്താ കാരണം വെച്ചാൽ ആ ബർത്ത് ആ ദിവസം പോകുന്ന ട്രെയിനിൽ വേറൊരാൾ റിസർവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് ചാർട്ടടിക്കുമ്പോൾ തന്നെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇപ്പം ടി ടിയുടെ കയ്യിൽ കിട്ടുന്ന ചാർട്ടിൽ വേക്കൻസി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അയാൾക്ക് തരാൻ പറ്റാത്തത്.
1: ഹലോ, ആ ശ്രോതാവ് ചോദിച്ചത്, എനിക്ക് തോന്നുന്നു വെയിറ്റിംഗ് ലിസ്റ്റിൽ കയറിയ ഒരാൾക്ക് അവർ കാണേ ഒരു ബെർത്ത് ഒഴിഞ്ഞു കിടക്കുന്നു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് അല്പസമയത്തേക്കെങ്കിലും അത് അല്ല അടുത്ത ആൾ കയറുന്ന ആ ഒരു സമയം വരെയെങ്കിലും സോറി ആ ബെർത്ത് ഞങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ എന്നാണ് ആ ശ്രോതാവ് ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു.
0: അതെ, അങ്ങനെ നമുക്ക് കൊടുക്കാൻ പാടില്ല. ഇയാൾ ആ സമയത്ത് ചിലപ്പോൾ ഉറങ്ങിപ്പോയി, എണീറ്റില്ല എന്നിരിക്കട്ടിൽ വന്ന പാസഞ്ചർ കംപ്ലയിൻ്റ് ചെയ്യും. അയാൾക്ക് ലീഗലി ഡ്യൂ ആയിട്ടുള്ള ഒരു ബെർത്താണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ നമ്മൾ ഷോർട്ടായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ അയാൾ ആദ്യം അതിനോട് താതാത്മ്യപ്പെടുക എന്നുള്ളതാണ്, ബർത്ത് എനിക്കില്ല എന്നുള്ളതിലേക്ക് താതാത്മ്യപ്പെടാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ആരെ ഇറക്കി വിടാറാണ് പതിവ്.
1: ആണല്ലേ, സത്യം പറഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണിതല്ലേ. വെയിറ്റിംഗ് ലിസ്റ്റിൽ കയറി
0: കഴിഞ്ഞാൽ കൺഫർമേഷൻ ടിക്കറ്റോ RSCO ഇല്ലാതെ കോച്ചിനകത്ത് കയറാതിരിക്കുന്ന

0: അഭികാമ്യം.
1: കയറാൻ പാടില്ല.
0: ടി ടിയോട് ചോദിച്ച് പുള്ളിക്ക് തരാൻ പറ്റുമെങ്കിൽ മാത്രം കയറുക, അല്ലെങ്കിൽ നമ്മൾ അൺറിസേർവ്ഡ് കോച്ചിലേക്ക് തന്നെ പോകേണ്ടി
1: വരും. അവിടെ അതാണ് ഇപ്പൊ ഈ സംഭവിച്ചിട്ടുള്ളത്. കോളുണ്ടോ? നമുക്ക് വേറൊരു കോളുണ്ട് സർ. ഹലോ, ഹലോ. ആ കോള് കട്ടായെന്ന് തോന്നുന്നു. ഹലോ, ഹലോ. ആ ഇല്ല, കോള് കട്ടായി. അപ്പം നമ്മൾ സംസാരിച്ച് വന്നത് ടിക്കറ്റ് റിസർവേഷനെ കുറിച്ചാണ്. നമുക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ടിക്കറ്റ് റിസർവ്
0: ചെയ്യാം.
1: അപ്പോൾ ഇപ്പൊ അധികം ആൾക്കാരും ഒരുപാട് ആപ്പുകളൊക്കെ നിലവിലുള്ളത്.
0: ഓൾമോസ്റ്റ് 90% നമ്മളുടെ ബുക്കിംഗ് നടക്കുന്നത് ഓൺലൈൻ വഴിയാണ്. IRCTCയുടെ ആപ്പ് വഴിയാണ്, ആപ്പ് വഴിയും അതിൻ്റെ വെബ്സൈറ്റ് വഴിയുമാണ് നടക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ കൗണ്ടറിൽ നടക്കുന്നുള്ളൂ.
1: അപ്പോൾ IRCTC വഴി ബുക്ക് ചെയ്തിട്ട് ആ ടിക്കറ്റുമായി യാത്ര ചെയ്യുന്ന ഒരാൾ ടിക്കറ്റ് TTE കാണിക്കുന്നതിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്ത ആ ടിക്കറ്റാണ് കാണിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഒരു
0: അങ്ങനെ റിസർവ്ഡ് ടിക്കറ്റുകൾക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ ചെയ്യണമെന്നില്ല. നമ്മളുടെ ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ ആരെങ്കിലും ചെയ്ത് ടിക്കറ്റ് അയച്ചു തന്നാൽ ആ PNR പക്ഷേ നമ്മൾ യാത്ര ചെയ്യുന്ന ആളിൻ്റെ ഒറിജിനൽ ID തിരിച്ചറിയുന്ന കാർഡ് കയ്യിൽ കരുതി തന്നെ വേണം. അപ്പോൾ ആ പേര് ഞാനാണ് ഇന്ന ആളാണെന്ന് തെളിയിക്കുന്ന രേഖ ഒറിജിനൽ കാർഡ് തന്നെ കയ്യിലുണ്ടായിരിക്കണം.
1: നമ്മുടെ കയ്യിലുണ്ടാവണം.
0: അല്ലെങ്കിൽ ഡിജി ലോക്കറിൽ നിന്ന് എടുക്കാവുന്ന ഡൗൺലോഡ് ചെയ്യാവുന്ന ആധാർ, അതും നമുക്ക് ഉപയോഗിക്കാം.
1: അതായത് നമ്മുടെ
0: മൊബൈലിൽ കാണിക്കാം PNR നമ്പർ. ആ നമ്പർ നമ്മുടെ സീറ്റ് നമ്പറും PNR നമ്പറും പറഞ്ഞിരുന്നാൽ മാത്രം മതി റിസർവ്ഡ് ഓൺലൈനിൽ ചെയ്ത ടിക്കറ്റുകൾക്ക്.
1: ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ തിരിച്ചറിയൽ കാർഡുകൾ അത് ഏതൊക്കെയാണ് റെയിൽവേ സ്വീകരിക്കുക?
0: ആധാർ കാർഡുണ്ട്, പാസ്പോർട്ടുണ്ട്, പിന്നെ റേഷൻ കാർഡുണ്ട്, ദേശസാൽകൃത ബാങ്കിൻ്റെ അവരുടെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫ് ഉണ്ട്, പിന്നെ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുണ്ട്, പിന്നെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൻ്റെ ഉണ്ട്, അതായത് ക്വാസി ഗവൺമെൻറ് അവരുടെ നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ ഈ ആധാർ കാർഡ് നമ്മൾ ഇതെല്ലാം ഡിജി ലോക്കർ വഴി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് കാണിക്കാവുന്നതും ഉപയോഗിക്കാം. പാൻ കാർഡ്,
1: പാൻ കാർഡും ഉപയോഗിക്കാം. ഇത്രയും തിരിച്ചറിയൽ രേഖകളിൽ
0: ഏതെങ്കിലും ഒന്ന് ഒറിജിനൽ തന്നെ കയ്യിൽ കരുതണം.
1: ഒറിജിനൽ ഉണ്ടാവണം. കോപ്പി,
0: ഡ്രൈവിംഗ് ലൈസൻസ് ഇതെല്ലാം നമ്മൾ കളർ ഫോട്ടോ സ്റ്റേറ്റ് ഒക്കെ എടുത്ത് അത് അനുവദനീയമല്ല.
1: ഒറിജിനൽ,
0: ഒറിജിനൽ രേഖകൾ കയ്യിൽ കരുതണം.
1: ഒറിജിനൽ രേഖ തന്നെ വേണം. നമുക്കൊരു ഫോട്ടോ കോപ്പി പോരാ അതിന്റെ, അല്ലെങ്കിൽ മൊബൈലിലുള്ള ഡിജി ലോക്കറിലുള്ള ഓൺലൈൻ സംഗതി നമുക്ക് കാണിക്കാം അല്ലേ. നമുക്കൊരു കോൾ ഉണ്ട് സർ. ഹലോ, ഹലോ, ഹലോ. ഇത് ഹലോ കൊച്ചി FM ആണ്.
2: ഹലോ,
0: ഹലോ.
1: ആരാണ്?
2: ഹലോ,
1: ആരാണെന്ന് പറയൂ.
2: ഞാന് ഭിന്നശേഷിക്കാരന്റെ പാസിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയാ.
1: ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ചോദിച്ചോട്ടോ, ചോദിച്ചോളൂ. ഗണേഷ് വെങ്കടാചലം സാർ.
2: ഭിന്നശേഷി കണ്ണുകാഴ്ച
0: ശരി.
2: അപ്പൊ നിലവിൽ എനിക്ക് പാസ് ഇല്ല. അപ്പൊ നിലവില്
0: പാസ് എടുക്കാനായിട്ടല്ലേ, നിങ്ങൾക്ക് ID കാർഡ് ഉണ്ടോ? ഈ UDID എന്ന് പറയുന്നത് യുണീക്ക് ID കാർഡ് ഉണ്ടോ? എല്ലാം ഉണ്ട്. അപ്പൊ അതുമായിട്ട് നമ്മളുടെ ഓൺലൈൻ ഉണ്ട്.
2: അല്ല,
0: നിങ്ങൾക്ക് ഇതിപ്പോ എല്ലാം ഓൺലൈനിലാക്കിയിട്ടുണ്ട്. അതായത് ഓൺലൈനിൽ ദിവ്യാംഗജൻ പോർട്ടൽ പറഞ്ഞിട്ടൊരു പോർട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഓൺലൈനിൽ divyangjanid.indianrail.gov.in divyangjanid, അതിൽ ഓൺലൈനിൽ നിങ്ങൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സ്, ഞാൻ പറയുന്ന ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അതായത് റെയിൽവേ കൺസെഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഒരു ഗവൺമെൻറ് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത റെയിൽവേ അംഗീകരിച്ച ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് റെയിൽവേയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ UDID കാർഡ് എന്ന് പറയും, UDID കാർഡ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, മറ്റേ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ കൊടുക്കുന്ന ഒരു ID കാർഡാണ് UDID കാർഡ്. അത് പിന്നെ അഡ്രസ് പ്രൂഫ്, ആധാർ കാർഡ് മതി, വോട്ടർ ID, ബാങ്ക് പാസ് ഏതെങ്കിലും ഒന്ന് മതി, ഡ്രൈവിംഗ് ലൈസൻസ്.

0: ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ഫോട്ടോ വേണം പറയാം. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പാൻ കാർഡോ ഇലക്ഷൻ കാർഡോ പാസ്പോർട്ടോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഫോട്ടോ ഐ ഡി പ്രൂഫാണ്, ആധാർ, പാന്, ഇലക്ഷൻ കാർഡ്, പാസ്പോർട്ട് ഇതെല്ലാം വേണം. ഓരോ കോളത്തിൽ നമ്മൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണം. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും സാധനങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ അഡ്രസ്സിലേക്ക് ഇതെല്ലാം അഡ്രസ്സ് നമ്മൾ അപ്ലോഡ് ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളുടെ അഡ്രസ്സ് കൊടുക്കും. ഈ അഡ്രസ്സിലേക്ക് കാർഡായിട്ട് നമുക്ക് അയച്ചു തരും. ഏത് റെയിൽവേയിൽ ഉപയോഗിക്കാവുന്ന ഭിന്നശേഷിക്കാരൻ്റെ കാർഡ് അയച്ചു തരും. അതെ, അത് വെച്ചിട്ട് നമുക്ക് ഓൺലൈനിലോ കൗണ്ടറിലോ ചെന്ന് റിസർവ് ചെയ്യാം, ടിക്കറ്റ് എടുക്കാം, എല്ലാം ചെയ്യാം.
1: അതെ,
0: അത് കാലാവധി 5 കൊല്ലത്തേക്കാണ് സാധാരണ കൊടുക്കാറ്. അതെ അതെ, ശരി. ഓ ശരി, അപ്പൊ ഇത് നോട്ട് ചെയ്തോളൂ, ദിവ്യാംഗജൻ IDIndianRail.gov.in ആ സൈറ്റിലാണ് പോകേണ്ടത് കേട്ടോ.
2: വിളിച്ചതിന് നന്ദി. അപ്പോ നമ്മളിതുവരെ പറയാത്ത ഒരു ടോപ്പിക് ആയിരുന്നു ഇതല്ലേ. അപ്പോ ഇവർക്ക് എങ്ങനെയാണ് ദിവ്യാംഗർക്കുള്ള, അതാണല്ലോ അദ്ദേഹം ചോദിച്ചത്, ഈ പാസ് സൗജന്യമാണോ?
0: സൗജന്യമല്ല, നമുക്ക് 75% കൺസെഷൻ കൊടുക്കുന്നത് എസ്കോട്ട് അടക്കം. എസ്കോട്ടിനും 75 കിട്ടും. നമുക്ക് 25% കൊടുത്താൽ മതി. പിന്നെ റിസർവേഷൻ ചാർജ് ബാക്കിയുള്ളതൊക്കെ വരും റിസർവ് ചെയ്യുമ്പോൾ. ഇവർക്ക് അത് മാത്രമല്ലാതെ ട്രെയിനുകളിൽ ബർത്തുകൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്,
2: റിസർവ് ചെയ്തിട്ടുണ്ട്.
0: താഴത്തെ ബർത്ത്, 4 ബർത്ത് വരെ നമ്മൾ ഓരോ AC 3 ടയറിലും സ്ലീപ്പറിലും ഇവർക്ക് താഴത്തെ ബർത്തുകൾ 2 എണ്ണവും 2 മിഡിൽ ബർത്തുകളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്താച്ചാൽ ദിവ്യാംഗജൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഇത് കൂടാതെ സ്റ്റേഷനുകളിൽ ദിവ്യാംഗജൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോയ്ലറ്റ്, വാട്ടർ കിയോസ്കുകൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് പാർക്കിങ് സെപ്പറേറ്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട്. വീൽചെയർ അസിസ്റ്റൻസ് ഉണ്ട്, പോർട്ടർമാരുടെ സേവനമുണ്ട്. ദിവ്യാംഗജനവർക്ക് പിന്നെ അത് കൂടാതെ ഇവരുടെ കൗണ്ടറുകൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത കൗണ്ടറുകൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വീൽചെയറിൽ ഇരുന്ന് തന്നെ ടിക്കറ്റ് വാങ്ങിക്കാവുന്ന രീതിയിൽ വരെ ഉള്ള കൗണ്ടറുകൾ എല്ലാ സ്റ്റേഷനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്.
2: അപ്പോൾ ഇവരുടെ കൂടെ പോകുന്നത് ഒരു എസ്കോർട്ട് പോകുന്ന ഒരാൾക്ക്
0: അവർക്ക് 75% കൺസെഷൻ.
2: 75%. ഇത് ഇന്ത്യയിൽ എവിടെയും ഇവർക്ക് യാത്ര ചെയ്യാം.
0: ഇത് 3 കാറ്റഗറിക്കാണ്, ബ്ലൈൻഡ്, അതുപോലെ വിഷ്വലി ഇമ്പെയർഡ്, അതായത് വിഷ്വലി എന്നുള്ളത്, പിന്നെ ഫിസിക്കലി, മെൻ്റലി, അതുപോലെ ഡെഫ് ആൻഡ് ഡംബ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് 50% കൺസെഷനും ബാക്കിയുള്ളവർക്കെല്ലാം 75%.
2: അപ്പോൾ അതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇവർ കയ്യിൽ വശം,
0: കയ്യിൽ റെയിൽവേ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത ഒരു റെയിൽവേയുടെ ഒരു ഫോമുണ്ട്, അതിൽ ഗവൺമെൻറ് ഡോക്ടർ ചെയ്തിട്ടുള്ള.
2: ഓ ശരി. അത് ഇവർക്ക് ഈ റിസർവേഷൻ അവർക്ക് ഓൺലൈനായിട്ടും ചെയ്യാം.
0: ഓൺലൈനായിട്ടും ചെയ്യാം. ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ചെയ്യാം.
2: ഈ വീൽചെയർ സൗകര്യം എന്ന് പറയുന്നത് ഇവർ നേരത്തെ ആവശ്യപ്പെടണോ അതോ അവിടെ വന്നാൽ?
0: അവർക്ക് റെയിൽ മദത് അല്ലെങ്കിൽ 139 വിളിച്ച് ആവശ്യപ്പെടാവുന്നതാണ്.
2: 139
0: ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ റെയിൽ മദത് പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട്, അതിലൂടെയും ഇവർക്ക് ചെയ്യാം.
2: റെയിൽ മദത് അല്ലേ, റെയിൽ മദതിന്റെ സേവനങ്ങൾ എന്തൊക്കെയാണ്?
0: റെയിൽ മദത് നമ്മൾ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന എല്ലാതരം ബുദ്ധിമുട്ടുകൾക്കും അടിയന്തരമായി എന്തെങ്കിലും സേവനം നൽകണം കിട്ടണമെങ്കിൽ റെയിൽ മദതിൽ സംബന്ധപ്പെട്ടാൽ മതി. RPF അസിസ്റ്റൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്തിൽ വേറൊരാൾ കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ ലേഡീസ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നു, അങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും റെയിൽ മദതിൽ നമ്മൾ സേവനം ആവശ്യപ്പെട്ടാൽ വളരെ പെട്ടെന്ന് തന്നെ ആ സേവനം നമുക്ക് ഒന്നുകിൽ ആ ട്രെയിനിലുള്ള RPF വരും, അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ, അതുപോലെ വൈദ്യസഹായം, പെട്ടെന്ന് ആർക്കെങ്കിലും സുഖമില്ലാതെ റെയിൽ മദത് കൊടുത്താൽ അടുത്ത സ്റ്റേഷനിൽ നമ്മളത് അറേഞ്ച് ചെയ്യും. ആംബുലൻസ് അടക്കമുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്യാൻ പറ്റും.
2: ഈ റെയിൽ മദത് ആപ്പ് IRCTC വരുന്നതാണോ? ആപ്പിനുള്ളിൽ വരുന്നതാണോ?
0: അല്ല, ഇത് റെയിൽവേയുടെ തന്നെയാണ് ഒരു ആപ്പ്. റെയിൽ മദത് സെപ്പറേറ്റ് ആപ്പാണ്, IRCTC ആയിട്ടുള്ളതല്ല. അതുകൂടാതെ നമ്മൾ പുതുതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന റെയിൽ 1 ആപ്പിലും ഈ റെയിൽ മദതിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്,

0: അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കയറാൻ പറ്റുന്ന.
1: അപ്പൊ റെയിൽ വൺ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം.
0: റെയിൽ വൺ ആപ്പാണ് ഇപ്പോൾ റെയിൽവേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അതിനകത്ത് ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്. നമ്മളൊരു റെയിൽ വൺ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് റിസർവ്ഡ് ടിക്കറ്റ് എടുക്കാം, അൺറിസർവ്ഡ് ടിക്കറ്റുകൾ എടുക്കാം, ഈ റെയിൽ മദതുണ്ട്, അതുപോലെ തന്നെ ഫുഡ് ഓർഡർ ചെയ്യാം, പിന്നെ അതുപോലെ നമുക്ക് ഒരുപാട് അതിനകത്ത് സൗകര്യങ്ങൾ നമുക്ക് അതിനകത്ത്.
1: അതായത് റെയിൽവേ കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങളും റെയിൽ വൺ ആപ്പിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്.
0: അതെ അതെ. അതായത് റെയിൽ മദത് അടക്കമുണ്ട്. അതിനകത്ത് റിസർവ്ഡ് അൺറിസർവ്ഡ് എടുക്കാം, സീസൺ ടിക്കറ്റ് എടുക്കാം, പിന്നെ ഇത് കൂടാതെ ഈ ഫുഡ് ഓർഡർ ചെയ്യാം, ട്രെയിൻ എവിടെ എത്തി എന്നറിയാം, ട്രെയിനുകൾ കണ്ടുപിടിക്കാം, കോച്ച് പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം, റീഫണ്ട് വരെ നമുക്കതിൽ തന്നെ ഫയൽ ചെയ്യാവുന്നതാണ്.
1: അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ചെയ്യേണ്ട ഏത് കാര്യവും എന്ത് കാര്യവും നമുക്ക് ഈ റെയിൽ വൺ ആപ്പിലൂടെ ചെയ്യാവുന്നതാണ് അല്ലേ? അത് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ഫോണിലേക്ക്
0: നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ്
1: ചെയ്യാവുന്നതാണ്. അപ്പോൾ IRCTCയുടെ ആപ്പ് ഇപ്പോൾ ഉണ്ടോ?
0: അതുണ്ട്. റെയിൽ കണക്ട് പറഞ്ഞ അതൊരു ആപ്പ് വേറെ ഉണ്ട്. അതിനകത്ത് ഒരു അതിനകത്ത് ഈ റിസർവേഷൻ മാത്രമാണ്, ഇതിനകത്ത് എല്ലാം ഉള്ളതാണ്.
1: അപ്പോൾ IRCTCയിൽ ലോഗിൻ ചെയ്തിട്ടുള്ള ഒരാൾക്ക്
0: ഈ റെയിൽ വണ്ണിൽ ID വെച്ച് തന്നെ നമുക്ക്
1: അതേ
0: ID പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് റെയിൽ വണ്ണിൽ നമുക്ക് ഉപയോഗിക്കാം, ആപ്പ് ലോഗിൻ ചെയ്യാം.
1: അപ്പോൾ അതിൽ നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നത് എങ്ങനെയാണ്, ബുക്ക് ചെയ്തിരുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ നമുക്ക് റെയിൽ വണ്ണിലും
0: ചെയ്യാം.
1: അപ്പൊ ഇതിലുള്ള ഒരു സൗകര്യം
0: അൺറിസർവ്ഡ് ടിക്കറ്റുകൾ സ്റ്റേഷനിൽ വന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അടുത്ത ട്രെയിൻ ഏതാണെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അത് നോക്കി ഏത് ട്രെയിൻ എവിടേക്കാണ് പോകേണ്ടത്, ആ ടിക്കറ്റ് അൺറിസർവ്ഡ് ആയിട്ട് തന്നെ സ്റ്റേഷൻ പേര് അടിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പറ്റും.
1: അപ്പൊ അതിനുവേണ്ടി പോലും നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകേണ്ടത്. അപ്പൊ റെയിൽവേ സ്റ്റേഷനുള്ളിൽ നിൽക്കുന്ന ഒരാൾക്ക് ഈ ആപ്പ് വഴി
0: റെയിൽവേ സ്റ്റേഷനിൽ പ്രോക്സിമിറ്റി ഉണ്ട്, അതായത് ട്രാക്കിന് അടുത്ത് സ്റ്റേഷനുള്ളിലൊന്നും ഇത് വർക്കൗട്ട് ആവില്ല. അപ്പൊ അതിനെന്താ വെച്ചാൽ പുറത്ത് വന്ന് ഞങ്ങൾ ഓരോ സ്റ്റേഷന്റെയും QR കോഡുകൾ അതത് സ്റ്റേഷനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ QR കോഡ് വഴി ആ സ്റ്റേഷന്റെ സേവനങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാവുന്ന, അതായത് ആ സ്റ്റേഷന്റെ ഫ്രം സ്റ്റേഷൻ എന്നുള്ളത് ഈ QR കോഡ് വഴിയായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. കുറച്ച് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കത് സ്റ്റേഷന്റെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
1: ഓക്കെ. അതായത് റെയിൽവേ സ്റ്റേഷന്റെ ആ ക്യാമ്പസിനുള്ളിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച്
0: റെയിൽവേ സ്റ്റേഷന്റെ ട്രാക്കിന് വളരെ അടുത്താണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. കുറച്ച് പുറത്തു വരെ ഇപ്പൊ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് QR കോഡുകൾ ഉണ്ടാവും എൻട്രൻസിന്റെ അവിടെ, എല്ലാ ടിക്കറ്റ് ബുക്കിന്റെ അവിടെ. അപ്പൊ അവിടെ QR കോഡ് സ്കാൻ ചെയ്ത് ഈ സ്റ്റേഷനിൽ നമുക്ക് ആക്സസ് ചെയ്യാവുന്ന,
1: അതായത് കൗണ്ടറിൽ പോയി നമ്മൾ ക്യൂ നിൽക്കേണ്ട
0: കാര്യമില്ല,
1: QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്.
0: അതെ. അതേപോലെ തന്നെ ഇത് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഗ്രീൻ ഇനീഷ്യേറ്റീവും കൂടിയാണ്, ഗോ ഗ്രീൻ എന്നുള്ളൊരു ഇനീഷ്യേറ്റീവും കൂടിയാണ്. ടിക്കറ്റിന് അതിനകത്ത് പ്രിന്റ് ആവുന്നില്ല, പേപ്പർ ടിക്കറ്റ് യൂസ് ചെയ്യുന്നില്ല.
1: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട് സാർ. ഹലോ കൊച്ചിയപ്പമാണ്, ഇതാരാണ്? ഹലോ മിണ്ടുന്നില്ല, കോൾ കട്ടായെന്ന് തോന്നുന്നു. അതോ അദ്ദേഹം സംസാരിക്കാതിരിക്കുകയാണോ മറ്റേ? ഓക്കെ, നമുക്ക് തുടരാം. അപ്പോൾ ടിക്കറ്റ് ബുക്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്, അതുപോലെ ദിവ്യാംഗർക്ക് ഉള്ള സൗജന്യ യാത്രയെക്കുറിച്ച്. ഇനി ഒരിടക്കാലത്ത് പിന്നെ 60 വയസ്സിന് മേലെയുള്ളവർക്കുള്ള കൺസെഷൻ പിൻവലിച്ചിരുന്നു അല്ലേ? അതിപ്പോൾ വീണ്ടും തുടങ്ങിയോ?
0: ഇല്ല, ഇതുവരെ തുടങ്ങിയിട്ടില്ല. നയപരമായ തീരുമാനമായതുകൊണ്ട് നമുക്ക്
1: തുടങ്ങിയിട്ടില്ല. അങ്ങനെ തുടങ്ങാൻ പോകുന്നു
0: അങ്ങനെ ഒരു ഇത് കേൾക്കുന്നുണ്ട്, പക്ഷേ
1: തുടങ്ങിയിട്ടില്ല. നമുക്കൊരു കോളിലേക്ക് പോവാം സാർ. ഹലോ, ആ സംസാരിച്ചോളൂ, സാറിനോട് സംസാരിച്ചോളൂ,
0: പറഞ്ഞോളൂ മാഡം.
2: ആധാർ കാർഡ് വെച്ച് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാരണവശാലും അവർക്ക് പോകാൻ പറ്റാതെ വന്നാൽ അതിന് പകരം വേറെ ഒരാൾക്ക് പോകാൻ പറ്റുമോ?
0: റിസർവേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്?
2: റിസർവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക്, അതായത് ഇപ്പൊ എന്റെ അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ല, അതിന് പകരം
1: അതെ റേഡിയോയുടെ അടുത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കോ, ഒന്ന് മാറി നിൽക്കോ. ആ പറയൂ.

0: ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ഹലോ,
0: കേൾക്കുന്നല്ലോ. അതായത് നമുക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് പോവാൻ റിസർവ്ഡ് ടിക്കറ്റിൽ പോവാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് നമുക്ക് ഏറ്റവും അടുത്ത ആളുകൾക്ക് പോവാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. അതായത് അമ്മ, അച്ഛൻ, സഹോദരൻ, സഹോദരി, മകൻ, മകൾ, ഭർത്താവ്, അങ്ങനെ ഒരു 8 പേര് വരെ ഏറ്റവും നിയറസ്റ്റ് ക്ലോസ് റിലേഷൻഷിപ്പിന് നമുക്കത് വേറെ ആൾക്കും പറ്റില്ല. കസിൻ, ഇൻലോസ്, അല്ലെങ്കിൽ അമ്മായി അച്ഛൻ, അമ്മായിയപ്പ, മുത്തശ്ശൻ, മുത്ത, അങ്ങനെയൊന്നും പറ്റില്ല. വളരെ ക്ലോസ് ആയിട്ടുള്ള 8 പേർക്ക് നമുക്കത് മാറ്റാവുന്നതാണ്. ഈ മാറ്റുന്നതിന് വേണ്ടി 24 മണിക്കൂർ മുന്നേ ചെല്ലണം. 24 മണിക്കൂർ മുമ്പേ നിയറസ്റ്റ് റിസർവേഷൻ ഓഫീസിൽ ചെന്ന ശേഷം അതെ ഓക്കെ.
1: അപ്പോൾ എന്റെ സഹോദരനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ സഹോദരൻ, സഹോദരന്റെ ഭാര്യ, എന്റെ അമ്മ, രണ്ട് മക്കൾ, അങ്ങനെ 5 ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ അമ്മയ്ക്ക് പോവാൻ പറ്റാതെ വന്നപ്പോൾ സഹോദരന്റെ ഭാര്യ പോയില്ല, സഹോദരന്റെ മകള് പോയില്ല, മകൻ പോയില്ല, സഹോദരൻ മാത്രം പോവാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പകരം എനിക്ക്, അതായത് അമ്മയ്ക്ക് പകരം എനിക്ക് അത് എന്റെ മക്കൾ
0: പോവാം. നിങ്ങൾ അമ്മയ്ക്ക് പകരം നിങ്ങൾക്ക് പോവാം മകളായതുകൊണ്ട്. പക്ഷേ ഈ സഹോദരന്റെ ഭാര്യയ്ക്ക് പകരം നിങ്ങളുടെ മക്കൾക്ക് പോവാൻ പറ്റില്ല. അതെ അതെ, അമ്മയ്ക്ക് വേറെ മകൾ, അമ്മയുടെ മകൾ എന്നുള്ള സാധനം ഉപയോഗിച്ച് നമുക്ക് പോവാം. അങ്ങനെ ക്ലോസ് റിലേറ്റീവ്സിന് മാത്രമേ നമുക്കിത് മാറ്റിക്കൊടുക്കാൻ പറ്റുള്ളൂ. അത് അതിൻ്റെ തെളിവ് എന്തെങ്കിലും നമ്മൾ കാണിക്കുകയും വേണം. നിങ്ങളുടെ വീട്ടുപേ മറ്റേ ആധാർ കാർഡിലോ അല്ലെങ്കിൽ റേഷൻ കാർഡിലോ, റേഷൻ കാർഡായിരിക്കും നമുക്ക് ഏറ്റവും അഭികാമിയായാലോ പേരുണ്ടാവും. അത്
1: റേഷൻ കാർഡിൽ പേരുണ്ടാവില്ല, കാരണം എന്നെ മകൾ കെട്ടിച്ചു വിട്ടതാണ്.
0: ഓക്കെ, ശരി. അപ്പോഴും നിങ്ങളുടെ അമ്മയുടെ ആധാർ കാർഡിലുള്ള അച്ഛൻ്റെ പേരും നിങ്ങളുടെ അച്ഛൻ്റെ പേരൊക്കെ വരുന്ന മാതിരി എന്തെങ്കിലും രേഖകൾ ഉണ്ടാവുമായിരിക്കുമല്ലോ. ആ രേഖകളുടെയൊക്കെ പകർപ്പും കൊണ്ടുപോയിട്ട് നമ്മളുടെ ചീഫ് റിസർവേഷൻ സൂപ്പർവൈസർ ഏറ്റവും അടുത്തുള്ള ആളെ 24 മണിക്കൂർ മുന്നേ, വണ്ടി പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുന്നേ ചെന്ന് കണ്ട് കഴിഞ്ഞാൽ എല്ലാം ശരിയാണെങ്കിൽ നമുക്കത് പേര് നിങ്ങളുടെ പേർക്ക് ആ ബർത്ത് മാറ്റിയെടുക്കാവുന്നതാണ്. അല്ല, അതായിരിക്കും നമ്മൾ ഫാമിലി ഫംഗ്ഷൻ ആയിരിക്കാം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അത്യാവശ്യമായിട്ട് വേറെ ആരെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഈ ഇത് ഉപയോഗിക്കാവുന്നതാണ്.
2: വിളിച്ചതിന് നന്ദി. അപ്പോ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ ഈ ശ്രോതാവ് ചോദിച്ചത്. അപ്പോ നമ്മളിപ്പോ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു, നമുക്ക് പോവാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ഏറ്റവും അടുത്ത രക്തബന്ധത്തിൽപ്പെട്ട ഒരാൾക്ക് പോകാം. പക്ഷേ ഇതെങ്ങനെയാണ് തെളിയിക്കുക എന്നുള്ളത്? റിസർവേഷനിലൂടെ നമ്മളൊരു ടിക്കറ്റ് എടുത്തു, ഇപ്പോൾ തങ്കമ്മ എന്ന പേരിൽ ഒരു ടിക്കറ്റ് എടുക്കുന്നു. ഈ തങ്കമ്മയ്ക്ക് പോകാൻ പറ്റുന്നില്ല, പക്ഷേ തങ്കമ്മയുടെ സഹോദരന് പോകാം, തങ്കമ്മയുടെ മകൾക്ക് പോകാം, ഹസ്ബൻഡിന് പോകാം. അപ്പോൾ അതെങ്ങനെയാണ് ഈ പേര് തിരുത്തിയെടുക്കുന്നത് എന്നിട്ട് ഈ ടിക്കറ്റിൽ?
0: തിരുത്തിയെടുക്കുന്നത് നമ്മൾ ഇതാണ് ഓഫീസിൽ വെച്ച് നമ്മൾ ആ പേര് നെയിം ചേഞ്ച് ചെയ്യാനുള്ള നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ പ്രധാനം നമുക്ക് ഈ റിലേഷൻഷിപ്പ് തെളിയിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെന്റ് അതാണ് വേണമെന്നുള്ളതാണ്.
2: ഡോക്യുമെന്റുമായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ,
0: അതെ, റിസർവേഷൻ സൂപ്പർവൈസറെ കണ്ടു കഴിഞ്ഞാൽ ഒരു അപേക്ഷ എഴുതി കൊടുക്കണം. എന്നെ മാതിരി ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്ത കൊണ്ട് ഈ പോകാൻ പറ്റാത്ത ആളാണ് എഴുതുന്നത്. ഞാൻ എന്റെ ബർത്ത് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ സഹോദരൻ്റെ ആൾക്ക് മാറ്റിക്കൊടണം എന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ എഴുതണം. അപ്പോൾ അതും ഈ ഡോക്യുമെന്റ്സും വെച്ചിട്ടാണ് നമ്മൾ.
2: അപ്പോൾ ഇങ്ങനെ ഒരു അപേക്ഷയുടെ ആവശ്യമുണ്ട്,
0: അപേക്ഷ, ഒരു റിട്ടൺ റിക്വസ്റ്റ്.
2: അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഇതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല.
0: ഓൺലൈൻ സാധിക്കില്ല, ഓൺലൈൻ ടിക്കറ്റുകൾക്കും ഓഫീസിലാണ് നമ്മൾ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്.
2: ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈനിലൊരു ടിക്കറ്റ് എടുത്താൽ ആ ടിക്കറ്റ് മറ്റൊരാൾക്ക് ഉപയോഗപ്രദമാക്കണമെങ്കിൽ നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ എത്തണം, ഇങ്ങനെ ഒരു അപേക്ഷയുമായി വരണം. ഈ അപേക്ഷയിൽ പറയുന്ന ആള് നമ്മുടെ ഇന്ന ആളാണെന്ന് തെളിയിക്കുന്ന രേഖ വേണം. രേഖയുമായിട്ട് നമ്മൾ കൗണ്ടറിലാണോ വരേണ്ടത്?
0: അല്ല, അവിടെ റിസർവേഷൻ ഓഫീസിൽ സൂപ്പർവൈസർ കണ്ടാൽ മതി.
2: അപ്പൊ അദ്ദേഹം അതെങ്ങനെയാണ് മാറ്റുന്നത്? ടിക്കറ്റ് മറ്റേ ആളിന്റെ പേരിൽ മാറ്റി തരുമോ?
0: അതല്ല, നമ്മളത് ചാർട്ടിലാണല്ലോ പ്രധാനമായിട്ട് മാറേണ്ടത്. നമ്മൾ റെക്കോർഡിൽ പോയിട്ട് അത് മാറ്റിയിട്ട് ഫിസിക്കൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന് ഫിസിക്കലായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കും. ടിക്കറ്റിൽ ആ ഏജും നമ്മളെ സെക്സ് ഒക്കെ നമ്മൾ മാറ്റി കൊടുക്കും. പേര് മാറ്റില്ല, പേര് ടിക്കറ്റിൽ ഇല്ലല്ലോ, അപ്പൊ സീൽ വെച്ച് കൊടുക്കും. ചാർട്ടില് പേര് മാറി
2: വരും.
0: അപ്പൊ ടി ടി വന്ന് ചോദിക്കുമ്പോൾ ടി ടിക്ക് അറിയാം ആരാണ് മാറി വന്നിരിക്കുന്നത്.
2: ഓ ശരി ശരി, അദ്ദേഹത്തിന് ഇൻഫർമേഷൻ.

0: അതെ
1: കിട്ടുന്നുണ്ട്
0: പോലെ
1: അല്ലേ. ആ വളരെ ഉപയോഗപ്രദമായ ഒരു അറിവായിരുന്നു അത്. ആ അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു വന്നത് ഈ റിസർവേഷനെ കുറിച്ചാണ്, റെയിൽ വണ്ണിനെ കുറിച്ചാണ്.
0: ഓക്കെ
1: പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഏതാണ് ആ ഒരു റെയിൽ മദത് ആപ്പ്
0: അതെ
1: അല്ലേ, റെയിൽ മദത് ആപ്പ്, ആ ആ ആപ്പിനെ കുറിച്ച് തന്നെയാണ് കുറച്ച് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത്. നമുക്ക് ട്രെയിൻ യാത്രക്കിടയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, ഇപ്പോൾ ട്രെയിൻ യാത്രക്കിടെ നമുക്കൊരു ഒരു ഒരു കുറ്റകൃത്യം നമ്മൾ കണ്ടു, നമുക്കതൊന്ന് റിപ്പോർട്ട് ചെയ്യണം, ഉടനെ തന്നെ നമുക്കൊരു പോലീസിൻ്റെ സഹായം ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ആപ്പ്, അപ്പോൾ എല്ലാ യാത്രികരും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കേണ്ടത് ഒരു ആവശ്യകതയാണ് അല്ലേ. പലപ്പോഴും ഈ ആപ്പിനെ കുറിച്ച് അറിയാത്തവരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആരോടാണ് ഇത് പറയേണ്ടത്? പിന്നെ ചില ബോഗികളിലൊക്കെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്, അത് വളരെ നീണ്ട നമ്പറുകളാണ്.
0: അല്ല, റെയിൽ മദത്തിൽ ആപ്പിൽ നമ്മൾ നമ്മളുടെ ടിക്കറ്റ് നമ്പറും ബാക്കിയുള്ള ഡീറ്റെയിൽസും കൊടുത്ത ശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് മാത്രം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ ഉടനെ 24 മണിക്കൂറും മോണിറ്റർ ചെയ്യുന്ന നമുക്കൊരു സെല്ലുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് വിളി വരും, നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം, എന്താണ് കാര്യം.
1: അതെ,
0: മെസ്സേജാണ് അയക്കുന്നത്. മെസ്സേജ് അയച്ച ഉടൻ തന്നെ നമുക്ക് അവിടെ നിന്ന് കോൾ വരും. കോളിൽ നമുക്ക് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത് എന്താ വേണമെന്ന് വെച്ചാൽ അവർ അറേഞ്ച് ചെയ്യും.
1: ഏത് ഭാഷയിലാണ് നമുക്ക് മെസ്സേജ് അയക്കേണ്ടത്? പ്രാദേശിക ഭാഷയിൽ അയക്കാമോ, ഇംഗ്ലീഷിലാണോ?
0: ഇംഗ്ലീഷിലാണ് നമ്മളിപ്പോൾ സ്റ്റാൻഡ് ആയിട്ട് കാണുന്നത്. നമുക്ക് ഇതിനകത്ത് കോച്ച് പേഴ്സൺ അത് ഇംഗ്ലീഷിലാണ്. നമ്മൾ സിമ്പിളായിട്ടുള്ള വേർഡ്സ് ആയാലും മതി, എന്തെങ്കിലും എഴുതി അപ്പം തന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നുള്ളതാണ്. വിളിക്കുന്ന ആളോട് നമുക്ക് ഏത് ഭാഷയിലും ആണെങ്കിലും സംസാരിക്കാം.
1: പിന്നെ നമ്മൾ റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ സീറ്റൊക്കെ മുമ്പ് ഉപയോഗിച്ചിരുന്ന ആള് വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്കതിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് അടുത്ത സീറ്റിൽ ഇരിക്കുക എന്നുള്ളതാണ്. അത് വൃത്തിയാക്കാനുള്ള സംവിധാനമൊന്നും നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അടുത്ത നീറ്റായിട്ടുള്ളൊരു സീറ്റിലിരിക്കും. പിന്നെ അവിടെ ഒരാൾ വരുമ്പോൾ നമ്മളൊന്ന് ഒതുങ്ങിയിരിക്കുക, ഇതാണ്. അപ്പോൾ ഈ റെയിൽ മദത് ആപ്പ് ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാമോ?
0: അതായത് ഈ ട്രെയിനുകളിൽ ഞങ്ങളിപ്പോൾ ഒരു OBHS പറഞ്ഞിട്ട് ഓൺ ബോർഡ് ഹൗസ് കീപ്പിംഗ് സ്കീം ഇതുണ്ട്. അപ്പോൾ അവരുടെ നമ്പർ ഞങ്ങൾ എല്ലാ ഇതിലും എഴുതി വെക്കാറുണ്ട് കോച്ചുകളിൽ. അതുകൂടാതെ TT വർക്ക് ചെയ്യുന്ന TT എടുത്ത് നമ്മൾ പരാതിപ്പെടാം. അയാൾ അവിടെ അതിൽ ഓൺ ബോർഡ് ആൾക്കാരില്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ക്ലീനിങ്ങിനുള്ള ആളുകൾ അറേഞ്ച് ചെയ്യും. ഈ ഓൺ ബോർഡ് ഉള്ള ആൾക്കാർ നിങ്ങൾ നമ്മൾ കംപ്ലയിൻറ്റ് പറഞ്ഞ ഉടനെ വന്ന് ക്ലിയർ ചെയ്യാറുണ്ട്. അവിടെ അതിൽ തന്നെ ട്രെയിനിൽ സർവീസ് ഉണ്ട് നമുക്ക്, ഓൺ ബോർഡ് ഹൗസിംഗ് കീപ്പിംഗ് അവർ ചെയ്യും. അങ്ങനെ ഇല്ലാത്ത സർവീസ് ഇല്ലാത്ത ട്രെയിനാണെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ നമുക്കതിനുള്ള TT എടുത്ത് പറഞ്ഞാൽ മതി. റെയിൽ മദത്തിൽ പറയാം, ഇവർ വന്ന് നമുക്ക് ചെയ്യുന്നതായിരിക്കും.
1: TT എപ്പോഴും നമ്മൾ കാണണമെന്നില്ലല്ലോ,
0: കാണുന്നില്ല. പക്ഷെ 3-4 കോച്ചുകൾ കൂടുതൽ ഉണ്ടാവില്ല, അപ്പൊ അടുത്ത കോച്ചുകൾ അപ്പുറത്തെ കോച്ചിൽ അയാൾ ഉണ്ടാവും.
1: അപ്പൊ അദ്ദേഹത്തോട് പറയാം.
0: പറയാം.
1: പിന്നെ വേറൊന്ന്, ഇടയ്ക്ക് നമ്മൾ ചിലരൊക്കെ ഈ ട്രെയിൻ മാറി കയറാറുണ്ട്. എനിക്ക് തന്നെ നല്ലൊരു അനുഭവമുണ്ട്. ഒരാള് വേളാങ്കണ്ണി ട്രെയിനിൽ പിന്നെ കയറി, പിന്നെ അതേ അതേ കോച്ച്, അതേ സീറ്റ് നമ്പര്, പിന്നെ അതേ കോച്ച് പൊസിഷൻ. അവിടെ നിന്നിരുന്ന ആൾ ശബരിയിൽ കയറേണ്ടതിന് പകരം വേളാങ്കണ്ണിയിൽ കയറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ വേറൊരാൾ ഇരിക്കുന്നു. അപ്പോൾ അപ്പോഴും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല ഇത് വേളാങ്കണ്ണി ട്രെയിനാണെന്ന്. അപ്പോൾ അതിലിരുന്ന ആൾ TTA വിളിക്കുന്നു, അദ്ദേഹം വരുന്നു, അദ്ദേഹം പറയുന്നു നിങ്ങളുടെ ട്രെയിൻ അല്ല ഇത്, ഇത് ശബരിയാണ്, നിങ്ങൾ ഉടനെ തന്നെ കായംകുളത്ത് ഇറങ്ങണം, എന്നിട്ട് അവിടെ നിന്നാൽ അടുത്ത വണ്ടി വരും. അങ്ങനെ ഇത് ഒരു ചിലപ്പോഴൊക്കെ സാധാരണ സംഭവിക്കാറുള്ള ഒന്നാണ്. ട്രെയിനിൻ്റെ നമ്പര് നോക്കാത്തത് കൊണ്ടാവണം ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ആ നമ്പര് നോക്കിയിട്ടാണ് നമ്മൾ കയറുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത് സംഭവിക്കില്ല. ഇങ്ങനെ ട്രെയിൻ മാറി കയറിയാൽ, ഒരാളെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ഉടനെ നമ്മൾ ചെയ്യേണ്ട, അയാൾക്ക് കിട്ടേണ്ട ഒരു അസിസ്റ്റ്, സത്യം പറഞ്ഞാൽ അയാൾക്ക് അറിയാത്തത് കൊണ്ട് സംഭവിച്ചു പോയതാണ്, അത് എങ്ങനെയാണ്?
0: നമ്മൾ എല്ലാ സ്റ്റേഷനുകളിലും നമ്മൾ പബ്ലിക് അഡ്രസ് സിസ്റ്റം ഉണ്ട്, അനൗൺസ്മെൻ്റ് ട്രെയിൻ വരുന്നതും കോച്ച് പൊസിഷനും എല്ലാം പറയുന്നുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാത്ത ഒരാളായിരിക്കാം മാർക്ക് കയറുന്നത്. അയാൾ അടുത്ത് പരിഭ്രമിക്കരുത്, അയാൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഇപ്പം നമുക്ക് മാക്സിമം അയാൾക്ക് പ്രശ്നം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളിൽ

0: അതിലുള്ള സ്റ്റേഷനിലായിരുന്നു. അവിടെ നിന്ന് കയറാത്തതുകൊണ്ട് അയാളുടെ സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളത് മാത്രമായിരിക്കും അയാളത്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല,
1: ഒന്നും ചെയ്യാൻ പറ്റില്ല,
0: അയാൾ ആ ട്രെയിൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേ പോകുന്ന വഴിക്കുള്ളത് തന്നെയാണെങ്കിൽ അയാൾക്ക് ഇതേപോലെ റെയിൽ മതത്തിൽ പറഞ്ഞ അയാൾക്ക് ബോർഡിംഗ് സ്റ്റേഷൻ നമുക്ക് ഞാനിങ്ങനെ അറിയാതെ കയറിപ്പോയാളാണ് ഈ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നതെന്ന് പറയാം, അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുക്കാം. അതാണ് നമുക്ക് അതേ സ്റ്റേഷനിൽ പോകാൻ തീരുമാനം. അല്ലാതെ തിരിച്ചു പോയിട്ട് ആ വണ്ടി പിടിക്കുക എന്നുള്ളത് നടക്കാതെ പ്രായോഗികമല്ല.
1: പക്ഷെ അയാൾക്ക് വേണ്ട ഉപദേശം വേണമെങ്കിൽ കൊടുക്കും.
0: വിളിച്ചാലും അത് അയാൾ ഇറങ്ങുന്ന ഏത് സ്റ്റേഷനിലാണോ അവിടെയും കിട്ടും, ടി ടിമാരും കൊടുക്കും.
1: ആ അത് ശരി. അപ്പോ ഒരു കള്ളവണ്ടി കയറി എന്നുള്ള ഒരു ആരോപണമൊന്നും അയാളുടെ പേരിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അയാളെ ട്രെയിൻ മാറി കയറിയ ഒരാളാണ്. സത്യത്തിൽ നമ്മള് ആ ഒരു കോളുണ്ട് സാർ നമുക്ക്. ഹലോ, ഹലോ, കൊച്ചി എഫ് എം ആണ്, ഇതാരാണ്?
2: ഹലോ,
1: ആ പറയൂ, ആരാണ്? ആ അന്നാവിനീറ്റാ, പറഞ്ഞോളൂ. നമ്മുടെ പിന്നെ ഗണേഷ് വെങ്കടാചലൻ സാർ ഉണ്ട്, സംസാരിച്ചോളൂ.
2: ഞാൻ ഒരു ദിവസം ഒരു സ്ഥലം വരെ പോകാൻ പോയപ്പോ ഞാൻ ലോക്കൽ ട്രെയിനിലാണ് പോണത്. അപ്പോ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ട്രെയിനിന്റെ അകത്ത് കയറിയപ്പോ സീറ്റ് എല്ലാം തിരക്കായിരുന്നു. അപ്പോ തിരക്കായത് പകുതി പേര് നിൽക്കുക ചെയ്തിരുന്നത്, ഇരിക്കാനുള്ള ഇതൊക്കെ ഫില്ലായിരുന്നു. പിന്നെ ബേർത്തില് ഒരാള് കിടക്കണ്ടായിരുന്നു. എന്റെ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു, എന്റെ അടുത്തായിട്ട് ഇന്ന് ചേച്ചിയുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് അയാളെ വിളിക്കാൻ ശ്രമിച്ചപ്പോ അയാള് മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു കിടക്കുകയാണ് ചെയ്തത്. അപ്പോ ആ ഒരു സമയത്ത് അത് മാത്രല്ല, ആ സമയത്ത് വന്ദേ ഭാരത് ട്രെയിൻ പോണോണ്ട് ഈ ട്രെയിൻ ഇടക്ക് വെച്ച് ഒരു സ്റ്റോപ്പ് ഇത് സ്റ്റേഷനിൽ വെച്ച് നിർത്തിയിട്ടാണ് കുറച്ചുനേരം. അങ്ങനെ രണ്ടു മൂന്ന് സ്റ്റേഷനിൽ വെച്ച് നിർത്തിയിട്ടപ്പോ തന്നെ ഞങ്ങൾ കുറച്ചുപേരെ ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കുട്ടികളായിട്ട് നിൽക്കുന്നവര് ശരിക്കും ബുദ്ധിമുട്ടി പോയൊരു അവസരമാണത്. അപ്പോ ഈ ബർത്തില് ഇങ്ങനെ ലോക്കൽ ഇതില് കേറിയിട്ട് ബർത്തിൽ ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ സാർ? അപ്പൊ ആ ഒരു ഇൻസ്റ്റന്റിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
0: അതായത് കുട്ടി, ലോക്കൽ ട്രെയിനുകളിൽ ഇപ്പം എല്ലാം ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ പോലെ ആർ പി എഫിൻ്റെ സേവനം ഉണ്ടായിരുന്നു വരില്ല, സ്റ്റേഷനുകളിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമുക്ക് ചെയ്യാവുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ റെയിൽ മദത് ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു പരാതി കൊടുക്കാം, അടുത്ത സ്റ്റേഷനിൽ ആർ പി എഫ് വരും, നെക്സ്റ്റ് സ്റ്റേഷനിൽ ഒന്ന്. രണ്ടാമത്, റെയിൽവേ എന്ന് പറയുന്നതും ഒരു സമൂഹത്തിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ്, പൊതുസ്ഥാപനമാണ്. അതിൽ ഇതുപോലുള്ള ഇത് കണ്ട് നമ്മൾ എല്ലാവരും പ്രതികരിക്കുക തന്നെ വേണം, വേറെ വഴിയില്ല അതിനകത്ത്. മനസ്സിലായില്ലേ? നമ്മൾ എല്ലാവരും ഇത്രയും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ പ്രതി അയാളെ മാറ്റേണ്ട ഇതുണ്ട് നിങ്ങൾക്ക്. ഇനിയിപ്പോൾ അയാൾ വയ്യാതെ കിടക്കുകയാണ് എന്താ നമുക്കത് അറിയില്ല. പക്ഷേ എങ്കിലും നമ്മളത് പൊതു ഇതൊരു പൊതു ആയ ഒരു സ്ഥാപനമാണ്, ജനങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ഉള്ളൊരു സ്ഥാപനമാണ്, എല്ലാവരും ഇതിനകത്ത് തുല്യരായിട്ട് തന്നെ നമ്മൾ കരുതുന്നത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ടതും നമ്മളുടെ ആണെന്നുള്ള ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അങ്ങനെ മാത്രമേ ഈ പൊതുസ്വത്തുകൾ നമുക്ക് സംരക്ഷിക്കപ്പെടുകയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അസിസ്റ്റൻസ് നമുക്ക് സ്റ്റേഷനിൽ ഇപ്പോൾ ലോക്കൽ ട്രെയിനൊക്കെ ആകുമ്പോൾ അടുത്ത സ്റ്റേഷനിൽ ചിലപ്പോൾ ആർ പി എഫിനെ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് മുൻകൂട്ടി ഈ റെയിൽ മദത് പോലുള്ള സാധനം നമ്മളതൊരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ ആ സ്റ്റേഷനിൽ ആർ പി എഫ് വരുന്നതായിരിക്കും നിങ്ങളുടെ സഹായത്തിന്. റെയിൽ മദത്, റെയിൽ RAIL MADAD, റെയിൽ മദത്. റെയിൽ വൺ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടോ കുട്ടി? റെയിൽ വൺ ആപ്പ് അത് ഡൗൺലോഡ് ചെയ്യും. നിങ്ങൾ യാത്ര ചെയ്യുന്നവരെല്ലാവരും റെയിൽ വൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. റെയിൽ വൺ ആപ്പ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ ഉപകാരമാണ്. ഇതുപോലുള്ള റെയിൽ മദത് ആപ്പ് അതിലൊരു ഐക്കൺ ഉണ്ട്, അതുവഴിയും നമുക്ക് ഇതുപോലെ ഹെൽപ്പിനും വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
1: റെയിൽ മദത് ആപ്പിന്റെ നമ്പർ ഒരിക്കൽ കൂടി പറയുന്നത് നല്ലതായിരിക്കും സാർ.
0: റെയിൽ
1: വൺ അല്ല, റെയിൽ മദത് ആപ്പിനൊരു നമ്പർ ഉണ്ടല്ലോ,
0: അത്
1: 139. ഈ 139-ലേക്കാണ് നമ്മൾ മെസ്സേജ്
0: അയക്കുന്നത്.
1: അപ്പോ ഈ കുട്ടി പറഞ്ഞത് നമ്മുടെ ഒരു പൗരബോധത്തിന്റെ പ്രശ്നം കൂടിയാണ് അത് അല്ലേ.
0: നമ്മൾ എല്ലാവർക്കും ഇപ്പോ എല്ലാവർക്കും വേണ്ടി ഇപ്പൊ നമ്മൾ പൊതുസമൂഹം, ഇത്രയും വലിയ ആൾക്കാരുള്ളപ്പോ നമുക്കുള്ള സ്കൂളുകള്, ഹോസ്പിറ്റലുകള്, പോലീസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും കൊണ്ട് വരുന്ന കൊടുക്കാൻ പറ്റില്ല. നമുക്കൊരു ഇതായാലും അപ്പോ നമ്മൾ തന്നെ പ്രതികരണം കുറച്ച് ചെയ്താൽ മാത്രമേ പൊതുസ്വത്ത് സംരക്ഷിക്കപ്പെടുകയുള്ളൂ.
1: അതുപോലെ ഈ ട്രെയിൻ യാത്രയ്ക്കിടയിലുണ്ടായ

0: ചില തരം ഉപദ്രവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ചിലർ വളരെ ഉറക്കെ സംസാരിക്കും, അപ്പോൾ മറ്റുള്ളവർ നിശബ്ദരായിരിക്കും. പക്ഷേ ഇവരോട് നിങ്ങൾ ഒന്ന് ശബ്ദം കുറയ്ക്കൂ എന്ന് പറഞ്ഞാൽ മറ്റ് സംഘർഷങ്ങൾ എന്തെങ്കിലും ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ച് ആരുമൊന്നും പറയില്ല. ഒന്നത്, രണ്ട്, ചിലർ ഉറക്കെ പാട്ട് കേൾക്കും, ചിലർ ഉറക്കെ സിനിമ കാണും. അപ്പോൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് ഉപദ്രവമാണ് എന്ന് അവർ ചിന്തിക്കുന്നില്ല.
1: ചിന്തിക്കാതെ
0: പക്ഷേ ഇതിനെക്കുറിച്ച് കൂടെയുള്ളവർ പറയാതിരിക്കാനുള്ള കാരണം ഇത്തരം സംഘർഷങ്ങൾ നമുക്ക്
1: ശരിയാ.
0: ഒഴിവാക്കണമല്ലോ, അവരെങ്ങനെ പ്രതികരിക്കും എന്നറിയാം. അപ്പോൾ അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക?
1: ഇതൊക്കെ ഒന്നാമത് വലിയ ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിൽ നമുക്ക് ആർ പി എഫിൻ്റെ സേവനം തേടാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ആദ്യം സംഘർഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, എല്ലാവരോടും പറയാമല്ലോ. പിന്നെ ഇത് എല്ലാവരും കൂടി പൗരബോധം ആവശ്യമാണ്, എല്ലാവരും കൂടെ ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ റെയിൽവേയുടെ ഒരു നിയമം വന്നിരുന്നു, ഈ ബെർത്തുകൾ ഉപയോഗിക്കുന്നത് രാത്രി 10-6 ഇടയ്ക്ക് മാത്രമായിരിക്കണം എന്ന് പറഞ്ഞിട്ട്. അതെന്താ വെച്ചാൽ ചിലവർ വന്നിട്ട് വന്നപ്പോൾ തന്നെ ബെർത്തൊക്കെ മറ്റുള്ളവർക്ക് ഇരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ആ നിയമം നമ്മൾ കർശനമാക്കിയതിന് കാരണം തന്നെ ഇത് തന്നെയാണ്. രാത്രി 10-6 ഇടയ്ക്ക് മാത്രമേ നമുക്ക് ബെർത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള സമയങ്ങൾ അതെ അതെ ബെർത്ത് ബാക്കിയുള്ള സമയത്ത് നമുക്ക് ഇരിക്കാനും കൂടിയുള്ള മറ്റുള്ളവരും കൂടെ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു.
0: സൗകര്യമാണ്. അതുപോലെ നമ്മൾ ഇപ്പോൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഹെഡ്ഫോൺ വെക്കണം എന്നൊരു നിയമം ഉണ്ടോ?
1: ഇല്ല, അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ആർ പി എഫിന് വേണമെങ്കിൽ ഇതുപോലുള്ള കേസുകൾ പബ്ലിക് നോയിസ്, അവർക്ക് അവരുടെ റെയിൽവേ ആക്ട് പ്രകാരം പബ്ലിക് നോയിസൻസ് ആയിട്ട് വേണമെങ്കിൽ അവർക്ക് കേസ് എടുക്കുകയൊക്കെ ചെയ്യാം, ഉറക്കെ പാട്ട് വയ്ക്കുന്ന അതല്ല.
0: പക്ഷേ അങ്ങനെ ഒരു നിയമം എവിടെയോ ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നു.
1: ഇല്ല ഇല്ല, അത് നമ്മൾ പൊതുവെ നമ്മൾ പൊതുസ്ഥലത്ത് നമ്മൾ ശരിക്കും ഇങ്ങനെ
0: അതെ എല്ലാ എല്ലാ പൊതുസ്ഥലത്തിന്റെ നിയമം തന്നെയാണ്
1: റെയിൽവേ എല്ലാ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ജനാധിപത്യം പോലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം ആയതുകൊണ്ട് എല്ലാവരും അത് ബാധിക്കാൻ പാലിക്കാൻ ബാധ്യസ്ഥരാണ്.
0: ഞാൻ ആലോചിക്കുന്നത് എല്ലാ യാത്രക്കാരും ഒരുപോലെ ഹെഡ്ഫോൺ ഒന്നും ഇല്ലാതെ കുറെ പാട്ടുകൾ ഒന്നിച്ച് വെച്ചു കഴിഞ്ഞാൽ ആ ബോഗിയിലിരിക്കുന്നവരുടെ
1: ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാളുകൾ തുടങ്ങിയിട്ടുണ്ട്, ഈ ഹെഡ്ഫോൺ കിട്ടുന്ന സ്റ്റാളുകളുണ്ട്, അത് കൂടി ഉപയോഗപ്പെടുത്താം.
0: ഒരു ഹെഡ്ഫോണുമായിട്ട് നിങ്ങൾ കയറിക്കോളൂ എന്നുള്ളതാണ് അല്ലേ? പിന്നെ വേറൊരു സംഗതി, IRCTC ഭക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലേ ദീർഘദൂര റെയിൽവേ യാത്രക്കാർക്ക്? ആ ഭക്ഷണം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. അങ്ങനെ ഇപ്പോൾ ഈ മറ്റ് പിന്നെ പോർട്ടലുകളിൽ നിന്നുള്ള
1: ഭക്ഷണം, അതായത് മറ്റേ പ്രൈവറ്റ് പ്ലെയേഴ്സ് സ്വിഗ്ഗി സൊമാറ്റോ അതുപോലുള്ള ഇതും നമ്മൾ ഈ പോർട്ടൽ വഴി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്.
0: അതെങ്ങനെയാണ്, നമ്മളൊരു സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും?
1: അതല്ല, അത് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ഡെസ്റ്റിനേഷനും നമുക്ക് ഏത് സ്റ്റേഷനിലാണ് വേണ്ടത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ വരുന്നതിൻ്റെ ഏതൊക്കെയാണ് ഫുഡ് ഐറ്റംസ് ഉള്ളതെന്ന് വരെ നമുക്ക് ആ പോർട്ടലിൽ കാണാൻ പറ്റും. നമ്മൾ ബുക്ക് ചെയ്ത് പൈസ അടച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റേഷൻ വരുമ്പോൾ നമുക്ക് അതിൽ ഫോൺ നമ്പർ കിട്ടും, അയാൾ വിളിക്കാം, അല്ലെങ്കിൽ അയാൾ തന്നെ നമ്മൾ വിളിച്ചിട്ട് എവിടെയാണ് വരുന്നത്, ഡോറിൻ്റെ അടുത്ത് വരണോ എന്നൊക്കെ ചോദിക്കാം. എന്തായാലും അയാൾ സ്റ്റേഷനിലെ സീറ്റിലേക്ക് തന്നെ സെർവ് ചെയ്യാനുള്ള അതിനകത്ത് ഇതുണ്ട്.
0: അങ്ങനെയുള്ള ഒരു സൗകര്യവും ഇപ്പോഴുണ്ട്, അത് മുമ്പ് ഉണ്ടായിരുന്നില്ല.
1: അതെ, അതിപ്പോ ഈ പോർട്ടൽ വന്നതോടെ ഈ റെയിൽ മദത്തിൽ അതും റെയിൽ വൺ ആപ്പിൽ അതും നമുക്ക് ചെയ്യാം.
0: റെയിൽ വൺ ആപ്പ്. ആ ശരി ശരി, ഓക്കെ. നമുക്ക് ഒരു കോൾ ഉണ്ട് സർ. ഹലോ ഹലോ, ആ ഹലോ, കൊച്ചി എഫ് എം ആണ്.
1: പറയൂ സർ.
0: ആ പറഞ്ഞോളൂ.
2: പിന്നെ എനിക്ക് നമ്മള് സ്റ്റേഷനിൽ ടിക്കറ്റ് റിസർവ് ചെയ്തു, അതിന് അവിടുന്ന് കേറാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട്
1: നിങ്ങൾക്കത് അത് മുൻകൂട്ടി നമ്മൾ ബ്രേക്ക് ബോർഡിംഗ് സ്റ്റേഷൻ ചേഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് ഏത് മറ്റ് വേറൊരു സ്റ്റേഷനിൽ നിന്നാണ് കയറേണ്ടതെങ്കിൽ നിങ്ങൾക്കത് ഓൺലൈൻ ആപ്പിലും ചെയ്യാം, അല്ലെങ്കിൽ റിസർവേഷൻ ഓഫീസിലും പോയിട്ട് നമുക്ക് ആ ബോർഡിംഗ് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ എറണാകുളത്ത് ബുക്ക് ചെയ്ത ടിക്കറ്റ് നിങ്ങൾക്ക് പാലക്കാട് നിന്ന് കയറണമെങ്കിൽ മുൻകൂട്ടി പറഞ്ഞില്ല പറഞ്ഞ് നമുക്ക് ബോർഡിംഗ് ചേഞ്ച് സ്റ്റേഷൻ മാറ്റി വെക്കാം. ആ കാരണം എന്തിനാ വെച്ചാൽ ആ ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റി വെക്കുമ്പോഴാണ് TT ക്ക് മെസ്സേജ് പോകുള്ളൂ ഇന്ന ആള് ഈ സ്റ്റേഷനിലേക്ക് കയറുള്ളൂ എന്ന്. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേഷനിൽ ബുക്ക് ചെയ്ത സ്റ്റേഷനിൽ നിങ്ങൾ കയറിയില്ലെങ്കിൽ ആള് ആളില്ലാത്ത രീതിയിൽ കണക്കാക്കി അടുത്ത ആൾക്ക് ടിക്കറ്റ് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് അരമണിക്കൂർ മുമ്പ് വരെ മാറ്റാം. ഷെഡ്യൂൾഡ് ഡിപ്പാർച്ചർ, അതായത് തിരുവനന്തപുരം

0: പുറപ്പെട്ട് എറണാകുളത്ത് വരുന്ന ട്രെയിൻ ആണെങ്കിൽ തിരുവനന്തപുരത്ത് പുറപ്പെടുന്നതിൻ്റെ വണ്ടിയുടെ ഒറിജിനൽ സ്റ്റേഷൻ്റെ സോഴ്സ് അവിടെ നിന്ന് അരമണിക്കൂർ മുമ്പ് വരെ നമുക്ക് ഈ ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റാവുന്നതാണ്. ഓൺലൈനിൽ മാറ്റാം, കൗണ്ടറിൽ സ്റ്റേഷനിൽ വന്നും മാറ്റാം.
1: ഹലോ, ആ സാർ, വിളിച്ചതിന് നന്ദി. കഴിഞ്ഞില്ലേ സംശയം ചോദിച്ചു കഴിഞ്ഞില്ലേ?
0: എന്തെങ്കിലും ഉണ്ടോ?
1: ഹലോ, കട്ടായി. ഓക്കെ, അപ്പോൾ അദ്ദേഹം ചോദിച്ചത് അത് കയറേണ്ട സ്ഥലം കഴിഞ്ഞ് മറ്റൊരു സ്റ്റേഷനിൽ കയറുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ കയറുമ്പോൾ ഈ ടിക്കറ്റ് നിരക്കിൽ എന്തെങ്കിലും സൗജന്യം നമുക്ക് ലഭിക്കുമോ? ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്തുനിന്ന് കയറേണ്ട ഒരാൾ കൊല്ലത്തു നിന്നാണ് കയറുന്നത്.
0: റീഫണ്ട് ഒന്നുമില്ല, അയാൾക്ക് ഒന്ന് മാറി കയറാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് മാത്രം.
1: അത് മാത്രമേ ഉള്ളൂ. ആ മുമ്പാണെങ്കിൽ അങ്ങനെ കയറാൻ പറ്റില്ലായിരുന്നു അല്ലേ? നമ്മൾ ടിക്കറ്റ് എവിടുന്നാണോ തുടങ്ങുന്നത്, നമ്മൾ എവിടുന്ന് എടുക്കുന്നു.

0: അപ്പം നമ്മൾ ട്രിവാൻഡ്രത്തുനിന്ന്
1: ഇല്ല
0: കയറേണ്ട
1: ഇല്ല
0: ഒരാൾ കൊല്ലത്തു നിന്നാണ് കയറുന്നത്,
1: റീഫണ്ട് ഒന്നുമില്ല,
0: ഒന്നുമില്ല,
1: അയാൾക്കും ഒന്ന് മാറി കയറാനുള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം.
0: അത് മാത്രമേ ഉള്ളൂ. ആ മുമ്പാണെങ്കിൽ അങ്ങനെ കയറാൻ പറ്റില്ലായിരുന്നു അല്ലേ. നമ്മൾ ടിക്കറ്റ് എവിടെ നിന്നാണോ തുടങ്ങുന്നത്, നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നോ അവിടെ നിന്ന് തന്നെ കയറണമായിരുന്നു. ഓ ആ പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഈ റെയിൽവേ തരുന്ന ഭക്ഷണം അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് പരാതിപ്പെടാൻ സാധിക്കുക?
1: അതും റെയിൽ മദത് തന്നെ ചെയ്യാം, മാത്രമേ എല്ലാറ്റിനും ഉള്ളൊരു സൊല്യൂഷനാണ്.
0: എല്ലാം
1: നമ്മൾ ഈ ഫുഡ് സ്റ്റാളുകളും അതെല്ലാം കൃത്യമായ ഗുണനിലവാരം നോക്കിയിട്ട് തന്നെയാണ്. FSSI സർട്ടിഫിക്കറ്റ് അതുപോലുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ചെക്കിംഗ് എല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഫുഡ് മാക്സിമം നമ്മൾ അതിൻ്റെ ഗുണനിലവാരം ഉറപ്പ് വരുത്തുന്നുണ്ട്. അതിനുള്ള കുറേ വിങ്ങുകൾ നമ്മുടെ കയ്യിലുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതെല്ലാം ഉണ്ട്. എങ്കിലും നമുക്ക് ചില സമയത്ത് തോന്നുമ്പോൾ ഈ ഫുഡ് നമുക്ക് കൊള്ളില്ലാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് പരാതിപ്പെടാം, സ്റ്റേഷനുകളിൽ പരാതിപ്പെടാം, അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഇറങ്ങുന്ന ഡെസ്റ്റിനേഷൻ സ്റ്റേഷനിൽ പരാതിപ്പെടാം, ഓൺലൈനായിട്ട് റെയിൽ മദത്തിൽ പരാതിപ്പെടാം, വൺ ട്രെയിനിൽ കൂടെ പരാതിപ്പെടാം, ഇമെയിൽ കൂടെയും പരാതിപ്പെടാം.
0: അങ്ങനെ പരാതിപ്പെട്ടാൽ നമുക്ക് പിന്നെ
1: കൃത്യമല്ല, ആദ്യം പരാതി പരിഹരണമാണല്ലോ പ്രധാനം, അതിനുശേഷമാണ് കോമ്പൻസേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പരാതിയിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻ, നിങ്ങൾ അതിന് പോവുകയാണെങ്കിൽ മാത്രമേ അതിനെ കുറിച്ച് അറിയിക്കൂ. ആദ്യം നമ്മൾ ഈ പരാതി പരിഹരിക്കുക. അങ്ങനെയുള്ള നമ്മൾ അപ്പം തന്നെ ഈ ഫുഡിൻ്റെ സാമ്പിൾ എടുത്ത് ടെസ്റ്റിനൊക്കെ കൊടുക്കാറുണ്ട്, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാനായിട്ട്.
0: നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭക്ഷണം, ചീത്തയായൊരു ഭക്ഷണം നമ്മുടെ കയ്യിൽ കിട്ടി, ഇത് കഴിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുന്നു, നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യണം, ഇത് പറ്റുന്നില്ല എന്ന്, അവിടെ തന്നെ നമുക്ക് അപ്പോൾ മറ്റൊരു ഫുഡ് കിട്ടുമോ?
1: വേറെ ചിലപ്പോൾ വേറെ സാമ്പിൾ അയാൾക്ക് തരാൻ പറ്റുമായിരിക്കും അത്, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേഷനിൽ നമുക്ക് എന്തെങ്കിലും ആ കാറ്ററിങ് ലൈസൻസിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഫുഡ് പ്രത്യേകിച്ച് ഇപ്പോൾ വന്ദേ ഭാരത് ഉള്ള സ്റ്റേഷനിൽ വളരെ ലിമിറ്റഡ് സ്റ്റോപ്പുകളേ ഉള്ളൂ. നമുക്ക് അതിനൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ കരാർ കൊടുത്തിരിക്കുകയാണ് ഫുഡ് സപ്ലൈക്ക്. മറ്റ് ട്രെയിനുകളിൽ നമുക്ക് ഫുഡ് കിട്ടിയതില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റേഷനിൽ മാത്രമേ അടുത്ത ഫുഡ് കിട്ടാനുള്ള ഒരു സൗകര്യം, അല്ലെങ്കിൽ പാൻട്രി കാർ ഉണ്ടെങ്കിൽ അയാൾക്ക് വേറെ ഫുഡ് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം.
0: വന്ദേ ഭാരതിൽ പാൻട്രി ഇല്ല.
1: വന്ദേ ഭാരതിൽ പാൻട്രി അല്ല, ഓൺ ബോർഡ് കാറ്ററിംഗ് സർവീസ് ആണ്. YSA എന്ന് പറഞ്ഞു, യാത്രി സേവ ആണ്.
0: പുറത്തുനിന്നുള്ള,
1: അതെ, ലൈസൻസ്.
0: ഇനി ഈ റെയിൽവേ റിട്ടയറിംഗ് റൂമുകൾ മുമ്പ് നമുക്കുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടോ അത്?
1: പല സ്റ്റേഷനുകളിലും ഉണ്ട്. ഈ റീമോഡലിംഗിന്റെ ഭാഗമായിട്ട് പല സ്റ്റേഷനിലും ഇപ്പോൾ അത് പുതിയൊരു ബിൽഡിങ്ങിലേക്ക് മാറ്റുന്നതുകൊണ്ട് പഴയത് പൊളിച്ചു പണിയുന്ന ഒരു ഇതാണ്. ചില സ്റ്റേഷനിൽ കിട്ടിയില്ല, അത് അവിടെ വർക്ക് നടക്കുകയാണെങ്കിൽ അണ്ടർ മെയിൻ്റനൻസ് പറഞ്ഞ് വരും, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല.
0: എന്തായിരുന്നു അതിൻ്റെയൊക്കെ ചാർജ് ഇപ്പോഴുണ്ടെങ്കിൽ തന്നെ?
1: അത് ഓരോ സ്റ്റേഷനിൽ ഓരോ പോലെ. ചില സ്റ്റേഷനുകളിൽ 12 മണിക്കൂറായിരുന്നു, ചില സ്റ്റേഷനുകളിൽ 24 മണിക്കൂറായിരുന്നു. ഓരോ സ്ലോട്ടായിരുന്നു, അവിടുത്തെ ഡിമാൻഡ് അനുസരിച്ചിട്ടുള്ള ഇതായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുള്ള ചാർജുകളും ഓരോ സ്റ്റേഷൻ വൈസ് അത് വ്യത്യാസപ്പെടും. എ ക്ലാസ് സ്റ്റേഷൻ, NSG 1, NSG 2 അങ്ങനെയുള്ള സ്റ്റേഷൻ ക്ലാസ് ഉണ്ട്, അതിനൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പോൾ അത് ഓരോ സ്റ്റേഷനിലും ഓരോ റേറ്റ് ആയിരുന്നു. അത് നമുക്ക് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യാവുന്ന IRCTCയുടെ സൈറ്റിൽ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം PNR നമ്പർ വെച്ച്. അപ്പോൾ അതിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റേറ്റ് ഒക്കെ കാണാൻ പറ്റും.
0: അപ്പോൾ ഇപ്പോൾ അത് കിട്ടാൻ കുറച്ച്
1: ഇല്ലാത്ത സ്റ്റേഷനിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഉള്ള സ്റ്റേഷനുകളിൽ
0: മറ്റൊരു സൗകര്യമുള്ളത് AC ലോഞ്ചുകൾ,
1: AC വെയിറ്റിംഗ് ഹാളുകൾ, അതായത് എയർ കണ്ടീഷൻഡ് വെയിറ്റിംഗ് ഹാളുകൾ നമ്മൾ ഒരുപാട് സ്റ്റേഷനുകളിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് വളരെ തുച്ഛമായ നിരക്കിൽ 30 രൂപ ഒരു മണിക്കൂറിന് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ അവിടെ കിട്ടും. ഒരു ഫ്രീ വൈഫൈ ഉണ്ട്, നല്ല കുഷനുള്ള സീറ്റുകളുണ്ട്, ചാർജ് ചെയ്യാം സീറ്റിലിരുന്നുകൊണ്ട് തന്നെ, കേബിൾ TV ഉണ്ട്, വിനോദത്തിനായിട്ട് മിനി ലൈബ്രറി ഉണ്ട്, എല്ലാം ഒരുവിധം എല്ലാ സ്റ്റേഷനിലും ഉണ്ട്. ചെറിയ സ്റ്റേഷനുകളിൽ വന്നു തുടങ്ങുന്നു. ഇപ്പൊ അങ്കമാലിയിലുണ്ട് പുതിയതായിട്ട്, എറണാകുളം ജംഗ്ഷനിലുണ്ട്, ആലപ്പുഴയുണ്ട്, തൃശ്ശൂരുണ്ട്, അങ്ങനെ പല സ്റ്റേഷനിലും ഉണ്ട്.
0: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ആ ഇത് ഹലോ കൊച്ചിയപ്പമാണ്. റെയിൽവേ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഗണേഷ് വെങ്കടാചലം സാർ.
1: പറയൂ
2: സാറേ, ഞാനൊരു സംശയമാണ്. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രായമുള്ളവർക്ക് വല്ല സൗജന്യമുണ്ടോ?
1: ഇല്ല, മുൻപുണ്ടായിരുന്നു, അത് കൊറോണ പീരീഡിൽ പിൻവലിച്ച ശേഷം പിന്നീട്.

0: പുനഃസ്ഥാപിച്ചിട്ടില്ല.
1: അങ്ങനെ വല്ല
0: അങ്ങനെ ഇതുവരെ ഒന്നും നമുക്ക് ഔദ്യോഗികമായിട്ട് യാതൊരു അറിയിപ്പും വന്നിട്ടില്ല.
2: അതുടനെ വരട്ടെ എന്നൊരു ആശംസ പറയാനേ നിവൃത്തിയുള്ളൂ. ഓക്കെ, അപ്പൊ വിളിച്ചതിന്
0: ഉണ്ടായിരുന്നു. അതൊരു നയപരമായ തീരുമാനമായതുകൊണ്ട് നമുക്ക് അതിലൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ല.
2: അപ്പൊ ശരി, വിളിച്ചതിന് നന്ദി. ഓക്കെ, മറ്റൊരു കോൾ. ഹലോ ഹലോ ഹലോ, ആ പറയൂ പറയൂ, സംശയം ചോദിച്ചോളൂ.
0: ഉണ്ടല്ലോ, നമുക്കുണ്ടല്ലോ. ഡിസബിലിറ്റി ആയ ആൾക്കാർക്ക് കൺസെഷൻസ് എല്ലാം ഉണ്ടല്ലോ റെയിൽവേയില്. അത് നിങ്ങൾക്ക് റെയിൽവേ ഒരു അംഗീകൃത ഫോറമുണ്ട്, അത് നമുക്ക് വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റേഷനിൽ ചെന്നാലും തരും. അതിൽ നമ്മൾ ഫോട്ടോയൊക്കെ ഒട്ടിച്ച് ഒരു ഗവൺമെൻറ് ഡോക്ടർ കൊണ്ട് സർട്ടിഫൈ ചെയ്യിക്കണം, എന്താണ് ഇതെന്നുള്ള സർട്ടിഫിക്കേഷൻ ചെയ്തിരിക്കണം. ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ നിന്ന് സർട്ടിഫൈ ചെയ്യിച്ചാൽ മതി. ഈ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ഫോം മറ്റേ റെയിൽവേ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ ചെന്ന് കണ്ടാലും തരും. അല്ല, ഈ ഒഫീഷ്യൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഒരു പ്രിന്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ ഫോം. അതിൽ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് നമ്മൾ ഗവൺമെൻറ് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോറം വെച്ച് നമുക്ക് തന്നെ റെയിൽവേ കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ സൗജന്യം കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി മാത്രം കൊടുത്താൽ മതിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ദിവ്യാംഗജൻ പറഞ്ഞൊരു പോർട്ടലുണ്ട്, ഇത് നേരത്തെ ഇതിന് ഇതിൽ ഇപ്പം സംസാരിച്ചതാണ്. റെയിൽവേ ദിവ്യാംഗജൻ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളുടെ വേറെ ആധാറിൻ്റെ കോപ്പി, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ബോർഡിൻ്റെ ഇത് മറ്റ് പകർപ്പുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അഡ്രസ്സിലേക്ക് ഒരു കാർഡ് രൂപേണ ഈ മറ്റേ ദിവ്യാംഗജൻ്റെ കാർഡ് വരും. ഈ ആ കാർഡ് വെച്ചിട്ട് നമുക്ക് ഓൺലൈനിലും ചെയ്യാം, ഓഫ്ലൈനായിട്ട് കൗണ്ടറിൽ വന്നിട്ട് റിസർവ് ചെയ്യാം, ബുക്ക് ചെയ്യാം, ടിക്കറ്റ് സാധാരണ ടിക്കറ്റ് എടുക്കാം. എന്തേ, എത്ര വയസ്സുള്ള കുട്ടിയാണ്? ആ 15 വയസ്സുള്ള കുട്ടിക്ക് എടുക്കാം. അവർക്കൊരു എസ്കോർട്ടും കൂടെ കൊണ്ടുപോകാം, അമ്മയോ അച്ഛനോ കൂടെ പോവാം. ആ അവർക്കും അവർക്കും കൺസെഷൻ കിട്ടും. അതെ, ഒരാൾക്ക്. ഓക്കെ,
2: വിളിച്ചതിന് നന്ദി. ഈ ഒരു വിഷയം നേരത്തെ നമ്മൾ സംസാരിച്ചതാണ്. അദ്ദേഹം പ്രോഗ്രാം തുടക്കം കേൾക്കാത്തത് കൊണ്ട് വന്ന ഒരു സംശയമാണ്. അപ്പോൾ ഇനി നമുക്ക് കോളുകളുണ്ടോ? ആ ഒരു കോള് കൂടി ഉണ്ട് സാർ. ഹലോ ഹലോ, ആ കോള് കട്ടായി. ഹലോ ഹലോ, ആ ചോദിച്ചോളൂ ചോദിച്ചോളൂ.
1: ഹലോ,
0: ആ ചോദിച്ചോളൂ.
1: എന്റെ സംശയം, യു ഡി ഐ കാർഡ് കൊണ്ട്
0: യു ഡി ഐ ഡി കാർഡ് വെച്ച് നമ്മൾക്ക് റെയിൽവേയുടെ അംഗീകൃത കൺസെഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യു ഡി ഐ ഡി കാർഡ് നമുക്ക് മറ്റേ റെയിൽവേ കൺസെഷന് പകരം അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ സൈറ്റിൽ റെയിൽവേയുടെ. അത് ആ ആ യു ഡി ഐ കാർഡ് വെച്ചിട്ട് റെയിൽവേയുടെ കാർഡിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ റെയിൽവേയുടെ കാർഡ് നിങ്ങൾ വീട്ടഡ്രസ്സിൽ വരും, അത് വെച്ചിട്ട് നമുക്ക് റെയിൽവേയിൽ ടിക്കറ്റ് എടുക്കാം. ആ മനസ്സിലായോ? ആ യു ഡി ഐ ഡി കാർഡ് നമുക്ക് റെയിൽവേയുടെ കാർഡ് ലഭിക്കാനായിട്ട് ഉപയോഗിക്കാം. അത് അപ്ലോഡ് ചെയ്യുമ്പോൾ യു ഡി ഐ കാർഡ് അപ്ലോഡ് ചെയ്താൽ മതി. അത് ബാക്കി ആധാർ കാർഡ്, അതിൻ്റെ മറ്റേ റെയിൽവേയുടെ മറ്റേ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഇതുണ്ടല്ലോ, റെയിൽവേയുടെ അപേക്ഷ ഫോം ഉണ്ടല്ലോ, ഫോമിൽ ഒരു ഗവൺമെൻറ് ഡോക്ടർ സൈൻ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യണം. അത് ഫോട്ടോ, നിങ്ങളുടെ ഫോട്ടോ, യു ഡി ഐ ഡി കാർഡൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ റെയിൽവേയിൽ നിന്ന് നിങ്ങളുടെ വീട്ട് അഡ്രസ്സിലേക്ക് ഈ കാർഡ് അയച്ചു തരും. അപ്പൊ അത് വെച്ച് നമുക്ക് റെയിൽവേ ടിക്കറ്റ് എടുക്കാം.
2: വിളിച്ചതിന് നന്ദി. ഈ ഒരു മണിക്കൂർ സമയം തീർച്ചയായിട്ടും ശ്രോതാക്കൾക്ക് വളരെ പ്രയോജനം.

0: ജനപ്രദമായ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് ശ്രോതാക്കളിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ തന്നെ അതിനൊരു പിന്നെ ഉദാഹരണമാണ്. അവർക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം സാർ ഇവിടെ വരികയും ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തതിന് വളരെ നന്ദി. നമ്മൾ ഒരു കാര്യം മാത്രം നമ്മൾ വിട്ടിട്ടുണ്ട്, അമൃത് ഭാരത് സ്റ്റേഷൻ. അതിനെക്കുറിച്ച് പറയാമോ? ഒരു ഒരു മിനിറ്റ് നമുക്ക് സമയം.
1: ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വൈകിട്ട് 3:40 ഉദ്ഘാടനം ചെയ്യുന്ന 2 അമൃത് ഭാരത് സ്റ്റേഷനാണ് നമ്മളുടെ ഇവിടെ അടുത്തുള്ള അങ്കമാലിയും ചാലക്കുടിയും. അതുകൂടാതെ വേറെ 4 സ്റ്റേഷൻ കേരളത്തിലുണ്ട്. നിലമ്പൂർ, തിരൂർ പറഞ്ഞ് കുറച്ച് പാലക്കാട് ഡിവിഷനിലുള്ളതാണ്. അത് അമൃത് ഭാരത് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു മോഡൽ സ്റ്റേഷനാണ്. അതിനകത്ത് പാസഞ്ചർ അമിനിറ്റീസ് എല്ലാം ഉണ്ടാവും. വളരെ ഈ ശീതീകരിച്ച നിങ്ങൾ പറഞ്ഞ പോലുള്ള AC റൂമുകൾ, അതുകൂടാതെ കുടിവെള്ളം, പിന്നെ പാസഞ്ചേഴ്സിനുള്ള സൗകര്യങ്ങൾ എല്ലാം വളരെ അമൃത് ഭാരത് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മോഡൽ സ്റ്റേഷൻ പോലെയാണ്.
0: ചാലക്കുടിയും അങ്കമാലിയും സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഹലോ കൊച്ചി FM പരിപാടി സമാപിക്കാനുള്ള സമയമായി. ട്രെയിൻ യാത്രയെ സംബന്ധിച്ച പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി പറഞ്ഞത് എറണാകുളം ജംഗ്ഷൻ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ ശ്രീ ഗണേഷ് വെങ്കടാചലം. സാർ, വളരെ നന്ദി ഇതുവരെ ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്.
1: അവസരം തന്നില്ല, ഞാനും നന്ദി സൂചിപ്പിക്കുന്നു.
0: അതെ, അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഞാൻ പ്രീതി ജോസഫ്. കോൾ എടുക്കാൻ എന്നെ സഹായിച്ചത് ദൃശ്യ. ഈ പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിക്ക് അനുയോജ്യമായ ഗതാഗത സംവിധാനത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണിതെന്ന് പ്രധാനമന്ത്രി. 2026 മാർച്ചിൽ നടന്ന ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സർവറിലെ സാങ്കേതിക പ്രശ്നം കാരണം വിശദമായ ഫലം വൈകുമെന്ന് പരീക്ഷ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ആരോഗ്യരംഗത്ത് നിർണായക പങ്കുവഹിക്കുന്ന മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കണമെന്നും കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി കെ മുരളീധരൻ. പൊതുജനങ്ങളിലും കുട്ടികളിലും ശുചിത്വബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ഗ്രീൻ ക്ലീൻ കേരള ബിൻ വിൻ ഗോൾ ചലഞ്ചിന് തിരുവനന്തപുരം ജില്ലയിൽ തുടക്കമായി. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാർ അറിയിച്ചു. കീം പരീക്ഷയിൽ അടുത്ത വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പരീക്ഷാ നടത്തിപ്പിലും സീറ്റ് അലോട്ട്മെന്റിലും മാറ്റം വരുത്തുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് മുണ്ടൂർ 9 മെയിലിൽ ലോറിയടിച്ച് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. ജാപ്പനീസ് താരം സൊനോമി ഒക്കുഹാര പിന്മാറിയതിനെ തുടർന്നാണ് സിന്ധുവിന്റെ സെമിഫൈനൽ പ്രവേശനം.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

നാല് മണിപ്പൂക്കൾ. വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി.

എല്ലാ നാലുമണിപ്പൂക്കളുടെ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് കർക്കിടകം 1, അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ ഗംഭീര മഴയാണ്. ഇപ്പോഴാണ് ശരിക്കും കർക്കിടകം അങ്ങ് ഒന്ന് നല്ലോണം ശക്തമായത് അല്ലേ. അപ്പോൾ ഇന്നലെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കർക്കിടകം തുടങ്ങാറായോ എന്നൊരു സംശയം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് മാറ്റിയെഴുതി. അപ്പോൾ എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ നാലുമണിപ്പൂക്കൾ തുടങ്ങുകയാണ്. ഇന്ന് ആദ്യം നമ്മൾ കുറേ കാലമായിട്ട് ഫുട്ബോൾ ആഘോഷത്തിലാണ്. പല രാജ്യങ്ങളുടെയും നമ്മൾ ആരാധിക്കുന്നു, പല അതിലെ കളിക്കാരെ നമ്മൾ ആരാധിക്കുന്നു. അവർ ജയിച്ചാൽ സന്തോഷിക്കുന്നു, തോറ്റുകഴിഞ്ഞാൽ കരയുന്നവരും സങ്കടപ്പെടുന്നവരും ഒരുപാടാണ് പല. പക്ഷേ ഇതിനകത്ത് ഇന്ത്യ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറയാ എന്താ പറയുക, ചെറിയൊരു സങ്കടം ഉണ്ടല്ലേ. എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ടീം വരുന്നില്ല എന്നുള്ളത് ഒരു സങ്കടമാണ് എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ അതിന് ഇനി മുതൽ, ഇനി ഭാവിയിൽ അതിനൊരു മാറ്റം വരും എന്നുള്ള പ്രതീക്ഷയ്ക്ക് വക നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹെൽസിങ്കി കപ്പ് നേടിക്കൊണ്ട് നമ്മുടെ ജൂനിയർ ടീം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. എത്രയോ രാജ്യങ്ങൾ പങ്കെടുത്തു, അത്രയും രാജ്യങ്ങളെ എല്ലാം പുറകിലാക്കി 60 ഗോളാണ് അവർ ആ ടൂർണമെന്റിലാകെ നേടിയത്. ആ ടൂർണമെന്റ് കപ്പ് അവരെ ഹെൽസിങ്കി കപ്പ് നേടിക്കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് അവർ തിരിച്ചു വരികയാണ്. ഫിൻലൻഡിലെ ഹെൽസിങ്കിയിലാണ് എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് ഒരു അന്താരാഷ്ട്ര യൂത്ത് ടൂർണമെന്റാണ്, ഫുട്ബോൾ ടൂർണമെന്റാണിത്. അത് തുടങ്ങിയത് 1976 ആദ്യമായിട്ട് ഇങ്ങനൊരു ടൂർണമെന്റ്. എന്നാൽ വളരെ കുറച്ച് രാജ്യങ്ങളെ, 5 രാജ്യങ്ങളിൽ നിന്ന് കുറേ ടീമുകളൊക്കെ ആയിരുന്നു പങ്കെടുത്തിരുന്നത്. പക്ഷേ ഇന്ന് ഈ 2 ദിവസം മുമ്പാണ് നമ്മുടെ കുഞ്ഞുകുട്ടികൾ, ജൂനിയർ താരങ്ങൾ ആ കപ്പ് നേടി ഇന്ത്യയിലേക്ക്, ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പാട്ട് നമ്മുടെ ആ ചുറുചുറുക്കുള്ള ചുണക്കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ വിജയത്തിന് വേണ്ടി. അവർ ഇനി നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഭാരതം എന്ന രാജ്യം ഇനി അടുത്ത ഏതെങ്കിലും ഒരു രണ്ട് വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ് കഴിയുമ്പോഴത്തേക്കും അടുത്ത ടീമിൽ നമ്മുടെ കുട്ടികളെല്ലാം ചെല്ലട്ടെ, നമുക്ക് വേൾഡ് കപ്പ് കളിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഗാനം അവർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതാ ഗാനം.

ആ കൊച്ചു കൂട്ടുകാരെ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് അവർക്ക് ഭാവിയിൽ നമ്മുടെ ഭാരതത്തിന് വേണ്ടി ലോകകപ്പ് കളിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ സന്ദേശത്തിലേക്ക് കടക്കാം കേട്ടോ. നാല് മണിപ്പൂവേ, സുഖാണോ? സുഖാണ് കേട്ടോ. ധാരാളവും മെസ്സേജ് അയച്ചിരിക്കുന്നത്, എനിക്ക് മഴയത്ത് മുൻപേ എന്ന സിനിമയിലെ ചിച്ച ചിച്ച എന്ന ജാനകിയമ്മ പാടിയ സോങ് വെച്ച് തരുമോ? അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ ആ നമ്മൾ പറയില്ലേ, എല്ലാവരുടെ മനസ്സിലും എത്രയോ അധികം ജാനകിയമ്മ പാടിയ പാട്ടുകളാണ് മനസ്സിലിപ്പോഴും നമുക്ക് ഒഴുകിയെത്തുക. ജാനകിയമ്മ എന്ന് ആലോചിക്കുമ്പം പോയി കഴിഞ്ഞ ഭയങ്കര എല്ലാവരും ഒരുപാട് സങ്കടപ്പെട്ടു. അപ്പോൾ അവർക്ക് ആ ഒരു അതുല്യ പ്രതിഭയ്ക്ക്, പ്രതിഭയുടെ പാദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ജാനകിയമ്മയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. കുറച്ച് പുതിയ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മഴയത്ത് മുമ്പേ എന്ന ചിത്രത്തിലെ ചിച്ചാൻ ചിച്ച എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പം എന്തായാലും ജാനകിയമ്മ പാടിയ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മികച്ചതാണ്. ആ ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകതയും, നമ്മൾ പറയില്ലേ, ആ പാടുന്നതിൻ്റെ പ്രത്യേകതയും, എന്തൊരു രസമല്ലേ. അപ്പം എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് ചോദിച്ചിരിക്കുന്ന ആരാന്നറിയൂ, സരിഗ രതീഷ് കോതമംഗലം. മകൻ ഋഷി, മകൾ തൃഷ, അച്ഛൻ അയ്യപ്പൻ, അമ്മ ശാന്ത എന്നിവർക്ക് കൂടി വേണ്ടിയാണ് ഈ പാട്ട്, തീർച്ചയായിട്ടും. അപ്പോൾ സരിഗാരതീഷ്, ഋഷി, തൃഷ, അയ്യപ്പൻ, ശാന്ത ഇത്രയും ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത്രയും ആൾക്കാർ

ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ജാനകമ്മയുടെ കാൽക്കൽ പ്രണാമങ്ങൾ. ഇനി അടുത്ത സന്ദേശത്തിലേക്ക്, ഒട്ടും സമയം കളയുന്നില്ല കേട്ടോ. കോടിക്കുളത്ത് നിന്ന് താജാണ്. ഹായ് നാലുമണിപ്പൂവേ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഴയുടെ ഒരു വിശേഷം തന്നെ. ഇന്ന് കർക്കിടകം ഒന്നാണല്ലോ. അതെ, ഞങ്ങൾക്കിവിടെ മഴയുടെ ദിവസമാണ്. ഇവിടെ അതേ തന്നെ, നല്ല മഴയാണ്. രാവിലെ മുതലേ മഴയായിരുന്നു. കുറച്ച് മുമ്പ് പുറത്തിറങ്ങിയപ്പോൾ മഴ കണ്ടില്ല. ചിലപ്പം പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. ഈ മഴയത്ത് കേൾക്കാൻ ഒരു പാട്ട് വേണം. തീർച്ചയായിട്ടും പാട്ട് തരും. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ, ഈ മഴയത്ത് കേൾക്കാൻ വേണ്ടി ചോദിച്ച പാട്ടാണ്. അതാണ് സ്പിരിറ്റ്. ഏതാ പാട്ടെന്നറിയോ ചോദിച്ചത്? ജെന്റിൽമാൻ എന്ന തമിഴ് മൂവിയിലെ ഒട്ടകത്തെ കെട്ടിക്കോ എന്ന പാട്ടാ ചോദിച്ചത്. അടിപൊളി. എന്തായാലും നമ്മൾ സിനിമ എന്താ പറയാ, മഴയൊക്കെ ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് അല്ലെ. ചിലർക്ക് നല്ല മെലഡി കേൾക്കാൻ തോന്നും, ചിലർക്ക് നല്ല തുള്ളി കളിക്കാൻ തോന്നും അല്ലേ. അപ്പൊ അങ്ങനെയുള്ളൊരു പാട്ടാണ് താജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും താജിനും താജിന്റെ കൂടെ ഈ പാട്ട് ആസ്വദിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ജെന്റിൽമാനിലെ ഈ ഗാനം.

അപ്പോ താജും കൂട്ടരും ആ പാട്ടൊക്കെ ആസ്വദിച്ച് മഴയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത സന്ദേശം, ഹായ് നാലുമണിപ്പൂവേ, ഞാൻ തൃപ്പൂണിത്രയിൽ നിന്ന് ശ്രീദേവി. ദിൽ തോ പാഗൽ ഹേ ഫിലിമിലെ അരേ അരേ അരേരെ ക്യാ ഹുവ എന്ന സോങ് വെച്ചു തരുമോ? തീർച്ചയായിട്ടും വെച്ചുതരാലോ. ഈ ഫിലിമിലെ എല്ലാ സോങ്ങും എത്ര കേട്ടാലും മതി വരില്ല. അങ്ങനെയുണ്ട് ചില പാട്ടുകൾ അല്ലേ. ചില പാട്ടുകൾ നമുക്ക് എത്ര കേട്ടാലും, ഇപ്പം നമ്മൾ നേരത്തെ ജാനകിയുടെ പാട്ട് പറഞ്ഞ പോലെ പല പാട്ടുകളും നമുക്ക് ചില ആൾക്കാർക്ക് ചില പാട്ടുകൾ എത്ര കേട്ടാലും മതിയാവില്ല. അപ്പൊ സോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വെച്ചാലോ. എന്റെ ഫ്രണ്ട്സ് കാവ്യ, ദീപ, സരിക ഓർ ഷാരിക, എന്തായാലും എന്നിവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഞങ്ങൾ ഒന്നിച്ചു കണ്ട ഫിലിമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഒരുമിച്ച് കണ്ട ഫിലിം ആയതുകൊണ്ട് അത് സുഹൃത്തുക്കളുടെ കൂടെ ആ പാട്ടും കൂടെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. അപ്പോൾ ഇതാ വരുന്നു ഫ്രണ്ട്സ്, കാവ്യയ്ക്കും ദീപയ്ക്കും ശാരികയ്ക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സരിക, എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ പേര് ഏതാണ്, ശാരികയാണോ ശരിക സരികയാണോ എന്നുള്ളത്. ഒപ്പം ശ്രീദേവിക്കും വേണ്ടിയാണ്. ഇതാ കേട്ടോളൂ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: അപ്പോ ശ്രീദേവി ആവശ്യപ്പെട്ട ദിൽ തോ പാഗൽ ഹേൽത്ത് പാട്ട് കേട്ടു എല്ലാവരും, ഫ്രണ്ട്സും ഒക്കെ ആസ്വദിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത സന്ദേശത്തിലേക്ക് കടക്കുന്നു. ഹായ് നാല് മണിപ്പൂവേ, സുഖാണ്? സുഖാണ്. ചായ കുടിച്ചോ? സത്യം പറഞ്ഞാൽ കുടിച്ചിട്ടില്ല കേട്ടോ, പുറത്തിറങ്ങിയിട്ട് വന്നു ചായ കുടിക്കാൻ. എൻ്റെ പേര് സിന്ധു, ഞാൻ വരാപ്പുഴ മണ്ണംതുരുത്തിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് വാഴ 2 അടബൊമ്മലെ എന്ന സോങ് വെച്ചു തരുമോ? എന്താ സംശയം? എന്താ വരികയാണ് ഗാനം? ഡെഡിക്കേഷനൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ഇത് സിന്ധുവിന് വേണ്ടി അങ്ങ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ സിന്ധു കേട്ടോളൂ.

അങ്ങനെ അടവുമ്മല് കഴിഞ്ഞു. അടുത്ത സന്ദേശം. പ്രിയ നാലുമണിപ്പൂവേ, നമസ്കാരം. നമസ്കാരം. ഇന്ന് കർക്കിടകം ഒന്ന്, അതായത് രാമായണം വായന മാസം. അതെ, നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു രാമായണം വായന നമ്മൾ ഇന്ന് തുടങ്ങുകയാണല്ലോ. ഇന്ന് രാമന്റെ ഒരു ഗാനം കേൾപ്പിക്കണം. എല്ലാ മലയാളികൾക്കും കർക്കിടക മാസ ആശംസകൾ നേരുന്നു. എം കെ ആനിക്കുട്ടൻ, സൗത്ത് വാഴക്കുളം. തീർച്ചയായിട്ടും എല്ലാ മലയാളികൾക്കും കർക്കിടക മാസത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെയാവട്ടെ ഈ പാട്ട്. നാരായം എന്ന ചിത്രത്തിലെ ശ്രീരാമനാമം എന്ന ഗാനമാവാം നമുക്ക് കേൾക്കുന്നത്. ഓക്കെ.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287939382.
0: സന്ദർശിക്കൂ www.irctctourism.com.

ഹലോ, 4 മണിപ്പൂവേ, ചായ കുടിച്ചോ? ഞാൻ കുറച്ചുമ്പ് പറഞ്ഞു കേട്ടോ, ചായ കുടിച്ചില്ല. ചോദിക്കുമ്പോൾ ചായ കുടിക്കാനുള്ള മോഹം കൂടുകയെന്നേ, അതാ പ്രശ്നം. ഞങ്ങളുടെ കൂട്ടുകാരി ബീവിത്തയുടെ മകൻ സാധിക്കിന്റെ പിറന്നാളായിരുന്നു. ഞങ്ങളുടെ സമ്മാനമായി സാജനിലെ ഒരു നല്ല പാട്ട് വെച്ചു തരണമെന്ന് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആരാ മെസ്സേജ് അയച്ചത് എന്ന് പേര് പറഞ്ഞിട്ടില്ല. മഹിളാലയമാണ് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഷ ഫാത്തിമ, ഐഷ ഫാത്തിമയാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം ഐഷ ഫാത്തിമ ആവശ്യപ്പെട്ട ഗാനം ഇതാ വരുന്നു, ബീവിത്തയുടെ മകൻ സാധിക്കിന് വേണ്ടിയിട്ട്. കേട്ടോളൂ.

നാലുമണിപ്പൂക്കളുടെ സമയം എന്താ അങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ സമയം 4 മണി കഴിഞ്ഞു 48 മിനിറ്റും 24 സെക്കൻഡുമായി. അതുകൊണ്ട് അടുത്ത സന്ദേശം വേഗം വായിക്കാം. നമസ്കാരം നാലുമണിപ്പൂവേ, നിനക്ക് സുഖമാണോ? സുഖമാണ് കേട്ടോ. അവിടെ മഴയുണ്ടോ? ഞാൻ കേറുന്നതിന് മുമ്പ് മഴയുണ്ടായിരുന്നു, ഇപ്പോഴത്തെ സ്ഥിതി അറിഞ്ഞുകൂടാ. എന്റെ പേര് ആതിര, ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. എന്റെ അച്ഛനും അമ്മയും നിന്റെ സ്ഥിരം കേൾവിക്കാനാണ്. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ സ്റ്റോറിലും ബേക്കറിയിലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നല്ലൊരു പാട്ട് വെച്ച് തരുമോ? തീർച്ചയായിട്ടും. ഇപ്പൊ മഴയെന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് മഴയെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവട്ടെ ഒരു പാട്ട്, നമ്മുടെ പട്ടം പോലെ എന്ന ചിത്രത്തിലെ ആ മനോഹരമായ മഴ ഗാനം തന്നെ നമുക്ക് കേൾക്കാം.

അങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ സമയം 4 മണി കഴിഞ്ഞ് 48 മിനിറ്റും 24 സെക്കൻഡുമായി. അതുകൊണ്ട് അടുത്ത സന്ദേശം വേഗം വായിക്കാം. നമസ്കാരം 4 മണി പൂവേ, നിനക്ക് സുഖമാണോ? സുഖമാണ് കേട്ടോ. അവിടെ മഴയുണ്ടോ? ഞാൻ കേറുന്നതിന് മുമ്പ് മഴയുണ്ടായിരുന്നു, ഇപ്പോഴത്തെ സ്ഥിതി അറിഞ്ഞുകൂടാ. എന്റെ പേര് ആതിര, ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. എന്റെ അച്ഛനും അമ്മയും നിന്റെ സ്ഥിരം കേൾവിക്കാനാണ്. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ സ്റ്റോറിലും ബേക്കറിയിലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നല്ലൊരു പാട്ട് വെച്ച് തരുമോ? തീർച്ചയായിട്ടും. ഇപ്പൊ മഴയെന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് മഴയെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവട്ടെ ഒരു പാട്ട്, നമ്മുടെ പട്ടം പോലെ എന്ന ചിത്രത്തിലെ ആ മനോഹരമായ മഴ ഗാനം തന്നെ നമുക്ക് കേൾക്കാം.

അങ്ങനെ നമ്മളൊരു മഴ ഗാനവും കേട്ടു, കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഒരു ശ്രീരാമ ഭക്തിഗാനം കേട്ടു. അതുപോലെ തന്നെ നമ്മുടെ ഹെൽസിങ്കി കപ്പ് അടിച്ച നമ്മുടെ ചുണക്കുട്ടികളായ ജൂനിയർ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ആദരമർപ്പിച്ചുകൊണ്ട് ആദ്യത്തെ ഗാനം നമ്മൾ വെച്ചു. അപ്പൊ എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നാലുമണിപ്പൂക്കൾ വിടവാങ്ങുകയാണ്. ശുഭാശംസകൾ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: അല്ല കുഞ്ഞെന്താ ഒന്നും മിണ്ടാത്തെ? അതിന് എനിക്കൊരു വിടവ് തരണ്ടേ? അയാൾ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു.
0: അവസ്ഥാന്തരം, ജമാൽ റാഷിയുടെ കഥ.
2: പുതുക്കം മങ്ങിയ താളിയോലകളിൽ നിന്നും മഷിത്തുള്ളിയായി ഞാൻ നിന്റെ വിരൽത്തുമ്പിലേക്ക് ഉരുണ്ടു വീഴുന്നു.
0: ഓമന എൻ സി കാർത്തിക എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
3: മൗലികതയുടെ കാര്യത്തിൽ ഏറ്റവും ഉദാത്തമായ രചനയാണെങ്കിലും സമതലങ്ങൾ ഒരു തികഞ്ഞ നർമ്മബോധത്തിനുള്ളിൽ വികസിതമാകുന്ന ഒന്നാണ്.
0: ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയിനിന്റെ സമതലങ്ങൾ എന്ന നോവലിനെ കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 4:55:34. ഇപ്പോൾ സേവന വാർത്തകൾ. കേരള വാട്ടർ അതോറിറ്റിയുടെ ആലപ്പുഴ കിഫ്ബി പ്രോജക്ട് ഡിവിഷന് കീഴിൽ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് JJM പ്രോജക്ട് വോളണ്ടിയർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. 89 ദിവസത്തെ കാലാവധിയിലേക്കുള്ള ഈ തസ്തികയിലേക്ക് ബിടെക്, ഡിപ്ലോമ, ITI യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. നാളെ ആലിശ്ശേരിയുള്ള കിഫ്ബി പ്രോജക്ട് ഡിവിഷൻ കാര്യാലയത്തിൽ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് അഭിമുഖം. ആലപ്പുഴ, കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര എന്നീ പ്രദേശങ്ങളിലുള്ളവർക്കും ജലവിതരണ രംഗത്ത് മുൻ പരിചയമുള്ളവർക്കും മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0477299855. 0477296855.
5: കൊച്ചിനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
6: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
8: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
9: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
8: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
10: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
11: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: കോട്ടയം സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ്, CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ 2026-27 അധ്യയന വർഷത്തെ OEC, OBC പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട അപേക്ഷ ഇ ഗ്രാൻസ് മുഖേന ഓൺലൈൻ ഡാറ്റ എൻട്രി നടത്തുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 27 വരെ നീട്ടി. ഇതു സംബന്ധിച്ച സർക്കുലർ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0484298330. 0484298330.
12: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
13: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
12: പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: കൊച്ചിനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
6: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി.

0: ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണം ബുക്ക് ചെയ്യാം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
2: ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം. അഭിമുഖം നാളെ ശനിയാഴ്ച രാവിലെ 9:30 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കും. SSLC, +2 ഡിഗ്രി, ഡിപ്ലോമ, എക്സ് സർവീസ്, ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുള്ളവർക്ക് പങ്കെടുക്കാം. എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്തവർക്കും അല്ലാത്തവരുമായ 21 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 83040575735, 83040575735. ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നാളെ സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. യോഗ്യത, +2 ബിരുദം, ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി രാവിലെ 10:30 സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യമുണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94 95 99 97 21. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 27 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിക്ക് അനുയോജ്യമായ ഗതാഗത സംവിധാനത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണിതെന്ന് പ്രധാനമന്ത്രി. 2026 മാർച്ചിൽ നടന്ന 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സെർവറിലെ സാങ്കേതിക പ്രശ്നം കാരണം വിശദമായ ഫലം വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന വേഴാമ്പലിന്റെ പേരു പതിച്ച ഭാഗ്യചിഹ്നം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി M. Liju പ്രകാശനം ചെയ്തു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബലേറ്ററിന്റെയും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോർട്ടോറിന്റെയും ഉദ്ഘാടനവും സെന്റർ ഓഫ് എക്സലൻസ് പ്രഖ്യാപനവും മന്ത്രി റോജി M. John നിർവഹിച്ചു. ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച യാത്രാ കൺസെഷന്റെ സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണെന്നും ഈ സമയത്ത് യാത്രാ പാസ് കൈവശമുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും കൺസെഷൻ അനുവദിക്കണമെന്നും കണ്ണൂരിൽ ചേർന്ന സ്റ്റുഡൻസ് ട്രാവൽസ് ഫെസിലിറ്റി കമ്മിറ്റി യോഗം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ലീഗൽ മെട്രോളജി വകുപ്പ് നടപ്പാക്കുന്ന ഓട്ടോറിക്ഷ ഫെയർ മീറ്ററുകളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തല വെരിഫിക്കേഷൻ ക്യാമ്പുകളുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് കോട്ടയം കടുത്തുരുത്തിയിൽ നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിൽ അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. കളക്ട്രേറ്റിൽ ചേർന്ന അതിഥി തൊഴിലാളി രജിസ്ട്രേഷൻ അവലോകന യോഗത്തിലാണ് തീരുമാനം. സഹകരണ പെൻഷൻ ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് 30 സെപ്റ്റംബർ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാർ അറിയിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV Sindhu. ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാര പിന്മാറിയതിനെ തുടർന്നാണ് സിന്ധുവിന്റെ സെമിഫൈനൽ പ്രവേശം.
1: ആകാശവാണി FM വാർത്തകൾ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പിൻനിലാവ് എന്ന ചിത്രത്തിൽ യേശുദാസും എസ്. ജാനകിയും പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം ഇളയരാജ.

0: അനുഭൂതി എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനശില്പികൾ എം ടി രാജേന്ദ്രൻ, ശ്യാം. ഗായിക ചിത്ര.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
4: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
5: അല്ല കുഞ്ഞെന്താ ഒന്നും മിണ്ടാത്തെ? അതിന് എനിക്കൊരു വിടവ് തരണ്ടേ? അയാൾ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു.
4: അവസ്ഥാന്തരം, ജമാൽ റാഷിയുടെ കഥ.
6: പുതുക്കം മങ്ങിയ താളിയോലകളിൽ നിന്നും മഷിത്തുള്ളിയായി ഞാൻ നിന്റെ വിരൽത്തുമ്പിലേക്ക് ഉരുണ്ടു വീഴുന്നു.
4: ഓമന എൻ സി കാർത്തിക എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
7: മൗലികതയുടെ കാര്യത്തിൽ ഏറ്റവും ഉദാത്തമായ രചനയാണെങ്കിലും സമതലങ്ങൾ ഒരു തികഞ്ഞ നർമ്മബോധത്തിനുള്ളിൽ വികസിതമാകുന്ന ഒന്നാണ്.
4: ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയിനിന്റെ സമതലങ്ങൾ എന്ന നോവലിനെ കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി.

0: 9:30 സാഹിത്യ സുരഭിയിൽ.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. നക്ഷത്ര താരാട്ട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ഈണമിട്ടത് മോഹൻ സിത്താര.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 29 മിനിറ്റും 19 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി ഉദ്യാനപാലകൻ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ, പാടിയത് ചിത്ര.

അടുത്തതായി പി ജയചന്ദ്രൻ, സുജാത മോഹൻ എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ. ചിത്രം നന്ദനം.

0: നായിക എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ. പാടിയത് പി ജയചന്ദ്രൻ.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: അടുത്തതായി ബോംബെ March 12 എന്ന ചിത്രത്തിനു വേണ്ടി ഉഷ ഉദുപ്പ് പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, അഫ്സൽ യൂസഫിന്റെ സംഗീതം.

ചിത്രം അഭിമന്യു. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം രവീന്ദ്രൻ. ആലാപനം എം ജി ശ്രീകുമാർ.

രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ, ആലാപനം എം ജി ശ്രീകുമാർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: അച്ചക്ക് വേദനയുണ്ട്,
2: കണ്ടോ? അയ്യോ അയ്യോ, ഒരുത്തന് ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ എല്ലാരും പൊളിച്ച തമാശ.
0: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
3: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ.

0: ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20 ശനിദശ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 59:36. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ ഉദ്യമി യോജന എന്നത് വ്യവസായ മന്ത്രാലയത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന 10 ലക്ഷം രൂപ വരെ ചെലവുള്ള കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ്. കൂടാതെ ഒരു ഘട്ടം പ്രവർത്തന മൂലധനവും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും. പ്രവർത്തന മൂലധനം പദ്ധതി ചെലവിന്റെ 25% കവിയാൻ പാടില്ല. പ്രവർത്തന മൂലധനം സബ്സിഡിക്കായി പരിഗണിക്കുകയില്ല. കയർ ഉദ്യമി യോജനയുടെ പ്രയോജനങ്ങൾ. 1. കയർ ഉദ്യമി യോജന രാജ്യത്തിനകത്ത് ചെറുകിട കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനു വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 2. 10 ലക്ഷം വരെയുള്ള പദ്ധതികൾക്കാണ് സഹായം ലഭിക്കുക. 5% മാത്രമാണ് സംരംഭകൻ വഹിക്കേണ്ടത്. 3. ആകെ പദ്ധതി ചെലവിന്റെ 40% സബ്സിഡിയായി ലഭിക്കും. എന്നാൽ പ്രവർത്തന മൂലധനം സബ്സിഡിയിൽ ഉൾപ്പെടില്ല. 4. പദ്ധതിയുടെ 55% വായ്പയായി ലഭിക്കുന്നു. ഇത് ഗഡുക്കളായാണ് വിതരണം ചെയ്യുന്നത്. 5. തിരിച്ചടവിനുള്ള കാലാവധി 7 വർഷം വരെ ആണ്. കയർ ഉദ്യമി യോജന പ്രകാരം വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിന്റെ 2nd ഷെഡ്യൂളിൽ പെടുത്തിയിട്ടുള്ള എല്ലാ വാണിജ്യ ബാങ്കുകളും. 2. എല്ലാ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും. 3. SC ST OBC ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുകൾ വഴിയും ധനസഹായം ലഭിക്കും. MSME ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ടിലെ അംഗവായ്പാ സ്ഥാപനങ്ങളും സഹകരണ ബാങ്കുകൾ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളും കയർ ഉദ്യമി യോജന പ്രകാരം വായ്പ നൽകുന്ന സ്ഥാപനങ്ങളാണ്. കയർ ഉദ്യമി യോജന പ്രകാരം നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഈടായി സമർപ്പിക്കേണ്ടതില്ല എന്ന സവിശേഷതയും ഉണ്ട്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുവാനുള്ള ഫോറം ഇനി പറയുന്ന സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്: കയർ ബോർഡ് ഓഫീസ്, ജില്ലാ വ്യവസായ കേന്ദ്രം, കയർ പ്രോജക്ട് ഓഫീസ്, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ, കയർ ബോർഡ് അംഗീകാരമുള്ള നോഡൽ ഓഫീസുകൾ. ഇതുകൂടാതെ കയർ ബോർഡ് വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോറം ഡൌൺലോഡ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. ഔദ്യോഗിക പോർട്ടലിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപേക്ഷകർ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ ലോഗിൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ആവശ്യമായ വിശദാംശങ്ങളും രേഖകളും സമർപ്പിക്കുക. ആവശ്യമുള്ള രേഖകൾ ഇവയൊക്കെയാണ്: 1. സ്കീം സഹായത്തിനായുള്ള നിർദ്ദിഷ്ട അപേക്ഷാ ഫോം. 2. യൂണിറ്റ് സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിന്റെ ഉടമസ്ഥാവകാശ രേഖയുടെ പകർപ്പ്. 3. കയർ വ്യവസായ പരിചയത്തിന്റെ തെളിവ്. 4. കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലനത്തിന്റെ തെളിവ്. 5. ഇൻവോയ്സ് സഹിതം വാങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുന്ന യന്ത്രങ്ങൾ. 6. ജില്ലാ വ്യവസായ കേന്ദ്രം നൽകുന്ന വ്യാവസായിക സ്ഥാപന സർട്ടിഫിക്കറ്റ്. 7. ചാർട്ടേഡ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ വർക്ക്ഷെഡ് നിർമ്മാണത്തിനുള്ള പ്ലാനും എസ്റ്റിമേറ്റും. 8. നിർദ്ദിഷ്ട പ്രോജക്റ്റിന്റെ പ്രോജക്ട് പ്രൊഫൈൽ. 9. SC ST വിഭാഗക്കാരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്. 10. മറ്റേതെങ്കിലും പിന്തുണയ്ക്കുന്ന രേഖകൾ ആവശ്യമെങ്കിൽ അവ. ഗുണഭോക്താവ് ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങൾ: യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ കൃത്യമായി പരിപാലിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. കയർ ബോർഡിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ യൂണിറ്റ് അവിടെ നിന്ന് മാറ്റാതിരിക്കുക. കയർ ബോർഡ് അനുവദിക്കുന്ന ഗ്രാന്റ് തുകയിൽ കുറയാത്ത തുകയ്ക്ക് ഇൻഷുർ ചെയ്യുക. യൂണിറ്റ്

0: അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, പ്രകൃതിയോടൊപ്പം കർക്കിടകം ചിത്രീകരണം, 7:20 വിപണി, 7:25 വാർത്തകൾ, 7:35 FM ഈവനിംഗ്. ഇതിൽ നിലവറ 7:55 അവരുടെ തുരത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയുപെറ്റ പന്തിരുകുലം, 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, അലർജിക്ക് ഹോമിയോപ്പതി ചികിത്സ ഡോക്ടർ അമ്പിളി ജോസുമായി അഭിമുഖം. തുടർന്ന് സേവന വാർത്തകൾ 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം, 8:50 മഹിതം മലയാളം ഗാനങ്ങൾ. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ, 9:00 News@9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 സാഹിത്യ സുരഭി, ജമാൽ റാഷി അവതരിപ്പിക്കുന്ന കഥ അവസ്ഥാന്തരം, ഓമന എൻ സി കാർത്തിക അവതരിപ്പിക്കുന്ന കവിതകൾ, ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയിൻ്റെ സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം, 10:00 ഹിന്ദുസ്ഥാനി സംഗീതം, വി ജെ ജോഗിന്റെ വയലിൻ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ,
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് അനിതാ ദേവി. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം, രാമായണ പാരായണം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമാൺ സ്പൈസസ് കാവ്യധാര, ഒ എൻ വി കുറുപ്പിന്റെ സുഹൃത്തിനൊരു കത്ത് എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ തിരുവനന്തപുരം റിലേ, 7:05 മഹിതം മലയാളം, തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഡയറി തുടരും സമകാലികം, വിഷം വിളമ്പുന്ന ഹോട്ടലുകൾ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം, സേവന വാർത്തകൾ, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റസ്. 8:05 യുവവാണി,

0: യുവജന കമ്മീഷന്റെ യുവപ്രതിഭാ പുരസ്കാര ജേതാവ് അമൽ ഇക്ബാൽ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. അമൽ ഇൻസ്പയേഴ്സ് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം ചിന്താശകലം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:40 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. അലർജിക്ക് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ അമ്പിളി ജോസുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി ജമാൽ റാഷി അവതരിപ്പിക്കുന്ന കഥ അവസ്ഥാന്തരം. ഓമന NC കാർത്തിക അവതരിപ്പിക്കുന്ന കവിതകൾ. ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയിന്റെ സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് വൈക്കം മുരളി നടത്തുന്ന പ്രഭാഷണം. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്. ആകാശവാണി FM വാർത്തകൾ. 10:00 നേർവഴി തിരുവനന്തപുരം റിലേ. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജോലീസ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 12:05 ലളിത ഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം.
1: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: അറിയിപ്പുകൾ തുടരുന്നു. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ. വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. പശുപരിപാലനത്തിനൊപ്പം നെല്ലുകൃഷിയും. നെടുമ്പാശ്ശേരി അകപ്പറമ്പ് സ്വദേശിനി തങ്കത്തിന്റെ കാർഷികാനുഭവങ്ങൾ.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
3: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
1: 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ് സമകാലികം. വിഷം വിളമ്പുന്ന ഹോട്ടലുകൾ. 7:55 അവരുടെ തുടരത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റസ്. 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. എന്താണ് ഹെപ്പറ്റൈറ്റിസ്? കൺസൾട്ടന്റ് ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ പി വിനോദുമായി അനുഭവം അഭിമുഖം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരനെഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം. 8:50 മഹിതം മലയാളം ഗാനങ്ങൾ. ചോദ്യമുത്തരം നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പുകൾ സമാപിച്ചു. ഇപ്പോൾ
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റ്. മധുരം ഗീതം, ലളിതഗാനം.

ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും രാധിക തിലക് പാടിയത്. ഗാനരചന മുല്ലനേരി, സംഗീതം ബി എ ചിദംബരനാഥ്.

0: രാധിക തിലക് പാടിയ ഗാനമാണ് മധുരം ഗീതത്തിൽ നിങ്ങൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. LPS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഏറ്റുമാനൂർ ഉപകേന്ദ്രത്തിൽ ഓഗസ്റ്റ് 3 ആരംഭിക്കുന്ന ഗവൺമെന്റ് അംഗീകൃത PGDCA, DCA, DCAS, DCFA എന്നീ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി, പോളിടെക്നിക് ഡിപ്ലോമ, പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഈ മാസം 31 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് lps.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 9497818264. 9497818264.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ്, CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ 2026-27 അധ്യയന വർഷത്തെ OEC, OBC, പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട അപേക്ഷ ഈ ഗ്രാൻസ് വഴി ഓൺലൈൻ ഡാറ്റ എൻട്രി നടത്തുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 27 വരെ നീട്ടി. ഇത് സംബന്ധിച്ച സർക്കുലർ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484-29-83-130.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
5: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
4: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
5: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
4: സന്ദർശിക്കൂ www.irctctourism.com.
0: അസാപ് കേരളയുടെ പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ IDEMIയുടെ സഹകരണത്തോടെ നടത്തുന്ന ജൂനിയർ വെബ് ഡിസൈനർ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9495999971. 9495999971. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29:43. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാധാരണക്കാരന്റെ സമയത്തിനും അധ്വാനത്തിനും വില കൽപ്പിക്കുന്നതിനാലാണ് അതിവേഗ ട്രെയിനുകളും അത്യന്താധുനിക സ്റ്റേഷനുകളും രാജ്യത്ത് ഉറപ്പുവരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
1: आज पूरे देश में रेलवे स्टेशनों का कायाकल्प किया जा रहा है. अमृत भारत स्टेशन स्कीम के तहत 1300 से ज्यादा रेलवे स्टेशन को आधुनिक बनाया जा रहा है और इनमें से कई स्टेशन पर काम पूरा हो चुका है. आज ऐसे ही 75 स्टेशन का लोकार्पण किया गया है. साथियों, जब आप यहाँ जालंधर कैंट स्टेशन में जाएंगे तब आपको एहसास होगा कि वाकई हमारा देश विकसित राष्ट्र बनने की ओर बढ़ रहा है.
0: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. തിരൂർ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22.32 കോടി രൂപ ചെലവഴിച്ചും പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ തുകയ്ക്കുമാണ് നവീകരിച്ചത്. നിലമ്പൂർ സ്റ്റേഷൻ നവീകരണത്തിന് 16.4 കോടി രൂപയും ചാലക്കുടിയിൽ 8.87 കോടിയും അങ്കമാലിയിൽ 9.28 കോടി രൂപയും ചെലവ് വന്നു. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ഒരു വർഷം 44 കോടി രൂപയുടെ വരുമാനമാണ് തലശ്ശേരി സ്റ്റേഷൻ വഴി ലഭിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ എംപി പറഞ്ഞു. തലശ്ശേരിയുടെ വികസനത്തിന്റെ കവാടമായി തലശ്ശേരി സ്റ്റേഷന്റെ നവീകരണം മാറുമെന്ന് രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങളും തലശ്ശേരിയിൽ ഒരുക്കിയിട്ടുണ്ട്.
0: അങ്കമാലി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. മിഷൻ സമുദ്രയുടെ ഭാഗമായ വിവിധ പദ്ധതികളിലൂടെ 10,000 കോടിയോളം രൂപയുടെ ആകെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് ആകർഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്തിടെ ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചതെന്ന് സംസ്ഥാന സർക്കാർ. ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ കരാർ ഉറപ്പിച്ചെന്നല്ല പറഞ്ഞതെന്നും

0: പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിനായി ടാറ്റ ഗ്രൂപ്പ് എത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ടാറ്റ ഗ്രൂപ്പ് നിഷേധിച്ചതായി വിവിധ മാധ്യമങ്ങൾ വാർത്ത നൽകിയ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. സംസ്ഥാനം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു.
1: രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രികാലങ്ങളിലെ ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. അതിനോട് സഹകരിക്കാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.
0: അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ വൈദ്യുതി നിയന്ത്രണം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ പോഷക സുരക്ഷയും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് വയനാട്ടിൽ നിർവഹിച്ചു. മാവ്, പ്ലാവ്, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, പാഷൻ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഫലവൃക്ഷങ്ങളാണ് വിദ്യാലയങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലാണ് പഴവർഗ പോഷകത്തോട്ടങ്ങൾ ഒരുക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിക്കസ് ക്യൂറി. അതോറിറ്റിക്ക് വീഴ്ച പറ്റിയതായും ദുരന്ത സാധ്യതയുള്ള പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിട്ടും അത് ചെയ്തില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സർക്കാർ വെബ്സൈറ്റുകളിൽ ദേശീയ തലത്തിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പരീക്ഷാ നടത്തിപ്പിലും സീറ്റ് അലോട്ട്മെന്റിലും മാറ്റം വരുത്തും. പല കോളേജുകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണെന്നും ഇത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കർക്കിടകവാവ് മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. കടുത്തുരുത്തി ടൌണിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ടൌൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഈ ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈ ഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BMN BCC നിലവാരത്തിലാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷത വഹിക്കും.
0: സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലെമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്നും ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാര പിന്മാറുകയായിരുന്നു. നാളെ നടക്കുന്ന സെമിഫൈനലിൽ സിന്ധു ചൈനീസ് താരം ചെൻ യുഫേയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 965 പോയിന്റ് ഉയർന്ന് 78,151, നിഫ്റ്റി 262 പോയിന്റ് നേട്ടത്തിൽ 24,334 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,04,520 രൂപയും ഗ്രാമിന് 13,000

0: 65 രൂപയുമാണ് ഇന്നത്തെ വില. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം. 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്രം ജീവൻ രേഖ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 45 സെക്കൻഡും.

ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിൽ യേശുദാസും ഗായത്രിയും പാടിയത്. രചന ഗിരീഷ് മുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്രഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും

0: ചലച്ചിത്രഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് അനുഭവപ്പെട്ട കൂടിയ താപനില 31.8°C, കുറഞ്ഞ താപനില 24.6°C. ഇപ്പോൾ സമയം 6:50.28. കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: പ്രകൃതിയോടൊപ്പം കർക്കടകം. ചിത്രീകരണം, ശബ്ദങ്ങൾ, എരൂർ സ്വദേശിനി വാസന്തി അമ്മ, നാട്ടറിവ് പരിസ്ഥിതി പ്രവർത്തകൻ ചന്ദ്രൻ മാഷ്, ഡോക്ടർ വാണി ബാലകൃഷ്ണൻ, പി കെ വസന്തകുമാരി, ആഖ്യാനം സഹകരണം ജിതാ സുധീർ, നിർവഹണം റിയ.

0: മഴയുടെ അകമ്പടിയോടെ കർക്കിടകമാസത്തിൻ്റെ വരവായി. പ്രകൃതി തൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന മാസം. കൊല്ലമാസത്തിലെ 12-ാമത്തെ മാസമാണ് കർക്കിടകം. സൂര്യൻ കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടകമാസം. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾക്കിടയിലാണ് കർക്കിടകമാസം വരുന്നത്. മഴയും മഴക്കാറും പ്രകൃതിയെ ഇരുട്ടിലേക്ക് വലിച്ചെറിയുന്ന കള്ളക്കർക്കിടകത്തിന് പഴമക്കാരുടെ മനസ്സിൽ ഇന്നും ഒരേ ചിത്രമാണ്. പഴമക്കാർക്ക് പല ഭാവങ്ങളിലുള്ള ഒരു സുന്ദരി പെണ്ണാണ് കർക്കിടകം. പെയ്തൊഴിയാൻ കൊതിക്കുന്ന മാൻമിഴികളുമായി നിൽക്കുന്ന ഇവൾ ചിലപ്പോൾ കലിതുള്ളി ഒരു ഭ്രാന്തിയെപ്പോലെ അട്ടഹസിക്കും. മറ്റു ചിലപ്പോഴോ ഒരു യോഗിനിയെപ്പോലെ ശാന്തമായി മന്ദസ്മിതം പൊഴിക്കും. കടക്കണ്ണിൽ സ്വപ്നങ്ങൾ ഒളിപ്പിച്ച് ഇവൾക്ക് പ്രണയഭാവവും അന്യമല്ല തന്നെ. പഴമയുടെ ഒരു കർക്കിടക കാലത്തെ കേൾക്കാം. എരൂർ സ്വദേശിനിയായ വാസന്തിയമ്മ.
1: കൃഷി വലുതായിട്ടൊന്നും നമ്മൾ ചെയ്യാറില്ല, എങ്കിലും കൃഷി നേരത്തെ തന്നെ നമ്മൾ തുടങ്ങി വച്ചതേ നിന്നിട്ട് വിളവെടുക്കുന്ന ഒരു സമയമായിട്ടാണ് കർക്കിടകം ചിങ്ങ മാസം നമ്മൾക്ക് കാണുന്നത്. കാലാവസ്ഥ അനുസരിച്ചിട്ട് കർക്കിടക മാസത്തിൽ നല്ല മഴയായിരിക്കും. കർക്കിടകത്തിൽ അധികം പുറത്തിറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് അവൾ തണുത്ത് വരവിച്ചിരിക്കുന്ന സത്യത്തിൽ അതുകൊണ്ടാണ് പുറത്തിറങ്ങാൻ പറ്റില്ല, കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയണത്. അതുകൊണ്ട് ഒരു കാര്യമാണ് ശിവോലിക്ക് വയ്ക്കുക എന്ന്, ദശപുഷ്പം വയ്ക്കുക എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? ആ അതാണ് രസം. കൃഷ്ണക്രാന്തി മുയൽ ചെവി കറുകയും കയ്യുണ്ണി മുക്കുറ്റിയും കല്ലൂർ വഞ്ചി നിലപ്പന പുതിയതാമ്പുവാങ്കുറുന്തൽ തഥാ ചൊല്ലേറുന്നൊരുഴിഞ്ഞ താളി ഇവ ചേർന്നുല്ലാസമായി പൂമിടിത്തുമ്പിൽ ചൂടുവതാണു പുഷ്പദശകം ശ്രീവർദ്ധകം മേൽക്കുമേൽ. അതിപ്പ ഇപ്പത്തെ കാലത്ത് അധികമൊന്നും കിട്ടാനില്ല. ഇപ്പൊ തുമ്പ പോലും കിട്ടാൻ പറ്റാത്ത കാലമാണിത്. കർക്കിടകം ഞണ്ടുപോലെ എന്നാണ് പറയുക. കർക്കിടകത്തിൽ ഞണ്ടുപോലെ വെച്ചാൽ ആകെ ഒരു ഇറിറ്റേഷനുള്ള കാലമാണ് നമ്മളെ സംബന്ധിച്ചോളം. തണുപ്പ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴ, ഒരു പണിയെടുക്കാൻ പറ്റാത്ത കാലം. കൃഷ്ണക്രാന്തി എന്ന് പറഞ്ഞാൽ അതിനെ അത് പറഞ്ഞാലും അപൂർവമായിട്ട് കിട്ടുന്നൊരു പുഷ്പമാണത്. അതിൽ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിപ്പോൾ തുളസിത്തറയിലൊക്കെ അത് കൊണ്ടുവന്ന് നട്ട് വളർത്തി കഴിഞ്ഞാൽ 4 വശത്ത് ഇങ്ങനെ തൂങ്ങി തൂങ്ങി തൂങ്ങി അങ്ങനെ അതിൻ്റെ തണ്ടിങ്ങനെ വീണ് കിടക്കും. ആ കൃഷ്ണക്രാന്തിക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. പിന്നെയുള്ളത് ഒഴിച്ചൊഴിയെന്നാണ് നമ്മുടെ നാട്ടിൽ പറയണത്. മീൽച്ചെവി എന്ന് പറഞ്ഞാൽ അത് വളരെ ഔഷധ ഗുണമുള്ളത്, വളരെ ഔഷധ ഗുണമുള്ളതിനാണ്. അതിൻ്റെ തണ്ട് സമൂലം പറിച്ച് കുറച്ച് ജീരകവും കൂട്ടി അരച്ച് ഇപ്പോൾ നമുക്ക് ഒരു ഉളുക്ക് വരിക, നീര് വരിക ഒക്കെ ചെയ്താൽ അവിടെ നല്ല വെണ്ണ പോലെ അരച്ച് അതങ്ങോട്ട് 2-3 പ്രാവശ്യം വരട്ടി കഴിഞ്ഞാൽ ആ നീരും കുറയ്ക്കും. കറുക, കറുക നമുക്ക് മരിച്ച അടിയന്തരത്തിന് എടുക്കണം. മരിച്ച് കഴിഞ്ഞാൽ ശ്രാദ്ധത്തിനും അതിനൊക്കെ എടുക്കണ ഒരു മരുന്നാണ് കറുക മരുന്നുമാണ്. അതിൻ്റെ വെറുതെ അരിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും പ്രായമായവർക്കൊക്കെ വളരെ നല്ലതാണ്.

0: എല്ലിനൊക്കെ ഇത്തിരി വിലം വയ്ക്കുക, അല്ലെങ്കിൽ എല്ലിന് വില എല്ലി വേഗം പൊട്ടി പോകൂലേ. അപ്പം അതുകൊണ്ട് അത് നല്ലതാണ്. വലിച്ചു പൊട്ടിച്ചാൽ നമുക്ക് എളുപ്പം പൊട്ടിക്കാൻ പറ്റില്ല. അതിൻ്റെ വേരൊന്നും അത്രയ്ക്ക് നല്ല കട്ടിയാണ് അതിന് കയ്യുണ്ണി. അത് വളരെ നല്ലൊരു ഔഷധമാണ്. എന്താണെന്നറിയാമോ, അതിട്ട് എണ്ണ കാച്ചി ചെറുപ്പത്തിൽ പിള്ളേരെ തേപ്പിച്ചോ, തലമുടി ഉണ്ടാകുന്ന നല്ലതാണ്. വേറൊന്നും വേണ്ട, അത് കാച്ചി വരുമ്പോൾ തന്നെ ഭയങ്കര വാസനയാണ്. മുക്കുറ്റി അതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും. അപ്പോൾ അത് കണ്ടാൽ വളരെ സന്തോഷമാണ്. മുക്കുറ്റി പിന്നെ അതും ഒരു പ്രത്യേകിച്ച് ഈ മരുന്ന് കഞ്ഞിയിലൊക്കെ ഇല്ല. എന്താ ഈ 10 എണ്ണം ഇടും നമ്മൾ. കയ്പ്പാണ് മുക്കുറ്റി. കല്ലൂർവഞ്ചി, കല്ലൂർവഞ്ചി എന്ന് പറയുന്നത് ചെറുകുള, ഇപ്പം 16 അടിയന്തരം ഒക്കെ ഉള്ള ബലിയിടാനെടുക്കുന്നതാണ്. അതും ഒരു ബലിപുഷ്പമാണ്. മൂത്രം ഒഴിഞ്ഞു പോകാൻ വളരെ നെൽക്കെട്ടുള്ളവർക്കൊക്കെ ഉള്ള അത് വളരെ നല്ലതാണെന്ന് പറയും. അപ്പം എല്ലാം കൊണ്ടും 10 പുഷ്പങ്ങളും വരുന്നതാകുമ്പോൾ കല്ലൂർവഞ്ചി നിലപ്പന, നിലപ്പന എന്ന് പറഞ്ഞാൽ ദേവിയുടെ തന്നെ ഒരു വകഭേദമായിട്ടാണ് കണക്കാക്കുന്നത്. ക്ഷമയുടെ അപ്പഴാണെന്ന് പറയുക. അത് കഴിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ അതിന് കായ കുരു കിഴങ്ങുണ്ട്. അതും ഈ പറഞ്ഞ പോലെ മൂത്രം ഒഴുക്കിയണ അസുഖങ്ങൾക്ക് നല്ലതാണ്. പൂവാങ്കുറുന്നൽ, പൂവാങ്കുറുന്നൽ കണ്ട് എന്ത് വാസനയാണെന്നറിയാമോ, നല്ല വാസനയാണ് പൂവാങ്കുറുന്നൽ. പൂവാങ്കുറുന്നൽ അതും മരുന്ന് തന്നെ. ചൊല്ലേറുന്ന ഒരു ഉഴിഞ്ഞ, വള്ളിയുഴിഞ്ഞ, ഓ ഭയങ്കര കയ്പുള്ളൊരു സാധനമാണ് വള്ളിയുഴിഞ്ഞ. താളി, തിരുതാളി, എന്ത് വാസനയാണ്. അതിൻ്റെ ഇലയ്ക്കെന്നറിയാം, കൊച്ചാണ് അത്, വലിയ ഇല വലിപ്പോന്ന ഇലയ്ക്ക്, അതിൻ്റെ ഇല നല്ല വാസനയാണ്.
1: കനൽ പൊട്ടി വരണ്ടുപോയ നിലങ്ങൾ വീണ്ടും പച്ചപ്പിൽ മുങ്ങുന്നു. പ്രകൃതി എന്ന അമ്മയുടെ ആലിംഗനം ശക്തമാകുന്നു. നാട്ടറിവ് പരിസ്ഥിതി പ്രവർത്തകൻ ചന്ദ്രൻ മാഷ.
2: അനേകായിരം ജന്തു സസ്യ ജീവജാലങ്ങളിൽ ഒന്നു മാത്രമായ മനുഷ്യൻ. കാലഭേദങ്ങളാൽ ഇത്തരം സസ്യജന്തു ജീവജാല ബന്ധങ്ങളെ പരിലാളിക്കുന്ന പ്രകൃതി, അവയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിൽ മനുഷ്യകുലത്തിനുണ്ടാകുന്ന സങ്കീർണതകളും അതുപോലെ സമ്മർദ്ദങ്ങളും, ഇതിനൊക്കെ മറികടക്കാനുള്ള ഒരു സ്വയം ഊർജം കണ്ടെത്തുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയയായിരുന്നു വാസ്തവത്തിൽ ചുരുക്കി പറഞ്ഞാൽ ആചാരങ്ങൾ എന്ന് പറഞ്ഞാലും തെറ്റാവില്ല. ഭൂമിയുടെ ഊർജദാതാവായ സൂര്യൻ, സൂര്യൻ്റെ ദക്ഷിണായന യാത്ര ആരംഭിക്കുന്നത് കർക്കിടകത്തോടുകൂടിയാണ്. വലിയൊരു കാലാവസ്ഥാ ഭേദത്തിൽ, അതായത് സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ, നമ്മുടെ പ്രദേശത്ത് പതിക്കുന്നതിൻ്റെ അളവിൽ, രാത്രിയുടെ അളവിൽ, പകലിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുന്നൊരു കാലം കൂടിയാണ് കർക്കിടകം. ഈ കർക്കിടകം വാസ്തവത്തിൽ നമ്മുടെ ഹൃദുവേദങ്ങളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാലം കൂടിയാണ്. നമ്മുടെ വർഷ ഋതു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇടവും മിഥുനം കർക്കിടകമാണ്. വർഷ ഋതു എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്രീഷ്മകാലത്തിന് ശേഷം തലയിൽ സൂര്യൻ കത്തിയിരുന്ന ഒരു കാലം, എല്ലോടും ഉണങ്ങി വരണ്ട് കിടന്ന്, പ്രത്യേകിച്ചും ഭൂമധ്യരേഖാ പ്രദേശമായ കേരളം പോലെയുള്ള സ്ഥലത്ത് പച്ചപ്പുകളുടെ ഇലകളെല്ലാം കൊഴിഞ്ഞ് ഉണങ്ങി നീണ്ടൊരു ഗ്രീഷ്മകാലത്തിന് ശേഷം കിടക്കുന്ന ചപ്പുചവറുകൾക്ക് മീതെ ഇടവും മിഥുനവും വർഷിക്കുന്നു. ഈ വർഷിച്ച ശേഷം അവിടെയുള്ള ചപ്പുചവറുകളൊക്കെ ചീഞ്ഞ് അഴുകി മണ്ണോട് ചേരുന്ന പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു ക്ലീനിങ് പ്രക്രിയ. ഇതിനെ മുഴുവൻ പ്രകൃതിയോട് ചേർക്കാനുള്ള ബാക്ടീരിയകളും ഫംഗസുകളും അതുപോലെ മറ്റ് ജീവികളൊക്കെ പെരുകുന്ന കാലം കൂടിയാണ് കർക്കിടകം. അതുകൊണ്ട് തന്നെ കർക്കിടകം രോഗാതുരമാണ് എന്ന് പറയാറുണ്ട്. കാരണം എല്ലാ ചപ്പുചവറുകളും, നമുക്കറിയാം, എല്ലാ ഇടവഴിക്കുണ്ടുകളും കുളങ്ങളും അതുപോലെ നടപ്പാതകൾക്കരികിലുള്ള കാനകളും ഒക്കെ വെള്ളം നിറഞ്ഞ് കെട്ടിക്കിടന്ന് എല്ലാ ചപ്പുചവറുകളും ചീഞ്ഞഴുകി മണ്ണോട് ചേരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ക്ലീനിങ് പ്രക്രിയ നടക്കുമ്പോൾ അതിന് ആധാരമായി പ്രവർത്തിക്കുന്ന ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളൊക്കെ അവിടെയുള്ള ജീവജാലങ്ങൾക്ക് കൂടി അസുഖങ്ങൾക്ക് കാരണമായേക്കാം. അതായത് സ്വാഭാവികമായും പ്രകൃതിയിൽ ഉണ്ടാകുന്ന ബാക്ടീരിയകളെക്കാൾ വളരെ കൂടുതലായിരിക്കും ഈ മാസത്തിൽ അല്ലെങ്കിൽ ഈ കാലത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അസുഖങ്ങളുടെ കാലം കൂടിയായിരുന്നു കർക്കിടകം. ഇന്ന് വളരെ പ്രസക്തമല്ലെങ്കിലും പണ്ട് കാലത്ത് കർക്കിടകം വറുതിയുടെയും പട്ടിണിയുടെയും കാലമായിരുന്നു. മലയാളത്തിൽ വിരിപ്പ്, മുണ്ടകൻ എല്ലാ സ്ഥലത്തും വളരെ നന്നായി നടന്നിരുന്ന രണ്ട് നെൽകൃഷികളായിരുന്നു. നമ്മുടെ പ്രധാന അരിഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കിയിരുന്ന ഒരു കാലത്ത് ഇന്നും ഇതൊന്നും പ്രസക്തമല്ല. പക്ഷെ ഇതൊക്കെ തന്നെ ചരിത്ര പശ്ചാത്തലം കൂടി അറിയുമ്പോൾ മാത്രമാണ് നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ച ഇത്തരം പ്രകൃതിയുടെ പ്രതിരോധങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നു. അപ്പോൾ ഇങ്ങനെ മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ 3-4 മാസം വയലുകൾക്ക് വിശ്രമമാണ്. പിന്നെ നമ്മുടെ താഴ്നിലകളിൽ കായലിനോടനുബന്ധിച്ച സ്ഥലങ്ങളിൽ പുഞ്ച ചെയ്യുന്ന സമ്പ്രദായവും ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് സ്ഥലത്ത് വളരെ വ്യാപകമായി നെൽകൃഷി നടത്തിയിരുന്ന മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നെല്ലും വിഭവങ്ങളൊക്കെ കഴിഞ്ഞ് ശരിക്കും വറുതി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ

0: വിരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതുമഴ പെയ്യുമ്പോൾ ഏകദേശം അശ്വതി ഞാറ്റുവേലയിൽ വിതച്ച് ആ വിതച്ചത് കൊയ്യാറാവുന്ന സമയമാണ്. അതിന് അതുകൊണ്ടാണ് ഇല്ലെന്നറിയും വല്ലെന്നറിയൊക്കെ കർക്കിടക മാസത്തിൽ വരാൻ കാരണം. എന്നിട്ട് ചിങ്ങത്തോടു കൂടി അത് കൊയ്ത് വസന്തകാലത്തിൻ്റെ പ്രതീതി ഭക്ഷണത്തിലും പൂക്കളിലും ഒക്കെ കാണുമ്പോഴാണ് നമ്മൾ ഓണം ആഘോഷിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രീവിയസ് പീരീഡാണ് കർക്കിടകം.
1: മഴയുടെ ഈ സഞ്ചാരത്തിൽ മനുഷ്യൻ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നു. ആയുരാരോഗ്യത്തിനായി കാലം സൂക്ഷിച്ചു വെച്ച പ്രകൃതിയുടെ തനത് ചികിത്സാ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഡോക്ടർ വാണി ബാലകൃഷ്ണൻ.
2: ആയുർവേദ ശാസ്ത്രത്തിൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ത്രിദോഷങ്ങൾ അഥവാ വാതപിത്ത കഫങ്ങൾ. ഓരോ ജീവജാലങ്ങളിലും വ്യക്തിഗതമായ അളവിൽ അവരവരുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ഈ ത്രിദോഷങ്ങൾ സ്വാധീനിക്കുന്നു. ഇങ്ങനെയുള്ള വാതപിത്ത കഫദോഷങ്ങളുടെ സന്തുലനാവസ്ഥയെ കേന്ദ്രീകരിച്ചാണ് ആയുർവേദം ആരോഗ്യത്തെ കണക്കാക്കുന്നത്. കർക്കിടക മാസത്തിൽ പൊതുവെ വാതദോഷ പ്രധാനമായിട്ടാണ് എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം ഉണ്ടാകുന്നത്. അവരിൽ ഈ സമയത്ത് സ്വാഭാവികമായ ഒരു വാതദോഷ വർധന ഉണ്ടാകും. നേരത്തെ തന്നെ ഏതെങ്കിലും വാതരോഗം ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയിൽ ഇത് കർക്കിടകത്തിന്റെ കാലഘട്ടത്തിൽ മൂർച്ഛിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. ഈ കാരണങ്ങളാൽ തന്നെയാണ് കർക്കിടക മാസത്തില് വാതരോഗ ചികിത്സകൾക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത്. ഏതെങ്കിലും രോഗങ്ങൾ കാലങ്ങളായി അലട്ടുന്ന രോഗികളിൽ ആ രോഗങ്ങൾക്കുള്ള പ്രത്യേക ചികിത്സകൾ തന്നെയാണ് കർക്കിടകത്തിൽ ചെയ്യുന്നത്. എന്നാൽ രോഗങ്ങളെ പ്രതിരോധിച്ച് സ്വാസ്ഥ്യത്തെ ആഗ്രഹിക്കുന്നവർക്ക് സുഖചികിത്സ, രസായന ചികിത്സ എന്നിങ്ങനെയുള്ള ചികിത്സാക്രമങ്ങളും ആയുർവേദത്തിൽ കർക്കിടക മാസത്തിൽ തന്നെ ചെയ്തു വരുന്നു. രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് ശരീരത്തിന് ഔഷധ സേവനം കൊണ്ടും പഞ്ചകർമ്മ ചികിത്സകൾ കൊണ്ടും ശുദ്ധി വരുത്തി രോഗങ്ങളെ അകറ്റി നിർത്തേണ്ട സമയമാണ് കർക്കിടകം. ആയുർവേദ ശാസ്ത്രത്തിൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ത്രിദോഷങ്ങൾ അഥവാ വാതപിത്ത കഫങ്ങൾ. ഓരോ ജീവജാലങ്ങളിലും വ്യക്തിഗതമായ അളവിൽ അവരവരുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ഈ ത്രിദോഷങ്ങൾ സ്വാധീനിക്കുന്നു. ഇങ്ങനെയുള്ള വാതപിത്ത കഫദോഷങ്ങളുടെ സന്തുലനാവസ്ഥയെ കേന്ദ്രീകരിച്ചാണ് ആയുർവേദം ആരോഗ്യത്തെ കണക്കാക്കുന്നത്. കർക്കിടക മാസത്തിൽ പൊതുവെ വാതദോഷ പ്രധാനമായിട്ടാണ് എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം ഉണ്ടാകുന്നത്. അവരിൽ ഈ സമയത്ത് സ്വാഭാവികമായ ഒരു വാതദോഷ വർധന ഉണ്ടാകും. നേരത്തെ തന്നെ ഏതെങ്കിലും വാതരോഗം ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയിൽ ഇത് കർക്കിടകത്തിന്റെ കാലഘട്ടത്തിൽ മൂർച്ഛിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. ഈ കാരണങ്ങളാൽ തന്നെയാണ് കർക്കിടക മാസത്തില് വാതരോഗ ചികിത്സകൾക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത്. ഏതെങ്കിലും രോഗങ്ങൾ കാലങ്ങളായി അലട്ടുന്ന രോഗികളിൽ ആ രോഗങ്ങൾക്കുള്ള പ്രത്യേക ചികിത്സകൾ തന്നെയാണ് കർക്കിടകത്തിൽ ചെയ്യുന്നത്. എന്നാൽ രോഗങ്ങളെ പ്രതിരോധിച്ച് സ്വാസ്ഥ്യത്തെ ആഗ്രഹിക്കുന്നവർക്ക് സുഖചികിത്സ, രസായന ചികിത്സ എന്നിങ്ങനെയുള്ള ചികിത്സാക്രമങ്ങളും ആയുർവേദത്തിൽ കർക്കിടക മാസത്തിൽ തന്നെ ചെയ്തു വരുന്നു. ഈ പറഞ്ഞ ചികിത്സകൾക്കൊപ്പം തന്നെ ശരീരത്തിന്റെ ദഹനശേഷി അഥവാ അഗ്നി വർദ്ധിപ്പിക്കുന്ന ആഹാര രീതികളും അനുഷ്ഠിക്കേണ്ടതുണ്ട് കർക്കിടക മാസത്തിൽ തന്നെ. അതിൽ തന്നെ മലയാളികൾക്ക് വളരെ പ്രിയങ്കരമായ കർക്കിടക കഞ്ഞി തുടങ്ങിയ യോഗങ്ങളും തലമുറകളായി കൈമാറി വരുന്ന നാട്ടുയോഗങ്ങളും എല്ലാം കർക്കിടകത്തിൽ പ്രയോഗപ്പെടുത്താവുന്നതാണ്. വാദഹരങ്ങളായ വിവിധങ്ങളായ ഔഷധങ്ങൾ ചേർത്ത് അവയുടെ കഷായവും മറ്റും ഉപയോഗിച്ച് കഞ്ഞി തയ്യാറാക്കി സേവിക്കുന്നതെല്ലാം നമുക്ക് സുപരിചിതമാണ്. ഇങ്ങനെ ആഹാരങ്ങളിലും ആചാരങ്ങളിലും കൂടി നമ്മൾ ശരീരത്തെ ശുദ്ധീകരിച്ചെടുത്ത് കർക്കിടക മാസത്തിൽ അതിന് ശരീരത്തെ ശുദ്ധീകരിച്ചെടുത്ത് വർഷം മുഴുവനും സ്വസ്ഥരായിരിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്നത്.
1: ചെറുപ്പകാലത്ത് മുത്തശ്ശിയോടൊപ്പം കർക്കിടക കഞ്ഞിക്ക് വേണ്ടി തൊടിയിലെ ഔഷധച്ചെടികൾ ശേഖരിക്കാൻ പോയത് ഓർത്തെടുക്കുകയാണ് അധ്യാപികയായ പി കെ വസന്തകുമാരി. അതോടൊപ്പം കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ പെരുക്കത്തിൽ നശിച്ചു പോകുന്ന ഔഷധച്ചെടികളെക്കുറിച്ച് ആശങ്കയും പങ്കുവയ്ക്കുന്നു.
3: ഇന്നത്തെ കാലവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തൊഴിലുകളിലെല്ലാം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ ആ ഒരു രീതിയെല്ലാം മാറിയിരിക്കുന്നു. അപ്പോൾ എങ്കിലും നമ്മളുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു മാസമാണ് കർക്കിടകം. കർക്കിടക മാസത്തിലെ ആരോഗ്യ സൗന്ദര്യ സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനം കർക്കിടക കഞ്ഞിയാണ്. കർക്കിടക കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തെല്ലാം ചേരുവകളാണ് ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചെറുപ്പകാലത്തെ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അച്ഛനും അമ്മയോ അമ്മാമ്മയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലത്ത് കർക്കിടക മാസത്തിൽ അമ്മാമ്മ വലിയൊരു മുറവുമായിട്ട് വീടിന് പിറകിലുള്ള തൊടിയിലേക്ക് പോകും. അപ്പോൾ ഞാനും ആ സമയം അമ്മാമ്മയ്ക്കൊപ്പം ചേരും. തൊടിയിൽ ചെന്ന് മിക്കവാറും എല്ലാ ഔഷധ സസ്യങ്ങളും ഞങ്ങളുടെ തൊടിയിൽ ഉണ്ടായിരുന്നു. കുറുന്തോട്ടി

0: ഓരോ ഔഷധ സസ്യം പറിക്കുമ്പോഴും അതിൻ്റെ ഗുണം എന്താണ്, ഔഷധ ഗുണം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഓരോ ചെടിയെയും ഇങ്ങനെ പരിചയപ്പെടുത്തി തരും. കുറുന്തോട്ടി പറിച്ചിട്ട് പറയും, വേരോടെ പറിച്ചിട്ട് പറയും, അതിൻ്റെ വേരാണ് നമ്മൾ മരുന്ന് കഞ്ഞിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അത് വാദത്തിനും മറ്റും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണെന്ന് പറയും. അതുപോലെ തന്നെ പൂവാങ്കുറുനിൽ, കൊടുവൻ, ഒടിയാവണക്ക്, തകര, കുറുന്തോട്ടി, തൊട്ടാവാടി, കല്ലുരുക്കി, ചെറുകറുക, കൊടുവേലി, പർപ്പടകപ്പുല്ല്, തഴുതാമ, വള്ളി ഉഴിഞ്ഞ, മുക്കുറ്റി, ചെറുള, ഇങ്ങനെ ഒരുപാട്, ഇതിലും കൂടുതൽ ഔഷധസസ്യങ്ങൾ ഉണ്ട് എങ്കിലും ഞങ്ങളുടെ തൊടിയിലുണ്ടായിരുന്നത് ഇതൊക്കെയായിരുന്നു. നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമരുന്നുകൾ ഞങ്ങളുടെ തൊടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പറിച്ചു കൊണ്ടുവന്ന് വലിയൊരു കൊട്ടയിലാക്കും. കൊട്ടയിലാക്കി അത് നല്ലപോലെ അതിലെ അഴുക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഉരലിലിട്ട് നല്ലപോലെ ഇടിക്കും. ഇടിച്ചതിൻ്റെ നീരെടുത്ത് അന്ന് അരിപ്പേനേക്കാളൊക്കെ നമ്മൾ വെളുത്ത നിറമുള്ള തുണിയെടുത്ത് അതിനകത്തേക്ക് ആക്കി അരിച്ച് ഒന്നുകിൽ മൺകലത്തിലോ അല്ലെങ്കിൽ ഓട്ട് ഉരുളിയിലേക്കോ ഒഴിച്ചു വെക്കും. എന്നിട്ട് അടുപ്പ് കൂട്ടി ഇത് അതിനകത്തേക്ക് വെച്ച് ഒന്നുകിൽ ഞവരരി എടുക്കും, അതല്ലെങ്കിൽ പച്ചരി എടുത്ത് നല്ലപോലെ വേവിക്കും. ഇത്തിരി ഉലുവയൊക്കെ ചേർത്ത് നല്ലപോലെ വേവിക്കും. വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ഉപ്പിട്ട് പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട്, സ്വാദ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് ഉപയോഗിക്കും. ഇതിൻ്റെ ഒപ്പം നമ്മൾ പത്തില തോരനും അതുപോലെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. വളരെയധികം ദഹനശക്തി കിട്ടാനൊക്കെ നമുക്ക് സഹായിക്കുന്നതാണ് ഈ ഔഷധ കഞ്ഞി. അത് ഒന്നുകിൽ 7 ദിവസം അതല്ല 14 അല്ലെങ്കിൽ 21 ദിവസം ഈ ഒരു ക്രമത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ അതുമായിട്ട് ഇന്നത്തെ കാലത്തെ കർക്കിടക കഞ്ഞി, നമ്മൾ പഴയ കാലത്തെ കർക്കിടക കഞ്ഞിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇന്ന് തൊടികളൊക്കെ കുറവാണ്. ഉള്ള തൊടികളിലെല്ലാം ആളുകൾ വീട് വെച്ച് കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ വന്നതോടുകൂടി, പിന്നെ പറയുകയാണെങ്കിൽ ആകർഷകമായിട്ടുള്ള പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതോടുകൂടി ഈ ഔഷധ സസ്യങ്ങളുടെ ലഭ്യത കുറഞ്ഞു. ഈ ഔഷധ സസ്യങ്ങളെ പറ്റി തന്നെ പലർക്കും പുതുതലമുറയ്ക്ക് കേട്ടറിവുമില്ല, കണ്ടറിവ് പോലും ഉണ്ടാകില്ല. പിന്നെ ഇന്ന് ഇതെല്ലാം നമുക്ക് റെഡിമെയ്ഡായിട്ട് ആയുർവേദശാലകളിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷെ പണ്ട് ഇടിച്ചു പിഴിഞ്ഞ് നീര് കിട്ടിയിരുന്ന അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉണക്കി പൊടിച്ച ഔഷധ കൂട്ടാണ് നമുക്ക് ഇന്ന് റെഡിമെയ്ഡ് കിറ്റിൽ ലഭിക്കുന്നത്. പക്ഷേ പഴയ അത്ര ആ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ ഔഷധ ഗുണമോ ഇന്ന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. പണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കയ്പ്പോ അല്ലെങ്കിൽ ചവർപ്പോ ഒന്നും തന്നെയില്ല, നല്ലൊരു ഔഷധം തന്നെയാണത്, ശരീരത്തിന് വളരെ പ്രയോജനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നെന്ന് പറയുമ്പോൾ നമ്മൾ അത് പണ്ട് കാലം മുതലേ ഈ കർക്കിടക കഞ്ഞി കുടിച്ചൊരു ശീലമായതുകൊണ്ട് നമുക്കിന്ന് ഔഷധ സസ്യങ്ങൾ കിട്ടാനില്ലെങ്കിൽ പോലും നമ്മൾ കിറ്റുകളിൽ കിട്ടുന്ന റെഡിമെയ്ഡ് ഔഷധ കിറ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ശീലം നിലനിർത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ശീലത്തിന് ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ളത് തന്നെ വളരെയധികം സന്തോഷം തരുന്നതാണ്. അപ്പോൾ പുതുതലമുറയോടും എനിക്ക് പറയാനുള്ളത്, നമ്മളിതുപോലുള്ള ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുക. കിട്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം, ഇപ്പോൾ നഴ്സറികളിലാണെങ്കിലും ഒക്കെ ചെന്നാൽ നമുക്ക് ലഭിക്കും. അതെല്ലാം നമ്മൾ നമ്മളുടെ ചെടിച്ചട്ടികളിലാണെങ്കിലും വെച്ച് പിടിപ്പിക്കുക, അത് നന്നായിരിക്കും.
1: മഴയുടെ ഈ സഞ്ചാരത്തിൽ മനുഷ്യൻ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നു. ആയുരാരോഗ്യത്തിനായി കാലം സൂക്ഷിച്ചു വെച്ച പ്രകൃതിയുടെ തനത് സമ്പത്ത്. ഇന്ന് നമ്മളറിഞ്ഞ കർക്കിടകത്തിൻ്റെ ചിന്തകളും പ്രകൃതിയുടെയും ആയുർവേദത്തിൻ്റെയും സ്പർശം നിറഞ്ഞ ഈ യാത്രയും എന്നും ഓർമ്മകളായി നിറയട്ടെ. കർക്കിടകത്തിൽ ഒരു ആത്മീയതയുണ്ട്, നമ്മെ പ്രകൃതിയുമായി ഒന്നിപ്പിക്കാൻ ഈ കർക്കിടക മാസത്തിന് കഴിയും. ഏവർക്കും ശുഭാശംസകൾ.
2: പ്രകൃതിയോടൊപ്പം കർക്കിടകം. ചിത്രീകരണം സമാപിക്കുന്നു. ശബ്ദങ്ങൾ: എരൂർ സ്വദേശിനി വാസന്തി അമ്മ, നാട്ടറിവ് പരിസ്ഥിതി പ്രവർത്തകൻ ചന്ദ്രൻ മാഷ്, ഡോക്ടർ വാണി ബാലകൃഷ്ണൻ, പി കെ വസന്തകുമാരി. ആഖ്യാനം സഹകരണം ജിത സുധീർ. നിർവഹണം റിയ.
3: അറിയാം ഔഷധ സസ്യം.

0: എന്ന് പരമ്പര.
1: നീലയമരി
2: പ്രകൃതിദത്തമായ നീലം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെടിയാണ് നീലയമരി. ഇതിന്റെ ഇലയും വേരുകളും ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും അകാല നര തടയുന്നതിനും നീലയമരിയുടെ ഇല എണ്ണ കാച്ചി തേക്കുന്നത് വീടുകളിൽ ഗൃഹവൈദ്യത്തിലൊക്കെ വളരെ സാധാരണയാണല്ലോ. നീല ഫൃങ്കാതി എണ്ണ, നീല തുളസിയാദി തൈലം, നീല തുളസിയാദി കഷായം തുടങ്ങിയവ ഉൾപ്പെടെ വിവിധ ആയുർവേദ ഔഷധങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നീലയമരി മുടി വളർച്ചയ്ക്കും വിഷകര ഗുണത്തിനും പേരുകേട്ട ചെടിയാണ്. വിപണി ആവശ്യത്തിനും ഗൃഹവൈദ്യത്തിനും ഇത് കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ്. ഇതിന്റെ ഇലകൾ വളരെ ചെറുതും നീല കലർന്ന പച്ച നിറത്തോട് കൂടിയതുമാണ്. ജൈവാംശവും നിർവാസ്യവുമുള്ള മണ്ണിൽ നന്നായിട്ട് വളരും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വിത്ത് പാകാൻ നല്ലത്. തീരെ ചെറിയ വിത്തായതിനാൽ 2-3 ഇരട്ടി മണലുമായി കലർത്തി പാകുകയാണ് സാധാരണ ചെയ്യുക. വിത്ത് പാകിയ ശേഷം തവാരണയിൽ പുതയിട്ട് നനച്ചു കൊടുക്കണം. 80-90% വരെ വിത്തുകളും മുളച്ചു കിട്ടും. 1-2 ആഴ്ചയെടുക്കും വിത്തുകൾ മുളച്ചു വരാൻ. 1.5 മാസം പ്രായമായ തൈകൾ 50 സെന്റിമീറ്റർ അകലത്തിൽ കൃഷിസ്ഥലത്തേക്ക് മാറ്റി നടാവുന്നതാണ്. അടിവളമായി 1 ഏക്കർ രണ്ട് മുതൽ 4 ടൺ വരെ കാലിവളം അവസാന ഒഴിവോടുകൂടി മണ്ണിൽ ചേർത്ത് കൊടുക്കാം. ചാണകത്തിന് പുറമെ ഏതാണ്ട് 40 കിലോയുടെ എല്ലുപൊടി, 200 കിലോ വേപ്പിൻപിണ്ണാക്ക് തുടങ്ങിയവയും മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് ചെടികൾ നന്നായി വളരാൻ സഹായിക്കും. 2 ആഴ്ച കൂടുമ്പോൾ നൈട്രജൻ അടങ്ങിയ രാസവളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതും അസോസ്പൈറലം, അസ്റ്റോബാക്ടർ തുടങ്ങിയ ജീവാണു വളങ്ങൾ കാലിവളത്തോടൊപ്പം ചേർത്ത് കൊടുക്കുന്നതും വളർച്ചയ്ക്ക് നല്ലതാണ്. മഴയില്ലാത്ത സമയങ്ങളിൽ നനയ്ക്കണം. സില്ലഡ് വർഗത്തിൽപ്പെട്ട ചെറു പ്രാണികളാണ് നീലയമരി കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന കീടം. ചെടിയുടെ തണ്ടിലും ഇലകളുടെ അടിവശത്തും ഈ പ്രാണികൾ നീരുറ്റി കുടിക്കുന്നു. ഇലകൾ മഞ്ഞ നിറമാകുകയും ഇളം തളിരുകളും ഇലകളും ഉണങ്ങി കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇവയെ നിയന്ത്രിക്കാനായി സസ്യജന്യ കീടനാശിനികൾ ഉപയോഗിക്കാം. 3% വീര്യമുള്ള വേപ്പിൻപുരുസത്തോ 2% വീര്യമുള്ള വേപ്പിണ്ണ മിശ്രിതമോ ഉപയോഗിക്കാം. തൈകളെ ബാധിക്കുന്ന ചുവട് ചീച്ചിലാണ് സാധാരണ മഴക്കാലത്ത് കണ്ടുവരാറുള്ള ഒരു രോഗം. ഇത് നിയന്ത്രിക്കാൻ 1% വീര്യമുള്ള ബോഡമിശ്രിതം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. കൃഷിസ്ഥലത്ത് നട്ട് 2-3 മാസം കഴിയുമ്പോഴേക്കും ചെടികൾ പുഷ്പിക്കാൻ തുടങ്ങും. ഇങ്ങനെ പൂക്കാൻ തുടങ്ങുമ്പോഴേക്കും 30 സെന്റിമീറ്റർ ഉയരത്തിൽ വെച്ച് ചെടികൾ മുറിച്ചെടുക്കണം. വിളവെടുത്ത ശേഷം നനയ്ക്കുകയും നൈട്രജൻ അടങ്ങിയ വളങ്ങൾ ചേർത്ത് കൊടുക്കുകയും വേണം. 2-3 മാസം ഇടപെട്ട് 30 സെന്റിമീറ്റർ ഉയരത്തിൽ വെച്ച് ചെടികൾ മുറിച്ചെടുക്കാം. ഇപ്രകാരം വർഷത്തിൽ 4-5 തവണ വരെ വിളവെടുക്കാം. 2 വർഷത്തിന് ശേഷം വേരോടെ വിളവെടുത്ത് വേരും മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. പച്ചയിലയാണ് എണ്ണ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. വിളവെടുത്താൽ ഏതാണ്ട് 8 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കുന്നതാണ് ഔഷധ ഗുണത്തിന് ഏറ്റവും മെച്ചം. ഇല ഉണക്കി പൊടിച്ച് ഹെന്നയ്ക്കൊപ്പം മുടി കറുപ്പിക്കുന്നതിന് ഉപയോഗിക്കാം. കായകൾ ഉണ്ടായാൽ അത് മൂപ്പെത്തുന്നതിന് ഏതാണ്ട് 1 മാസം എടുക്കും. ഓരോ നീണ്ട കായയിലും 6-12 വരെ വിത്തുകളുണ്ടാവും. വിത്തുകൾ വളരെ ചെറുതാണ്. കുമിൽ രോഗബാധയുണ്ടായാലും കീടശല്യം ഉണ്ടായാലും വിത്തിൻ്റെ ഗുണം കുറയും. 30 കായകൾ ശേഖരിച്ച് വെയിലത്ത് ഉണക്കണം. ഉണങ്ങിയ കായകൾ പൊട്ടിച്ച് വിത്ത് ശേഖരിച്ച് വീണ്ടും ഈ വിത്ത് തണലിൽ ഉണക്കണം. ഇപ്രകാരം ഉണങ്ങിയ വിത്തുകൾ ഏതാണ്ട് 1 വർഷത്തോളം കിളിപ്പ് ശേഷി കുറയാതെ സൂക്ഷിക്കാവുന്നതാണ്. പ്രകൃതിദത്ത ഹെയർഡൈ ചേരുവ എന്ന നിലയിൽ ആവശ്യകത കൂടി വരുന്ന ഒരു വിലയാണിത്.
1: നീലയമരിയെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഓടക്കാലി ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ അൻസി ജോസഫ്.
0: മണ്ണ് പുലിയണം, മനസ്സ് പുലിയണം, മാനം പുലിയണം, ഇത് നാട്ടുപാട്ടിന്റെ താളമാണ്. ഇതാ ഒരു നാടൻ പാട്ട്.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: കർഷകർക്കായുള്ള കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്.
0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
3: അല്ല, കുഞ്ഞെന്താ ഒന്നും മിണ്ടാത്തെ? അതിന് എനിക്കൊരു വിടവ് തരണ്ടേ? അയാൾ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു.
0: അവസ്ഥാന്തരം, ജമാൽ റാഷിയുടെ കഥ.
4: പുതുക്കം മങ്ങിയ താളിയോലകളിൽ നിന്നും മഷിത്തുള്ളിയായി ഞാൻ നിന്റെ വിരൽത്തുമ്പിലേക്ക് ഉരുണ്ടു വീഴുന്നു.
0: ഓമന എൻ സി കാർത്തിക എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
5: മൗലികതയുടെ കാര്യത്തിൽ ഏറ്റവും ഉദാത്തമായ രചനയാണെങ്കിലും സമതലങ്ങൾ ഒരു തികഞ്ഞ നർമ്മബോധത്തിനുള്ളിൽ വികസിതമാകുന്ന ഒന്നാണ്.
0: ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയിനിന്റെ സമതലങ്ങൾ എന്ന നോവലിനെ കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 10 സെക്കൻഡും. വിപണി, കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡാറ്റേസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 22,800, ആലപ്പുഴ 23,000, കോട്ടയം 25,900, എറണാകുളം 23,400, കൊച്ചി റെഡി 23,100, ആലുവ 24,500, വടക്കൻപുറവൂർ 24,300. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 15,400, വടക്കൻപുറവൂർ 13,900. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,800, വടക്കൻപുറവൂർ 3,800. കാപ്പിക്കുരു ക്വിൻ്റലിന് കോട്ടയം 38,000, കട്ടപ്പന 36,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് കോട്ടയം 26,000, എറണാകുളം 28,500, ആലുവ ക്വിൻ്റലിന് 5,200, വടക്കൻപറവൂർ ക്വിൻ്റലിന് 4,400, തൊടുപുഴ 1,000-ന് 26,000, കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 അട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400, കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 71,900, കൊച്ചി അൺഗാർബിൾഡ് 69,900, ആലുവ 67,500, തൊടുപുഴ 70,000, കട്ടപ്പന 70,000. ഏലം കിലോഗ്രാം കൊച്ചി 3,700, തൊടുപുഴ 3,000, കട്ടപ്പന 2,850. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 30,000, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 25,000, മൂവാറ്റുപുഴ 22,000, കോതമംഗലം 26,500, തൊടുപുഴ 26,900. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,500, തൊടുപുഴ 23,000. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 1,71,000, ആലുവ 1,65,000. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 81,400, കോഴിമുട്ട 100-ന് വടക്കൻപറവൂർ 780, പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 3,500, അടയ്ക്ക 1,000-ന് എറണാകുളം 5,500, വടക്കൻപറവൂർ 4,600. നേത്രക്കായി പച്ച ക്വിൻ്റലിന് എറണാകുളം 4,000, ആലുവ 4,000, വടക്കൻപറവൂർ 4,000, തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് വിപണി, കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡാറ്റേസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

ഇന്ന് രാത്രി 8:00 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. അലർജിക്ക് ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ അമ്പിളി ജോസുമായി അഭിമുഖം.

9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് ഹിന്ദുസ്ഥാനി സംഗീതം, വി.ജെ. ജോഗിന്റെ വയലിൻ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:36. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൌഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക കരകൌശല വിദഗ്ധർ, സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾ എന്നിവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റേഷനുകൾ വഴി വിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.

0: लिए महिलाओं के सेल्फ हेल्प ग्रुप्स हैं उनके उत्पाद स्टेशन पर बिक सके ऐसी व्यवस्था बनाई गई है। और ये अमृत भारत स्टेशन हमारी विरासत हमारी धरोहर के दर्शन भी कराते हैं।
1: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയ്റ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായ റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ ഷാഫി പറമ്പിൽ, സി സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 19 മുതൽ 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും ഈ സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്നും സിബി ജോർജ് ചൂണ്ടിക്കാട്ടി.
2: The three-nation visits reflects India's growing engagement with Central and Eastern Europe and reaffirms our commitment to strengthening our partnerships with the countries in the region. It also complements India's broader engagement with Europe and the strategic partnership with the European Union.
1: ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച സർവകക്ഷി യോഗം ചേരും. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് യോഗത്തിൽ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കും പാസാക്കലിനും പരിഗണിക്കും. തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമത്തെക്കുറിച്ച് ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ ബോധവൽക്കരണ പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. പരിപാടിയെ അഭിസംബോധന ചെയ്ത കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സുരക്ഷിതവും അന്തസ്സുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞു. സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക എന്നത് സർക്കാരുകളുടെയും തൊഴിലുടമകളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശം.

0: ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി രണ്ട് ദിവസം കൂടി മാത്രം. മറ്റന്നാൾ രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും ലൂസേഴ്സ് ഫൈനൽ. കായികരംഗത്ത് ഉത്തേജകമരുന്നുകളുടെ നിയമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുമായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസൃതമായി കായിക മത്സരങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുകയും കായിക താരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയുമാണ് നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കടലിൽ രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തുനിന്ന് മത്സ്യബന്ധനം നടത്താൻ മത്സ്യബന്ധന ബോട്ടുകൾക്ക് അനുമതി നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രകാരം കേരളത്തിലെ ബോട്ടുകൾക്ക് ലെറ്റർ ഓഫ് ഓതറൈസേഷൻ നൽകി തുടങ്ങി. ആദ്യഘട്ടത്തിൽ കൊല്ലം, കൊച്ചി, മുനമ്പം, ബേപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 ബോട്ടുകൾക്കാണ് LOA നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, മത്സ്യസമ്പത്ത് സുസ്ഥിരമായി വിനിയോഗിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഔദ്യോഗിക അനുമതി പത്രം ഇതാദ്യമായി നൽകിയത്. കഴിഞ്ഞയാഴ്ച ഒഡീഷയിലെ ഭുവനേശ്വറിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അനുമതി പത്രം വിതരണം ചെയ്തു. കൊല്ലത്തെ ബോട്ടുടമയും ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ പീറ്റർ മത്യാസ് ഉപരാഷ്ട്രപതിയിൽ നിന്നും ചടങ്ങിൽ അനുമതി പത്രം കൈപ്പറ്റി. വിദേശ മത്സ്യബന്ധന യാനങ്ങൾ രാജ്യാന്തര കടൽ വലിയ തോതിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുമതിയിലൂടെ അവസരം ലഭിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
0: കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അറിയിച്ചു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമാം, കിൽത്താൻ എന്നീ ദ്വീപുകളിലേക്ക് ആവും ആദ്യഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വിലയിരുത്തിയതായി തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ കിഴക്ക്, വടക്ക് കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരളം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 4,11,190 പേരിൽ 4,04,722 പേരുടെ ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സിറിയ, കുവൈറ്റ്, ഒമാൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്ന് തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓപ്പറേഷൻ നാസർ 2 ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. അതേസമയം ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നേരിടുന്നതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.

0: കായിക രംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപഭോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35 മിനിറ്റും 20 സെക്കൻഡും.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ എഫ് എം ഈവനിംഗിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. എഫ് എം ഈവനിംഗിൽ ഇന്നാദ്യം
1: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.
2: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേൾക്കാൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദം ഇതാ. പ്രശസ്ത എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശബ്ദം. ആകാശവാണി കോഴിക്കോട് നിലയത്തിനു വേണ്ടി നാടക വിഭാഗത്തിന്റെ അസിസ്റ്റന്റ് എഡിറ്ററും എഴുത്തുകാരനുമായിരുന്ന കെ എ കൊടുങ്ങല്ലൂർ ബഷീറിന്റെ വീട്ടിൽ പോയി ശബ്ദലേഖനം ചെയ്ത സംഭാഷണത്തിന്റെ ഒരു ഭാഗം കേൾക്കൂ. ബഷീറും ബഷീറിന്റെ പത്നി ഫാബി ബഷീറും കെ എ കൊടുങ്ങല്ലൂരും പങ്കെടുത്ത സംഭാഷണത്തിൽ നിന്ന് പാത്തുമായുടെ ആട് എന്ന പുസ്തകത്തെപ്പറ്റിയുള്ള ഭാഗം ഇതാ ഞങ്ങൾ കേൾപ്പിക്കുന്നു.
3: ആ വീട്ടിൽ ആ വീട് ഉള്ളു കണ്ടിട്ടുണ്ട്. ഒന്ന് പറയട്ടെ, നിങ്ങൾക്ക് എന്താ അതിന്റെ ഇംപ്രഷൻ എന്ന് ആ വീടിനെ പറ്റി?
4: സാധാരണ ചെറിയൊരു കുടുംബമാണ്, പക്ഷെ വീട്ടിലുള്ളവരൊക്കെ നല്ല സ്നേഹമുള്ളവരാണ്. ആട്, ഓ, ആദ്യം ഒരു കുഞ്ഞിന് ഞാൻ പലയപ്പുറമ്പ് താമസിക്കുമ്പോ എനിക്ക് തല തന്നിട്ടുണ്ടായിരുന്നു. നാപ്പ
3: ഇവക്കും കൊടുത്തു. ഇവളുടെ പേരും പാത്തുമ്മ എന്നാണ്. അത് ഞാൻ അത് ഇവിടെ
4: ഫാത്തിമ
3: അബീന്നാണ് ഇവിടെ കെട്ടിയപ്പോഴേ മുഴുവൻ എന്റെ വീട്ടിൽ മുഴുവൻ നിറയെ ഫാത്തിമ ആയതുകൊണ്ട് ഇവളെ പേര് ഫാബി എന്നാക്കി. അങ്ങനെയാണ് ഇവള് ഫാബി ബഷീറാകുന്നത്. നിനക്കൊന്നും പറയാൻ,
4: ആ വീടുകളൊക്കെ വളരെ ആളുകളെല്ലാം മാറി, വീടൊക്കെ നന്നാക്കി, നല്ലൊരു വീടാണ്. ആടിപ്പോഴും ഫാത്തിമ അതൊക്കെ ആയാടല്ല, അതിന്റെ മുമ്പരായിട്ടുള്ള മകളെ കല്യാണം കഴിച്ച്, അവരെ മകള് ഖദീജ എന്നവരെ കല്യാണം കഴിച്ച് നല്ലൊരു നല്ലൊരു കുടുംബമായിട്ട് ഇപ്പം കഴിയണം. അന്നത്തെ നല്ല ഇടക്കിടക്ക് ഞങ്ങളടുത്ത് വരാറുണ്ട്
3: അവരെല്ലാം. പത്തുമായും പിന്നെ നമ്മുടെ ഹനീഫായും അബുവും വന്നിട്ടുണ്ട്. അബ്ദുക്കാർ മാത്രം വന്നിട്ടില്ല, അവന് കാല് പാടില്ലായിരിക്കുക, അതുകൊണ്ടാണ് വരാത്തത്. പിന്നെ ഇടയ്ക്ക് ഞാൻ പോവും, എല്ലാവർക്കും സുഖം തന്നെ. ഒരു കഴിഞ്ഞ കൊല്ലമാണോ ഉമ്മ മരിച്ചത്? കഴിഞ്ഞ കൊല്ലം ഉമ്മ മരിച്ചുപോയി. ആ ഫെല്ലോഷിപ്പിന്റെ അപ്പോഴാണ് ഫെല്ലോഷിപ്പ് കെട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ഉമ്മ മരിച്ചു. ആ സുഖമില്ല. ഈ പാത്തുമ്മ ആടുന്നുള്ള കഥയുണ്ടല്ലോ, വാസ്തവം പറഞ്ഞ ഒരു കഥയൊന്നുമല്ല അത്, അത് വീട്ടിൽ സംഭവിച്ചതാണ്. ആ സംഭവത്തിനെ ഞാൻ പകർത്തി എഴുതി മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ അങ്ങോട്ട് പകർത്തി എഴുതി. അത് ആ കാലത്ത് എനിക്ക് മാനസികമായ കുഴപ്പത്തിൽ കഴിയുകയായിരുന്നു. അപ്പം അതിൽ നിന്നും ഒരു മോചനത്തിനും കൂടിയാണ് ഞാൻ എഴുതി എഴുതിയത്. അപ്പോൾ അത് മറക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ എൻ്റെ ഭാര്യയൊക്കെ ഒന്ന്

0: കണ്ടിട്ടുള്ളതാണ് ആ വീട്. ആ വീടും ആ സ്ഥലവും ആ ആടിനെയും ഷിപാത്തുമ്മ എല്ലാവരും
1: ഇപ്പൊ പറഞ്ഞല്ല.
0: മറ്റേ ആ കഥാപാത്രങ്ങളൊക്കെ എന്റെ സ്വന്തം ആൾക്കാരല്ലേ, എന്റെ മദറും എന്റെ സിസ്റ്റേഴ്സും എന്റെ പ്രദേശവുമാണ്. അതിൽ അന്യതായിട്ട് ആട് മാത്രമേ ഉള്ളു, ബാക്കിയെല്ലാം എന്റെ വീട്ടിലുള്ള ആളാ. ആ വീടും ആ വീടൊക്കെ ഇപ്പോ പരിഷ്കരിച്ച് എന്റെ അനിയൻ അബൂബക്കർ അതെല്ലാം പൊളിച്ചു പണിത് പുത്തൻ വീടാക്കി. ഞാനവിടെ ഒരു വീട് പണിതിരുന്നു, അപ്പൊ അതിന് വാശിക്ക് അവനുണ്ടാക്കിയതാണ്. കാശഞ്ചെന്ന് വാച്ചാണ് ബസ്. ഈ കേ കൊടുങ്ങല്ലൂരിന് ഇവനേതാണ്ട് ഒരു ഞാനൂരുമാരി ചെറിയ ഒരു ഇതുമാരിയുള്ള കാര്യത്തിന് എനിക്കറിയാം. ഇവനെയും നമ്മുടെ എം ടി വാസുദേവൻ നായരെയും ഞാൻ വീട്ടിലേക്ക് ഒരു ക്ഷണമുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരിക ഇവര്. ഇവർ വന്നാൽ അല്ല, മാസത്തിൽ ഒരു പ്രാവശ്യം വരിക. ഇവർ വന്നിട്ട് ഇവർക്ക് ഉച്ചയ്ക്ക് നല്ല തിരിത പൊരിച്ചതും വെച്ചതും എല്ലാം കൂടെ കൂട്ടി നല്ല ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ തേക്കാൻ നല്ല എണ്ണയും സോപ്പും. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവർ രണ്ടിനും കൂടെ ഞങ്ങളുടെ തെങ്ങിന് ചൂട്ടി നിന്ന് കുടിക്കണം. അപ്പം ഇവരെ ദേഹത്തുള്ള ഇതുണ്ടല്ല രാസവളങ്ങൾ, അത് തെങ്ങിനെ വീഴും. എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവനും എം ടി വർദ്ധനവരും കുളിക്കില്ല.
2: അതെ, ഞങ്ങൾ രണ്ടുപേരും വളരെ വൃത്തിയിൽ നടക്കുന്നുണ്ടല്ലോ, അസൂയ കൊണ്ട് പറയും.
0: അതാ കഴിക്കട്ടെ ശുഭം. രണ്ട് മക്കളുണ്ട്, മൂത്തത് മകളാണ് ഷാഹിന ബഷീർ, ചേന്നമംഗലൂർ ഹൈസ്കൂളിൽ പഠിക്കുന്നു. പിന്നെ മോനിവിടെ ഏഡൻ നഴ്സറി സ്കൂളിൽ പഠിക്കുന്നു. നമ്മുടെ സർക്കാർ ഒരു 200 രൂപ രാഷ്ട്രീയ പെൻഷൻ തരുന്നുണ്ട്, അതൊരു വലിയ അനുഗ്രഹമായിപ്പോയി. അപ്പം 150 രൂപയോളം മോൾക്കുമാകും, ഒരു 25 രൂപ മോനും ആകും, ബാക്കി 25 രൂപ എനിക്ക് സിഗരറ്റ് വാങ്ങിക്കാം. ഇവർക്ക് പശുവുണ്ട്, ആടുകളുണ്ട്, എരുമയുണ്ട്. ഈ എരുമയും ഈ ആടിനെ എല്ലാം വളർത്താനായിട്ടുള്ള ഒരു പിന്നെ എന്താണ് നമ്മൾ പറയുക, ആലയോ തൊഴുത്ത്, ഒരാലയുണ്ട്. അതിന് 3000 രൂപ ചിലവാക്കി ഉണ്ടാക്കിച്ചതാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ പുല്ല്, വൈക്കോല്, ഓക്കെ പൊടി, കിഴങ്ങ് പൊടി, മറ്റേ പിണ്ണാക്ക്, ഇതെല്ലാം വാങ്ങിക്കാൻ ഞാൻ കാശ് കൊടുക്കണം. പശുവും ആടിനെയും കറന്നിട്ട് ഇവൾ പാല് വിൽക്കും. പാല് വിറ്റിട്ട് അവിടെ 2-3 മാസ്റ്റർമാർ എൻ്റെ കഴിഞ്ഞ 2-3 കുറേ 3 ദിവസം മുമ്പ് 70 രൂപ തന്ന്. അത് ഇവൾ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ഇവൾ പിന്നെ ഇവളുടെ ഒരു ഇഷ്ടക്കാരി ഒരു പെൺ പോലീസിനെ വിളിച്ച് എന്നെ അറസ്റ്റ് ചെയ്യാൻ പോകും. നിറല്ലേടി പിന്നെ താമ്രപത്രം, 2 താമ്രപത്രമുണ്ട് എനിക്ക്. അപ്പം ഇന്ത്യയിലധികം ആൾക്ക് 2 താമ്രപത്രം കാണും കിട്ടിയിട്ടുള്ള ആളുടെ ചുരുക്കമായിരിക്കും. ഒന്ന് രാഷ്ട്രീയത്തിനും ഒന്ന് സാഹിത്യത്തിനും. ആ സാഹിത്യത്തിനുള്ള രാഷ്ട്രീയ പിന്നെ താമ്രപത്രം ഇവിടെ കൊണ്ടു തന്നു ഡൽഹിയിൽ നിന്ന്.
3: നിങ്ങൾ കേട്ടത് പ്രശസ്ത എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തിന്റെ പത്നി ഫാബി ബഷീർ, ആകാശവാണി കോഴിക്കോട് നിലയാംഗം കെ എ കൊടുങ്ങല്ലൂർ എന്നിവർ പങ്കെടുത്ത സംഭാഷണത്തിന്റെ ഒരു ഭാഗം. നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 1444 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

കെഎസ്ഇബി അറിയിപ്പ്. മുളന്തുരുത്തി സെക്ഷൻ പരിധിയിൽ കോമുള്ളിക്കവല, ഹിന്ദു പത്രം ഓഫീസ്, സ്വാശ്രയ, ഓലിക്കുരിശ്, ഡയാര പരിസരം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: സേവന വാർത്തകൾ. ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷത്തെ 6-ാം ക്ലാസ് പ്രവേശനത്തിനായുള്ള സെലക്ഷൻ ടെസ്റ്റിന് ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് വിലാസം cbseitms.rcil.gov.in. cbseitms.rcil.gov.in.

0: ആകെക്കേരള സംഘടിപ്പിക്കുന്ന കഥ കവിത സാഹിത്യ ശില്പശാല ഈ മാസം 25-ാം തീയതി ശനിയാഴ്ച ഇടപ്പള്ളി PWD ഗസ്റ്റ് ഹൌസിൽ നടക്കും. കവിയും പ്രഭാഷകനുമായ ശ്രീകുമാർ മുഖത്തല, കഥാകൃത്തുക്കളായ ജോർജ് ജോസഫ് കെ, ഫ്രാൻസിസ് നെറോണ എന്നിവർ ക്ലാസുകൾ നയിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 88 48 41 95 74 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 88 48 41 95 74. ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനിയൊരു ഗാനം കേൾക്കാം. ലഗാൻ എന്ന ചിത്രത്തിൽ ഉദിത് നാരായണനും ലതാ മങ്കേഷ്കറും സംഘവും പാടിയത്. രചന ജാവേദ് അക്തർ, സംഗീതം AR റഹ്മാൻ.

0: നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
1: ഗ്രാമത്തിൽ ഒരു കൊച്ചു ക്ഷേത്രം ഉയർന്നു. പെരിന്തച്ചൻ തന്നെ നിർമ്മാണത്തിന് വേണ്ട മുൻകൈയെടുത്തു. ശ്രീകോവിലിൽ വിളക്ക് പ്രകാശിച്ചു. അവിലും മലരും പുഷ്പങ്ങളും കൊണ്ട് അർച്ചന നടത്തി. അമതൻ തന്റെ പൂജ നിർവഹിച്ചു. കോഴിയെ വെട്ടുന്നില്ലേ അമത? ഒരു പുലയെ കാരണവർ ചോദിച്ചു. ഇല്ലമ്മാവാ, ദൈവം ചോര കുടിക്കില്ല. ദൈവത്തിന് ചോര ഇഷ്ടമല്ല. അമ്മാവൻ ആ നിലവിളക്കിലേക്ക് നോക്കൂ. കാരണവർ കത്തിക്കൊണ്ടിരുന്ന നെയ്വിളക്കിന്റെ നേരെ നോക്കി. ശാന്തഗംഭീരമായ പ്രകാശം. ബിംബം പൂക്കൾ കൊണ്ട് മൂടിയിരിക്കുന്നു. നാക്കിലകളിൽ അവലും മലരും. ഉരുളിയിൽ ശർക്കര പായസം. കളഭക്കൂട്ടിന്റെ പരിമളം ശ്രീകോവിലിൽ നിന്നും പുറത്തേക്കൊഴുകുന്നു. തന്നെത്താനറിയാതെ കാരണവരുടെ കൈകൾ ഒരു താമരമൊട്ടായി മാറി. ആയിരങ്ങൾ ക്ഷേത്രം സന്ദർശിച്ചു, ആരാധന നടത്തി. ഉയർന്ന ജാതിക്കാർ അമ്പരന്നു. പറയനും ചെറുമനും പുലയനും അമ്പലമുണ്ടാക്കുകയോ? ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വിധിക്കപ്പെട്ട പൂജാവിധികൾ നിർവഹിക്കുകയോ? ജന്മിമാർ കൂടിയാലോചിച്ചു. പട്ടേരി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. മേളത്തോൾ അഗ്നിഹോത്രിയെ ഇക്കാര്യത്തിൽ ഇടപെടുവിക്കാം. അഗ്നിഹോത്രി അമതനെ ഉപദേശിക്കട്ടെ. ഫലമുണ്ടായില്ലെങ്കിൽ അടുത്ത നടപടിയെപ്പറ്റി പിന്നീട് ആലോചിക്കാം. ഒരു തുറന്ന യുദ്ധത്തിന് തൽക്കാലം മുതിരണ്ട. പട്ടേരി പിന്മാറുകയാണോ? അല്ല, പിന്മാറുന്ന അവസാനത്തെ ആൾ ഞാനായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കൂ, ശത്രുവിന്റെ ശക്തി അറിയണം. അവർക്ക് സംഘടനാബലമുണ്ട്. ആ പാക്കനാരും അമതനും വടുതല നായരും ചില്ലറക്കാരല്ല. എന്റെ കണ്ണിന്റെ കാഴ്ച പോയി. എന്റെ ഇല്ലം വെന്തു വെണ്ണീറായി. 50,000 നാണ്യം എനിക്ക് നഷ്ടപ്പെട്ടു. ഇതിലൊന്നും എനിക്ക് പരാതിയില്ലെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? നാം പരിപാടികൾ ആസൂത്രണം ചെയ്യണം. പടിപടിയായി കാര്യങ്ങൾ ചെയ്തു തീർക്കണം. പട്ടേരി പറഞ്ഞു, പടിപടിയായി ചെയ്യുമ്പോഴേക്കും നാട് മുഴുവൻ പറയരുടെ ക്ഷേത്രങ്ങൾ കൊണ്ട് നിറയും. ഒരു നമ്പൂതിരി പറഞ്ഞു. പട്ടേരി ആലോചിച്ചു, സുദീർഘമായി ആലോചിച്ചു. ഒരാഴ്ചത്തെ ഇടതരിൻ, ഞാൻ പരിഹാരം ഉണ്ടാക്കിക്കോളാം. അതിനു മുമ്പ് അഗ്നിഹോത്രിയെ ഒന്ന് കണ്ടുവരിൻ. വടതലയെയും അമതനെയും പാക്കനാരെയും പിന്തിരിപ്പിക്കാൻ അഗ്നിഹോത്രിയുടെ സഹായം തേടിൻ. പട്ടേരി പറഞ്ഞു. 4 ജന്മിമാർ അഗ്നിഹോത്രിയെ സന്ദർശിച്ചു. ഇരിക്കൂ. അഗ്നിഹോത്രി അവരെ സ്വീകരിച്ചു. അവർ ആഗമനോദ്ദേശം വിവരിച്ചു. അഗ്നിഹോത്രി പറഞ്ഞു, നാളെ പുലർച്ചയ്ക്ക് നിങ്ങളെല്ലാവരും ആ ക്ഷേത്രത്തിന്റെ നടയിലെത്തുവിൻ. അമതനോടും കൂട്ടുകാരോടും ഞാൻ പറയാം, അവരും വരും. എന്തിനാ? ഒരു പരിഹാരം ഉണ്ടാക്കാൻ. ജന്മിമാർ സമ്മതിച്ചു.
0: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.

はいはい。

0: ആകാശവാണി കൊച്ചി FM 102.3 FM ഈവനിംഗ് തുടരുന്നു. ഇപ്പോൾ സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.

0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തു പകരുമെന്ന് വിദേശകാര്യമന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകൾ അമർ ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായുള്ള ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ്റ്റ് 2026 ന്യൂഡൽഹിയിൽ സമാപിച്ചു. 130 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം മന്ത്രാലയത്തിന്റെ റാമ്പ് പദ്ധതിയുടെ ഭാഗമായ ദ്വിദിന സെക്ടർ സ്പെസിഫിക് പരിശീലന പരിപാടിക്ക് കോഴിക്കോട്ട് തുടക്കമായി. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി ചർമ്മം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശി ആഷിക് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ശാസ്ത്രദീപ്തി.
1: കൂട്ടുകാർ പാവക്കൂത്ത് കണ്ടിട്ടുണ്ടോ? അത് പാവകളി എന്നും അറിയപ്പെടുന്നു. പലതരം പാവകളുടെ ശരീരഭാഗങ്ങളിൽ ചരടുകൾ കെട്ടിയിട്ടുണ്ടാകും. ആ ചരടുകൾ വലിച്ചും അയച്ചും പാവകളെ സംസാരിപ്പിക്കുകയും ചലിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്നതാണ് പാവക്കൂത്ത്. ഇതുപോലെ തോൽ പാവക്കൂത്ത് എന്നൊരു കലാരൂപമുണ്ട്. ഇതിൽ ഒരു തിരശ്ശീലിക്ക് പിന്നിലെ പലതരം പാവകളെ അനക്കി ഓരോ കഥ നിഴൽ രൂപത്തിലൂടെ അവതരിപ്പിക്കുന്നു. ഈ പാവകളെയെല്ലാം ചലിപ്പിക്കുന്നത് മനുഷ്യനാണ്. എന്നാൽ അതിനു പകരം പാവകൾ സ്വയം ചലിച്ചാലോ? സിനിമയിൽ അങ്ങനെയൊരു സൂത്രം പ്രയോഗിക്കാറുണ്ട്. അതിൻ്റെ പേരാണ് അനിമട്രോണിക്സ്. അനിമട്രോണിക്സ് എന്ന വാക്കിൽ തന്നെയുണ്ട് അതിന് പിന്നിലെ കഥ. അനിമേഷൻ, ഇലക്ട്രോണിക്സ് എന്നീ വാക്കുകൾ ചേർന്നാണ് അനിമട്രോണിക്സ് എന്ന വാക്ക് രൂപപ്പെട്ടത്. ലാറ്റിൻ വാക്കായ അനിമേർ നിന്ന് അനിമേഷൻ എന്ന വാക്കുണ്ടായി. ലാറ്റിനിൽ അതിനർത്ഥം ജീവൻ നൽകുക, ശ്വാസം നൽകുക എന്നെല്ലാമാണ്. അനിമേഷൻ ചെയ്യുന്നതും അതുതന്നെയാണല്ലോ. നിശ്ചല ചിത്രങ്ങൾക്ക്, രൂപങ്ങൾക്കും അത് ജീവൻ നൽകും, അഥവാ ചലിപ്പിക്കും. ഈ ചലനം സാധ്യമാകുന്നത് ഇലക്ട്രോണിക്സിലൂടെയാണ്. പലതരം സർക്യൂട്ടുകളും മോട്ടറുകളുമൊക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഇലക്ട്രോണിക്സിൻ്റെ സഹായത്തോടെ ജീവനില്ലാത്ത രൂപങ്ങളെ ചലിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് അനിമട്രോണിക്സ്. ഓഡിയോ അനിമട്രോണിക്സിൻ്റെ പിതാവായി അറിയപ്പെടുന്നതും ആ സാങ്കേതിക വിദ്യയ്ക്ക് പേരിട്ടതും വാൾട്ട് ഡിസ്നിയാണ്. ഡിസ്നിയും അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങളായ വാദൽ റോജേഴ്സ്, റോജൽ ബോഗ്രി എന്നിവരും ചേർന്നാണ് ആ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. അനിമട്രോണിക്സിൽ മൊത്തം യന്ത്രങ്ങളാണെങ്കിലും മനുഷ്യരാണ് ശരിക്കും ഇതിൻ്റെ മസ്തിഷ്കമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് ലോകത്തിന്നേവരെ കാണാത്ത വിചിത്ര രൂപങ്ങൾ പിറവിയെടുത്തിരിക്കുന്നത്. ഇവയെ ചലിപ്പിക്കുവാനുള്ള സൂത്രങ്ങൾ പ്രത്യേകമായി വികസിപ്പിച്ചെടുക്കാനും മനുഷ്യ ബുദ്ധി തന്നെ വേണം. കാരണം ഒരു പക്ഷിയെ പറപ്പിക്കുവാനുള്ള സാങ്കേതിക വിദ്യ പോരല്ലോ ഒരു കൂറ്റൻ ദിനോസറിനെ ചലിപ്പിക്കാൻ. ഓരോ സിനിമയ്ക്കും വേണ്ട അനിമട്രോണിക്സിന് വേണ്ടി പ്രത്യേക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടി വന്നു. അതിനു പിന്നിൽ ഒരാളായിരുന്നില്ല, ഒരു ടീമായിരുന്നു. അനിമട്രോണിക്സിന്റെ സാധ്യത നേരത്തെ മനസ്സിലാക്കിയ വാൾട്ട് ഡിസ്നി അതിനുവേണ്ടി കാലിഫോർണിയയിലെ ഗ്ലെൻ ഡെയിൽ ആസ്ഥാനമാക്കി വാൾട്ട് ഡിസ്നി എഞ്ചിനീയറിംഗ് എന്ന പേരിൽ ഒരു ഡിവിഷൻ തന്നെ രൂപപ്പെടുത്തി. ഇമാജിനേഷൻ, എഞ്ചിനീയറിംഗ് എന്നീ വാക്കുകൾ ചേർന്നാണ് ഡിവിഷന് പേരിട്ടത്. അതീവ രഹസ്യമായിട്ടായിരുന്നു ഇതിന്റെ പ്രവർത്തനം. ചിത്രകാരന്മാരും ശില്പികളും എഞ്ചിനീയർമാരും ശാസ്ത്ര വിദഗ്ധരുമെല്ലാം ഇതിന്റെ കീഴിൽ ഒന്നായി. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞതൊക്കെ അനിമട്രോണിക്സിലൂടെ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ഇവരുടെ ദൗത്യം. അതിനാൽ തന്നെ ഈ കേന്ദ്രത്തെ ഡ്രീം ഫാക്ടറി എന്നാണ് പലരും വിളിച്ചിരുന്നത്. എനിക്ക് ആനക്കൊണ്ടയേക്കാൾ വലിപ്പമുള്ളൊരു പാമ്പിന് വേണം, അതിൻ്റെ തലയിൽ രണ്ട് കൊമ്പ് വേണം എന്നൊക്കെ പറഞ്ഞൊരു സംവിധായകൻ വന്നാൽ ആദ്യം പണി തുടങ്ങുക ഈ ഡ്രീം ഫാക്ടറിയിലാണ്. ശരിക്കും ഡിസ്നിയുടെ റിസർച്ച് ആൻഡ്

0: ഡെവലപ്മെൻറ്റ് ലാബായിരുന്നു അത്. ആ ഡിവിഷനിൽ പ്രവർത്തിച്ചിരുന്ന വിവിധ വിഭാഗങ്ങളാണ് ഇന്നും അനിമട്രോണിക്സിന് അടിത്തറയായ അണിയറക്കാർ. ഡിസ്നി ആയിരുന്നു പിൽക്കാലത്തെ കമ്പനികളുടെ എല്ലാം മാതൃക.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. PJ ആന്റണി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922211.
1: തപസ്യ ഹോമിയോപ്പതി.
2: ഇന്ന് ഈ പരിപാടിയിൽ അലർജിക് റൈനൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ കൺസൾട്ടന്റ് ഡോക്ടർ അമ്പിളി ജോസുമായി അഭിമുഖം.
3: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് അലർജിക് റൈനൈറ്റിസിനെ കുറിച്ചും അതിനുള്ള ഹോമിയോപ്പതി ചികിത്സാ മാർഗങ്ങളെയും കുറിച്ചാണ്. ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു പോകാൻ തോന്നുന്നു. ഈ നിർത്താതെയുള്ള തുമ്മൽ, ജലദോഷം ഇതൊക്കെയാണോ സാധാരണ അലർജിക് റൈനൈറ്റിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്?
4: അതെ, അത് അലർജിക് റൈനൈറ്റിസിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സിംപ്റ്റമാണ്, ഒരു ലക്ഷണമാണ് ഈ പറഞ്ഞ നിർത്താതെയുള്ള തുമ്മൽ എന്ന് പറയുന്നത്. അലർജിക് റൈനൈറ്റിസ് ഒരു വ്യക്തിക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ ഒത്തിരി സാധനങ്ങളുണ്ട്, നമ്മൾ ശ്വസിക്കുന്നതായിട്ടുള്ള പല വസ്തുക്കളുണ്ട്, അതിൽ പലതും നമ്മുടെ ശരീരത്തിന് ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത സാധനങ്ങളായിരിക്കും. പക്ഷേ ചില ആളുകളിൽ ഈ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത സാധനങ്ങളോട് അമിതമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും, അമിതമായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി അമിതമായിട്ട് പ്രതികരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു റിയാക്ഷനാണ് പലപ്പോഴും അലർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ പലതാണ്. കൂടുതലായിട്ടും ഇപ്പോൾ കണ്ടുവരിക ഇൻഡോറായിട്ട്, അതായത് നമ്മുടെ വീടിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പല സാധനങ്ങളും ഉണ്ടാവാം, അതുപോലെ തന്നെ വീടിൻ്റെ പുറത്തുള്ള സാധനങ്ങളും ഉണ്ടാവാം. വീടിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറയും. അതായത് നമ്മുടെ ബെഡിലും നമ്മുടെ പില്ലോയിലും എല്ലാം ഉണ്ടാകുന്ന ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ജീവിയാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചെറിയ ജീവിയാണ് ഇവർ. ഇവർ ഈ അലർജിക് ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെയുള്ളതാണ് പാറ്റ, അതിൻ്റെ എല്ലാം ഡ്രോപ്ലെറ്റ്സ്, അതിൻ്റെ ചെറിയ ശരീരഭാഗങ്ങൾ, അങ്ങനെ എല്ലാം കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അലർജി ഉണ്ടാവാറുണ്ട്. പിന്നെ വീട്ടിലുണ്ടാകുന്ന പൊടികൾ, അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും പെറ്റ്സിനെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ, വളർത്തു മൃഗങ്ങൾ വീടിൻ്റെ അകത്തൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിന്നുണ്ടാവുന്ന അലർജി ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ സലൈവ വഴിയും ഇത്തരം അലർജികൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെയാണ് കൂടുതലും വീടിൻ്റെ അകത്ത് ഉണ്ടാവുന്ന അലർജിക്കുള്ള കാരണങ്ങൾ. വീടിൻ്റെ പുറത്താണെങ്കിൽ കൂടുതലും പുക, സ്മോക്ക്, എയറിലുണ്ടാവുന്ന പൊല്യൂഷൻസ്, അതുപോലെ തന്നെ പോളൻസ്, അതാണ് ഏറ്റവും കൂടുതലായിട്ടും അലർജി ഉണ്ടാക്കാറ്. പ്രത്യേകിച്ച് ഈ പുറത്തുള്ളത് വരുമ്പോൾ കൂടുതലും സീസണൽ ആയിട്ടുള്ള ഒരു അലർജിയാണ് കൂടുതലും കാണാറ്. അതായത് ഈ പോളൻസ് വരുന്ന ഒരു സമയത്ത് ഈ അലർജി കൂടുതലായിരിക്കും. ഈ ഒരു മഴക്കാലം തുടങ്ങിയ സമയത്ത് പൊതുവെ അലർജി ഉള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് കൂടുതലുള്ള സമയമാണ്. കാരണം ഈ മഴക്കാലം വരുമ്പോൾ കൂടുതലും ഈർപ്പം നിൽക്കും, ഈ ഹ്യൂമിഡിറ്റി കൂടുതലുള്ളത് ഈ അലർജി ഉള്ളവർക്ക് ബുദ്ധിമുട്ട് കൂടുതലുണ്ടാക്കും. കാരണം ഈ ഹ്യൂമിഡിറ്റി കൂടുതൽ വരുമ്പോൾ ഈ പൂപ്പൽ അങ്ങനെയുള്ളത് വീടിൻ്റെ അകത്ത് കൂടാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഈ പൂപ്പലൊക്കെ പലപ്പോഴും ഈ അലർജി ഉള്ളവർക്ക് സാധാരണ പറ്റാറില്ല. പിന്നെ ചില ആൾക്കാർക്ക് ഈ കിച്ചണിൽ നിന്നുള്ള സ്മെല്ല്, ഇതെല്ലാം വീടിൻ്റെ അകത്ത് അലർജി ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്.
3: ഡോക്ടർ ഇപ്പോൾ അലർജിയുടെ കാരണങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ അലർജി റൈനൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ അലർജൻസ്, ഈ കാരണങ്ങൾ മറ്റ് തരം അലർജികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ റൈനൈറ്റിസ് അല്ലാതെ?
4: അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുമ്പോൾ അതിന് ഈ തുമ്മൽ മാത്രമല്ല ലക്ഷണം, അത് ഓരോ ആൾക്കാരിലും ലക്ഷണങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട്. സാധാരണയായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്താതെയുള്ള തുമ്മലാണ്.

0: അത് ഒന്നും രണ്ടും പ്രാവശ്യം ആയിരിക്കില്ല ഇവർ തുമ്മുക. ചിലപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു 10ഓ 15ഓ വട്ടം നിർത്താതെ അവർ നിന്ന് തുമ്മും. ഈ തുമ്മൽ കഴിയുന്നതോടുകൂടെ ഇവരുടെ മൂക്കിൽ നിന്ന് കുറേ വെള്ളം, റൈനോറിയ എന്ന് പറയും, ഈ വെള്ളം ഇങ്ങനെ കുറേ പോകുന്നതായിട്ട് അവർ കാണും. ഇത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ ഇവരുടെ മൂക്ക് അടയും. അത് ചിലപ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ ഇവരുടെ മൂക്ക് പിന്നെ അടഞ്ഞിരിക്കും. ഇടയ്ക്ക് തുമ്മൽ വരും, പിന്നെയും മൂക്കിൽ നിന്ന് കുറേ വെള്ളം വരും, പിന്നെയും മൂക്കടയും. ഇത് ചിലപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരാം. അതുപോലെ തന്നെ ചൊറിച്ചിൽ വരും, മൂക്ക് ചൊറിയുക, കണ്ണ് ചൊറിയുക, അവരുടെ തൊണ്ട ചൊറിയുക, ചില ആൾക്കാർക്ക് ചെവിയുടെ ഉള്ളിൽ വരെ ചൊറിച്ചിൽ ഫീൽ ചെയ്യാം. ഇതാണ് ഈ അലർജിക് റൈനൈറ്റിസിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. ചില ആൾക്കാരിൽ ഇതിനോടനുബന്ധിച്ച് ഈ ഒത്തിരി തുമ്മി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് പിന്നീട് അത് സൈനസൈറ്റിസ് ആയിട്ട് മാറും, പിന്നെ അവർക്ക് തലവേദനയാവാം. ഈ ഒരു ലക്ഷണങ്ങളും അലർജിക് റൈനൈറ്റിസിന് കാണാം. പിന്നെ ഈ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചില ആൾക്കാരിൽ രാവിലെ എണീക്കുമ്പോൾ ഈ തുമ്മൽ ഉണ്ടാവാം, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു വെയിലൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ലക്ഷണങ്ങളൊന്ന് കുറയും. പിന്നെ ചിലപ്പോൾ രാത്രി ആവുമ്പോൾ ഈ വെയിൽ ആറിക്കഴിയുമ്പോഴായിരിക്കും പിന്നെ ഈ ലക്ഷണങ്ങൾ പിന്നെ വരിക. ചില ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദി ഡേ ഈ തുമ്മൽ എന്തെങ്കിലും ഒരു ട്രിഗർ പോയിന്റ്സ്, ഈ നേരത്തെ പറഞ്ഞ അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ കാരണം വന്ന ഒരു ട്രിഗർ പോയിന്റിൽ വന്ന തുമ്മൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഡേ അവർക്ക് ആ തുമ്മൽ ഉണ്ടാവാം. പക്ഷെ ഇത് എപ്പോഴും വരണം എന്നില്ല, ചിലപ്പോൾ കുറെ കാലത്തിന് ശേഷം ഇടയ്ക്കൊക്കെ ആയിരിക്കും ഈ ഒരു തുമ്മൽ ഉണ്ടാവാം.
1: നമുക്കിപ്പോ ഇതിന്റെ കാരണം എന്താണ്, ഈ അലർജൻ ഇതെന്താണ് ഈ അസുഖം ഉണ്ടാക്കുന്നത് എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റൂ, അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും?
0: കൂടുതലും ഒരു ക്ലിനിക്കൽ സ്റ്റഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അവരുടെ ഹിസ്റ്ററി നല്ലോണം നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എപ്പോഴാണ് തുമ്മൽ വരുന്നത്, പേഷ്യൻറ്റിൻ്റെ തരുന്ന ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. അവർക്ക് തന്നെ കൂടുതലായിട്ട് അറിയാൻ പറ്റും ഞാൻ ഇന്ന കാര്യം ചെയ്തതിന് ശേഷമാണ്, ചിലപ്പോൾ അവർ വീട് ക്ലീൻ ചെയ്തതിന് ശേഷമായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ അവർ അവരുടെ പെറ്റ്സിൻ്റെ അടുത്ത് പോയതിന് ശേഷമായിരിക്കും. അങ്ങനെ അവരുടെ ഹിസ്റ്ററി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നത് കാരണം കൊണ്ടാണെന്ന്. ഇല്ല, അവർക്ക് അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു സ്കിൻ പ്രിക് ടെസ്റ്റ് അങ്ങനെ ടെസ്റ്റുകളിലേക്ക് നമ്മൾ പോകേണ്ടി വരും, ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു അലർജി ഉണ്ടാവുന്നത് എന്നറിയാനായിട്ട്. ചില ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ സീസണൽ വേരിയേഷൻസ് വരുമ്പോൾ, അതായത് മഴക്കാലം വരുമ്പോൾ, മഞ്ഞുകാലം വരുമ്പോൾ ഒക്കെ ഇത്തരം അസുഖങ്ങൾ, അലർജി പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് അതായിരിക്കും അതിൻ്റെ ഒരു റീസൺ. ചിലപ്പോൾ അതുകൊണ്ട് അവരുടെ വീട്ടിലെ ചിലപ്പോൾ പൂപ്പൽ കൂടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പോളൻസ്, അവരുടെ വീട്ടിൽ വിരിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും പൂവിൻ്റെ പോളൻസ് അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവാം. അത് ഓരോ വ്യക്തിയുടെയും ഹിസ്റ്ററി അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റുകളിലേക്ക് പോകേണ്ടി
1: വരും. അല്ലെങ്കിൽ ഇത് സാധാരണ ഉണ്ടാകുന്ന ജലദോഷം പനിയൊക്കെ ആയിട്ട് തെറ്റിദ്ധരിക്കാനിടയില്ല, അത് അലർജിയാണോ അതോ സാധാ ജലദോഷമാണോ, എങ്ങനെ നമുക്ക് വേർതിരിച്ചറിയാൻ അങ്ങനെ പറ്റുമോ?
0: തീർച്ചയായിട്ടും അലർജി വരുമ്പോൾ കൂടുതലായിട്ടും നിർത്താതെയുള്ള തുമ്മൽ വന്നാൽ തന്നെ ഇത് നമുക്ക് കുറേയൊക്കെ, അതും 2-3 ദിവസം തീരണതായിരിക്കില്ല ഇത് പലപ്പോഴും. പിന്നെ മറ്റ് വൈറൽ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കഞ്ചഷനും ചിലപ്പോൾ മൈൽഡായിട്ടുള്ളൊരു ഫീവറും എല്ലാം അതിൻ്റെ കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡിസ്ചാർജിലും ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാകും. ഇത് കൂടുതൽ വാട്ടറി ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കാം, മറ്റതിൽ കുറച്ചുകൂടി തിക്കായിട്ടുള്ള മ്യൂക്കസ്, തിക്കായിട്ടുള്ള കഫം വരാം. മൂക്കൊലിപ്പ് മാത്രമായിരിക്കില്ല, മറ്റ് ലക്ഷണങ്ങളും ഈ വൈറലോ ബാക്ടീരിയലോ ആണെന്നുണ്ടെങ്കിൽ വരാം. ചിലപ്പോൾ ചെറിയ പനി, തൊണ്ടവേദന, ചെവി വേദന, തലവേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് പൊതുവേ ഇപ്പോഴത്തെ ഒരു ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻസിന് കൂടുതലും കാണാറ്. അപ്പം അത്തരം ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കത് ഒരു അലർജി ആണോ എന്ന് ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
1: അതല്ലെങ്കിൽ നമുക്കിത് തീർച്ചപ്പെടുത്താൻ ഒരു ബ്ലഡ് അലർജി ടെസ്റ്റിന് പോകേണ്ടി വരും അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും പലപ്പോഴും അതിൻ്റെ ആവശ്യം വരാറില്ല, കാരണം ക്ലിനിക്കിൽ തന്നെ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനോടാണ് അലർജി എന്ന് സ്പെസിഫിക് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കിൻ പ്രിക് ടെസ്റ്റുകളുണ്ട്. പിന്നെ ജനറലി അലർജിക് ആണോ എന്നറിയാനായിട്ട് സിറം IgE ലെവൽസ് ഒക്കെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവർ സ്പെസിഫിക്കലി അലർജി കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം പ്രത്യേകിച്ച് അലർജി എന്ന് പറയുമ്പോൾ ഇതിന് ജനറ്റിക് ഒരു ഫാക്ടർ ഭയങ്കര കൂടുതലായിട്ടുണ്ട്. ഒരു പാരന്റിന് അലർജി ഉണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത ഒരു 30% ഉണ്ട്. രണ്ട് പാരന്റിനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 50% അലർജി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ചെറുപ്പത്തിലെ തന്നെ നമുക്ക് ഈ നിർത്താനുള്ള തുമ്മലൊക്കെ കാണുകയാണ് പാരന്റ്സിനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സസ്പെക്ട് ചെയ്യാം.
1: മാതാപിതാക്കൾക്ക് ഇപ്പോൾ ഡസ്റ്റ് അലർജി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ കുട്ടിക്കും അതുണ്ടാകാനുള്ള സാധ്യത കാണുമെന്നാണ് ഡോക്ടർ പറയുന്നത്?
0: തീർച്ചയായിട്ടും അത് അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് തുമ്മൽ തന്നെ ആവണമെന്നില്ല, സ്കിൻ അലർജീസ് ആവാം, ഫുഡ് അലർജീസ് ആവാം. ഈ ജനറ്റിക് ഫാക്ടർ ഭയങ്കര കൂടുതലായിട്ടുള്ള ഒരു രോഗമാണ് അലർജി.
1: ഈ സാധ്യത നമുക്ക് മനസ്സിലാക്കിയാൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ കഴിയുന്നതാണോ?
0: തീർച്ചയായിട്ടും നമുക്ക് അലർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടിക്ക് അലർജി വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ചെറിയ പ്രായത്തിൽ ഇത് ഭയങ്കര തുമ്മലൊന്നായിട്ടായിരിക്കണം എന്നില്ല സ്റ്റാർട്ട് ചെയ്യണത്. ചെറിയ രീതിയിൽ ചെറിയതായിട്ട് തുമ്മല്, ചെറിയ ചൊറിച്ചില്, ഒത്തിരി ബുദ്ധിമുട്ടിലേക്ക് ചിലപ്പോൾ തുടങ്ങുമ്പോൾ ഉണ്ടാവില്ല.

0: അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ അലർജി പ്രോഗ്രസ് ചെയ്യാതെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. കാരണം പലപ്പോഴും ഇപ്പോൾ കാണുന്നത് അലർജിയുള്ള ആൾക്കാരിൽ ട്രീറ്റ് ചെയ്യാതെ, അവർ കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു 2 decades, അതായത് ഒരു 10-20 വർഷം കഴിയുമ്പോഴേക്കും മിക്കവാറും അതൊരു ആസ്മയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു 20-30 തുമ്മി നടക്കുന്ന ആൾക്കാർക്ക് ഒരു 50 ആകുമ്പോഴത്തേനും അവർക്ക് ശ്വാസം മുട്ടാവലാണ് സാധാരണ കണ്ടുവരുന്നത്. കാര്യം ഇത് നിസ്സാരമാണ്, ചില ആൾക്കാരിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ചിലപ്പോൾ ഒരു 5-6 തുമ്മലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പൊതുവെ ആൾക്കാർ വിചാരിക്കും ആ കുറച്ച് തുമ്മലല്ലേ ഉള്ളൂ, സാരമില്ല എന്ന് വിചാരിച്ച് അതങ്ങോട്ട് വിട്ട് കളയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം പൊടിയടിച്ചു, ഭയങ്കര തുമ്മൽ വന്നു, അത്യാവശ്യത്തിന് എന്തെങ്കിലും ഒരു മരുന്നെടുത്ത് കഴിച്ചു, അതങ്ങ് മാറി. അതങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് ഇങ്ങനെ വരും. അപ്പം എന്തെങ്കിലും മരുന്നുകൾ കഴിക്കും, അതങ്ങ് മാറും. അങ്ങനെ നമ്മൾ കൊണ്ടു നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാലം വരെയേ അങ്ങനെ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആസ്മ പോലെയുള്ള അസുഖങ്ങളാവാനുള്ള സാധ്യത കൂടുതലാണ്. കൃത്യമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ചെറുതിലേ തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടിലേക്ക് പോകാതെ നമുക്ക് അവരെ സേവ് ചെയ്യാൻ പറ്റും.
1: സാധാരണ ഇത് എത്ര ദിവസം വരെ നിൽക്കും? ഈ അലർജിക് റൈനൈറ്റിസ് ഒരു കുട്ടിക്ക് വരികയാണെങ്കിൽ എത്ര ദിവസം വരെ ഈ അസുഖം അതിൻ്റെ ലക്ഷണങ്ങളോടെ നിലനിൽക്കും?
0: സാധാരണ ഈ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർക്ക് ഇത് എന്നും ഉള്ള ഒരു കാര്യമാണ്. എന്നും രാവിലെ അവർക്കൊരു ഒത്തിരി തുമ്മൽ, ഒരു 5-6 തുമ്മൽ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാവും. ചില ദിവസങ്ങളിൽ ഇത് കൂടുതലായിരിക്കും. അതായത് അവരുടെ ആ ഒരു ട്രിഗറിംഗ് ഫാക്ടറിനോട്, ഈ ഒരു അലർജന്റിനോട് കൂടുതൽ എക്സ്പോസ്ഡ് ആയാൽ ആ ദിവസം അവർക്ക് ആ ലക്ഷണങ്ങൾ കുറച്ച് കൂടുതലാവും. അന്ന് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. നെക്സ്റ്റ് ഡേ പിന്നെയും ഈ പറഞ്ഞ പോലെ ഒരു 4-5 തുമ്മല് തുമ്മി അങ്ങനെ അങ്ങ് നിൽക്കും. അത് ത്രൂ ഔട്ട് ദ ഇയർ എല്ലാ ദിവസവും, ചിലപ്പോൾ ആഴ്ചയിൽ ഒരു 1-2 ദിവസം കുഴപ്പമില്ലാത്തതുണ്ടാവും, ബാക്കി 5 അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവാം. എന്നാൽ ചില ആളുകളിൽ അങ്ങനെയല്ല, ചില ആളുകളിൽ വല്ലപ്പോഴും മാസത്തിൽ ഒരു 4-5 തവണയൊക്കെ വരുന്നവരുണ്ടാവും. ആ വരുമ്പോൾ വളരെ സിവിയർ ആയിട്ട് വരും, 1-2 ദിവസം ഭയങ്കര തുമ്മലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ തന്നെ കുറയും, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെന്തെങ്കിലും അത്യാവശ്യത്തിന് കഴിക്കേണ്ട മരുന്നുകൾ കഴിക്കും, അങ്ങനെ അങ്ങ് മാറും.
1: നമ്മളപ്പോൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? കാരണം നമുക്ക് തുമ്മൽ വരുന്നു, തുടർച്ചയായി 2 വരുന്നു, നമുക്കത് തൽക്കാലം അങ്ങ് മാറും എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റുമോ? എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ സമീപിക്കേണ്ടത്?
0: അലർജി ആണ് എന്ന് ഒരു സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ അപ്പോഴത്തെ ലക്ഷണങ്ങളെ മാത്രം ഒന്ന് കുറച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അലർജി ആ ഒരു ടെൻഡൻസി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ പലപ്പോഴും അത്യാവശ്യമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിലാണെങ്കിൽ എന്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം ആശ്വാസത്തിന് നമ്മൾ മരുന്ന് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ്, അവരുടെ ഹിസ്റ്ററി എടുത്ത്, അവർക്ക് ജനറ്റിക്കലി അവർക്ക് അങ്ങനെ ഒരു പ്രിഡിസ്പൊസിഷൻ ഉണ്ടോ എന്ന് നോക്കി, അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കണം. എങ്കിൽ മാത്രമാണ് അവരുടെ ഈ അനാവശ്യമായിട്ടുള്ള ഈ ഒരു പ്രതികരണം, നമ്മുടെ ശരീരം ഈ ഒരു ഉപദ്രവവും ഇല്ലാത്ത സാധനങ്ങളോട് കൊടുക്കുന്ന അനാവശ്യമായിട്ടുള്ള പ്രതികരണം കുറയുള്ളൂ, എങ്കിലാണ് ഇത് പിന്നീട് വരാണ്ടിരിക്കുള്ളൂ. പലപ്പോഴും ആൾക്കാരെ വിചാരിക്കും അലർജിക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ല, ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളൊരു ചിന്തയിലാണ് പലരും ഇരിക്കുക. അതിങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവാം. കൃത്യമായിട്ടുള്ളൊരു മെഡിസിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്, കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് ആണ് എടുക്കണമെങ്കിൽ നമുക്കിത് മാറ്റിക്കൊണ്ടു വരാവുന്നതേ ഉള്ളൂ. അത് ഏറ്റവും നേരത്തെ, അതായത് ചെറിയ തുമ്മലൊക്കെ ആയിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ അത് വളരെ പെട്ടെന്നും വളരെ എഫക്റ്റീവായിട്ടും പെട്ടെന്ന് നമുക്കത് വേറെ ബുദ്ധിമുട്ടുകളില്ലാണ്ട് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. കുറഞ്ഞ കാലയളവിൽ മരുന്നുകൾ കഴിച്ചാൽ മതിയാവും. പക്ഷേ കുറേ കാലം ഈ സിട്രസിൻ പോലെയുള്ള മറ്റു മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം ചില ആൾക്കാർ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ല, ഡോക്ടർ കൺസൾട്ട് ചെയ്യാതെ പോലും കഴിച്ചിരുന്ന് അവസാനം ശ്വാസം മുട്ടൊക്കെ ആയി നമ്മുടെ മരുന്ന് എടുക്കാൻ വരുന്നെങ്കിൽ അതനുസരിച്ചിട്ട് സമയം കൂടുതൽ വേണ്ടി വരും ഇവർക്ക് ആശ്വാസം ലഭിക്കാനായിട്ട്.
1: ഈ അലർജിയുടെ എപ്പിസോഡ്സ് ഇങ്ങനെ ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പം നമ്മൾ ഒരിക്കൽ മരുന്ന് കഴിച്ചു, അലർജി എല്ലാം കുറഞ്ഞു, നമ്മൾ നോർമലായി, പിന്നെയും ആ സീസൺ വരുമ്പോൾ അതല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇത് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയില്ലേ?
0: അത് മറ്റു മരുന്നുകൾ കഴിക്കുമ്പോണ്ട്, പക്ഷെ ഹോമിയോപ്പതിയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ പിന്നീട് ഇങ്ങനെ വരാനുള്ള സാധ്യതയില്ല. കാരണം നമ്മൾ ആ റൂട്ട് കോസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതായത് ബോഡിയുടെ ടെൻഡൻസി, ആവശ്യമില്ലാണ്ട് ബോഡി പ്രതികരിക്കുന്നതിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നീട് അങ്ങനെ ഒരു എക്സ്പോഷർ വന്നാലും, പിന്നീട് നമ്മൾ ആ അലർജന്റിനോട് അടുത്ത് ഇടപഴകിയാലും പഴയതുപോലെ ആ ഒരു റിയാക്ഷൻ, ആ ഒരു പ്രതികരണം ശരീരത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല.
1: ഒരേ സമയം ഒന്നിലധികം വസ്തുക്കളോട് അലർജി ഉണ്ടാവുന്ന അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കാണാറില്ലേ?
0: തീർച്ചയായിട്ടും. ഈ അലർജിക് റൈനൈറ്റിസ് തന്നെ ഒരു സാധനത്തിനോട് മാത്രം ആയിരിക്കില്ല അലർജി, ചിലപ്പോൾ വീടിന്റെ അകത്തും അലർജി ഉണ്ടാവാം, വീടിന്റെ പുറത്തും പൊളൻസിനോട് അലർജി ഉണ്ടാവാം, പല സാധനങ്ങളോട് അലർജി ഉണ്ടാവാം. അത് ഒരാളിൽ തന്നെ പലതരത്തിലുള്ള അലർജീസ് ആയിട്ടും കാണാം. ഇപ്പൊ തുമ്മൽ മാത്രം ആയിരിക്കില്ല, ചില ആളുകളിൽ സ്കിൻ അലർജി ആയിട്ട് വരാം, ചില ആൾക്കാർക്ക് ഫുഡ് അലർജിയും കൂടെ വരുന്ന ആൾക്കാരുണ്ട്.
1: ചിലർക്ക് ചില മരുന്നുകൾ

0: മരുന്നുകളോട് അലർജി ഇല്ല, പ്രത്യേകിച്ച് അലോപ്പതി മരുന്നുകളോട്.
1: മരുന്നുകളോടും അലർജിയുള്ള ആൾക്കാരുണ്ട്. അത്തരം മരുന്നുകളോട് അലർജിയുള്ള ആൾക്കാർക്കും കൊടുക്കാനുള്ള മരുന്ന് ഹോമിയോപ്പതിയിലുണ്ട്. ഈ ചില ആൾക്കാരിൽ മരുന്നുകളോടുള്ള അലർജി വന്ന് പെട്ടെന്ന് ഒരു മരിച്ചു പോകുന്ന അനാഫൈലറ്റിക് റിയാക്ഷൻസ് പോലെ വരുന്നവരും ഉണ്ട്. അതൊരു അക്യൂട്ട് എമർജൻസിയാണ്. അത് എപ്പോഴും ഒരു വളരെ പെട്ടെന്ന് ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകാവുന്ന അവസ്ഥ വരെ ആകാവുന്ന ഒന്നാണത്. എന്നാൽ ചില ആൾക്കാർക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ തൊലിപ്പുറത്ത് റാഷ് പോലെ അങ്ങനെ പൊന്തി വരിക, നമ്മളൊരു പുഴു ഇഴഞ്ഞ പോലെ തിണർത്ത് പൊന്തി വരണൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അതാണ് കൂടുതലും ആൾക്കാർക്ക് ഉണ്ടാവുക. എന്നാൽ വളരെ ചെറിയ ആൾക്കാർക്ക് പെട്ടെന്നുള്ളൊരു റിയാക്ഷൻ ഉണ്ടാവാം. അനഫൈലാറ്റിക് ഷോക്ക് എന്ന് പറയും. പെട്ടെന്ന് തന്നെ അവർക്ക് മരണം സംഭവിക്കാം. അത് കൂടുതലും ചില ഫുഡിൽ നിന്നും മെഡിസിൻസിൽ നിന്നും പിന്നെ എന്തെങ്കിലും തേനീച്ച അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളെ കടിച്ചാലുമാണ് അത്തരത്തിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ കൂടുതലായിട്ടും കണ്ടിരിക്കുന്നത്.
0: ഈ പ്രാണികൾ കടിക്കുമ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു അനഫലറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞല്ലോ, അതുപോലെ കൂടിയ തോതിൽ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
1: അതെ, പ്രാണികൾ കടിച്ചാലും അത് കൂടുതലും സ്കിൻ അലർജിയാണ് കൂടുതലും കോസ് ചെയ്യാറ്. അർട്ടിക്കേരിയ എന്ന് പറയും. അത് നമ്മുടെ ശരീരത്തിൽ തടിച്ചു പൊന്തുന്ന ഒരവസ്ഥയാണ്. ആ കടിച്ച പ്രാണി കുത്തിവെക്കുന്ന അതിൽ നിന്നുണ്ടാകുന്ന ചില പ്രോട്ടീൻസിനോട് നമ്മൾ അമിതമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും തടിച്ചു പൊന്തി ഭയങ്കര ചൊറിച്ചിൽ ഉണ്ടാവുന്ന ഒരവസ്ഥയുണ്ടാവും. പ്രാണികൾ കടിച്ചിട്ടൊന്നും അലർജി സ്നീസിങ് കൂടുതൽ കാണാറില്ല. അത് കൂടുതലും സ്കിൻ അലർജിയാണ് കാണാറ്. ഈ ഫുഡ് കഴിച്ചാലുണ്ടാവുന്ന അലർജിക്കും കൂടുതലും സ്കിൻ അലർജിയാണ് കാണാറ്. പക്ഷെ ചില ആളുകളിൽ ചില ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ അലർജി സ്നീസിങ്ങും കൂടുന്നതായിട്ട് കാണാറുണ്ട്. എസ്പെഷ്യലി ചില ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ചില സിട്രസ് ഫ്രൂട്ട്സ്, ചിലപ്പോൾ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഒക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില ആളുകളിൽ ഈ അലർജിക് റൈനൈറ്റിസും അതുപോലെ തന്നെ ചൊറിച്ചിൽ കൂടുന്നതായിട്ട് കാണാറുണ്ട്.
0: ഈ അലർജിക് റിയാക്ഷൻസ് ശരിക്കും പ്രായമായവരിൽ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ടോ? കാരണം ഇതൊക്കെ ആയിട്ട് ഒരുപാട് കാലം ഇടപഴകുമ്പോൾ ഇതിൻ്റെ ഒരു പ്രതികരണം കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ടോ? അതോ കുട്ടികളിലാണോ ഇത് കൂടുതൽ അലർജി പ്രശ്നം ഉണ്ടാക്കുന്നത്?
1: ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് കുട്ടികളിൽ ഏകദേശം ഒരു 15 മുതൽ 40% കുട്ടികൾക്ക് അലർജിയുണ്ട്. മുതിർന്നവർക്കാണെങ്കിൽ 10 മുതൽ 30% അലർജിയുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഉള്ളൊരു കണക്ക് എന്ന് പറയുന്നത്. പിന്നെ പണ്ടത്തെ കാലം വെച്ചിട്ട് നോക്കുമ്പോൾ പണ്ടൊക്കെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മണ്ണിലും തൊടിയിലും എല്ലാമാണ് കളിക്കുന്നത്. അവർ ആനിമൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാത്തിനോടും ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല. ആ ഒരു എക്സ്പോഷർ കിട്ടിയതുകൊണ്ട് ഇന്നുള്ള മുതിർന്നവർക്ക് ചെറുതിലെ അലർജി അധികം കണ്ടിട്ടുണ്ടാവില്ല. ഒരു മുതിർന്നതിന് ശേഷമായിരിക്കും ഇത്തരം അലർജികൾ വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോഴുള്ള കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ആ ഒരു പ്രായത്തിൽ തന്നെ, അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അലർജി ലൈക്ക് സിംപ്റ്റംസ് ആണ് കൂടുതൽ. കാരണം ചെറിയ ചെറിയ മണ്ണിലും ഇതിലൊന്നും അവർ കളിക്കുന്നില്ല. അത്തരം ചെറിയ ചെറിയ പാത്തജൻസ് ആയിട്ട് അവർക്കൊരു ഇൻട്രാക്ഷൻ വരുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്മ്യൂണിറ്റി അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ കിട്ടുന്ന സാധനത്തിനോട് നമ്മുടെ കുട്ടികളുടെ ശരീരം അമിതമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചെറിയ കുട്ടികളിൽ അലർജിയുടെ ഇത് കുറച്ച് കൂടുതലാണ് പണ്ടുള്ളത് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ. ഇവര് വലുതാവുമ്പോൾ, അതായത് 20 വയസ്സിലും 30 വയസ്സിലും തുമ്മിലുള്ള ആൾക്കാർക്ക് ഒരു 50 വയസ്സിലൊക്കെ ആയിരിക്കും ശ്വാസം മുട്ടൊക്കെ ആയിട്ട് മാറുക. പക്ഷേ ചെറിയ കുട്ടികളിൽ ഇപ്പോൾ ഒരു 6 വയസ്സും 7 വയസ്സുമുള്ള കുട്ടികൾ ഇപ്പോഴേ തുമ്മി നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ അലർജി തുമ്മലായിട്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ഈ ശ്വാസം മുട്ടിൻ്റെ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ അവർ വളരെ നേരത്തെ പോകാനുള്ള സാധ്യതയുണ്ട്.
0: അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ ചികിത്സ തേടുകയാണ് പ്രതിവിധി.
1: തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ. കാരണം ഇത് കാര്യം സിമ്പിൾ ആണെങ്കിലും ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ അലർജി റൈനൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു പരീക്ഷയുള്ള ഒരു ദിവസം രാവിലെ കുട്ടി എണ്ണീറ്റിരുന്ന തുമ്മാണ്. 10-15 പ്രാവശ്യം തുമ്മി കഴിയുമ്പോഴത്തേനും അവന്, നമുക്ക് തന്നെ അറിയാം, ഒരു 15 പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂസ് തുമ്മിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സ്ട്രെയിൻ ആയി, ആ കുട്ടിക്ക് ക്ഷീണമായി. ചിലപ്പോൾ അന്ന് അവന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷ ഉണ്ടാവാം. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉള്ളൊരു ദിവസമാണ്. അന്നും ഇതുപോലെ തുമ്മുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ അത് വല്ലാതെ ബാധിക്കും. അതുപോലെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് വേണ്ട ഒരു ജോലിയാണ്, ഒരു ടീച്ചറാണ്, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി എന്നും പെർഫോം ചെയ്യേണ്ട ഒരാളാണ്, ആ ആൾക്ക് എന്നും രാവിലെ ഇങ്ങനെ തുമ്മലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടയർഡ്നെസ്സും കൊണ്ടായിരിക്കും അയാൾ ജോലിക്ക് പോവുക. അപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് എടുത്ത് ഇതൊന്ന് എങ്ങനെയെങ്കിലും അന്നത്തെ ദിവസത്തേക്ക് ഒന്ന് കുറച്ച് വെച്ച് പോവുക. അത് പിന്നെ അതൊരു ശീലമാവും. പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് ഇത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയി കഴിയുമ്പോഴായിരിക്കും അവർക്ക് തോന്നിയിരുന്ന അത് വേണ്ടിയിരുന്നില്ല. അപ്പം അതുകൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ബുദ്ധിമുട്ട് കൂടുതലാണെങ്കിൽ അതനുസരിച്ചിട്ട് ബുദ്ധിമുട്ട് കുറയ്ക്കാനുള്ള മരുന്നുകളും ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്.
0: അലർജിക് റൈനൈറ്റിസിനെ കുറിച്ചും അതിന് ഹോമിയോപ്പതിയിലുള്ള ചികിത്സാ വിധികളെയും കുറിച്ച് ഇത്രയും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
1: താങ്ക് യു.
2: അലർജിക് റൈനറ്റിസ്

0: ത്തിന് ഹോമിയോപ്പതി ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ കൺസൾട്ടന്റ് ഡോക്ടർ അമ്പിളി ജോസുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
1: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. PJ ആന്റണി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922111.
1: തപസ്യ ഹോമിയോ.

സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ സേഫ്റ്റി അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. മൊത്തം 13 ഒഴിവുകളുണ്ട്. SSLC ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഡിപ്ലോമയുമാണ് യോഗ്യത. മിനിമം 1 കൊല്ലം സേഫ്റ്റി മേഖലയിലെ പ്രവർത്തന പരിചയം ഉണ്ടാകണം. അപേക്ഷിക്കുന്നതിനും വിശദവിവരങ്ങൾക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, www.cochinshipyard.in. അവസാന തീയതി ഈ മാസം 22.

0: സംസ്ഥാനത്തെ ഹോംസ്റ്റേ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഗ്രാമീണ ടൂറിസത്തിന് പുതിയ ഉണർവ് പകരുന്നതിനുമായി കേരള ഗ്രാമീൺ ബാങ്ക് ഹോംസ്റ്റേ സംരംഭകർക്കായി നടപ്പാക്കുന്ന വായ്പാ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 23 രാവിലെ 10:30 എറണാകുളം BTH ഹോട്ടലിൽ നടക്കും. വായ്പാ രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ 9349253124. 9349253124.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
0: നാളെ രാവിലെ 8:05 യുവവാണിയിൽ അമൽ ഇൻസ്പയേഴ്സ്. യുവജന കമ്മീഷന്റെ യുവപ്രതിഭ പുരസ്കാര ജേതാവ് അമൽ ഇക്ബാൽ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. എഫ് എം ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. കാംബോജി എന്ന ചിത്രത്തിലെ ഗാനം രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ജയചന്ദ്രൻ, ഗായിക ചിത്ര.

പരിശീലന കേന്ദ്രത്തിൽ CCTV ടെക്നീഷ്യൻ കോഴ്സിൽ സൗജന്യ പരിശീലനം നൽകുന്നു. കോട്ടയം ജില്ലയിലെ തൊഴിൽരഹിതരായ 18-49 വയസ്സ് പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് അപേക്ഷിക്കാം. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും ചെയ്തു കൊടുക്കുന്നു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0481-230-3307. 0481-230-3307.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: ഗ്രാമീണ സ്വയം തൊഴിൽ

0: പട്ടികവർഗ വിദ്യാർത്ഥികളുടെ 2026-27 വർഷത്തെ പി മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷകൾ ഈ മാസം 31 വരെ ഇ ഗ്രാന്റ് പോർട്ടലിൽ നൽകാമെന്ന് പട്ടികവർഗ വികസന ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491-250-5383 0491-250-5383.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കൊച്ചിനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
4: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: നിയമവേദി,
7: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
6: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
8: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
9: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുന്നാഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
10: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.

ഇനിയൊരു ഗാനം കേൾക്കാം. കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും മഹാലക്ഷ്മി അയ്യരും പാടിയത്. ഗാനശില്പികൾ വൈരമുത്തു, എ ആർ റഹ്മാൻ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
4: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
3: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
5: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
3: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
8: തക്ഷൻകുന്ന് സ്വരൂപം

0: യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: പാക്കനാർപുരം വരെ നിരത്തിന്റെ ഇരുഭാഗത്തും ഈന്തപ്പനയും കുരുത്തോലയും കൊണ്ട് അലങ്കരിക്കണമെന്നാണ് രാമർ തീരുമാനിച്ചത്. പോക്കർ ഹാജിക്കും അത് സമ്മതമായിരുന്നു. ഈന്തപ്പന വെട്ടാനും കുരുത്തോല മുറിക്കുവാനും ആളുകളെ വെക്കണം. തക്ഷൻകുന്നിൽ ധാരാളം ഈന്തുകൾ ഉള്ളതുകൊണ്ട് അതിന്റെ ഓല കിട്ടാൻ വിഷമമുണ്ടായിരുന്നില്ല. അത് വെട്ടാൻ തയ്യത്തറിന്റെ മകൻ വേരനെയാണ് ചുമതലപ്പെടുത്തിയത്, കുരുത്തോല മുറിക്കുവാൻ മൈനർ ബാലനെയും. അയാൾ കണ്ണച്ചന്റെയും പോക്കർ ഹാജിയുടെയും പറമ്പുകളിലെ ഇളം തെങ്ങിൽ കയറി നല്ല കുരുത്തോലകൾ വെട്ടിക്കൊണ്ടുവന്നു. അത് മുറിച്ച് അലങ്കരിക്കുവാനുള്ള എല്ലാ ജോലികളും ചെയ്തത് കണ്ണച്ചന്റെ പണിക്കാരാണ്. ഒരു ദിവസം ഇതിനുവേണ്ടി മെനക്കെടാൻ അദ്ദേഹം അവർക്ക് അനുവാദം കൊടുക്കുകയായിരുന്നു. കുരുത്തോലകൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുണുക്കിടാൻ പലതരം പക്ഷികളുടെ രൂപങ്ങൾ ഉണ്ടാക്കണമെന്ന് രാമറിന് തോന്നിയത്. അതനുസരിച്ച് അയാൾ തന്നെ കുരുത്തോല പക്ഷികളെ ഉണ്ടാക്കി. അത് കണ്ടപ്പോൾ പോക്കർ ഹാജി പറഞ്ഞു, എന്നാൽ ഞാൻ വേറെ ചില സൂത്രങ്ങൾ ഉണ്ടാക്കാം. ഹാജിയാർ കുരുത്തോല കൊണ്ട് ചില കളിപ്പാട്ടങ്ങളാണ് ഉണ്ടാക്കിയത്. അത് ഈർക്കിലികളുടെ തുമ്പത്ത് ഞാത്തിയിട്ടു. അപ്പോൾ തോരണങ്ങൾ കുറെ കൂടി ആകർഷകമായി. പിന്നീടാണ് പോക്കർ ഹാജിക്ക് മറ്റൊരാശയം തോന്നിയത്. ഗാന്ധിജി കീഴൂരിലേക്ക് കടക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കണ്ടേ? അങ്ങനെ എവിടെയോ എഴുതി വെച്ചതായി താൻ കണ്ടിട്ടുണ്ടെന്നും ഹാജിയാർ പറഞ്ഞു. എന്നാൽ അതെന്താണെന്ന് മാത്രം അറിയില്ല. ഒടുവിൽ ശ്രീധരൻ ഡോക്ടറാണ് സംശയം തീർത്തുകൊടുത്തത്. അത് സ്വാഗതം ആശംസിച്ചുകൊണ്ടുള്ള എഴുത്താണ്. മഹാത്മാഗാന്ധിക്ക് സ്വാഗതം എന്ന് ഇംഗ്ലീഷിൽ അക്ഷരങ്ങൾ അവർക്ക് കുറിച്ചു കൊടുക്കുകയും ചെയ്തു. വെള്ള ഖാദി തുണിയിൽ കോൺഗ്രസ് പതാകയുടെ നിറത്തിൽ വെൽക്കം ടു മഹാത്മാഗാന്ധി എന്ന് എഴുതിയത് ചമ്പാട്ടിൽ നാരായണൻ മാസ്റ്ററായിരുന്നു. പ്രധാന കവാടത്തിൽ അത് കെട്ടിയതിനു ശേഷം രാമറും പോക്കർ ഹാജിയും അടുത്തുനിന്നും ദൂരെ നിന്നും മാറി മാറി നോക്കി. എന്നിട്ട് അഭിപ്രായപ്പെട്ടു, നന്നായിട്ടുണ്ട്. കാര്യങ്ങൾ മൊത്തത്തിൽ എന്തായി എന്നറിയാൻ പാക്കനാർപുരം വരെ ഒന്ന് നടന്നുവരാമെന്ന് വിചാരിച്ചപ്പോഴാണ് ശ്രീധരൻ ഡോക്ടറും ദാമോദരൻ കമ്പൗണ്ടറും അതുവഴി വന്നത്. കമ്പൗണ്ടറെ കണ്ടപ്പോഴേ രാമറിന് ഈർഷ്യ തോന്നിയിരുന്നു. ആകപ്പാടെ ഒന്ന് കണ്ണോടിച്ച ശേഷം ശ്രീധരൻ ഡോക്ടർ പറഞ്ഞു, നന്നായിട്ടുണ്ടല്ലോ ഹാജിയാരെ. ഹാജിയാർ വിനീതനായി, എന്റേതല്ലോളി ഇതൊന്നും, ഇതൊക്കെ രാമറിൻ്റെതാണ്. ഞാൻ രണ്ടാളോടും കൂടിയാണ് പറഞ്ഞത്. അന്നേരം ദാമോദരൻ കമ്പൗണ്ടർ തമാശ രൂപത്തിൽ ചോദിച്ചു, രാമർക്ക് ഇമ്മാതിരി പണിയൊക്കെ വശമുണ്ടോ? നമ്മൾ ഓരോ പണിയും പഠിക്കല്ലേ, പണിയും പഠിച്ചുകൊണ്ട് ആരെങ്കിലും പെറ്റു വീഴാറുണ്ടോ? രാമർ തിരിച്ചു ചോദിച്ചു. അത് കേട്ട് കമ്പൗണ്ടർ ഒഴികെ എല്ലാവരും ചിരിച്ചു. നമുക്കൊന്ന് നോക്കി വരാമെന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് എല്ലാവരും അദ്ദേഹത്തിന്റെ പിറകെ കിഴക്കോട്ട് നടന്നു. പകൽ 10 മണിയോടടുത്താണ് ഗാന്ധിജി വന്നത്. അന്നത്തെ പകലിന് പലതരം പ്രത്യേകതകളുണ്ടെന്ന് എല്ലാവർക്കും തോന്നി. തെളിഞ്ഞ പകലായിട്ട് പോലും ചൂട് കൂടുതൽ ഉണ്ടായിരുന്നില്ല. കാറ്റടിക്കേണ്ട സമയമല്ലാതിരുന്നിട്ടും ഇടയ്ക്കിടെ നേരിയ കാറ്റടിച്ചുകൊണ്ടിരുന്നു. കാലത്തു മുതൽ നിരത്തിനിരുവശത്തും നാട്ടുകാർ ആകാംക്ഷയോടെ കാത്തുനിൽക്കാൻ തുടങ്ങിയിരുന്നു. പണിക്ക് പോകേണ്ടവർ അതൊക്കെ മാറ്റിവെച്ച് കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ചാണ് അവിടെ എത്തിയിട്ടുള്ളത്. പലർക്കും പറയത്തക്ക വസ്ത്രങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ള വസ്ത്രം ശുചിയാക്കി ഉടുത്താണ് വന്നിരുന്നത്. ഗാന്ധിജി പോകുന്നതുവരെ അതുവഴി വാഹനങ്ങൾ ഓടരുതെന്ന് സംഘാടകർ വിലക്കിയിരുന്നു. അതുകാരണം കുതിരവണ്ടികളൊന്നും അന്ന് നിരത്തിൽ ഇറക്കിയില്ല. മോട്ടോർ വണ്ടി ഓടാത്തത് അവിടെ നിൽക്കുന്നവർക്ക് ആശ്വാസവുമായി. വാഹനങ്ങൾ പോകുമ്പോൾ ചെമ്മണ്ണ നിറത്തിലുള്ള പൊടി മാറും. ഉടുപ്പുകളിലേക്ക് അത് പറ്റിപ്പിടിച്ച് കിടക്കും. കേളപ്പനുമൊത്ത് ജീപ്പിലായിരിക്കും ഗാന്ധിജി വരിക എന്ന് ശ്രീധരൻ ഡോക്ടർ പറഞ്ഞിരുന്നു. അവരെല്ലാവരും ആകാംക്ഷയോടെ ഗാന്ധിജിയുടെ വരവും കാത്തു നിൽക്കുകയാണ്. പെട്ടെന്നാണ് നിരത്തിന്റെ പടിഞ്ഞാറേ തലക്കിൽ ഒരു വാഹനത്തിന്റെ ശബ്ദം. എല്ലാവരും ജാഗരൂകരായി. ഗാന്ധിജിയെയും വഹിച്ചുകൊണ്ടുള്ള ജീപ്പാണെന്ന് കരുതി മഹാത്മാഗാന്ധി കി ജയ് എന്ന് ആർത്തു വിളിക്കുവാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. എന്നാൽ അരുതെന്ന് ശ്രീധരൻ ഡോക്ടർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഏതാനും കോൺഗ്രസ് നേതാക്കളെ കയറ്റി വന്ന ജീപ്പായിരുന്നു അത്. അവർ ഗാന്ധിജിയുടെ വാഹനത്തിന് മുമ്പേ പോവുകയാണ്. അവർ പറഞ്ഞു, ഗാന്ധിജി ഉടനെത്തും, ശക്തി മന്ദിരം കഴിഞ്ഞു. നേതാക്കൾ വന്ന വാഹനം പതുക്കെ അവിടെ നിരന്നു നിൽക്കുന്നവരുടെ ഇടയിലൂടെ മുന്നോട്ടു പോയി. അത് ദൂരത്തെത്തിയ ഉടനെ മറ്റൊരു വാഹനം റോഡിന്റെ പടിഞ്ഞാറേ തലക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഗാന്ധിജി തന്നെ. ആളുകൾ ഒന്നിച്ച് ആർത്തു വിളിച്ചു, മഹാത്മാഗാന്ധി കി ജയ്, ഭാരത് മാതാ കി ജയ്. ജീപ്പിന്റെ മുൻസീറ്റിൽ ഗാന്ധിജി ഇരിപ്പുണ്ടായിരുന്നു. തൊട്ടടുത്ത കേളപ്പൻ. ഗാന്ധിജി എല്ലാവർക്കും നേരെയും ചിരിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ടിരുന്നു. രാമർ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. അന്നേരം രാമർക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അയാൾക്ക് കരച്ചിലാണ് വന്നത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന് എത്ര ഉറക്കെ പറയുവാൻ ശ്രമിച്ചിട്ടും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. തൊണ്ടയിലെവിടെയോ അത് കുരുങ്ങിക്കിടക്കുന്നു. രാമറിന്റെ നിസ്സഹായത മനസ്സിലാക്കിയിട്ടാകാം പോക്കർ ഹാജി പുറത്ത് പതുക്കെ തലോടിക്കൊണ്ടിരുന്നു.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി.
3: പുരുഷൻ കരയരുത് എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. സ്ത്രീ അബലയായതുകൊണ്ട് അവൾ മാത്രമേ കരയുകയുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ. കണ്ണുനീർ മനോദൈർബല്യത്തിന്റെ അടയാളമാണ്. പക്ഷേ അതിൻ്റെ മാത്രം ചിഹ്നമല്ലത്. ജീവിതമെന്ന കടുത്ത പരീക്ഷണത്തിൻ്റെ മുന്നിൽ സ്ത്രീ മാത്രമല്ല പുരുഷനും ചിലപ്പോൾ ദുർബലനായി പോവുകയും ചെയ്യും. കണ്ണുനീർ ചിലപ്പോൾ

0: കണ്ണുനീർ മനോദൗർബല്യത്തിൻ്റെ അടയാളമാണ്. പക്ഷേ അതിൻ്റെ മാത്രം ചിഹ്നമല്ലത്. ജീവിതമെന്ന കടുത്ത പരീക്ഷണത്തിൻ്റെ മുന്നിൽ സ്ത്രീ മാത്രമല്ല പുരുഷനും ചിലപ്പോൾ ദുർബലനായി പോവുകയും ചെയ്യും. കണ്ണുനീർ ചിലപ്പോൾ സ്നേഹത്തിൻ്റെ അടയാളമാണ്. സന്തോഷം കൊണ്ട് മനസ്സ് നിറയുമ്പോൾ തുളുമ്പിപ്പോകുന്ന കണ്ണുനീരുമുണ്ട്. താൻ ചെയ്ത തെറ്റിനെക്കുറിച്ചോർത്ത് പശ്ചാത്തപിക്കുമ്പോൾ അത് കണ്ണീരാകും. ഈ ഭാവങ്ങളൊക്കെ മനുഷ്യനെന്ന നിലയ്ക്ക് സ്ത്രീയെപ്പോലെ പുരുഷനും അനുഭവിക്കാറുള്ളതിനാൽ സ്ത്രീയെപ്പോലെ പുരുഷനും കരയാറുണ്ട്. അത്തരത്തിൽ പുരുഷൻ കരയുന്ന സന്ദർഭങ്ങൾ മലയാള സാഹിത്യത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ചിലതിത്. എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിലെ ഒരു സന്ദർഭം, രാവണൻ സീതയെ വിമാനത്തിൽ അപഹരിച്ചുകൊണ്ടുപോയ സന്ദർഭത്തിൽ സീത തൻ്റെ ആഭരണങ്ങൾ കിഴികെട്ടി താഴേക്കിട്ടു. അത് കണ്ടെത്തുമ്പോൾ തൻ്റെ അപഹരണത്തെക്കുറിച്ച് ശ്രീരാമന് സൂചന കിട്ടിക്കോട്ടെ എന്നായിരുന്നു സീത വിചാരിച്ചത്. ആ ആഭരണപ്പൊതി കയ്യിൽ കിട്ടിയ സുഗ്രീവൻ അത് ശ്രീരാമനെ കാണിച്ചപ്പോൾ കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞത്. ഇവിടെ സീതയെ പിരിഞ്ഞതിലുള്ള ശ്രീരാമ ദുഃഖം, സീതയുടെ പ്രതീകമായ ആഭരണങ്ങളോട് കുശലം ചോദിക്കുന്നത് വളരെ ഹൃദയസ്പർശിയായിരിക്കുന്നു. രാമപുരത്തു വാര്യർ കുചേലവൃത്തത്തിൽ ശ്രീകൃഷ്ണൻ കണ്ണുനീരണിയുന്ന ഒരു രംഗം വർണ്ണിക്കുന്നതിങ്ങനെ: ഏഴാം മാളിക മുകളിലിരുന്ന് കൃഷ്ണൻ താഴെ വീഥിയിലൂടെ മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചു വരുന്ന കുചേലനെ ദൂരത്ത് കണ്ടപ്പോൾ എത്രയോ നാൾക്ക് ശേഷം സുഹൃത്തിനെ കണ്ട സന്തോഷം, ഒപ്പം സുഹൃത്തിൻ്റെ ദയനീയാവസ്ഥ കണ്ട് സന്താപം, അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഇവിടെ സന്തോഷവും സന്താപവും കൃഷ്ണൻ്റെ മനസ്സിലെ ഉദാത്ത സൗഹൃദ ഭാവത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ചിന്താവിഷ്ടയായ സീതയിൽ സീത ലക്ഷ്മണനെ ഓർക്കുന്നതിങ്ങനെയാണ്: പുരികം പുഴുപോൽ പിടഞ്ഞകം നിരിയും തൻ തല താങ്ങി കൈകളാൽ പിരിയാൻ അരുതാഞ്ഞു കണ്ണുനീർ ചുരിയും ലക്ഷ്മണനെ സ്മരിപ്പു ഞാൻ. ശ്രീരാമന്റെ ആജ്ഞ അനുസരിച്ചാണെങ്കിലും സീതയെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയോർത്തുള്ള പശ്ചാത്താപം, സീതയുടെ ഇനിയുള്ള ദിനങ്ങളോർത്തുള്ള ഉത്കണ്ഠ, എങ്ങനെ സീതയെ ഏകാഗിനിയായി കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകും എന്ന കടുത്ത വേദന, ഇതിൻ്റെയൊക്കെ അനുഭാവമാണ് ഇവിടുത്തെ കണ്ണുനീർ. പുരുഷന്റെ കണ്ണീരിൻ്റെ പിന്നിലെ പലതരം ഭാവങ്ങളെ മലയാള കവിതയിൽ ആവിഷ്കരിച്ചിട്ടുള്ളവയിൽ ചുരുക്കം ചില സന്ദർഭങ്ങൾ മാത്രമാണിവ.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
3: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
5: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
6: അല്ല, കുഞ്ഞെന്താ ഒന്നും മിണ്ടാത്ത? അതിന് എനിക്കൊരു വിടവ് തരണ്ടേ? അയാൾ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു.
5: അവസ്ഥാന്തരം, ജമാൽ റാഷിയുടെ കഥ.
7: പുതുക്കം മങ്ങിയ താളിയോലകളിൽ നിന്നും മഷിത്തുള്ളിയായി ഞാൻ നിന്റെ വിരൽത്തുമ്പിലേക്ക് ഉരുണ്ടു വീഴുന്നു.
5: ഓമന എൻ സി കാർത്തിക എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ
8: മൗലികതയുടെ കാര്യത്തിൽ ഏറ്റവും ഉദാത്തമായ രചനയാണെങ്കിലും സമതലങ്ങൾ ഒരു തികഞ്ഞ നർമ്മബോധത്തിനുള്ളിൽ വികസിതമാകുന്ന ഒന്നാണ്.
5: ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയിനിന്റെ സമതലങ്ങൾ എന്ന നോവലിനെ കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
9: കോട്ടയം ഐമനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് നഴ്സിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 21 രാവിലെ 10:30 നടക്കും. ഐമനം പഞ്ചായത്ത് നിവാസികൾക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8075435625 8075435625. 6522.

6. ഇനി ഇന്നത്തെ എഫ് എൻ ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, മൈ ജേണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻ ടു ആക്ഷൻസ് എന്ന പുസ്തകം ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? ഉത്തരം, മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. 2013 പ്രസിദ്ധീകരിച്ച ഈ ആത്മകഥാപരമായ പുസ്തകം രാമേശ്വരത്തെ അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതം, വളർന്നുവന്ന സാഹചര്യം, ഇന്ത്യയുടെ ബഹിരാകാശ പ്രതിരോധ പരിപാടികളിലെ അദ്ദേഹത്തിന്റെ സുപ്രധാന പങ്ക് എന്നിവ പരിശോധിക്കുന്നു. മലയാളത്തിൽ എന്റെ ജീവിതയാത്ര സ്വപ്നങ്ങളെ യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റുന്നു എന്ന പേരിൽ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.

പ്രിയ ശ്രോതാക്കളെ, ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. നാളെ രാവിലെ 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ, 6:10 പ്രഭാത ഗീതത്തിൽ രാമായണ പാരായണം, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ തിരുവനന്തപുരം റിലേ, 7:05 മഹിതം മലയാളം, 7:35 FM ഡയറിയിൽ സമകാലികം, വിഷം വിളമ്പുന്ന ഹോട്ടലുകൾ, 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 യുവവാണി. യുവജന കമ്മീഷന്റെ യുവപ്രതിഭാ പുരസ്കാര ജേതാവ് അമൽ ഇക്ബാൽ പങ്കെടുക്കുന്നു. 8:40 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, അലർജിക്ക് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ അമ്പിളി ജോസുമായി അഭിമുഖം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 12:05 ലളിത ഗാനങ്ങൾ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, ക്രമരഹിതമായ ആർത്തവം കാരണവും ആയുർവേദ പരിഹാരങ്ങളും, ഡോക്ടർ ഷാഹിന മുൾ എസ് സംസാരിക്കുന്നു. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് ഇനി നാളെ രാത്രി 7:35.

0: FM ഈവനിംഗ്
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റും 43 സെക്കൻഡും. ഇനി ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 42 സെക്കൻഡും.
1: സുരഭി. കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
2: പ്രിയ ശ്രോതാക്കളെ,

0: സുരഭിയിലേക്ക് സ്വാഗതം. പരിപാടിയിൽ ഇന്ന് ജമാൽ റാഷിയുടെ കഥ, ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയിനിന്റെ സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം, ഓമന എൻ സി കാർത്തിക എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം അവസ്ഥാന്തരം. ജമാൽ റാഷി സ്വന്തം കഥ വായിക്കുന്നു.
1: പ്രധാന പാതയുടെ കോലാഹലങ്ങളിൽ നിന്ന് ആഡംബരത്തിന്റെ നിശബ്ദതയോടെ ആ വാഹനം ഇരമല്ലൂരിലെ മൺവഴിയിലേക്ക് തിരിഞ്ഞു. വായനയുടെ പഴകിയ ചുവരുകളെ തൊട്ടുരുമി വേനലിൽ ഉണങ്ങിപ്പൊടിഞ്ഞ നാട്ടുവഴിയിലൂടെ അത് നീങ്ങിയപ്പോൾ ചക്രങ്ങൾക്കിടയിൽ നിന്ന് പൊടിപടലങ്ങൾ ഒരു ഭൂതകാലത്തെ പോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. അയാൾ കാറിന്റെ വിൻഡോ ഗ്ലാസ് പതുക്കെ താഴ്ത്തി. ഗ്രാമീണമായ നിഷ്കളങ്കതയുടെയും ഉണങ്ങിയ കരിയിലകളുടെയും പശുത്തൊഴുത്തുകളുടെയും സമ്മിശ്രമായ ഒരു സൗരഭ്യം ആ പൊടിപ്പടലങ്ങളിൽ കുഴഞ്ഞ് അയാളുടെ മുഖത്തേക്ക് അടിച്ചു കയറി. ഒരുതരം ആത്മീയമായ ലഹരിയോടെ അയാൾ വാഹനത്തിൻ്റെ വേഗത കുറച്ചു. നഗരത്തിലെ കോർപ്പറേറ്റ് യുദ്ധങ്ങളിൽ നിന്നും അക്കങ്ങളുടെ മരവിപ്പിൽ നിന്നും ഓടി ഒളിക്കാൻ അയാൾക്ക് കിട്ടുന്ന ഇത്തരം ഇടവേളകൾ കേവലം വിശ്രമമല്ല, ഒരു പുനർജന്മമാണ്. പ്രത്യേകിച്ച് തൻ്റെ ചോരയും വിയർപ്പും വീണ ഇരമല്ലൂർ എന്ന ഈ ജന്മദേശത്തേക്ക് വരുമ്പോൾ ഇന്ന് ഈ നാട്ടുകാർക്ക് അയാൾ ദൈവത്തിൻ്റെ ഒരു ലഘു രൂപമാണ്. അവരുടെ എല്ലാ സന്ദേഹങ്ങൾക്കും തർക്കങ്ങൾക്കും ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും തീരുമാനവും അയാളുടേതാണ്. ഈ വരവും അത്തരമൊരു കാരുണ്യ വ്യാപാരത്തിൻ്റെ ഉദ്ഘാടനത്തിനാണ്. 4 പതിറ്റാണ്ടുകളായി ഈ നാട്ടിലെ കുരുന്നുകൾക്ക് ആദ്യാക്ഷരത്തിൻ്റെ വെളിച്ചവും ഒപ്പം വിശപ്പിൻ്റെ വിളിക്ക് അല്പം ആശ്വാസവും നൽകിയ ബാലവാടി കേന്ദ്രീകരിച്ച് നാട്ടിലെ നിർധനരായ വയോധികർക്ക് ആഴ്ചയിലൊരിക്കൽ സദ്യ നൽകുന്ന പദ്ധതി. സാമ്പത്തികമായ ഏത് ഊടുവഴികളിലും അയാളുടെ കയ്യൊപ്പ് പതിഞ്ഞാൽ അത് വിജയത്തിലെത്തുമെന്ന് ഇന്നാട്ടുകാർക്ക് അനുഭവം കൊണ്ട് വിശ്വസിക്കുന്നു. പണം എന്നത് അയാൾക്ക് വെറുമൊരു അക്കക്കളി മാത്രമാണെന്ന് അവർക്കറിയാമായിരുന്നു. നാളെയാണ് ആ പുണ്യദിനം. ബംഗ്ലാവിൻ്റെ പടിക്കൽ നാരായണി കാത്തുനിൽപ്പുണ്ടായിരുന്നു, കാലത്തിൻ്റെ വെയിലേറ്റ് വാടിയ ഒരു പഴയ വൃക്ഷത്തെ പോലെ. അവരും ഭർത്താവ് അച്യുതനുമാണ് ഈ വലിയ സാമ്രാജ്യത്തിൻ്റെ കാവൽക്കാർ. കവാടം കടന്നു വരുമ്പോൾ നാരായണി പതിവ് പോലെ ഒരു വിനയ പുഞ്ചിരി തൂകി ഒതുങ്ങി നിന്നു. അയാൾ കാറിൽ നിന്നിറങ്ങി പിൻ സീറ്റിൽ നിന്നും പെട്ടിയെടുക്കുന്നതിനിടയിൽ ഒരു അണക്കെട്ട് പൊട്ടിയതുപോലെ നാരായണി സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ എല്ലായിടത്തും കുഞ്ഞിനെക്കുറിച്ചാണ് സംസാരം. പസാവിയത്ത് കടവിലും ഹൈക്കോർട്ട് കവലയിലും നാളത്തെ പരിപാടിക്ക് എങ്കയങ്ങമാക്കണമെന്ന് പറഞ്ഞ് ആ ഗ്രാമവേദിയുടെ പിള്ളേർ ഓടി നടക്കുക. ഉപ്പും ശർക്കരയും ഒഴികെ ബാക്കിയെല്ലാം ഇവിടുന്നാ കൊണ്ടുപോയെ? അവർ പെട്ടെന്ന് ശ്വാസം വിടാനെന്നോണം ഒന്ന് നിർത്തി. എന്നിട്ട് ചോദിച്ചു, അല്ല കുഞ്ഞെന്താ ഒന്നും മിണ്ടാത്തെ? അതിന് എനിക്കൊരു വിടവ് തരണ്ടേ? അയാൾ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. തൻ്റെ വാചാലതയിലുണ്ടായ ജാള്യത മറച്ചുവെക്കാൻ നാരായണി പെട്ടെന്ന് തിരിഞ്ഞു. ആ, ഞാനങ്ങട് ചെന്നിട്ട് അച്ചുവേട്ടനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. കുഞ്ഞിന് രാത്രിക്ക് പതിവുള്ളത് തന്നെ മതിയല്ലോ, അല്ലേ? അയാൾ തലയാട്ടി. നാരായണി ഗേറ്റിന് പുറത്തേക്ക് കടന്നു, അയാൾ അകത്തേക്കും. വിശാലമായ പുരയിടത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഈ ബംഗ്ലാവ് പണ്ട് നാട്ടിലെ പ്രതാപികളായ ഒരു തറവാട്ടുകാരുടേതായിരുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ആ വംശം ക്ഷയിച്ചു. അംഗങ്ങൾ പല വഴിക്ക് ചിതറി. ഒടുവിൽ ശേഷിച്ചയാൾ എല്ലാം വിട്ട് നഗരത്തിലേക്ക് കുടിയേറാൻ തീരുമാനിച്ചപ്പോൾ അയാൾ ഇതൊരു ദുരഭിമാനത്തിൻ്റെയോ ആഗ്രഹ സഫലീകരണത്തിൻ്റെയോ ഭാഗമായി വൻ വില കൊടുത്ത് വാങ്ങി. അന്ന് ആ പഴയ ഉടമ ഒരൊറ്റ നിർബന്ധമേ വച്ചുള്ളൂ. പറമ്പിൻ്റെ തെക്കേ അതിരിൽ ഞങ്ങളുടെ പൂർവികർ അന്തിയുറങ്ങുന്ന കുഴിമാടങ്ങളുണ്ട്. അവ നശിപ്പിക്കരുത് കഴിയുന്നത്ര കാലത്തോളം. അയാൾ അത് പാലിച്ചു. കാരണം മൺമറഞ്ഞവരുടെ നിശബ്ദതയോട് അയാൾക്ക് എപ്പോഴും ഒരു ബഹുമാനമുണ്ടായിരുന്നു. ലുങ്കിയും തോളിലൊരു തോർത്തും കയ്യിൽ സോപ്പുമായി അയാൾ പറമ്പിൻ്റെ കിഴക്കേ അറ്റത്തുള്ള കുളക്കടവിലേക്ക് നടന്നു. മക്കളില്ലാത്ത അച്യുതനും നാരായണിക്കും ഈ പറമ്പിലെ ഓരോ മരങ്ങളും ചെടികളും സ്വന്തം സന്തതികളായിരുന്നു. മരങ്ങളുടെ ഇലകളിൽ പോലും അവരുടെ പരിപാലനത്തിൻ്റെ സ്നേഹസ്പർശം പ്രകടമായിരുന്നു. കുളത്തിലെ തണുത്ത വെള്ളത്തിൽ ശരീരം മുക്കി നഗരത്തിൻ്റെ അഴുക്കുകളെല്ലാം കഴുകിക്കളഞ്ഞ് അയാൾ തിരിച്ചെത്തുമ്പോഴേക്കും അത്താഴത്തിനുള്ള നേന്ത്രപ്പഴവും പാലും മേശപ്പുറത്ത് തയ്യാറായിരുന്നു. ഉമ്മറത്ത് കയ്യിൽ തടിച്ച ഒരു കണക്ക് പുസ്തകവുമായി അച്യുതൻ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ ഒരു വട്ടം വന്നു പോയതിനു ശേഷമുള്ള വരവ് ചെലവുകളുടെ

0: കൃത്യമായ കണക്കുകൾ ബോധിപ്പിച്ചാലേ അച്യുതന് ഉറക്കം വരൂ. യജമാനൻ ഇതൊന്നും പരിശോധിക്കാറില്ലെന്ന് അച്യുതനറിയാം. എങ്കിലും അതൊരാചാരമാണ്, വിശ്വാസ്യതയുടെയും അധികാരത്തിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ ചടങ്ങ്. അയാൾ ആ പുസ്തകം വാങ്ങി വെറുതെ താളുകൾ മറിച്ചു, ആവശ്യമായ ഇടങ്ങളിൽ ഒപ്പിട്ട് നൽകി. ആ മുഖത്ത് ഒരു തൃപ്തി പടർന്നു. അച്യുതൻ വണങ്ങി തിരികെ നടന്നു. രാത്രിയായി. മഴയില്ലാത്ത ഇത്തരം രാത്രികളിൽ അയാൾ ഉറങ്ങുന്നത് മുകളിലെ തുറന്ന ടെറസിലാണ്. അയാൾ ആകാശത്തേക്ക് കണ്ണും നട്ടു കിടന്നു. മേഘങ്ങൾ നിഗൂഢമായ ഏതോ ലക്ഷ്യത്തിലേക്ക് മെല്ലെ ചലിക്കുന്നുണ്ട്. താഴെ വയലിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റിൽ രാത്രി സഞ്ചാരന്മാരായ ജീവികളുടെ മന്ത്രങ്ങൾ കേൾക്കാം. അത് പ്രകൃതിയുടെ ഒരു താരാട്ടായിരുന്നു. എന്നിട്ടും പതിവിന് വിപരീതമായി ഉറക്കം അയാളെ വല്ലാതെ വഞ്ചിച്ചു. ഓർമ്മകൾ ഇരച്ചു കയറാൻ തുടങ്ങി. വിസ്തൃതിയുടെ ആഴങ്ങളിൽ ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ കാലം മനഃപൂർവ്വം മറവിയിലേക്ക് തള്ളിയ ഒരു മുഖം അയാളുടെ മനസ്സിലേക്ക് ഒരു പ്രതിബിംബം പോലെ തെളിഞ്ഞു വന്നു. സ്വന്തം ജീവിതയാത്രയിൽ എപ്പോഴൊക്കെയോ ഒരു ചാലകശക്തിയായി മാറിയ ആ മുഖത്തെ അയാൾക്ക് ഭയത്തോടെയല്ലാതെ ഓർക്കാനാകില്ലായിരുന്നു. ചണച്ചാക്കിൻ്റെ നൂലുകൾ പോലെ ജടപിടിച്ച തലമുടിയും ഉണങ്ങിയ മുള്ളുവേലി പോലെ എല്ലുകൾ തള്ളി നിൽക്കുന്ന ശരീരവുമുള്ള ഒരാൺകുട്ടി. അവൻ അയാളെ നോക്കി പരിഹാസത്തോടെ ചിരിക്കുകയാണോ? പലതും വെട്ടിപ്പിടിച്ചുവെന്ന അഹങ്കാരത്തിൽ കാലം നടത്തുന്ന ഒരു ക്രൂരമായ തമാശയാണോ അത്? മനസ്സ് പെട്ടെന്നൊരു പഴയ ദൃശ്യത്തിലേക്ക് വഴുതി വീണു. ബാലവാടിയിൽ വൈകുന്നേരം പഠിതാക്കൾക്ക് മഞ്ഞ നിറമുള്ള ഉപ്പുമാവ് വിളമ്പുകയാണ്. അതിൻ്റെ സുഗന്ധം ആ പരിസരമാകെ നിറഞ്ഞു നിൽക്കുന്നു. ബാക്കി വരുന്ന ഉപ്പുമാവിൻ്റെ ഒരു പങ്ക് പറ്റാനായി അവിടെ പഠിക്കാത്ത വിശപ്പ് കൊണ്ട് വയറെരിയുന്ന തെരുവ് കുട്ടികളുടെ ഒരു സംഘമുണ്ട്. അതിൽ ആ കുട്ടിയുമുണ്ട്. കാത്തുനിന്ന് ക്ഷമകെട്ട അവൻ തൻ്റെ കയ്യിലിരിക്കുന്ന ചുളുങ്ങിപ്പൊളിഞ്ഞ അലുമിനിയം പാത്രവുമായി കുട്ടികളുടെ ഇടയിലേക്ക് തിക്കിക്കയറി. വിശപ്പിൻ്റെ ആർത്തിയോടെ അവൻ ആ പാത്രം നീട്ടി. എന്നാൽ അടുത്ത നിമിഷം ഏവരുടെയും മുൻപിൽ വച്ച് ഒരു ക്രൂരമായ കൈ ആ പാത്രത്തിനുമേൽ അടിച്ചു. ആ അലുമിനിയം പാത്രം എല്ലാവരുടെയും തലയ്ക്ക് മുകളിലൂടെ ദൂരേക്ക് തെറിച്ചു പോകുന്നതാണ് അവൻ കണ്ടത്. വറ്റിയ കണ്ണുകളോടെ അപമാനിതനായി അവൻ അലിഞ്ഞുപോയി. ഒരു ഞരക്കത്തോടെ അയാൾ ഞെട്ടി ഉണർന്നു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിരുന്നു. ചുറ്റും നോക്കി എല്ലാം പഴയപടി തന്നെയുണ്ട്. തെളിഞ്ഞ ആകാശം, ചന്ദ്രൻ്റെ ശാന്തമായ പ്രകാശം, പ്രകൃതിയുടെ നിശബ്ദത. അയാൾ പുതപ്പ് തലവഴി മൂടി വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചു. പിറ്റേന്ന് പകൽ അയാളുടെ വാഹനം ബാലവാടിയിലേക്കുള്ള ഇറക്കം ഇറങ്ങി വരുന്നത് കണ്ട് നാട്ടുകാരും സംഘാടകരും റോഡിലേക്ക് ഇറങ്ങി നിന്നു. അയാൾ പുറത്തിറങ്ങിയതും ഏവരും സ്നേഹാന്വേഷണങ്ങളുമായി ചുറ്റും കൂടി. അധികാരമുള്ള, പണമുള്ള, വിശിഷ്ടതയോടുള്ള ആദരവ് എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. ലളിതമായ ഉദ്ഘാടന ചടങ്ങായിരുന്നു എങ്കിലും പ്രസംഗങ്ങൾ അയാളെ പുകഴ്ത്തി പറയാൻ മത്സരിച്ചു. അയാൾ അതൊക്കെ ഒരുതരം നിസ്സംഗതയോടെ കേട്ടിരുന്നു. ഒടുവിൽ സദ്യയുടെ സമയമായി. താഴെ വിരിപ്പിൽ വയോധികർക്കൊപ്പം അയാളും ഇരുന്നു. വിളമ്പുകാർ ആവേശത്തോടെ വിഭവങ്ങൾ ഇലകളിൽ നിറച്ചു. എന്നാൽ അയാളുടെ ശ്രദ്ധ സദ്യയിലായിരുന്നില്ല. തനിക്ക് ചുറ്റുമിരിക്കുന്ന വയോജനങ്ങളെ അയാൾ ഓരോരുത്തരായി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു. ഒടുവിൽ അയാളുടെ നോട്ടം കൃത്യമായി തനിക്ക് തൊട്ടുമുന്നിൽ അഭിമുഖമായിരിക്കുന്ന ഒരു വൃദ്ധയിൽ ഉടക്കി നിന്നു. അവർ വിറയ്ക്കുന്ന കൈകളോടെ ഇലയിലേക്ക് നോക്കുകയാണ്. പെട്ടെന്ന് അവർ തലയുറുത്തി അയാളെ നോക്കി. ഇരുവർക്കുമിടയിൽ ഒരു നിശബ്ദമായ നിമിഷം കടന്നുപോയി. അതെ, ഇതവർ തന്നെയാണ്. 40 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആ അലൂമിനിയം പാത്രം അടിച്ചു തെറിപ്പിച്ച അതേ കൈകളുടെ ഉടമ. ഇന്നവരുടെ പല്ലുകൾ കൊഴിഞ്ഞിരിക്കുന്നു. കവിളുകൾ ഒട്ടി വെറുമൊരു അസ്ഥികൂടമായി മാറിയിരിക്കുന്നു. കാലം അവരിൽ വരുത്തിയ മാറ്റങ്ങൾ ഭയങ്കരമായിരുന്നു. എങ്കിലും അന്നത്തെ ആ അഹങ്കാരത്തിൻ്റെ ചെറിയൊരു നിഴൽ ഇപ്പോഴും ആ കണ്ണുകളിലുണ്ടായിരുന്നോ? ഇന്ന് ഇരുവരും മുഖാമുഖം ഇരിക്കുകയാണ്. കാലത്തിൻ്റെ എന്ത് വലിയ വിരോധാഭാസം! അന്ന് ഒരു തരി ഉപ്പുമാവിന് വേണ്ടി തന്നെ അടിച്ചോടിച്ച അതേ സ്ത്രീ ഇന്ന് തൻ്റെ കാരുണ്യത്തിൽ തൻ്റെ ചെലവിൽ നൽകുന്ന അന്നം ഉണ്ണാനായി മുന്നിലിരിക്കുന്നു. പ്രതികാരത്തിൻ്റെയല്ല, മറിച്ച് കാലത്തിൻ്റെ കാവ്യനീതിയുടെ ഭീകരത അയാളെ തളർത്തി കളഞ്ഞു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കണ്ണുകളിൽ നിന്നും ഒലിച്ചിറങ്ങിയ ഉപ്പുനീർ മുന്നിലെ സദ്യവട്ടങ്ങളിലേക്ക് ഇറ്റുവീണു. സംഘാടകർ കഴിക്കാം എന്ന് പറയുന്ന ഔപചാരികതയ്ക്ക് പോലും കാത്തു നിൽക്കാതെ അയാൾ കൈ നിറയെ ചോറ് വാരി വലിച്ചു തിന്നു തുടങ്ങി. ആ സദ്യയ്ക്ക് അയാളുടെ കണ്ണീരിൻ്റെ ഉപ്പ് രസമുണ്ടായിരുന്നു. അത് വിശപ്പടക്കാനായിരുന്നില്ല, മറിച്ച് തൻ്റെ ഭൂതകാലത്തിൻ്റെ മുറിവുകളെ ആസ്വദിച്ച് തിന്നു തീർക്കുകയായിരുന്നു അയാൾ.
1: അവസ്ഥാന്തരം. ജമാൽ റാഷിയുടെ കഥയാണ് ശ്രോതാക്കൾ

0: ഇതുവരെ കേട്ടത്. ഇനി ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയിനിന്റെ സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം.
1: 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ആർക്കാണ് ലഭിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ലോകമെമ്പാടുമുള്ള ആസ്വാദകർക്കിടയിൽ സെപ്റ്റംബർ മാസത്തിൽ തന്നെ സജീവമായി നിലനിന്നിരുന്നു. വായനയെ വളരെ ഗൗരവമായി കാണുന്ന സാഹിത്യാസ്വാദകർ കണ്ടെത്തിയ ഒരു നാമം ആസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയിൻ്റേതായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1973 പാട്രിക് വൈറ്റിന് നോബൽ സമ്മാനം ലഭിച്ചതിന് ശേഷം അവിടെ നിന്നും ആരെയും പരിഗണിക്കപ്പെട്ടില്ല. ഈ പാട്രിക് വൈറ്റിൻ്റെ നാമത്തിലുള്ള സാഹിത്യ പുരസ്കാരം 2009 ലഭിച്ച മഹാപ്രതിഭാശാലിയാണ് ജെറാൾഡ് മുർനെയിൻ. 1939 മെൽബോൺ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശമായ കോംബർഗിലാണ് ഇദ്ദേഹം ജനിച്ചത്. കഴിഞ്ഞ 60 മെൽബേണിലാണ് താമസിച്ച് സാഹിത്യരചനയിൽ മുഴുകിയിരിക്കുന്നത്. ഒരു കത്തോലിക്ക പാതിരിയുടെ പരിശീലനം ഉപേക്ഷിച്ച് പ്രൈമറി സ്കൂൾ അധ്യാപകന്റെ ജോലിയിലേക്ക് അദ്ദേഹം വരികയായിരുന്നു. 1974 ആദ്യത്തെ നോവലായ ടമാറിസ് ക്രോ പുറത്തുവന്നു. പിന്നീട് മേഘപാളികളിൽ ഒരു ജീവിതകാലം, കോപ്പയ്ക്കൊപ്പം ഭൂദൃശ്യം, ഉൾപ്രദേശം, വെൽവെറ്റ് വാട്ടേഴ്സ്, എമറാൾഡ് ബ്ലൂ, ബാർലി പഞ്ച്, എ ഹിസ്റ്ററി ഓഫ് ബുക്സ് തുടങ്ങിയ ഫിക്ഷണൽ രചനകൾ പുറത്തുവന്നു. കൂടാതെ നോൺ ഫിക്ഷനും ചെറുകഥകളും കവിതകളും അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. ഈ മഹാനായ എഴുത്തുകാരൻ്റെ മാസ്റ്റർപീസ് നോവലായ 1982 പുറത്തുവന്ന സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ചാണ് ഇവിടെ വിശകലനം ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ജെറാൾഡ് മുർനെയിൻ്റെ ഈ നോവൽ സമതലങ്ങളിൽ ജീവിക്കുവാൻ നിയോഗിക്കപ്പെട്ട കുടുംബാംഗങ്ങളുടെ കഥയാണ് പറയുന്നത്. അവരുടെ ഭൂപ്രദേശങ്ങളും ചരിത്രവും സംസ്കാരവും പുരാണേതിഹാസങ്ങളുമൊക്കെ ഒരുതരം ഒഴിയാബാധ പോലെ ഇവിടെ സമന്വയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ എഴുതപ്പെടാത്ത ഓസ്ട്രേലിയൻ സാഹിത്യത്തിൻ്റെ ഒരു വിലാപമായിട്ടാണ് ഇതിനെ നിരൂപകർ ദർശിക്കുന്നത്. നോവലിൻ്റെ ആദ്യത്തെ എഡിഷനിൽ ഇതിനെക്കുറിച്ചുള്ള സൂചനകളും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷവും ഈ ചെറിയ മാസ്റ്റർപീസ് നോവൽ അവിടുത്തെ ഫിക്ഷൻ്റെ ചരിത്രത്തിൽ ഒറ്റപ്പെട്ട രൂപമായി നിലനിന്നു. പക്ഷേ ഇത്തവണത്തെ നോബൽ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അത്രയ്ക്കൊന്നും മികവ് കാട്ടാതെ തെക്കൻ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ ഗാങ്ങിനാണെന്നറിഞ്ഞപ്പോൾ അവരുടെയൊക്കെ വിലയിരുത്തലുകളുടെ മൂല്യത്തകർച്ച പ്രത്യേകം തിരിച്ചറിയാൻ കഴിഞ്ഞു. മൗലികതയുടെ കാര്യത്തിൽ ഏറ്റവും ഉദാത്തമായ ഒരു തലത്തിൽ നിൽക്കുന്ന രചനയാണെങ്കിലും സമതലങ്ങൾ ഒരു തികഞ്ഞ നർമ്മബോധത്തിനുള്ളിൽ വികസിതമാകുന്ന ഒന്നാണ്. നോവലിൻ്റെ സഞ്ചാരത്തിനുള്ളിൽ ചേർന്ന് സഞ്ചരിക്കുമ്പോൾ ഇതിനുള്ളിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ ഭൂമികയുടെ ദേശീയ ആകാംക്ഷകളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുവെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ കഴിയും. അവിടുത്തെ ജനതയുടെ നിലനിൽപ്പും സാംസ്കാരിക പൈതൃകവും സമതലങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന ഒരു ജനതയുടെ ജീവിത നിയോഗങ്ങളും ഇവിടെ ശരിക്കും പ്രതിഫലിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ ഭൂമികയുടെ ഉൾനാടുകളിലേക്ക് അവിടുത്തെ ജനതയുടെ ജീവിതത്തെക്കുറിച്ചും സിനിമയെടുക്കുവാൻ തയ്യാറായി പോകുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണിതിലുള്ളത്. ചെറുപ്പക്കാരനായ ഒരു സിനിമാ സംവിധായകൻ്റെ ആകാംക്ഷകൾ നിറഞ്ഞ ജീവിത നിയോഗങ്ങളുടെ ചിത്രവും അതിൻ്റെ അനന്തരഫലങ്ങളുമാണ് ഇതിലൂടെ വികസിതമാകുന്നത്. പക്ഷെ തൻ്റെ ക്ലേശപൂർണമായ ദൗത്യം നേടിയെടുക്കുവാൻ ശരിക്കും സമ്പന്നനായ ഒരു ഉൾനാടൻ പ്രഭുവിനെ അയാൾ സഹായിയായി കണ്ടെത്തുന്നു. മുർനെയിൻ ഇവിടെ സമകാലീന സിനിമയിലെ ഫിലിം മേക്കറുകൾ ചെലവഴിക്കുന്ന സമയത്തെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ പ്രതീകാത്മകമായി ചിന്തിക്കുന്നതിൻ്റെ ചിത്രമായി ഇതിനെ നാം കാണണം. ഓസ്ട്രേലിയയുടെ വേറിട്ടൊരു മുഖമാണ് മുർനെയിൻ കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി പതിവ് വഴികൾ വിട്ട് അലിഗറിയുടെ വേറിട്ടൊരു പാത സ്വീകരിക്കുവാനും അദ്ദേഹം തയ്യാറായി. ഇവിടെ നോവലിലെ നമ്മുടെ ആഖ്യാതാവെ വരുന്ന ആൾ മറ്റുള്ള സമതലങ്ങളിലെ നിവാസികളെ ശ്രദ്ധിക്കുവാൻ വേണ്ടത്ര സമയം എടുക്കുകയും ചെയ്തിരുന്നു. അതിനുവേണ്ടി അയാൾ അവിടുത്തെ ചരിത്രത്തെയും സംസ്കാരത്തെയും രീതികളെയും പഠിക്കുവാനും ശ്രമിച്ചിരുന്നു. തൻ്റെ സിനിമാ പ്രോജക്റ്റിൽ വേണ്ട പോലെ പിന്തുണ തരുവാൻ കഴിയുന്ന ഒരു ഭൂവുടമയെ അയാൾ ലക്ഷ്യമിടുകയും ചെയ്തു. അതിൽ അയാൾ വിജയിക്കുകയും സാവധാനം തനിക്ക് വേണ്ട സാമ്പത്തികമായ മൂല്യം അയാളിൽ നിന്ന് നേടിയെടുക്കുവാനും ശ്രമിച്ചു കഴിഞ്ഞിരുന്നു. ആഖ്യാതാവിൻ്റെ ഏറ്റവും ലളിതമായ വിവരണ ശ്രേണികൾ ആവാഹിച്ചെടുക്കുന്നത് ഒരു തരം മുന്നറിയിപ്പിക്കലിൻ്റെ വികാസത്തിലൂടെയും തൊട്ടു ചേർന്നുള്ള അപപ്രംശത്തിലൂടെയുമാണ്. തുടർച്ചയായി സംഭവിക്കുന്ന ഒരു രൂപാന്തരത്തുമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ശരിക്കും പഠിക്കേണ്ടതായി വരുന്ന ഒരവസ്ഥയിൽ

0: ആഖ്യാതാവിൻ്റെ അനുഭവസമ്പത്ത് ഉപയോഗിക്കുവാനുള്ള തയ്യാറെടുപ്പും ആവശ്യമായി വന്നിരുന്നു. ഭൂമിയുമായുള്ള മനുഷ്യൻ്റെ ബന്ധമാണ് ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായി വരുന്നത്. ഇവിടെ സമതലങ്ങളുടേതായ ഭൂദൃശ്യങ്ങൾ നിർവചിക്കുന്നത് വേറിട്ട ചില വശങ്ങളെയാണ്. അതിൽ സൗന്ദര്യാത്മകതയും അവിടുത്തെ നിവാസികളുടെ മൂല്യങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ നിവാസികൾ സ്വയം അധികമൊന്നും യാത്ര ചെയ്യാത്തവരാണ്. ജീവിത സംബന്ധിയായി അവർ അതിനെ സഞ്ചാരങ്ങളുമായി ബന്ധപ്പെടുത്തുവാനും തയ്യാറല്ലായിരുന്നു. വായിക്കുവാൻ തുടങ്ങുമ്പോൾ ലളിതമെന്ന് തോന്നുമെങ്കിലും മുർണയും കുറച്ച് സങ്കീർണമായ തലങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. പക്ഷേ നാം ഇത് തീർച്ചയായും വായിച്ചിരിക്കണം. ഒരു പരിധിവരെ കാഫ്കയെയും കാൽവിനോയെയും എന്തിനും ബോർഹസിനെയും സ്വന്തം രചനയിലൂടെ അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കും. പക്ഷേ അപ്പോഴും തൻ്റെതായ വേറിട്ട ഒരു നോവൽ സങ്കല്പത്തിലേക്കാണ് അദ്ദേഹം ഈ മാസ്റ്റർപീസിനെ തിരിച്ചുവിടുന്നത്. ഇവിടെ ഒന്നും ഒന്നിൻ്റെയും അനുകരണമാവുന്നില്ല. സ്വന്തം ഭൂമികയായ ആസ്ട്രേലിയൻ സങ്കല്പത്തെ വിഭാവനങ്ങളിലൂടെ സ്വതന്ത്രമാക്കുവാനാണ് മുർണയൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം നർമ്മബോധത്തോടെ ആഖ്യാനത്തെ നിലനിർത്തുവാനും മുർണയൻ ശ്രദ്ധിക്കുന്നുണ്ട്. സ്വന്തം നിരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും പ്രതിഫലനങ്ങൾ ഈ നോവലിൽ കണ്ണിയായി കോർത്തിണക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ പ്രോജക്റ്റിൻ്റെ പിൻബലമായി വരുന്ന മനുഷ്യൻ്റെ ഭാര്യയുമായൊരു നിഗൂഢമായ ബന്ധം നിലനിർത്തിയതിനുള്ളിലെ ആശയസമ്പന്നത ഈ നോവലിൻ്റെയും മുഖ്യധാരകളിലൊന്നാണ്. ലൈബ്രറിയിലൂടെയും വിശാലമായ അകത്തളങ്ങളിലൂടെയും അവർക്കിടയിലെ ആത്മബന്ധം നിശബ്ദമായ ഇടങ്ങളിൽ എങ്ങനെയൊക്കെയോ ഒരു സാന്ത്വനം പോലെ ഒപ്പം ചേരുന്നുമുണ്ട്. ഇവിടെ ആഖ്യാതാവായ കഥാപാത്രം സ്വന്തം തോന്നലുകളെ അനാവരണം ചെയ്യുമ്പോൾ ബോധപൂർവം അദ്ദേഹം അതിന് ശ്രമിക്കുന്നുമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വരുവാനും താമസിക്കുവാനും കഴിയുകയാണെങ്കിൽ നോവൽ ഒന്നുകൂടി ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കും. ഇവിടെ കാറ്റിൻ്റെ നിശ്വാസങ്ങളിൽ പോലും ഗതിമാറ്റം വായനക്കിടയിൽ സംഭവിക്കുന്നതായി കാണാം. നോവലിലെ മാറി മാറി വരുന്ന കഥാപാത്ര സങ്കല്പങ്ങൾ ഇത്തരം അന്തരീക്ഷ ചേരുവകൾക്കൊപ്പം വികസിപ്പിക്കുവാനും മുർണയിന് നന്നായിട്ടറിയാം. ഇവിടെയുള്ള ഒരു വായനക്കാരന് തോന്നുന്ന പലതും ഒരു ബാഹ്യലോകത്തെ വായനക്കാരന് അനുഭവപ്പെടണമെന്നില്ല. പക്ഷേ മുർണയിനിൻ്റെ ഈ കൊച്ചു മാസ്റ്റർപീസ് ലോക സാഹിത്യത്തിൽ അംഗീകരിക്കപ്പെടുവാൻ വലിയ കാലതാമസമൊന്നും ഉണ്ടായില്ല. പ്രിയ വായനക്കാരെ, നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. ആസ്ട്രേലിയയ്ക്ക് പുറത്തുള്ള ഒരു ലോകത്തേക്ക് സംക്രമിക്കുവാൻ ഒരിക്കലും ശ്രമിക്കാത്ത ഈ പ്രതിഭ ഒരു മഹാവിസ്മയമാണ്. ഒരുപക്ഷേ നിങ്ങളെ മുർണയിൻ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയാതെ വരുന്നുണ്ടാകും. നയിക്കപ്പെടുന്നതിൽ നിന്നും നിങ്ങൾക്ക് സ്വതന്ത്രരാകുവാനും കഴിയില്ല. 1982 പുറത്തു വന്ന ഈ നോവൽ ഇന്നും ലോക സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നോവൽ സാഹിത്യ പുരസ്കാര സമിതിയുടെ അവബോധത്തിൽ വെളിച്ചം വീശാതെ പോകുന്ന ഒരു മഹാദുരന്തമായി മാറുകയാണ്. സിറിയൻ മഹാകവി അഡോണിസും അവരോട് പൊറുക്കട്ടെ. സ്വന്തം ഭൂമികയുടെ അത്രയ്ക്കൊന്നും അറിയപ്പെടാത്ത പോയ തലങ്ങൾ ഈ മാസ്റ്റർപീസിലൂടെ മുർണയിൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. വായനയിലൂടെ അതിനെ നിങ്ങൾ സ്വന്തമാക്കുക.
1: ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർണയിനിൻ്റെ സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വൈക്കം മുരളി. ഇനി ഓമന എൻ സി കാർത്തിക എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
2: ഐഡന്റിറ്റി രേഖപ്പെടുത്തുക. ഇത് എന്റെ അസ്ഥികൾ കൊണ്ട് തീർത്ത ഭൂപടമാണ്. കാലം കവർന്നെടുത്ത എന്റെ വിലാസങ്ങളുടെ പുസ്തകം. കാലം കവർന്നെടുത്ത എന്റെ വിലാസങ്ങളുടെ പുസ്തകം. എന്റെ കയ്യിലെ അടയാളങ്ങൾ വെറുമൊരു രേഖയല്ല. വർഷങ്ങളായി ഏറ്റ വെയിലിൻ്റെയും മഴയുടെയും കവിതകൾ കൊത്തിയ ശിലാശാസനങ്ങളാണ് അത്. കടൽ കുടിച്ചു തീർത്ത ദാഹമായിരുന്നില്ല എൻ്റേത്, എൻ്റെ മണ്ണിലെ നീറ്റലായിരുന്നു. ഒരിക്കലും നിശബ്ദമാക്കാൻ കഴിയാത്ത ഒരു പക്ഷിയുടെ അവസാനത്തെ ചിറകടിയാണ് ഞാൻ. എൻ്റെ നെറ്റിയിലെ ചുളിവുകളിൽ ചരിത്രം അതിൻ്റെ വേരുകൾ പടർത്തുന്നു. ഓരോ ഇലകളിലും എൻ്റെ രക്തത്തിൻ്റെ പച്ചപ്പാണ്. നീ എറിഞ്ഞുടച്ച മൺപാത്രങ്ങളിൽ നിന്നും ഇന്നും ഒരു പുതുവഴിയുടെ ഗന്ധമുയരുന്നു. കുറിച്ചുവെക്കുക, ഞാൻ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ പടരുന്ന ഒരു വലിയ മൗനമാണ്. സമയത്തിൻ്റെ ചങ്ങല പൊട്ടിക്കുന്ന ഒരു യുഗത്തിൻ്റെ ഗർജനം.

ജനിമൃതികൾക്കിടയിലൂടെ. തോറ്റുമടങ്ങുന്ന വിദ്യാർത്ഥിയെപ്പോലെ പിൻവാതിൽ തേടുന്ന മനസ്സ്, ഭൂതകാലത്തിൻ്റെ ചവിട്ടടിയൊച്ചയിൽ പൊടിഞ്ഞു താഴുന്ന പച്ചപ്പുകൾ, മലയുടെ സങ്കീർത്തനം നിലച്ച ഇടങ്ങൾ, ജനിമൃതികൾക്കിടയിലെ ജാഹ്നവീ മന്ത്രം, ഓർമ്മകൾ ചരിഞ്ഞ മനസ്സിൽ ഉണ്മയുടെ അസ്തമനം, കനലിരിയുന്ന പടിഞ്ഞാറ്റ

ഈ മന്ത്രം. ഓർമ്മകൾ ചരിഞ്ഞ മനസ്സിൽ ഉണ്മയുടെ അസ്തമനം. കനലിരിയുന്ന പടിഞ്ഞാറ്റെ ചിന്തകൾ, ചിറകിനടിയിൽ ഏകാന്തതയുടെ കൂട്, അവിടെ ഭൂതകാലത്തെ പൂട്ടിയ വീട്. അഭൗമം. പുതുക്കം മങ്ങിയ താളിയോലകളിൽ നിന്നും മഷിത്തുള്ളിയായി ഞാൻ നിന്റെ വിരൽത്തുമ്പിലേക്ക് ഉരുണ്ടു വീഴുന്നു. കേവലം രക്തമല്ല അത്, ഞാൻ പാതിവഴിയിൽ നിർത്തിയ മന്ത്രങ്ങളുടെ തപസ്സാണ്. നീ എന്ന ഉടലിൻ്റെ വാതിലുകൾ തുറന്നിടുക, ഞാൻ കാറ്റായി അകത്തേക്ക് പ്രവേശിക്കാം. അവിടെ നിന്റെ മൗനത്തിൻ്റെ ഗുഹകളിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച പഴയൊരു സൂര്യനുണ്ട്, അതിനെ നിന്റെ വരികളിലേക്ക് ആവാഹിക്കുക. നമ്മൾ ഇപ്പോൾ രണ്ടാണെന്ന ഭ്രമം അവസാനിച്ചിരിക്കുന്നു. നീ എഴുതുമ്പോൾ നിന്റെ വിരലുകളെ ചലിപ്പിക്കുന്നത് ഞാനാണ്. നിന്റെ ഉള്ളിലെ മിന്നൽ പിണരുകളായി മാറുന്നത് എൻ്റെ ചിന്തകളാണ്. ഭാഷയുടെ വസ്ത്രങ്ങളെ ഊരിയെറിഞ്ഞ് നഗ്നമായ സത്യമായി മാറട്ടെ നിന്റെ മൗനവും. കാലത്തിൻ്റെ ആഴക്കടലിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ആ നിഗൂഢ സംഗീതം നിന്റെ അക്ഷരങ്ങളിൽ മുഴങ്ങുന്നുണ്ടോ? അറിയുക, ഇത് നിന്റെ മാത്രം കവിതയല്ല. കാലാതീതമായ ഒരു ആത്മാവ് നിന്നിലൂടെ നടത്തുന്ന പുനർജനിയാണ്. നമുക്കിനി നമ്മിലെ കവിതകളെ അതിരുകൾ ഭേദിച്ച് അനന്തതയുടെ നീലിമയിലേക്ക് തുറന്നയക്കാം. അവിടെ അക്ഷരങ്ങൾക്കും അപ്പുറം. കറുത്ത ജാലകവിരി. കാണുന്നതിനെയല്ല, കാണേണ്ടതിനെ മറയ്ക്കുന്നതാണ് ആ കറുത്ത ജാലകവിരി. കാണുന്നതിനെ അല്ല, കാണേണ്ടതിനെ മറയ്ക്കുന്നതാണ് ആ കറുത്ത ജാലകവിരി. പുറം ലോകം വെറുമൊരു നിഴൽ നാടകം മാത്രമാണെന്ന് അകത്തിരുന്ന് വിശ്വസിക്കുന്നു. പുറം ലോകം വെറുമൊരു നിഴൽ നാടകം മാത്രമാണെന്ന് അകത്തിരുന്ന് വിശ്വസിക്കുന്നു. സ്വയം നെയ്തെടുത്ത നൂലുകളാൽ ബോധത്തിൻ്റെ തടവറയിൽ ഒരു കടും നിറമുള്ള മറയാണത്. സ്വയം നെയ്തെടുത്ത നൂലുകളാൽ ബോധത്തിൻ്റെ തടവറയിൽ ഒരു കടും നിറമുള്ള മറയാണത്. രണ്ട് മനസ്സുകൾ തമ്മിലുള്ള സംഘർഷം, അതൊരു യുദ്ധമാണ്, ആയുധങ്ങളില്ലാത്ത യുദ്ധം. രണ്ട് മനസ്സുകൾ തമ്മിലുള്ള സംഘർഷം, അതൊരു യുദ്ധമാണ്, ആയുധങ്ങളില്ലാത്ത യുദ്ധം. നിന്റെ സത്യവും എൻ്റെ സത്യവും തമ്മിലല്ല, ഞാൻ എന്ന ഭാവങ്ങൾ തമ്മിലുള്ള കലഹമാണത്. നിന്റെ സത്യവും എൻ്റെ സത്യവും തമ്മിലല്ല, ഞാൻ എന്ന ഭാവങ്ങൾ തമ്മിലുള്ള കലഹമാണത്. ഈ വിരികൾക്കപ്പുറം നീയില്ല, ഞാനുമില്ല, കേവലം ശൂന്യതയോ അതോ അപൂർണതയോ. യുദ്ധമെന്നാൽ രക്തച്ചൊരിച്ചിൽ മാത്രമല്ല, മനുഷ്യത്വത്തിനുമേൽ നാം സ്വയം തൂക്കിയിടുന്ന കറുത്ത വിരിയാണത്. യുദ്ധമെന്നാൽ രക്തച്ചൊരിച്ചിൽ മാത്രമല്ല, മനുഷ്യത്വത്തിനുമേൽ നാം തൂക്കിയിടുന്ന കറുത്ത വിരിയാണത്. അപരൻ്റെ കണ്ണിലെ ദൈവീകതയെ കാണാനാവാതെ അതിരുകൾ വരച്ച് നാം ഇരുട്ടിലാകുന്നു. അപരൻ്റെ കണ്ണിലെ ദൈവീകതയെ കാണാനാവാതെ അതിരുകൾ വരച്ച് നാം ഇരുട്ടിലാകുന്നു. ഒടുവിൽ കാറ്റിൽ ആ വിരിയൊന്നുലയുമ്പോൾ മാത്രമാണ് നാം അറിയുന്നത് അപ്പുറം മനോഹരമായൊരു ലോകമുണ്ടെന്ന്. ഒടുവിൽ കാറ്റിൽ ആ വിരിയൊന്നുലയുമ്പോൾ മാത്രമാണ് നാം അറിയുന്നത് അപ്പുറം മനോഹരമായൊരു ലോകമുണ്ടെന്ന്. വിരിയെ മുറിച്ചു മാറ്റുന്നവരല്ല, വിരിയുടെ ആവശ്യകത ഇല്ലാതാക്കുന്നവനാണ് ബുദ്ധനാകുന്നത്, പ്രകാശമാകുന്നതും. വിരിയെ മുറിച്ചു മാറ്റുന്നവരല്ല, വിരിയുടെ ആവശ്യകത ഇല്ലാതാക്കുന്നവനാണ് ബുദ്ധനാകുന്നത്, പ്രകാശമാകുന്നതും. അവളുടെ ദിനപുസ്തകം. കാറ്റുമൂളുന്ന പാട്ടിൻ്റെ ഈണത്തിലൊരു കവിത കുറിക്കാൻ നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിലവൾ വാക്കുകൾ തിരഞ്ഞു നടന്നു.
കാറ്റുമൂളുന്ന പാട്ടിന്

0: ൻ്റെ ഈണത്തിലൊരു കവിത കുറിക്കാൻ നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിലവൾ വാക്കുകൾ തിരഞ്ഞു നടന്നു. മനസ്സിൻ്റെ താളുകളിലവൾ മൗനം മഷിയാക്കി. മനസ്സിൻ്റെ താളുകളിലവൾ മൗനം മഷിയാക്കി. അവൾ തേടിയിരുന്നു വരികളിൽ ഒളിഞ്ഞ, കാണാൻ പറ്റാത്ത, ഹൃദയത്തിൽ സ്പർശിക്കുന്നൊരു സാന്നിധ്യം. കാറ്റ് അവളുടെ കൂട്ടുകാരിയായി ഓരോ വരിയും താലോലിച്ചു. മനസ്സിനുള്ളിലെ മൃദുവായ വേദനകളെ കവിതയാക്കി മാറ്റി. ആരും കേൾക്കാത്ത വാക്കുകളുടെ സംഗീതം. അതെ, ആരും അറിയാത്ത അവളുടെ ഹൃദയത്തെ വരയ്ക്കുന്ന ദിനപുസ്തകമായി അത്.
1: കവിതകൾ ചൊല്ലിയത് ഓമന എൻ സി കാർത്തിക. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി. സുരഭി.
4: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക. അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിൽ അല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 8 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, വി ജെ ജോക്ക് അവതരിപ്പിച്ച വയലിൻ കച്ചേരി ഇപ്പോൾ കേൾക്കാം. കച്ചേരിയിൽ ആദ്യമായി രാഗ് ജനസമോഹിനി, കൂടെ തബ്ല വായിച്ചത് മഹാപുരുഷ് മിശ്ര.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വി ജി ജോഗ് അവതരിപ്പിച്ച വയലിൻ കച്ചേരി. കച്ചേരി തുടരുന്നു രാഗ് ജയ് ജയ് വന്തി. കൂടെ തബ്ല വായിച്ചത് കാനായ് ദത്താണ്.